ആകാശവാണി അനന്തപുരി എഫ് 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആശ്വിനം 6, കൊല്ലവർഷം 1202 കന്നിമാസം 12, 2026 സെപ്റ്റംബർ 28 തിങ്കളാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 38 സെക്കൻഡും. 101.9 മെഗാഹെഡ്സിൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ഇപ്പോൾ സുഭാഷിതം ഷിജി ജോൺസൺ അവതരിപ്പിക്കുന്നു.
1: മഹാഭാരതത്തിലെ യക്ഷപ്രശ്നത്തിൽ യക്ഷൻ യുധിഷ്ഠിരനോട് ചോദിച്ച ചോദ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമേത് എന്ന്. യുധിഷ്ഠിരന്റെ മറുപടിയുടെ അർത്ഥം ഏതാണ്ട് ഇങ്ങനെ പറയാം. ഓരോ നിമിഷവും ചുറ്റും അനേകായിരങ്ങൾ മരിച്ചു വീഴുകയാണ്. തൊട്ടു മുൻപ് കണ്ടവർ, കെട്ടിപ്പിടിച്ചവർ, ഉറച്ച ശരീരവും ഉറച്ച മനസ്സുമുള്ളവർ ഒക്കെ നിമിഷങ്ങൾക്കകം മരിച്ചു വീണേക്കാം. പക്ഷേ ജീവിച്ചിരിക്കുന്നവരാകട്ടെ ചിരഞ്ജീവികളെപ്പോലെ ഒരു ചിന്താഭാരവുമില്ലാതെ അത്യുത്സാഹത്തോടെ ദീർഘകാല പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. മരിച്ചവന്റെ ശരീരത്തിൽ റീത്ത് സമർപ്പിച്ച് സങ്കടവും സഹതാപവും ഒക്കെ അറിയിച്ച് മടങ്ങുന്നു. ശരിയാണ്, ഇത് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം. എത്രയോ അനിശ്ചിതമാണ് നമ്മുടെയൊക്കെ ജീവിതം. ലൈഫ് ഈസ് ബട്ട് എ ഡ്രീം. അതാണതിൻ്റെ ഭംഗിയും. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. പ്രവചനാതീതമായിരിക്കുന്നതിലാണ് ജീവിതത്തിൻ്റെ ഭംഗി, ഒരുപക്ഷെ നിലനിൽപ്പും. കൊക്കി നടക്കുന്ന കോഴികളെപ്പോലെ നിശ്ചയിക്കപ്പെട്ട സ്വന്തം വിധി അറിയാതെ ജീവിതത്തിൽ തിരക്കിട്ട് കൊത്തിപ്പെറുക്കുകയാണ് സകല മനുഷ്യരും. സമയം എല്ലാവരെയും പിടിക്കും, പ്രാണന്റെ തൂവലുകൾ പിരിക്കും. കടമ്മനേട്ടയുടെ കോഴി പറഞ്ഞതുപോലെ, നേരറിഞ്ഞാൽ നീ നീറി മരിക്കും. നമുക്കുള്ള കാലത്ത് മനുഷ്യരായി ജീവിക്കാനാകണം, സ്നേഹത്തോടെ ഇടപെടാനാകണം. മറ്റുള്ളവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു വിളിപ്പുറത്ത് നാം ഉണ്ടാകണം. ചുറ്റുമുള്ളവർ നമ്മെ വിശ്വസിക്കുന്നു, പരിഗണിക്കുന്നു, സഹായത്തിനായി നമ്മുടെ നേർക്ക് കൈനീട്ടുന്നു എങ്കിൽ നമ്മിൽ മനുഷ്യത്വമുണ്ട്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരാൾക്കെത്താവുന്ന ഏറ്റവും മഹത്തരമായ ഇടം എത്രയോ നല്ല മനുഷ്യനാണ് എന്നതാണ്. നമ്മിലെ മനുഷ്യത്വത്തെ 100% ഉപയോഗിക്കാതെ എല്ലാറ്റിനും ദൈവം ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ബ്രൂസ് ഓൾമൈറ്റി എന്ന സിനിമയിൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ച ബ്രൂസിനോട് ദൈവം പറയുന്നുണ്ട്, അത്ഭുതങ്ങൾ ചോദിക്കരുത്, നീ തന്നെ ഒരു അത്ഭുതമാവുക എന്ന്. വച്ചാൽ മനുഷ്യൻ എന്ന സാധ്യത

0: വഴി നടത്തുന്നു. മനുഷ്യന് ദൈവത്തെ ആവശ്യമുള്ളതുപോലെ ദൈവത്തിന് മനുഷ്യനെ വേണം. നമുക്കുമൊക്കെ ഇവിടെയായിരിക്കുന്ന കാലത്ത് ഈശ്വരന്റെ കയ്യിലെ ഉപകരണങ്ങളാകാൻ സാധിക്കട്ടെ. ഇടയ്ക്കൊക്കെ ഈശ്വരന്റെ മുൻപിൽ തലകുനിച്ച് ചോദിക്കണം, ഞാൻ ജീവിക്കുന്ന ജീവിതം അങ്ങ് ആഗ്രഹിക്കുന്നത് തന്നെയാണോ? എപ്പോൾ തീർന്നു പോകുമെന്നറിയാതെ ഈ ജീവിതത്തിൽ നാം ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യണമെന്നില്ല. ചെയ്യുന്ന ചില കാര്യങ്ങൾ മനുഷ്യർക്ക് ഒരുപാട് കാലത്തേക്ക് ഓർക്കാൻ പാകത്തിനുള്ളതായാൽ മതി.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഷിജി ജോൺസൺ. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ 3 ദിവസത്തെ ഖത്തർ സന്ദർശനം ആരംഭിച്ചു. ഇന്ന് ദോഹയിൽ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ 11ാമത് വാർഷിക യോഗത്തിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. സംസ്ഥാനത്ത് 38 തദ്ദേശഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ സോളാർ പവർ പ്ലാന്റും ഇന്റഗ്രേറ്റഡ് കാർഗോ കോംപ്ലക്സും മുഖ്യമന്ത്രി വി ഡി സതീശൻ രാവിലെ ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് തോട്ടട ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ കെട്ടിട സമുച്ചയവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഓപ്പറേഷൻ തൂഫാന്റെ 2ാം ഘട്ടത്തിന് ഇന്ന് തുടക്കം. മലപ്പുറം വേങ്ങര മലബാർ കോളേജിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. മനുഷ്യനെന്ന നിലയിൽ നമ്മളെ ഒന്നിപ്പിക്കുന്ന വികാരം മാനവികതയുടേതാണെന്നും അത് മനുഷ്യത്വത്തിന്റെ വികാരമാണെന്നും മന്ത്രി രമേശ് ചെന്നിത്തല. മലബാർ ഇനിഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമണി സംഘടിപ്പിച്ച 3 ദിവസത്തെ ഹാർമണി ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ആരംഭിക്കാനിരുന്ന 3 ദിവസത്തെ ദേശീയ ബാങ്ക് പണിമുടക്ക് മാറ്റിവെച്ചു. ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയനുകളും തമ്മിൽ ഇന്നലെ രാത്രി നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനമെന്ന് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. ഈ വർഷത്തെ പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നവംബർ 21 നടത്തുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. കൊല്ലം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ആലോചനാ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. തിരുവനന്തപുരത്ത് 8 വിക്കറ്റിനാണ് ഇന്ത്യ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ഇപ്പോൾ അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്നിനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. ഈ അറിയിപ്പിനെ തുടർന്ന് രാവിലെ 9 മണിവരെ നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷമലരി, മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ ഗുരുപൂജയിൽ നിന്നൊരു ഭാഗം ആലാപനം രഞ്ജിനി സുധീരൻ, ഉദയഗീതം ബി ബിജു, കല്ലറഗോപൻ എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ, ഗ്രാമകേരളം, ആയുരാരോഗ്യം, ചരിത്രത്തിലിന്ന്, തൊഴിൽ ദർശനം, നല്ല മലയാളം. ഇന്നത്തെ ചോദ്യം ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, ഭാഗം 154. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൌഖ്യം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് മുൻ പ്രിൻസിപ്പലും ആർട്ടിസ്റ്റുമായ എ എസ് സജിത് പങ്കെടുക്കുന്നു. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, 10:31 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരും.

2 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ശരിയായ ആഹാരം, നല്ല ആരോഗ്യം, ഡയറ്റ് സംബന്ധമായ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡയറ്റീഷ്യൻ കീർത്തി ശ്രീജിത്ത് മറുപടി നൽകുന്നു. 12:02 ചിത്രമഞ്ജുഷ, 12:40 പ്രകാശധാര. ലോക പേ വിഷബാധ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ജിത എസ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ഏകതാര, 2:02 ഹലോ ഡോക്ടർ, കുട്ടികളിലും കൌമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവരീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജയപ്രകാശ് ആർ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരൈപ്പൂക്കൾ, 3 വെള്ളി വെളിച്ചം പുനഃപ്രക്ഷേപണം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4:00 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ. വയലും വീടും, ലോക പേവിഷരോഗ ദിനം ബോധവൽക്കരണം, ഡോക്ടർ ജാനസ് സംസാരിക്കുന്നു. തുടർന്ന് തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എന്ന വിഷയത്തിൽ ഹോർട്ടികോപ് റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ബി സുനിൽ മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 7:30 ഗ്രാമഫോൺ, 9:30 സംഗീതസുധ, വെള്ളിനേഴി സുബ്രഹ്മണ്യം അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, വെള്ളിനേഴി സതീഷ് ഘടം. 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഷിജി ജോൺസൺ അവതരിപ്പിച്ചത്, 11:00 വിവിധ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.4°C, കുറഞ്ഞ താപനില 25.2°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4°C, കുറഞ്ഞ താപനില 25.9°C. അറിയിപ്പുകൾ സമാപിച്ചു.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ ആനന്ദപുരിയിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പരിപാടിയിലേക്ക്,
1: ഉഷമലരിയിൽ

ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് മൂലൂർ പത്മനാഭ പണിക്കരുടെ ഗുരുപൂജ എന്ന കവിത. ആലപിച്ചത് രഞ്ജിനി സുധീരൻ.

0: ഇപ്പോൾ ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ ബി ബിജു, കല്ലറഗോപൻ എന്നിവർ പാടുന്ന ഗാനങ്ങൾ കേൾക്കാം. അംബുജായത ലോചന കോമള എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം.

0: ബി ബിജു, കല്ലറ ഗോപൻ എന്നിവർ പാടിയ ഗാനങ്ങളാണ് ഉദയഗീതത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.

0: പ്രഭാത ഭേരി. ആദ്യം പത്രവൃത്താന്തം. ബാങ്ക് ജീവനക്കാർ ഇന്നു മുതൽ ബുധനാഴ്ച വരെ ദേശവ്യാപകമായി നടത്താനിരുന്ന പണിമുടക്ക് പിൻവലിച്ചു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം ഒക്ടോബർ 12-ന് തുടങ്ങി 29-ന് അവസാനിക്കും. ആകെ 9 ദിവസമാണ് സഭ ചേരുന്നത്. നേപ്പാളിലെ മനാങ് ജില്ലയിൽ 7126 മീറ്റർ ഉയരമുള്ള ഹിമലും ഹിമാൽ പർവ്വതത്തിൽ മഞ്ഞിടിച്ചിലിനെ തുടർന്ന് പർവ്വതാരോഹകരടക്കം 12 പേരെ കാണാതായി. സംസ്ഥാനത്ത് 38 തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടിംഗ്. വോട്ടെണ്ണൽ നാളെ 10 ആരംഭിക്കും. പൊതുഭരണ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ gaid.kerala.gov.in ഹാക്ക് ചെയ്തു. വെബ്സൈറ്റിന്റെ ഹോം പേജിന് പകരം പാകിസ്ഥാൻ അനുകൂല സന്ദേശങ്ങൾ എഴുതുകയും പതാക പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റ് തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ തുടരുകയാണ്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. ഏഷ്യൻ ഗെയിംസിൽ വനിതാ ലോങ് ജമ്പിൽ മലയാളി താരം ആൻസി സോജന് വെള്ളി. പ്രഭാതഭേരി തുടരുന്നു.
1: കേരളത്തിൽ തെരുവുനായ ആക്രമണം തുടർ സംഭവങ്ങൾ മാത്രമല്ല പൊതുജനാരോഗ്യത്തിന് മുന്നറിയിപ്പ് കൂടിയാണ്. ഈ വർഷം ഇതുവരെ സംസ്ഥാനത്ത് നായ്ക്കളുടെ കടിയേറ്റ കേസുകളുടെ എണ്ണം 200,000 കവിഞ്ഞെന്ന് കണക്കുകൾ പറയുന്നു. ഇതിൽ 14 പേവിഷബാധ മരണങ്ങളും റിപ്പോർട്ട് ചെയ്തതോടെ തെരുവ് മൂലകളിൽ നിന്ന് വീടുകളിലേക്കും സ്കൂളുകളിലേക്കും

0: ആശുപത്രികളിലേക്കും ഭയം പടരുന്നു. ഇന്ന് ലോക പേവിഷബാധ പ്രതിരോധ ദിനം. മൃഗങ്ങളോടുള്ള മാനുഷികവും ശാസ്ത്രീയവുമായ മനോഭാവം ഉപേക്ഷിക്കാതെ സംസ്ഥാനത്തിന് എങ്ങനെ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയും എന്നൊരു ചോദ്യം ഈ ദിനം മുന്നോട്ട് വയ്ക്കുന്നു.
1: എന്റെ കുട്ടിയുടെ കയ്യിലാണ് തെരുവുനായ എടുത്തോണ്ട് പോയത്.
0: തിരുവനന്തപുരം കിളിമാനൂർ പുളിമാത്ത് ഗ്രാമപഞ്ചായത്തിൽ തെരുവുനായയുടെ കടിയേറ്റ 11 വയസ്സുകാരൻ ശരണിന്റെ അച്ഛൻ രാജു
1: വലത്തെ കൈയുടെ മോതിര വരെയുള്ള കുട്ടി കടിച്ചെടുത്തോണ്ട് പോയത്. അതിന് കടിച്ചെടുത്ത ഭാഗം കിട്ടിയില്ല, കിട്ടിയിരുന്നെ അതെങ്കിലും വെച്ച് എനിക്ക് ചെയ്യായിരുന്നു. അത് ഇല്ല, അതെന്റെ ഭാഗം ഇല്ല. വേറെ ഒരു ഏരിയയിൽ പോയി കുറച്ച് ആൾക്കാരെ കിട്ടണമെന്ന് പറയുന്നു. പരിസരത്ത് പുല്ലയിൽ ഭാഗത്താണ് രണ്ടുപേർക്ക് കടി കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. കാരണം അത് ഈ നായ തന്നെയാണ് പറയുന്നത്.
0: ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടാലുടൻ പേവിഷബാധ മിക്കവാറും എല്ലായ്പ്പോഴും മാരകമാണ്. എന്നിരുന്നാലും മുറിവ് ഉടനടി കഴുകുകയും ഇരയ്ക്ക് സമയബന്ധിതമായ ചികിത്സയും പ്രതിരോധ മരുന്നുകളും നൽകിയെങ്കിലേ മരണങ്ങൾ തടയാൻ കഴിയൂ.
2: ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പേവിഷബാധയേറ്റ് മരിക്കുന്ന രാജ്യം ഇപ്പോഴും ഭാരതമാണ് എന്ന് മാത്രമല്ല, ലോകമെമ്പാടും ഉണ്ടാകുന്ന പേവിഷബാധകളുടെ 2/3 ഭാരതത്തിൽ നിന്നാണ് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്.
0: കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ടി എസ് അനീഷ്,
2: കൃത്യമായി കുത്തിവയ്പ് എടുക്കുകയും മറ്റ് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്താൽ തീർച്ചയായും ഈ രോഗത്തിനെ അകറ്റി നിർത്താൻ കഴിയും എന്നുള്ളതും പേവിഷബാധയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ്. മൃഗങ്ങളുടെ കടി, മാന്തൽ ഇവയിലൂടെ വൈറസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ കടക്കുന്ന സാഹചര്യം ഉണ്ടായാൽ പോലും രോഗത്തിനെ തടയാൻ കഴിയും എന്നുള്ളതാണ് പേവിഷബാധയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. എന്നാൽ ഈ പേവിഷം നമ്മുടെ തലച്ചോറിനെ ബാധിച്ച് രോഗം വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ചികിത്സിച്ച് മാറ്റാൻ കഴിയുകയില്ല എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്.
0: കടിയേറ്റതിനു ശേഷം എന്ത് ചെയ്യുന്നു എന്ന കാര്യത്തെക്കുറിച്ച് ഇന്നും സാക്ഷര കേരളത്തിന് അവബോധക്കുറവുണ്ട്. നായയ്ക്ക് അസുഖം വരുമോ എന്നറിയാൻ ചിലർ കാത്തിരിക്കും, ചിലർ നാട്ടുമരുന്നുകൾ തേടിപ്പോകും, ചിലർ ചെറിയ പോറല്ലല്ലേ എന്ന് അവഗണിക്കും.
2: പ്രധാനമായും 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം.
0: ഡോക്ടർ ടി എസ് അനീഷ്:
2: 1, കടിയേറ്റ ഭാഗം ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് തന്നെ കഴുകുക. 15 മുതൽ 20 മിനിറ്റ് വരെ കഴുകിക്കൊണ്ടേയിരിക്കുക. ഒഴുകുന്ന വെള്ളം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ടാപ്പ് തുറന്നു വിടുകയോ വലിയൊരു പാത്രത്തിൽ വെള്ളം ശേഖരിച്ചതിന് ശേഷം തുടർച്ചയായി കടിയേറ്റ ഭാഗത്തേക്ക് അത് ഒഴിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരു വസ്തുവും സോപ്പിന് പകരമാകില്ല, അതുകൊണ്ട് തന്നെ സോപ്പ് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം തന്നെ ഉറപ്പാക്കണം. ഇത് 99% വൈറസിനെയും മുറിവേറ്റ ഭാഗത്തു നിന്നും നീക്കം ചെയ്യുന്നതിന് സഹായിക്കും. ഇത് നന്നായി കഴുകിയതിന് ശേഷം ഉടൻ തന്നെ ആശുപത്രിയിലെത്തുക എന്നുള്ളതാണ്. ആശുപത്രിയിലെത്തുമ്പോൾ ഡോക്ടർ മുറിവിനെ വിലയിരുത്തുകയും അതനുസരിച്ച് 2 തരത്തിലുള്ള കുത്തിവയ്പ്പുകൾ, ഒരുപക്ഷെ 2 കൂടി നൽകുകയോ, അതിലൊന്ന് മുറിവിലെടുക്കുന്ന കുത്തിവയ്പ്പുകളാണ്. അതെല്ലാ മുറിവുകൾക്കും ആവശ്യമായി വരില്ല, പക്ഷേ മുറിവിലെടുക്കേണ്ട കുത്തിവയ്പ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതെടുക്കേണ്ടതായിട്ടുണ്ട്. കടിയേൽക്കുന്ന സമയത്ത് മുറിവിൽ പറ്റിയിരിക്കാൻ സാധ്യതയുള്ള, എന്നാൽ പിന്നീട് നാഡീഞരമ്പിൽ കടക്കാൻ സാധ്യതയുള്ള വൈറസിനെ ആ സമയത്ത് തന്നെ നിർവീര്യമാക്കുക എന്നുള്ളതാണ് മുറിവിൽ കുത്തിവയ്പ്പ് എടുക്കുന്നതിലൂടെ ചെയ്യുന്നത്. വാക്സിൻ കൃത്യമായിട്ട് എടുക്കണം. ഒരു തവണ വാക്സിൻ എടുത്ത് നിർത്താൻ കഴിയില്ല. ഇതിന്റെ വാക്സിൻ ഏതാണ്ട് 1 മാസത്തിൽ ഉള്ളിൽ വരുന്ന 4-5 തവണകളിലായിട്ടാണ് നൽകുക.
0: നായകളുടെ വന്ധ്യംകരണം, വാക്സിനേഷൻ ഷെൽട്ടറുകൾ, ആക്രമണകാരികളായ നായ്ക്കൾക്കെതിരായുള്ള സുരക്ഷാ പ്രവർത്തനങ്ങൾ എന്നിവയുടെ നടപ്പിലാക്കൽ കേരള ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട്. നിരീക്ഷണ സംവിധാനത്തിൽ നിന്ന് പ്രതിമാസ റിപ്പോർട്ടും കോടതി തേടുന്നു.
3: ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും കേരള ഹൈക്കോടതിയുടെയും നിരന്തരമായ ഇടപെടലുകൾ ഉണ്ടെങ്കിലും തെരുവുനായയുടെ ആക്രമണം ഓരോ ദിവസവും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
0: ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജോണി കെ ജോർജ്:
3: ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ തെരുവുനായകൾക്ക് നൽകിയിട്ടില്ല. മനുഷ്യന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ മൗലിക അവകാശങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2025 വിധിന്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, തെരുവുനായകളുടെ ശല്യം വർദ്ധിക്കുന്നു, കൊച്ചുകുട്ടികളാണ് അതിന് വില നൽകേണ്ടി വരുന്നത് എന്നുള്ളൊരവസ്ഥ കണ്ടു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ തെരുവുനായ ശല്യം അടിയന്തിരമായി പരിഹരിക്കേണ്ടതാണ് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി. അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്വയം എടുത്ത കേസിൽ വളരെ നിർണായകമായ ഉത്തരവുകൾ ഉണ്ടായി. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ടു. അനുകൂലമായ ഉത്തരവുകൾ ബഹുമാനപ്പെട്ട നീതിപീഠങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഈ അവസ്ഥയിൽ അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഗവൺമെന്റും ഉണർന്നു പ്രവർത്തിച്ചുകൊണ്ട് കേരളത്തിലെ തെരുവുനായ ശല്യം പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കണം എന്നുള്ളതാണ്.
0: ബാധകമായ നിയമത്തിനും മൃഗങ്ങളുടെ ജനന നിയന്ത്രണ നിയമങ്ങൾക്കും വിധേയമായി ഭേദമാക്കാനാവാത്ത മാരക രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന നായ്ക്കൾ സ്ഥിരീകരിച്ച പേവിഷബാധ അല്ലെങ്കിൽ പൊതുസുരക്ഷയ്ക്ക് ഗുരുതരം

0: മായ ഭീഷണി ഉയർത്തുന്ന അക്രമാസക്തമായ പെരുമാറ്റം എന്നിവയുള്ള മൃഗങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഓഗസ്റ്റിൽ അംഗീകരിച്ച നടപടിക്രമം അനുവാദം നൽകുന്നു. പ്രശ്നം മനുഷ്യന്റെ സുരക്ഷയും മൃഗസംരക്ഷണവും തമ്മിലുള്ള മത്സരമല്ല, കാര്യക്ഷമമായ ഒരു റേബീസ് നിയന്ത്രണ പരിപാടിയിലൂടെ രണ്ടും സംരക്ഷിക്കേണ്ടതുണ്ട്.
1: റേബീസ് എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഒറ്റ കാര്യമേ ഓർമ്മ വരുള്ളൂ, അത് തെരുവ് നായ്ക്കളാണ്.
0: തെരുവ് നായ്ക്കൾക്കായി ഷെൽട്ടർ ഹോം നടത്തുന്ന ശ്രീദേവി എസ് കർത്ത.
1: ഇപ്പോ സ്ട്രേ ഡോഗ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാടൻ നായ്ക്കൾ മാത്രമല്ല, മലയാളിയുടെ പൊങ്ങച്ചത്തിന്റെ പതാകവാഹകരായിരുന്ന ഒരു പറ്റം ബ്രീഡ് ഡോഗ്സും ഇപ്പൊ റോഡിലുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു സഹജീവിക്ക് ഭക്ഷണം കൊടുക്കണമോ വേണ്ടയോ എന്നൊരു സമൂഹം ചർച്ച ചെയ്യുകയാണ്. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റില് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആർട്ടിക്കിൾ 51 AG എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 51 AG പറയുന്നത് നമ്മുടെ സഹജീവികളോട് ഒരു മനുഷ്യന് അങ്ങേയറ്റം കരുണ കാണിക്കാനുള്ള കർത്തവ്യമുണ്ട് എന്നാണ്. അതിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു സമൂഹം ഒന്നടങ്കം ഒരു പറ്റം ജീവി വർഗത്തിനെതിരെ നിലകൊള്ളുന്ന ഏറ്റവും മോശപ്പെട്ട ഏറ്റവും തരംതാണ ഒരു കാഴ്ചയാണ് നമ്മൾ സമീപകാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥലങ്ങളിലെയും കൗൺസിലർമാരോടാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങളുടെ ജോലിയാണ് അതാതിടങ്ങളിലെ നായകളുടെ ഭക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളത്. എത്ര നായ്ക്കൾ ഒരു സ്ഥലത്തുണ്ടോ ആ നായ്ക്കൾക്ക് ആനുപാതികമായിട്ട് ഫീഡിംഗ് പോയിന്റ്സ് അലോട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ചുമതലയാണ്. അവനവൻ ചെയ്യാനായിട്ട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്ന ABC Rule 2023 ആവശ്യപ്പെട്ടിരിക്കുന്ന അവർ ചെയ്യേണ്ട അവരുടെ പണിയെ അവർ തന്നെ തടസ്സപ്പെടുത്തുകയും അവർ തന്നെ നെഗേറ്റ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു കോടതി അലക്ഷ്യ കുറ്റമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: വെള്ളായണി കാർഷിക കോളേജിലെ അനിമൽ ഹസ്ബൻഡറി വിഭാഗം മേധാവി ഡോക്ടർ സി ഇബ്രാഹിംകുട്ടി.
2: മനുഷ്യരിൽ പേവിഷബാധ തടയുന്നതിന് പ്രധാനമായും ചെയ്യേണ്ട നടപടി തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുക എന്നത് തന്നെയാണ്. കുറഞ്ഞ തോതിൽ മാത്രം മദ്യകരണം നടപ്പാക്കുന്നത് മൂലം നായ്ക്കളുടെ ആക്രമ സ്വഭാവം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും വസ്തുതയാണ്. അതുകൊണ്ട് വന്ധ്യകരണം ഫലപ്രദമാകണമെങ്കിൽ തെരുവിൽ കാണപ്പെടുന്ന 90% നായ്ക്കളും ഒരേ സമയം വന്ധ്യകരിക്കപ്പെട്ടവയാകുന്ന വിധം വന്ധ്യകരണത്തിന്റെ തോത് വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ ലഭ്യമായ പട്ടുപിടുത്ത മാർഗങ്ങളൊന്നും തന്നെ 50% കൂടുതൽ തെരുവ് നായ്ക്കളെ പിടികൂടാൻ സഹായകമല്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ കുറഞ്ഞ അനുപാതം നായ്ക്കളെ മാത്രം പിടികൂടിയും തെരുവ് നായ നിയന്ത്രണം ഫലപ്രദമാക്കാൻ വാസക്തമി അധിഷ്ഠിത വന്ധ്യകരണം ആലോചിക്കാവുന്നതാണ്. വളർത്തുമൃഗങ്ങളിൽ ചെയ്യുന്ന പോലെ, പ്രത്യേകിച്ചും വളർത്തു നായ്ക്കളിലോ പൂച്ചകളിലോ ചെയ്യുന്ന പോലെ കൃത്യമായ ഇടവേളകളിൽ പ്രതിരോധ കുത്തിവയ്പ്പ് തെരുവ് നായ്ക്കളിൽ ഒരിക്കലും സാധ്യമാകില്ല. കാരണം ആദ്യത്തെ കുത്തിവയ്പ്പ് നൽകി കൃത്യം 6 മാസം കൂടുമ്പോൾ രണ്ടാമത്തെ കുത്തിവയ്പ്പ് അഥവാ ബൂസ്റ്റർ ഡോസും പിന്നീട് ഓരോ വർഷം ഇടവേളകളിലും തുടർ കുത്തിവയ്പ്പുകളും നടത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഈ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ആവശ്യമായ രോഗപ്രതിരോധം തെരുവ് നായ്ക്കളിൽ ഉണ്ടാകുകയുള്ളൂ.
0: ഓരോ നായയുടെ ആക്രമണവും പേപ്പട്ടി വിഷബാധയാകണമെന്നില്ല, പക്ഷേ വിഷബാധയ്ക്ക് കാരണമാകാവുന്ന എല്ലാ ആക്രമണത്തിനും ഉചിതമായ ശ്രദ്ധ ലഭിക്കുകയും വേണം. മൃഗങ്ങളുടെ ആക്രമണവും വാക്സിനേഷൻ ലഭ്യതയും മൃഗങ്ങളിലും മനുഷ്യരിലും സംശയിക്കപ്പെടുന്ന വിഷബാധകളും വിശ്വസനീയമായി റിപ്പോർട്ട് ചെയ്യുന്നത് ഹോട്ട്സ്പോട്ടുകൾ തിരിച്ചറിയാനും അവ ആവശ്യമുള്ള സ്ഥലങ്ങൾ കണ്ടെത്താനും അധികാരികളെ സഹായിക്കും.
3: നിലവിലെ കണക്കുകൾ പ്രകാരം 4.5 ലക്ഷത്തോളം തെരുവുനായ്ക്കളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്.
0: സംസ്ഥാന മൃഗക്ഷേമ ബോർഡ് മെമ്പർ ഡോക്ടർ വേണുഗോപാൽ.
3: 2025 കണക്കുകൾ പ്രകാരം 3.5 ലക്ഷത്തോളം പേർക്കാണ് നായയുടെ കടിയേറ്റത്. ഇതുകൂടാതെ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ, അതായത് 2021 മുതൽ 2025 വരെയുള്ള കാലയളവിൽ സംസ്ഥാനത്ത് 122 പേരാണ് പേവിഷബാധയേറ്റ് മരണമടഞ്ഞത്. ഉത്തരവാദിത്തമുള്ള നായവളത്തിൽ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ഡോഗ് ഓണർഷിപ്പ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നിലവിലെ വീടുകളിൽ വളർത്തുന്ന നായ്ക്കൾക്കെല്ലാം പ്രതിരോധ കുത്തിവയ്പ്പെടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നുള്ള ലൈസൻസ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആദ്യപടി. അതുകൂടാതെ നായ്ക്കളെ തെരുവിൽ ഉപേക്ഷിക്കുന്നതിന് എതിരെയുള്ള നിയമം അത് വളരെ ശക്തമാക്കി നമുക്ക് വേണം. പിന്നെ ABC കഴിഞ്ഞ് നായ്ക്കളെ വീണ്ടും തെരുവിൽ തുറന്നു വിടുന്നുണ്ട്. ആ കാര്യത്തിൽ ഇപ്പോൾ സുപ്രീംകോടതിയുടെ ഒക്കെ ഇടപെടൽ വന്നിട്ടുണ്ട്. അതായത് ഹോട്ട്സ്പോട്ടുകളിൽ നിന്ന് ഇപ്പോൾ സ്കൂള്, ആശുപത്രി, ബസ് സ്റ്റാൻഡ് അങ്ങനെയുള്ള പ്രദേശത്തെ നായ്ക്കളെ ABC ചെയ്തു കഴിഞ്ഞാൽ അവയെ ഷെൽട്ടറിലേക്ക് മാറ്റണമെന്നൊരു നിർദ്ദേശം സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഷെൽട്ടറുകളെന്ന് പറയുമ്പോൾ അതൊരു വലിയ സാമ്പത്തിക ബാധ്യതയാണ്. കാരണം ഒരു നായയെ ഒരു ദിവസം അതിനെ അവിടെ സംരക്ഷിക്കുന്നതിന് 60 മുതൽ 70 രൂപ വരെ കുറഞ്ഞത് ചെലവാകുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. പിന്നെ ഷെൽട്ടറിൽ നിന്നുള്ള അഡോപ്ഷൻ, അതായത് താല്പര്യമുള്ള നായ്ക്കളെ ദത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, അത്തരത്തിലുള്ള ഒരു നടപടിയൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറെയെങ്കിലും നമുക്ക് മൃഗങ്ങളെ സ്നേഹിക്കുന്ന സമൂഹത്തിലുള്ളവർക്ക് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. പിന്നെ സുപ്രീംകോടതി വിധിയിൽ നായ്ക്കളുടെ ദയാവധം പറയുന്നുണ്ട്. അപ്പോൾ ദയാവധം എന്ന് പറയുമ്പോൾ അഗ്രസീവായിട്ടുള്ള ഡോഗ്സിന്, അതുപോലെ തന്നെ മുറിവേറ്റവയ്ക്ക് അല്ലെങ്കിൽ രോഗം ബാധിച്ച് അവശമായത് അത്തരത്തിലുള്ള ഡോഗ്സിനെ മാത്രമേ നമുക്ക് ദയാവധത്തിന് വിധേയമാക്കാൻ കഴിയുള്ളൂ.
0: ഒരുമിച്ച് ശക്തരാകുക എന്ന ലോക പേവിഷബാധ പ്രതിരോധ ദിനത്തിന്റെ ഈ വർഷത്തെ പ്രമേയം കേരളത്തിൽ പ്രത്യേകിച്ചും ഏറെ പ്രസക്തമാണ്.

ആരോഗ്യവകുപ്പിന് മാത്രമായി പേവിഷബാധയെ തടയാൻ കഴിയില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ മൃഗഡോക്ടർമാർക്കോ മൃഗക്ഷേമ സംഘങ്ങൾക്കോ വെവ്വേറെ പ്രവർത്തിക്കുന്ന പൌരസംഘടനകൾക്കോ കഴിയില്ല. ഇതിന് വാക്സിനേഷൻ, ഉത്തരവാദിത്തമുള്ള മൃഗപരിപാലനം, നായകൾ പെരുകുന്നതിലെ ശാസ്ത്രീയ മാനേജ്മെന്റ്, ശരിയായ മാലിന്യ സംസ്കരണം, മൃഗങ്ങളുടെ ആക്രമണത്തിന് ശേഷം ലഭിക്കുന്ന അടിയന്തര വൈദ്യസഹായം എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: നമുക്കിനി ലതാ മങ്കേഷ്കർ പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം നെല്ല്, ഗാനരചന വയലാർ, സംഗീതം സലിൽ ചൌധരി.

0: അല്പസമയത്തിനകം പ്രാദേശിക
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഇന്ന്. ഓപ്പറേഷൻ തൂഫാൻ രണ്ടാം ഘട്ടത്തിന് ഇന്ന് തുടക്കം. ഭവനരഹിതരായ 10,000 പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിന് പരിഷ്കരിച്ച സമഗ്ര പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി കെ തുളസി. ഇന്ന് ആരംഭിക്കാനിരുന്ന 3 ദിവസത്തെ ദേശീയ ബാങ്ക് പണിമുടക്ക് മാറ്റിവെച്ചു. തിരുവനന്തപുരത്ത് ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന 2020 ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പ് ഇന്ന്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ വരുന്ന ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പളുരുത്തി.
2: 38 വാർഡുകളിലേക്കായുള്ള ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ആകെ 126 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ആഗസ്റ്റ് 19 പ്രസിദ്ധീകരിച്ച പുതുക്കിയ പട്ടികയിൽ പേരുള്ളവർക്കായിരിക്കും ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. കൊച്ചിയിലെയും കോഴിക്കോടെയും ഓരോ കോർപ്പറേഷൻ വാർഡുകൾ, തൃശൂർ, പാലക്കാട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ ഓരോ മുനിസിപ്പൽ വാർഡുകൾ, തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട് എന്നിവിടങ്ങളിലെ ഓരോ ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ, 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലേക്കാണ് ഇന്നത്തെ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് നടക്കും.
1: ഓപ്പറേഷൻ തൂഫാന്റെ രണ്ടാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. മലപ്പുറം വേങ്ങര മലബാർ കോളേജിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ജനങ്ങളുടെയും പോലീസിന്റെയും സംയുക്ത നടപടികൾക്കാണ് ഈ ഘട്ടത്തിൽ പ്രാധാന്യം ലഭിക്കുക. തൂഫാൻ ഔദ്യോഗിക പതാക ഉയർത്തുന്ന രമേശ് ചെന്നിത്തല സംസ്ഥാനതല തൂഫാൻ ജനജാഗ്രതാ സമിതിയും ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഞാൻ എന്റെ നാടിന്റെ കാവലാൾ പദ്ധതിയുടെ പ്രഖ്യാപനവും തൂഫാൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും വേങ്ങരയിലെ 6 തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ തൂഫാൻ വാരിയർ ഔദ്യോഗിക ബാഡ്ജ് ധരിപ്പിക്കലും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ സോളാർ പവർ പ്ലാന്റും ഇന്റഗ്രേറ്റഡ് കാർഗോ കോംപ്ലക്സും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCC ഓഫീസിൽ സ്വീകരണ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. ഉച്ചയ്ക്ക് 12 നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ 75 വാർഷികാഘോഷം ചേംബർ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യമന്ത്രി ഉച്ചകഴിഞ്ഞ് തോട്ടട ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ കെട്ടിട സമുച്ചയവും ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കുന്ന KP കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ പരിപാടിയിലും VD സതീശൻ പങ്കെടുക്കും. ഭവനരഹിതരായ 10,000 പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പരിഷ്കരിച്ച സമഗ്ര പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി കെ തുളസി പറഞ്ഞു. അഞ്ചലിൽ ആരംഭിച്ച സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ പുതിയ മേഖലാ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 12 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുന്ന തരത്തിൽ ഘട്ടങ്ങളായാകും ഭവന പദ്ധതിയുടെ തുക നൽകുക. ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങുന്നതിനും വീട് വയ്ക്കുന്നതിനുമായി പ്രത്യേക ധനസഹായ പദ്ധതി ഉടൻ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാന്റ് ദിനത്തിൽ ഇതിനകം 370 കോടിയോളം രൂപ വിതരണം ചെയ്തുവെന്നും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും AI അടക്കം ആധുനിക സാങ്കേതിക കോഴ്സുകൾ ഉടൻ ഉൾപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് ആരംഭിക്കാനിരുന്ന 3 ദിവസത്തെ ദേശീയ ബാങ്ക് പണിമുടക്ക് മാറ്റിവെച്ചു. പണിമുടക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയനുകളും തമ്മിൽ ഇന്നലെ രാത്രി നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനമെന്ന് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ സാമൂഹിക മാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ 3 ദിവസത്തെ ഖത്തർ സന്ദർശനം ആരംഭിച്ചു. ഇന്ന് ദോഹയിൽ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ 11th വാർഷിക യോഗത്തിൽ അവർ പങ്കെടുക്കും. ജോർദാൻ, സ്വിറ്റ്സർലാൻഡ്, അൾജീരിയ, സൌദി അറേബ്യ, നേപ്പാൾ എന്നീ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി നിർമ്മലാ സീതാരാമൻ ഉഭയകക്ഷി ചർച്ച നടത്തും. ഈ വർഷത്തെ റാബിവിള ക്യാമ്പയിൻ സംബന്ധിച്ച 2 ദിവസത്തെ ദേശീയ കാർഷിക സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. കേന്ദ്രമന്ത്രി

0: ശിവരാജ് സിംഗ് ചൌഹാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അടുത്ത റാബി സീസണിലെ പ്രധാന മുൻഗണനകളും ഒരുക്കങ്ങളും ചർച്ച ചെയ്യുന്നതിന് കൃഷി കർഷക ക്ഷേമ വകുപ്പാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. കാർഷിക ഉൽപ്പാദനം, ഉൽപ്പാദനക്ഷമത, സുസ്ഥിരത, കർഷകരുടെ വരുമാനം എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന ഏകോപനം ശക്തിപ്പെടുത്തുന്നതിൽ സമ്മേളനം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് കൃഷി മന്ത്രാലയം അറിയിച്ചു. മനുഷ്യൻ എന്ന നിലയിൽ നമ്മളെ ഒന്നിപ്പിക്കുന്ന വികാരം മാനവികതയുടേതാണെന്നും അത് മനുഷ്യത്വത്തിന്റെ വികാരമാണെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മലബാർ ഇനീഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമണി സംഘടിപ്പിച്ച 3 ദിവസത്തെ ഹാർമണി ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബഹുസ്വരത ഇല്ലാതായാൽ അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ നാശത്തിലെത്തിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കർഷക സുരക്ഷ, വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ നടത്തും. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ മന്ത്രി ടി സിദ്ദിഖ് അധ്യക്ഷനാകും. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയവും പ്രായോഗികവുമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കെഎസ്ആർടിസിയുടെ ബസ് ശേഖരം നവീകരിക്കുന്നതിനും പൊതുഗതാഗത സൌകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും ബസ്സുകൾ വാങ്ങാൻ എംഎൽഎ ആസ്തി വികസന ഫണ്ട് വിനിയോഗിക്കാൻ ഗവൺമെന്റ് പ്രത്യേക അനുമതി നൽകി ഉത്തരവിറക്കി. നടപ്പ് സാമ്പത്തിക വർഷത്തെ നിയമസഭാ മണ്ഡല ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു എംഎൽഎക്ക് പരമാവധി 3 ബസ്സുകൾ വരെ വാങ്ങുന്നതിനാണ് അനുമതി നൽകിയത്. വാങ്ങുന്ന ബസ്സുകളുടെ സീറ്റുകളുടെ എണ്ണം, ഇന്ധന വിഭാഗം എന്നിവ കെഎസ്ആർടിസി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി ആലോചിച്ച ശേഷമായിരിക്കും തീരുമാനിക്കുക. ഇന്ന് ലോക റാബീസ് ദിനം. ആദ്യ റാബീസ് വാക്സിൻ വികസിപ്പിച്ച ശാസ്ത്രജ്ഞൻ ലൂയിസ് പാസ്റ്ററിന്റെ ചരമദിനമായ സെപ്റ്റംബർ 28 എല്ലാ വർഷവും റാബീസ് ദിനമായി ആചരിക്കുന്നത്. പേ വിഷബാധയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. കരുത്തോടെ ഒരുമിച്ച് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന റാബീസ് ഫ്രീ കേരളം തീവ്രയജ്ഞ വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4ാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. 1 മാസം നീളുന്ന വാക്സിനേഷൻ ഡ്രൈവിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് നിർവഹിക്കും. കൊല്ലത്ത് നിന്ന് നീരജ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: സംസ്ഥാനത്തെ പേവിഷബാധ മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 27 വരെയാണ് തീവ്രയജ്ഞ വാക്സിനേഷൻ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ജന്തുജന്യ രോഗങ്ങളിൽ മനുഷ്യർക്ക് ഏറ്റവും ഭീഷണിയാകുന്ന ഒന്നാണ് പേവിഷബാധ. സസ്തനികളെ ബാധിക്കുന്ന ഈ മാരക വൈറസ് പ്രധാനമായും മൃഗങ്ങളുടെ കടിയേൽക്കുന്നതിലൂടെയാണ് മനുഷ്യരിലേക്ക് പകരുന്നത്. വളർത്തുമൃഗങ്ങൾക്കും നായ്ക്കൾക്കും കൃത്യസമയത്ത് വാക്സിൻ നൽകിക്കൊണ്ട് രോഗവ്യാപനം പൂർണ്ണമായും തടയുകയാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ ലക്ഷ്യം. വാക്സിനേഷൻ ക്യാമ്പയിനിൽ വളർത്തുമൃഗ ഉടമകളും പൊതുജനങ്ങളും പങ്കാളികളാകണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ ലോങ് ജമ്പ് ഇനത്തിൽ വെള്ളി മെഡൽ നേടിയ ആൻസി സോജൻ, 200 മീറ്റർ ഓട്ടത്തിൽ വെങ്കല മെഡൽ നേടിയ ഹരിതഭദ്ര, വനിതകളുടെ സിംഗിൾ സ്ക്വാഷ് ഇനത്തിൽ വെള്ളി മെഡൽ നേടിയ അനഘത് സിംഗ്, 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസ് ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ പരുൾ ചൌധരി എന്നിവരെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. വനിതകളുടെ വിജയം അവരുടെ കഴിവിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും തെളിവാണെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പുരുഷന്മാരുടെ സിംഗിൾ സ്ക്വാഷ് ഇനത്തിൽ വെള്ളി മെഡൽ നേടിയ അഭയ് സിംഗ്, ഡെക്കാത്രോൺ ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ തേജസ്വിൻ ശങ്കർ, ഹൈജമ്പ് ഇനത്തിൽ വെള്ളി മെഡൽ നേടിയ സർവേഷ് അനിൽ കുഷാരെ എന്നിവരെയും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അഭിനന്ദിച്ചു. ഓരോ വെല്ലുവിളിയും ഏറ്റെടുത്ത് മുന്നേറാനും രാജ്യത്തിനായി ഇനിയും അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കാനും താരങ്ങൾക്ക് കഴിയട്ടെയെന്ന് അവർ ആശംസിച്ചു. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റിന്റെ 2ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. നിഷിലെ കൊറോഗി സ്പോർട്സ് പാർക്കിൽ ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം. ക്വാർട്ടർ ഫൈനലിൽ നേരിട്ടെത്തിയ ഇന്ത്യൻ ടീം സ്വർണ്ണ മെഡൽ നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. തിരുവനന്തപുരത്ത് 8 വിക്കറ്റിനാണ് ഇന്ത്യ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റിൻഡീസ് 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 295 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 41.4 ഓവറിൽ 300 റൺസ് എടുത്തു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഫോഴ്സ കൊച്ചി എഫ് സിക്ക് ജയം. കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മലപ്പുറം എഫ് സിയെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ചാണ് ഫോഴ്സ കൊച്ചി എഫ് സിയുടെ വിജയം. ഒക്ടോബർ 1 തൃശൂർ മാജിക് എഫ് സിക്കെതിരെയാണ് കൊച്ചിയുടെ അടുത്ത മത്സരം. കാലിക്കറ്റ് സർവകലാശാലയുടെ ഈ വർഷത്തെ സ്പോർട്സ് കോൺവൊക്കേഷൻ ഇന്ന് സർവകലാശാല EMS സെമിനാർ കോംപ്ലക്സിൽ നടത്തും. മന്ത്രി OJ ജിനീഷ് ഉദ്ഘാടനം ചെയ്യും. അഖിലേന്ത്യാ സർവകലാശാല ഖേലോ ഇന്ത്യ കായിക മത്സരങ്ങളിൽ മികവ് തെളിയിച്ച കായിക താരങ്ങൾക്ക് കാഷ് അവാർഡ്, സ്കോളർഷിപ്പ്, സ്പോർട്സ് കിറ്റ് എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്യും. ഈ വർഷത്തെ പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നവംബർ 21 നടത്തുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ആലോചനാ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂർ വയനാട് ജില്ലകളെ ചുരമില്ലാതെ ബന്ധിപ്പിക്കുന്ന പുതിയ പാതയ്ക്കായി ആവശ്യം ശക്തമായതോടെ

0: മന്ത്രി സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ കൊട്ടിയൂരിൽ ജനപ്രതിനിധികളുടെ യോഗം ചേർന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: കൊട്ടിയൂർ അമ്പായത്തോട് തലപ്പുഴ 44 മൈൽ ചുരമില്ലാപാത യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ശ്രമമാണ് ആരംഭിച്ചത്. നിലവിലെ വയനാട്ടിലേക്കുള്ള പാതകളായ പാൽചുരം റോഡിലും നെടുമ്പൊയിൽ ചുരം റോഡിലും മഴക്കാലത്ത് മണ്ണിടിച്ചിലുൾപ്പെടെയുള്ള തടസ്സങ്ങൾ സാധാരണമാണ്. പാൽചുരം റോഡിന്റെ നവീകരണത്തിന് അനുമതിയായിട്ടുണ്ടെങ്കിലും റോഡ് വീതി കൂട്ടാനാവാത്ത സ്ഥിതിയുണ്ട്. ഈ
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വർണ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഇന്ന്. ഓപ്പറേഷൻ തൂഫാൻ രണ്ടാം ഘട്ടത്തിന് ഇന്ന് തുടക്കം. ഭവനരഹിതരായ 10,000 പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിന് പരിഷ്കരിച്ച സമഗ്ര പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. ഇന്ന് ആരംഭിക്കാനിരുന്ന 3 ദിവസത്തെ ദേശീയ ബാങ്ക് പണിമുടക്ക് മാറ്റിവെച്ചു. തിരുവനന്തപുരത്ത് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന 2020 ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി അനന്തപുരി FM 101.9.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു. നമുക്കൊരു ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്, ചിത്രം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ജോൺസൺ.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: നമസ്തേ അനന്തപുരിയിലിനി. ഇന്നത്തെ ചോദ്യമാണ്, കൃഷിയിലെ സ്ത്രീകളുടെ പങ്കാളിത്തം അംഗീകരിക്കുകയും അവരുടെ കാർഷിക ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കുവാനും വിഭവ വൈവിധ്യത്തിലേക്ക് നയിക്കുവാനും ലക്ഷ്യമിട്ട് സംസ്ഥാന കൃഷിവകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഇതാണ് ചോദ്യം. ഒരിക്കൽ കൂടി പറയാം, കൃഷിയിലെ സ്ത്രീകളുടെ പങ്കാളിത്തം അംഗീകരിക്കുകയും അവരുടെ കാർഷിക ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കുവാനും വിഭവ വൈവിധ്യത്തിലേക്ക് നയിക്കുവാനും ലക്ഷ്യമിട്ട് സംസ്ഥാന കൃഷിവകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്കു ശേഷം കേൾക്കാം.
1: ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് മുൻ പ്രിൻസിപ്പലും ആർട്ടിസ്റ്റുമായ AS സജിത് പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
2: ചിത്രകലയുടെ മണ്ഡലങ്ങളിലാണെങ്കിലും വിഷ്വൽ ആർട്ടിന്റെ മണ്ഡലത്തിലാണെങ്കിലും ക്രിട്ടിക്സ് എന്നൊരു വിഭാഗമുണ്ട്. കുറെ കൂടി ആഴത്തിൽ ആ വിഷയത്തിനെ പറ്റി പഠിച്ചിട്ട് അക്കാഡമിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിരുന്നു അത്. ആഗോളീകരണ കാലത്തിന് ശേഷമാണ് അത് മറ്റൊരു ലെവലിലേക്ക് മാറുന്നത്.
1: ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
3: കാർഷിക മേഖലാ വാർത്തകൾ. സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി കർഷക സുരക്ഷ വന്യമൃഗ സംഘർഷ ലഘൂകരണ കോൺക്ലേവ് നാളെ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. വന്യമൃഗങ്ങളെ കൃഷിയിടങ്ങളിൽ നിന്നും അകറ്റുന്നതിനുള്ള വിവിധ മാർഗങ്ങളെക്കുറിച്ച് അപഗ്രഥിക്കുന്ന ഈ കോൺക്ലേവ് നാളെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് സംഘടിപ്പിക്കുന്നത്. പേവിഷബാധ വിമുക്ത കേരളം പ്രതിരോധ കുത്തിവയ്പ് പദ്ധതി 4-ാം ഘട്ടം ഇന്ന് മുതൽ 27 ഒക്ടോബർ വരെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നു. ആയതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വേൾഡ് റാബിസ് ഡേ ആയ ഇന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ കൊല്ലം ജില്ലയിൽ വെച്ച് നിർവഹിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ റാബിസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിൻ പദ്ധതിയുടെ കീഴിൽ നടത്തുന്ന വളർത്തുനായ്ക്കൾക്കുള്ള ആന്റി റാബിസ് വാക്സിനേഷൻ ക്യാമ്പയിനാണ് ഇത്. മാരകമായ റാബിസ് രോഗങ്ങളിൽ നിന്നും വളർത്തുനായ്ക്കളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ്. ഇതുവഴി മനുഷ്യരിൽ റാബിസ് രോഗബാധ ഉണ്ടാകുന്നത് തടയാൻ സാധിക്കും. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം 15 ഒക്ടോബർ ആരംഭിക്കുന്ന സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. 50% മാർക്കോടുകൂടി SSLC അഥവാ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നവംബർ 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്കായി 8547837256 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷിയും ലൈവ് ഫീഡ് കൾച്ചറും എന്ന വിഷയത്തിൽ ഈ മാസം 30 പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547070773. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായിനി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ നാളെ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ പഴം പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിവിധ പാക്കേജിംഗ്, സംസ്കരണ യന്ത്രങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് പ്രവേശനം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8089070

0: 6698. തിരുവല്ലം കെ അക്ടെക് ലോഞ്ച് പാഡ് വെള്ളായണി കാർഷിക കോളേജ് ഒക്ടോബർ 23 സംഘടിപ്പിക്കുന്ന ഏകദിന മൈക്രോ ഗ്രീൻ ഉൽപാദന പരിശീലന പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കെ അക്ടെക് ലോഞ്ച് പാഡിൽ വെച്ച് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 വരെ നടക്കുന്ന പരിശീലനത്തിൽ മൈക്രോ ഗ്രീൻസ് തയ്യാറാക്കൽ, വിളവെടുപ്പ്, വിവിധ ഭക്ഷ്യവിഭവങ്ങളുടെ തയ്യാറാക്കൽ, സംരംഭകത്വ സാധ്യതകൾ എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകും. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഒക്ടോബർ 21 മുൻപായി പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9995624888. ക്ഷീരവികസന വകുപ്പ് വലിയതുറ സ്റ്റേറ്റ് ഫോഡർ ഫാം ഓഫീസിൽ നാളെയും മറ്റന്നാളുമായി തീറ്റപ്പുൽ കൃഷി പരിശീലനവും സൈലേജ് നിർമ്മാണവും എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഇന്ന് വൈകുന്നേരം 5 മുൻപായി പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ ബുക്ക് ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9400058641. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് NIRT റബ്ബറിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കെതിരെ മരുന്ന് തളിക്കുന്നതിനുള്ള ആധുനിക മാർഗ്ഗങ്ങൾ, അതിനുപയോഗിക്കുന്ന സ്പ്രേയറുകളുടെയും ഡ്രോണുകളുടെയും ഉപയോഗം, പരിപാലനം എന്നിവയെക്കുറിച്ച് ഇന്ന് പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 6238092175. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: വല്ലത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. പ്രായോജകർ വല്ലത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
2: നമുക്കിനി അദ്വൈതം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയൊരു ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം MG രാധാകൃഷ്ണൻ.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
2: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ?
3: ഇതാരാ വിളിക്കുന്നത്?
1: ഹാപ്പി ബർത്ത്ഡേ ടു യു.
3: ഓ, താങ്ക് യു.
1: ഹലോ,
2: എന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടെ നിന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
4: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
5: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
4: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
5: 8281-4203-05.
4: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.
6: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.

0: ആയുരാരോഗ്യത്തിൽ ഇന്ന് കുട്ടികൾക്കുണ്ടാകുന്ന മോണരോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ സൈമൺ മോറിസൺ സംസാരിക്കുന്നു.
1: മോണരോഗങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ആരോഗ്യമുള്ള മോണകൾക്ക് നല്ല കോറൽ പിങ്ക് നിറമാണ്. ചുറ്റും ചില കറുത്ത പിഗ്മെന്റ്സും കാണാം. മോണയുടെ അഗ്രഭാഗം വളരെ നന്നായി പല്ലിന് ചുറ്റും പറ്റിച്ചേർന്നിരിക്കുന്നതായി കാണാം. സാധാരണ ടൂത്ത് ബ്രഷിംഗിൽ ഒരിക്കലും അവയിൽ നിന്ന് രക്തം പൊടിക്കുകയില്ല. മോണയിൽ നിന്നുള്ള രക്തസ്രാവം അഥവാ ബ്ലീഡിംഗ് ഗം. അടയാളങ്ങൾ: മോണയുടെ കോറൽ പിങ്കിൽ നിന്നും ചുവപ്പ് നിറത്തിലേക്കുള്ള നിറവ്യത്യാസം. പല്ല് ബ്രഷുകൊണ്ട് വൃത്തിയാക്കുമ്പോൾ മോണയുടെ മാർജിനിൽ നിന്നും രക്തം പൊടിക്കുന്നു. തടിച്ചു വീങ്ങിയ മോണയിൽ ഒന്ന് തൊടുമ്പോഴേ രക്തം പൊടിക്കും. വെറുതെ ഇരിക്കുമ്പോൾ തന്നെ മോണയിൽ നിന്നും രക്തം വരാം. ഈ ഘട്ടത്തിൽ പോലും വേദന കാണണമെന്നില്ല. വായിൽ

0: നിന്നും ദുർഗന്ധം വരാം. പല്ലുകൾക്ക് ക്രമമില്ലാതെ സ്ഥാനഭ്രവശം സംഭവിക്കാം. വേരുകളുടെ പ്രതലം വെളിയിൽ വരാം. രോഗലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. മോണയുടെ രക്തസ്രാവം. മോണയിൽ അകാരണമായുള്ള ചൊറിച്ചിൽ, തുടർച്ചയായ അരണ്ട മോണവേദന, ഭക്ഷണം മോണയിൽ തറഞ്ഞു കയറൽ, പല്ലിന്റെ ഇളക്കം. ചികിത്സിക്കാതിരുന്നാൽ പല്ലുകൾ നഷ്ടപ്പെടാം. ചികിത്സ ലഭിക്കാതിരുന്നാൽ മോണരോഗം മോണയുടെ തരണാസ്ഥിയെ ബാധിക്കുകയും മോണയ്ക്കും പല്ലിനുമിടയിൽ നല്ല വിടവ് സംഭവിക്കുകയും ഇത് പെരിയോഡോണ്ടൈറ്റിസ് എന്ന കടുത്ത മോണരോഗമായി മാറുകയും ചെയ്യുന്നു. മോണരോഗങ്ങളായ ജിഞ്ചിവൈറ്റിസും പെരിയോഡോണ്ടൈറ്റിസിനും നിദാനങ്ങളായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? പ്ലാക്ക് അടിഞ്ഞുകൂടുന്നത് മോണരോഗങ്ങൾക്ക് കാരണമാകുന്നു. മോണയുടെ പരിസരങ്ങളിലും പോക്കറ്റിലും അടിഞ്ഞുകൂടുന്ന ബാക്ടീരിയ ചില ദോഷകരമായ വിഷപദാർത്ഥങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും അത് മോണരോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഡെന്റൽ പ്ലാക്ക് നിരന്തരം നീക്കം ചെയ്യാതിരുന്നാൽ അത് കട്ടിയായി ഡെന്റൽ കാൽക്കുലസായി രൂപാന്തരപ്പെടാം. ഡെന്റൽ കാൽക്കുലസിന്റെ ഉപരിതലം പരുപരുത്തതാകയാൽ ഇവിടം കൂടുതൽ പ്ലാക്കും ബാക്ടീരിയയും അടിഞ്ഞുകൂടുകയും മോണരോഗ പ്രവർത്തനത്തിന്റെ തീവ്രത കൂടുകയും അത് പല്ലിനു ചുറ്റുമുള്ള തരണാസ്ഥിയെ ദ്രവിപ്പിച്ച് തകർത്ത് കളയുകയും ചെയ്യുന്നു. പല്ലിൽ ധാരാളം കാൽക്കുലസ് അടിഞ്ഞുകൂടിയാൽ ഡെന്റിസ്റ്റ് എന്ത് ചെയ്യും? ചില പ്രത്യേകം രൂപപ്പെടുത്തിയ ഉപകരണങ്ങളായ സ്കെയിലേഴ്സിന്റെ സഹായത്താൽ ഡെന്റിസ്റ്റ് പല്ലിനു ചുറ്റുമുള്ള കട്ടികൂടിയ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നു. ഈ പ്രക്രിയയെ സ്കെയിലിംഗ് എന്ന് പറയുന്നു. ഈ അടുത്ത കാലത്തെ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തെന്നാൽ ദന്തവദന മോണരോഗങ്ങൾ പ്രമേഹവും ഹൃദ്രോഗങ്ങളും ശ്വാസകോശ രോഗങ്ങളും ചർമ്മരോഗങ്ങളും ആയി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഗർഭിണികളുടെ ദന്താരോഗ്യം മോശമാണെങ്കിൽ തൂക്കം കുറഞ്ഞ കുഞ്ഞുങ്ങളുടെയും മാസം തികയാതുള്ള കുഞ്ഞുങ്ങളുടെയും ജനനത്തിനും അത് കാരണമാക്കുന്നു. ഏതുതരം ദന്ത പ്രശ്നവും നേരത്തെ തന്നെ തിരിച്ചറിയാനുള്ള ജാഗ്രത ഉണ്ടാകണം. രോഗിയും ഒപ്പമുള്ളവരും പ്രതിരോധ മാർഗങ്ങൾ മനസ്സിലാക്കി കുട്ടിക്കാലം മുതൽ ജീവിതശൈലി ചിട്ടപ്പെടുത്തുക. പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഒട്ടും വൈകാതെ ഡോക്ടറുടെ അടുത്തേക്ക് പോവുക. സ്കൂൾ മുതൽ തൊഴിലിടങ്ങൾ വരെ വദനാരോഗ്യ വർക്ക്ഷോപ്പുകൾ നടത്തി മാറ്റങ്ങൾ വരുത്താൻ അതാത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കുക. ഇക്കാര്യത്തിൽ സഹായം ആവശ്യമുള്ളവർക്ക് സർക്കാർ സംവിധാനങ്ങളുടെ സഹായം തേടാം. നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും തിരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ പ്രവർത്തകരും അധ്യാപകരും ദന്ത അവബോധ പ്രവർത്തനങ്ങളിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് അവസരങ്ങൾ നന്നായി പ്രയോജനപ്പെടുത്തിയാൽ കേരളീയരിൽ മനോഹരമായ പുഞ്ചിരി വിരിയിക്കാൻ കഴിയും എന്ന് നിസ്സംശയം പറയാം.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് കുട്ടികൾക്കുണ്ടാകുന്ന മോണരോഗങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സൈമൺ മോറിസൺ.

0: തിങ്കൾ മുതൽ വെള്ളിവരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജക.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: നമുക്കിനി ഇന്നത്തെ ദിവസത്തിന്റെ ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കാം.
4: ചരിത്രത്തിൽ ഇന്ന്
3: കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന സി എച്ച് മുഹമ്മദ് കോയ 1983 സെപ്റ്റംബർ 28 അന്തരിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ കാലം മുഖ്യമന്ത്രി പദവി വഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. ദീർഘകാലം കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അദ്ദേഹം കോഴിക്കോട് സർവകലാശാല സ്ഥാപിക്കുന്നതിലും മലബാറിലെ വിദ്യാഭ്യാസ പുരോഗതിയിലും നിർണായക പങ്കുവഹിച്ചു. രാഷ്ട്രീയക്കാരൻ എന്നതിനൊപ്പം തന്നെ ചന്ദ്രിക പത്രത്തിന്റെ ചീഫ് എഡിറ്ററായും മികച്ച ഒരു എഴുത്തുകാരനായും അദ്ദേഹം തിളങ്ങിയിരുന്നു. രാജ്യാന്തര സാർവത്രിക വിവര ലഭ്യതാ ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ 28 ആചരിക്കുന്നത്. യുനെസ്കോ 2015 നവംബർ 17 സെപ്റ്റംബർ 28 വിവര ലഭ്യതാ ദിനമായി പ്രഖ്യാപിച്ചത്. പിന്നീട് 2019 ഒക്ടോബറിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയും ഈ ദിനാചരണത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകി. സുതാര്യമായ ഭരണം, ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണം, പൊതുജനങ്ങൾക്ക് അറിവ് നേടാനുള്ള തുല്യ അവസരം ഉറപ്പാക്കൽ എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. എല്ലാ വർഷവും സെപ്റ്റംബർ 28 ലോക പേവിഷബാധ ദിനമായി ആചരിക്കുന്നത്. പേവിഷബാധ എന്ന മാരക രോഗത്തെക്കുറിച്ചും അത് പ്രതിരോധിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. പേവിഷബാധയ്ക്കെതിരെയുള്ള ആദ്യത്തെ വാക്സിൻ കണ്ടെത്തിയ പ്രശസ്ത ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ലൂയി പാസ്റ്ററുടെ ചരമവാർഷികമാണ് സെപ്റ്റംബർ 28. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായാണ് ഈ ദിവസം ലോക റാബീസ് ദിനമായി തിരഞ്ഞെടുത്തത്. ഒരുമിച്ച് ശക്തമായി എന്നതാണ് 2026 ലോക റാബീസ് ദിനത്തിന്റെ ഔദ്യോഗിക സന്ദേശം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രമുഖനായ വിപ്ലവകാരികളിൽ ഒരാളായ ഷഹീദ് ഭഗത് സിംഗ് 1907 സെപ്റ്റംബർ 28 ജനിച്ചത്. അവിഭക്ത ഇന്ത്യയിലെ പഞ്ചാബിലുള്ള ലയൽപൂർ ജില്ലയിലെ ബംഗാ ഗ്രാമത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അതിശക്തമായ പോരാട്ടം നയിച്ച അദ്ദേഹം തന്റെ 23-ാമത്തെ വയസ്സിൽ രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചു. ഇന്ത്യൻ സംഗീത ലോകത്തെ നിത്യഹരിത ഗായിക ലതാ മങ്കേഷ്കർ 1929 സെപ്റ്റംബർ 28 ജനിച്ചത്. ഗാനകോകിലം എന്നറിയപ്പെടുന്ന ലതാ മങ്കേഷ്കർ 7 പതിറ്റാണ്ടിലധികം നീണ്ടുനിന്ന തന്റെ സംഗീത ജീവിതത്തിൽ 30-ലധികം

0: ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങൾ അവർ ആലപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകി രാജ്യം അവരെ ആദരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ അമരക്കാരനായ MS സ്വാമിനാഥൻ 2023 സെപ്റ്റംബർ 28 അന്തരിച്ചത്. മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്ന അദ്ദേഹം ഇന്ത്യയെ കടുത്ത ഭക്ഷ്യക്ഷാമത്തിൽ നിന്ന് സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 1960കളിൽ ഇന്ത്യയിൽ കടുത്ത ഭക്ഷ്യക്ഷാമം നേരിട്ടപ്പോൾ അമേരിക്കൻ ശാസ്ത്രജ്ഞനായ നോർമൻ ബോർലോഗുമായി ചേർന്ന് ഉയർന്ന വിളവ് തരുന്ന ഗോതമ്പ്, നെല്ല് വിത്തുകൾ ഇന്ത്യയിൽ വികസിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇത് രാജ്യത്തെ ഭക്ഷ്യോത്പാദനം വൻതോതിൽ വർദ്ധിപ്പിച്ചു. കർഷകരുടെ ഉന്നമനത്തിനായി രൂപീകരിച്ച ദേശീയ കർഷക കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി ഉൽപാദന ചെലവിന്റെ 50% അധികം ചേർത്തുള്ള താങ്ങുവില നൽകണമെന്ന അദ്ദേഹത്തിന്റെ ശുപാർശ വളരെ പ്രസിദ്ധമാണ്. 2024 രാജ്യം അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകി ആദരിച്ചു. 1987 ആദ്യത്തെ ലോക ഭക്ഷ്യ പുരസ്കാരം ലഭിച്ചത് അദ്ദേഹത്തിനായിരുന്നു. ഈ സമ്മാനത്തുക ഉപയോഗിച്ചാണ് അദ്ദേഹം സുസ്ഥിരമായ കാർഷിക വികസനത്തിനും ഗ്രാമീണ പുരോഗതിക്കുമായി ചെന്നൈ ആസ്ഥാനമാക്കി MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിച്ചത്.
1: ചരിത്രത്തിൽ ഇന്ന് പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: പൂജ വരെയല്ലേ, വീട്ടിലേക്ക് കുറച്ച് പുതിയ വിളക്കുകളൊക്കെ വാങ്ങണം.
1: വിളക്ക് മാത്രമല്ല കുക്ക്വെയർസും ഹോം ഡെക്കേഴ്സും ഒക്കെ വാങ്ങാം. അത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിൽ. എം ആർ പി ഹോം നീഡ്സ് ബ്രാസ് മേള അടിപൊളി. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്താൽ ആകർഷകമായ ക്യാഷ് ഡിസ്കൗണ്ട്. ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. എം ആർ പി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: തൊഴിൽ ദർശനം.
3: കൊച്ചി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൽ ക്യാമ്പസ് ആൻഡ് ഹോസ്റ്റൽ അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിച്ചു. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. പേഴ്സണൽ മാനേജ്മെന്റ് മേഖലയിൽ മികച്ച പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. വിമുക്ത ഭടന്മാർക്കും പ്രത്യേക പരിഗണനയുണ്ട്. പ്രായം 56 വയസ്സ് കവിയരുത്. ഉദ്യോഗാർത്ഥികൾ www.nuals.ac.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് നിർദ്ദിഷ്ട അപേക്ഷാ ഫോം ഡൌൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് യോഗ്യത, പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം രജിസ്ട്രാർ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ്, HMT കോളനി PO, കളമശ്ശേരി 683503 എന്ന വിലാസത്തിൽ തപാലായി അപേക്ഷിക്കുക. അപേക്ഷാ ഫോമിനായുള്ള വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nuals.ac.in. തപാൽ വിലാസം രജിസ്ട്രാർ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ്, HMT കോളനി PO, കളമശ്ശേരി 683503. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 30.

0: വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9446899006. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9446899006. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nuals.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nuals.ac.in. എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ് ഇന്ത്യ ലിമിറ്റഡ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 12 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും അസിസ്റ്റന്റ് മാനേജർ ഫിനാൻസ് 1, മാനേജർ 10, ഫിനാൻസ് 1, സിവിൽ 5, മെക്കാനിക്കൽ 2, ഇലക്ട്രിക്കൽ 2, സീനിയർ മാനേജർ സിവിൽ 1. അപേക്ഷ ഓൺലൈനായി അയക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.epi.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.epi.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 29. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലുള്ള സൌത്ത് സോൺ കൾച്ചറൽ സെന്ററിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 25 ഒഴിവുണ്ട്. വിജ്ഞാപന നമ്പർ 01/2026. തസ്തികകളും ഒഴിവും പ്രോജക്ട് എക്സിക്യൂട്ടീവ് 3, അസിസ്റ്റന്റ് 1, അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ 1, ഇലക്ട്രിക്കൽ 1, ഡോക്യുമെന്റേഷൻ ഓഫീസർ 1, ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ 1, അസിസ്റ്റന്റ് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് 4, എക്സിബിഷൻ അസിസ്റ്റന്റ് 1, ജൂനിയർ അസിസ്റ്റന്റ് 3, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 3, 2. മേൽപ്പറഞ്ഞ ഒഴിവുകൾക്ക് പുറമെ അഡ്മിൻ ആൻഡ് അക്കൌണ്ട്സ് പ്രോഗ്രാം വിഭാഗങ്ങളിലെ ഡെപ്യൂട്ടി ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ തസ്തികകളിലേക്കുള്ള ഡെപ്യൂട്ടേഷൻ നിയമനത്തിനും ഇതേ വിജ്ഞാപനത്തിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷാ ഫീസ് 100 രൂപ. വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. ഡിമാൻഡ് ഡ്രാഫ്റ്റായി അടയ്ക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://sccindia.org. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://sccindia.org.
1: തൊഴിൽ ദർശനം.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് കെ ജി രാധാകൃഷ്ണപിള്ള.
1: ഓരോ പദത്തിനും വ്യക്തമായ ഒരു അർത്ഥമുണ്ട്. ഒരു പദം നാം കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആശയവും സ്വഭാവവും രുചിയും എല്ലാം നമുക്ക് അനുഭവവേദ്യമാകുന്നു. തീ എന്ന് കേൾക്കുമ്പോൾ നാം ജാഗരൂകരാകുന്നു. പാമ്പ്, പ്രേതം എന്നൊക്കെ കേൾക്കുന്ന മാത്രയിൽ ഒരുതരം ഭീതി ഏവർക്കും ഉണ്ടാകുന്നു. അതാണ് വാക്കിൻ്റെ ശക്തിയും ഭാവവും ജീവനും അർത്ഥവും. എന്നാൽ ഒരു വാക്കിന് നാം കൽപ്പിക്കുന്ന ഈ അർത്ഥവും ഗൗരവവും അത് മറ്റ് ചില വാക്കുകളുമായി കൂടിച്ചേരുമ്പോൾ നഷ്ടപ്പെട്ട് മറ്റൊരു അർത്ഥതലം കൈവരിക്കുന്നത് കാണാം. അത് സാധാരണ അർത്ഥത്തിൽ നിന്നും കുറെ കൂടി ഉയർന്ന് ജീവിതഗന്ധിയായ മറ്റൊരു അറിവായി മാറും. ആകാശം എന്നാൽ എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നോക്കുക എന്ന വാക്കിൻ്റെ കേവലാർത്ഥവും അറിയാം. എന്നാൽ ആകാശം, നോക്കുക എന്നീ വാക്കുകൾ കൂടിച്ചേർന്ന് ഒരു വാക്യത്തിൽ വരുന്നു എന്ന് വയ്ക്കുക. അവൻ ആകാശം നോക്കി നിന്നുപോയി. ഇപ്പോൾ അർത്ഥം മാറിയതായി കാണാം. ഇവിടെ അവൻ ആദ്യമായി ആകാശം കാണുകയാണ് എന്നതുകൊണ്ട് ആകാശം നോക്കി നിന്നുപോയി എന്നല്ല സാരം. അവൻ ഒരു എത്തും പിടിയുമില്ലാതെ നിന്നു എന്നാണ്. ഇത്തരത്തിൽ മലയാളത്തിൽ ധാരാളം പ്രയോഗങ്ങളുണ്ട്. ചെണ്ട കുട്ടിക്കുക, പമ്പ കടക്കുക, കച്ച കെട്ടുക, കുളം കോരുക, ചരട് വലിക്കുക തുടങ്ങിയ പ്രയോഗങ്ങൾ നോക്കുക. ഇത്തരം പ്രയോഗങ്ങളെ നാം ശൈലികൾ എന്ന് പറയുന്നു. പ്രകടമായ അർത്ഥമല്ലാതെ വ്യംഗ്യമായ വേറൊരു അർത്ഥത്തിന് പ്രാധാന്യം നൽകുന്ന ലഘുവാക്യങ്ങളാണ് ശൈലികൾ.
0: നല്ല മലയാളം അവതരിപ്പിച്ചത് കെ ജി രാധാകൃഷ്ണപിള്ള.
2: സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: നമുക്കിനി യേശുദാസും ചിത്രയും പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം പ്രിയം, ഗാനരചന S. രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
4: ഗ്രാമകേരളം
5: കല്യാണ വീടുകളിലെ പലഹാര വിശേഷങ്ങൾ.
4: കല്യാണങ്ങൾക്കും ഗൃഹപ്രവേശത്തിനും മറ്റാഘോഷങ്ങൾക്കും ഇന്ന് ഭക്ഷണം തയ്യാറാക്കി വിളമ്പുന്നത് കാറ്ററിംഗ് സർവീസുകാരോ വിദഗ്ധരായ പാചകക്കാരോ ആണ്. എന്നാൽ കുറേ വർഷം മുമ്പ് വരെ സദ്യ ഒരുക്കുന്നതും പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതും ബന്ധുക്കളുടെയും അയൽക്കാരുടെയും ഉത്തരവാദിത്തമായിരുന്നു. ഒരു യുവതിയുടെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുക്കങ്ങൾ തുടങ്ങുകയായി. പാചകത്തിനാവശ്യമായ വിറക് കീറി ഉണക്കലിൽ തുടങ്ങും തയ്യാറെടുപ്പുകൾ. പ്രത്യേകിച്ച് ക്ഷണമൊന്നുമില്ലെങ്കിലും അഹമഹമികയ ബന്ധുക്കളും അയൽക്കാരും വന്നു ചേർന്ന് ഓരോരോ ജോലികൾ ചെയ്തു തുടങ്ങുകയായി. കല്യാണ തലേന്ന് വരുന്ന അതിഥികൾക്ക് വിളമ്പുവാനും കല്യാണം കഴിഞ്ഞ് വരന്റെ വീട്ടിലേക്കുള്ള ആദ്യ സന്ദർശനത്തിനും ആവശ്യമായ പലഹാരങ്ങൾ തേടി അന്ന് ആരും ബേക്കറികളിൽ പോയിരുന്നില്ല. ബേക്കറികൾ തന്നെ അപൂർവമായിരുന്നു. വധുവിന്റെ ബന്ധുക്കൾ വരന്റെ വീട് കല്യാണ പിറ്റേന്നോ തൊട്ടടുത്ത ദിവസങ്ങളിലോ സന്ദർശിക്കുന്നതിന് നല്ല വാതിലെന്നും അടുക്കള കാണൽ എന്നുമൊക്കെ പേരുണ്ട്. പ്രാദേശിക ഭേദമനുസരിച്ച് പേരുകൾ മാറും. ഇന്നത്തെ സൽക്കാരങ്ങളിൽ അപ്പവും പൊറോട്ടയും ചപ്പാത്തിയും പീശപ്പവും ബിരിയാണിയുമൊക്കെയാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ഒപ്പം മത്സ്യമാംസ വിഭവങ്ങളും. അന്ന് അവിൽ വിളയിച്ചത് മുറുക്ക്, അച്ചപ്പം, നെയ്യപ്പം, ഉണ്ണിയപ്പം, മിക്സ്ചർ, വെട്ടുകേക്ക്, അരി അലുവ തുടങ്ങിയ പലഹാരങ്ങളാണ് വിളമ്പുന്നത്. ഇവയെല്ലാം ഉണ്ടാക്കാൻ അറിയാവുന്ന വിദഗ്ധന്മാർ ഓരോ ഗ്രാമത്തിലും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അവർ പ്രൊഫഷണൽ പാചകക്കാരായിരിക്കില്ല, പക്ഷേ ചില പ്രത്യേക പലഹാരമുണ്ടാക്കുന്നതിൽ അവർക്ക് വൈദഗ്ധ്യം കാണും. കല്യാണ വീടുകളിലെ പലഹാരങ്ങളിലെ രാജാവ് നാട്ടുഭാഷയിൽ അലുവ എന്ന് വിളിക്കുന്ന ഹൽവയാണ്. അന്യദേശത്ത് നിന്ന് കുടിയേറിയ പലഹാരമാണെങ്കിലും മലയാളിയുടെ പ്രിയപ്പെട്ട ഇഷ്ട പലഹാരങ്ങളിൽ ഒന്നായി ഇന്നും തുടരുന്ന ഒന്നാണ് അലുവ. കൂടുതൽ ശ്രദ്ധയും സമയവും എടുത്ത് ഉണ്ടാക്കുന്നതുകൊണ്ടും രുചിയിലും മണത്തിലും സർവരെയും ആകർഷിക്കുന്നതുകൊണ്ടും മധുരപലഹാരങ്ങളിലെ ചക്രവർത്തിയാണ് അലുവ. സന്ധ്യയ്ക്കാണ് പലഹാരമുണ്ടാക്കൽ ആരംഭിക്കുന്നത്. മറ്റ് ജോലികൾക്ക് തടസ്സമില്ലാതിരിക്കാനാകും രാത്രിയിൽ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത്. അലുവ ഉണ്ടാക്കാനുള്ള അരി കുതിർത്ത് പൊടിച്ച് അരിച്ചു നൽകുന്ന ജോലി സ്ത്രീകൾക്കാണ്. ആവശ്യമുള്ള തേങ്ങ തിരികെ പിഴിഞ്ഞ് പാലെടുക്കുന്ന ജോലിയും അവർക്ക് തന്നെ. യന്ത്രസഹായമില്ലാതെ കൈകൊണ്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്നതിനും നല്ല കഴിവ് വേണം. ശർക്കര പാനിയാക്കി അരിച്ചെടുക്കുന്ന ജോലിയുമുണ്ട്. വലിയ വാർപ്പിലിട്ട് അലുവ കിണ്ടിയെടുക്കുന്ന ജോലിയും പുരുഷന്മാരുടെ കുത്തകയാണ്. അലുവയുണ്ടാക്കുന്നതിന് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. പാകത്തിന് വെളിച്ചെണ്ണയും നെയ്യും ഒഴിച്ചു കൊടുക്കണം. അതിൽ അലംഭാവം കാണിച്ചാൽ അടുക്കി പിടിച്ച് കരിയും, അലുവ ചുവയ്ക്കും. അലുവയുണ്ടാക്കുന്നതിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് അലുവ കിണ്ടൽ. 6-7 മണിക്കൂർ കഴിയുമ്പോഴേക്കും അലുവ കുറുകി പാകമാകും. ഏലക്കയും അണ്ടിപ്പരിപ്പും ചുക്കുപൊടിയും നെയ്യുമൊക്കെ പാകത്തിന് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം, ആഹഹ, ഓർക്കുമ്പോൾ തന്നെ നാവിൽ വെള്ളമൂറും. പാചകം ചെയ്യുന്നവർക്ക് ചായയും കട്ടൻ കാപ്പിയുമൊക്കെ ഇട്ട് നൽകാനായി വീട്ടുകാർ ഉണർന്നിരിക്കും. അലുവയുടെ മണം പിടിക്കാനും അലുവ കോരിയെടുത്തു കഴിഞ്ഞ് വാർപ്പിൽ പറ്റിയിരിക്കുന്ന പൊട്ടും പൊടിയും രുചിച്ചു നോക്കാനുമായി കുട്ടികളും ഉണർന്നിരിക്കും. പാചകക്കാർക്ക് ഉറക്കം വരാതിരിക്കാനായി പാട്ടുകൾ പാടി കൊടുക്കുന്നയാളുകളും കൂട്ടത്തിലുണ്ട്. അലുവയുടെ ചൂടാറുമ്പോൾ പനവട്ടിയിലാക്കി കെട്ടിവെക്കുന്നതോടെ ആളുകൾ പിരിയും. ഇന്ന് അലുവകളുടെ രൂപവും ഭാവവും മാറി. കോഴിക്കോടൻ അലുവയ്ക്ക് പെരുമയേറി. മൈദ അലുവയും ഗോതമ്പ് അലുവയും പ്രചാരത്തിലായി. കരിക്ക് മുതൽ കാന്താരി അലുവ വരെ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. പഴയകാല അലുവ കിണ്ടലിന്റെ ഓർമ്മയുണർത്താനായി ഓണക്കാലത്ത് ചില കലാസമിതികളിലും വായനശാലകളിലും സമൂഹ അലുവ കിണ്ടൽ ഇപ്പോൾ നടത്തിവരുന്നു.
5: കല്യാണ വീടുകളിലെ പലഹാര വിശേഷങ്ങൾ. രചന വി എം രാജമോഹൻ. ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.

തുടക്കം മലപ്പുറം വേങ്ങര മലബാർ കോളേജിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ആരംഭിക്കാനിരുന്ന 3 ദിവസത്തെ ദേശീയ ബാങ്ക് പണിമുടക്ക് മാറ്റിവെച്ചു. പണിമുടക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയനുകളും തമ്മിൽ ഇന്നലെ രാത്രി നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. കെഎസ്ആർടിസിയുടെ ബസ് ശേഖരം നവീകരിക്കുന്നതിനും പൊതുഗതാഗത സൌകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും ബസുകൾ വാങ്ങാൻ എംഎൽഎ ആസ്തി വികസന ഫണ്ട് വിനിയോഗിക്കാൻ ഗവൺമെന്റ് പ്രത്യേകാനുമതി നൽകി ഉത്തരവിറക്കി. ഒരു എംഎൽഎയ്ക്ക് പരമാവധി 3 ബസുകൾ വരെ വാങ്ങുന്നതിനാണ് അനുമതി നൽകിയത്. ഇന്ന് ലോക റാബിസ് ദിനം. ആദ്യ റാബിസ് വാക്സിൻ വികസിപ്പിച്ച ശാസ്ത്രജ്ഞൻ ലൂയിസ് പാച്ചറുടെ ചരമദിനമായ സെപ്റ്റംബർ 28 എല്ലാ വർഷവും റാബിസ് ദിനമായി ആചരിക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന റാബിസ് ഫ്രീ കേരളം തീവ്രയജ്ഞ വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4ാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. 1 മാസം നീളുന്ന വാക്സിനേഷൻ ഡ്രൈവിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് നിർവഹിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെ കൈയോട് കൈ ക്യാമ്പയിന്റെയും പ്രചാരണാർത്ഥം ലോഗോകൾ പ്രകാശനം ചെയ്തു. മലപ്പുറം ജില്ലാ കളക്ട്രേറ്റിലെ ചടങ്ങിൽ പ്രിയങ്കാഗാന്ധി എംപി, മന്ത്രി എ പി അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. തിരുവനന്തപുരത്ത് 8 വിക്കറ്റിനാണ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: നമസ്തേ അനന്തപുരിയലിനി, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ചോദ്യം ഒന്ന് പറയാം. കൃഷിയിലെ സ്ത്രീകളുടെ പങ്കാളിത്തം അംഗീകരിക്കുകയും അവരുടെ കാർഷിക ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുവാനും വിഭവ വൈവിധ്യത്തിലേക്ക് നയിക്കുവാനും ലക്ഷ്യമിട്ട് സംസ്ഥാന കൃഷിവകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം കൃഷി സഖി. 2026 ഓഗസ്റ്റ് 17 കർഷക ദിനമായ ചിങ്ങമൊന്നിനാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കപ്പെട്ടത്. ഇതുകൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ. ടി സിദ്ദിഖാണ് നിലവിലെ സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി.
1: ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ 10 പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
0: നമുക്കിനി ഉറുമി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ശ്വേതയും പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

0: 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ഇനി കാലം സാക്ഷി.
2: എം എസ് സ്വാമിനാഥൻ, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന കൃഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ 1925 ഓഗസ്റ്റ് 7 തമിഴ്നാട്ടിലെ കുംഭകോണത്ത് ജനിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം തിരുവനന്തപുരത്തെ മഹാരാജാസ് കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദവും കോയമ്പത്തൂർ കാർഷിക കോളേജിൽ നിന്ന് കൃഷിശാസ്ത്രത്തിൽ ഉന്നത ബിരുദവും നേടി. മഞ്ഞുവീഴ്ചയ്ക്കും കീടങ്ങൾക്കുമെതിരെ ഉരുളക്കിഴങ്ങ് വിളകളെ കൂടുതൽ പ്രതിരോധശേഷി ഉള്ളതാക്കാനുള്ള വഴികൾ കണ്ടെത്തുന്നതിനായി 1949 സ്വാമിനാഥന് യുനെസ്കോയിൽ നിന്ന് ഫെലോഷിപ്പ് ലഭിച്ചു. 1954 അദ്ദേഹം ന്യൂഡൽഹിയിലെ ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യാൻ ആരംഭിച്ചു. 1960 അദ്ദേഹം അമേരിക്കൻ ശാസ്ത്രജ്ഞനായ നോർമൻ ബർലോഗുമായി സഹകരിച്ച് ഇന്ത്യയിൽ ഉയർന്ന വിളവ് നൽകുന്ന ഗോതമ്പിനങ്ങൾ കൃഷി ചെയ്തു. ഈ ശ്രമം ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചു. കാർഷിക ഗവേഷണവും വികസനവും നടത്തുന്നതിനായി 1988 അദ്ദേഹം എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിച്ചു. ഇന്ത്യൻ കൌൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് ഡയറക്ടർ ജനറലായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കാർഷിക ഗവേഷണ രംഗത്ത് അദ്ദേഹം നൽകിയ അതുല്യമായ സംഭാവനകൾക്ക് അദ്ദേഹത്തിന് വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ഭാരതരത്നം, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ പുരസ്കാരങ്ങൾ നൽകിയും രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ഇന്ത്യയെ കാർഷിക സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ച ഡോക്ടർ എം എസ് സ്വാമിനാഥൻ 2023 സെപ്റ്റംബർ 28 ഈ ലോകത്തോട് വിട പറഞ്ഞു.
3: കാലം സാക്ഷി.
2: കാലം സാക്ഷിയിൽ ഇന്ന് ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ശബ്ദം കേൾക്കാം.
4: I was young when we were having the independence struggle. Nobody thought India can become independent. We became independent through a non-violent mechanism, which the world, Nelson Mandela and others, have admired it in their book. So I have always believed for every problem there's a solution. There is nothing which cannot be achieved, provided you work for it. You have a strategy, you work for it, you achieve it, and above all you are able to generate the cooperation. Synergy between technology and public policy is exceedingly important. Technology alone cannot do anything. For example, we had high yielding varieties of seeds, but if they cannot be multiplied, if they cannot be taken to the farmer, given the inputs, the seed itself will not do anything at all. So we require a political administration which is progressive, which is responsive to the people's need, and a democratic institution by its very nature must be responsive to the people's needs. This is why my faith comes both from democracy and technology. And if we use them in a synergistic way, both of them together, we can solve seemingly impossible problems.
2: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ശബ്ദം.

0: പൊന്ന സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ടും.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
3: നമസ്തേ അനന്തപുരയിലിനി നമുക്ക് ചുറ്റും. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മീൻപിടുത്തം പാടില്ല. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനമുറി നിർമ്മിക്കുന്നതിന് 2 ലക്ഷം രൂപ അനുവദിക്കുന്ന പദ്ധതിക്കായി അപേക്ഷ ക്ഷണിച്ചു. വിവരങ്ങൾക്ക് ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസുകളുമായി ബന്ധപ്പെടണം. അവസാന തീയതി 19 ഒക്ടോബർ. ജില്ലാ പഞ്ചായത്തിലെ കല്ലറ ഡിവിഷൻ, ചിറയിൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിലെ 5 തെങ്ങ് ഡിവിഷൻ, വർക്കല ബ്ലോക്ക് പഞ്ചായത്തിലെ ഒറ്റൂർ ഡിവിഷൻ, മംഗലപുരം ഗ്രാമപഞ്ചായത്തിലെ മുണ്ടക്കൽ വാർഡ്, തിരുപുരം ഗ്രാമപഞ്ചായത്തിലെ പഴയകട വാർഡ് എന്നിവിടങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് ദിവസമായ ഇന്ന് പ്രാദേശിക അവധിയാണ്. സെക്കോൺ ഇന്ത്യൻ എയർഫോഴ്സ് മാരത്തണിന്റെ 2ാം പതിപ്പിലേക്ക് രജിസ്ട്രേഷൻ തുടങ്ങി. ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് പരമവീരചക്രം നേടിയ ഏക ഫ്ളൈയിംഗ് ഓഫീസർ നിർമ്മൽജിത് സിംഗ് സെക്കോൺ

ന്റെ പരമത്യാഗവും മാതൃകാപര വീര്യവും അനുസ്മരിക്കുന്നതിനാണ് ദക്ഷിണ വ്യോമ കമാൻഡ് തിരുവനന്തപുരത്ത് മാരത്തൺ സംഘടിപ്പിക്കുന്നത്. പൊതുജനങ്ങൾക്കായുള്ള മാരത്തണിൽ എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾക്കും ഒത്തുചേരാനും ദേശീയ സേവനം ആഘോഷിക്കാനും അവസരമുണ്ട്. യുവജനങ്ങൾക്ക് പ്രതിരോധ സേനകളിൽ ചേരുന്നതിന് പ്രചോദനം നൽകാനുള്ള അവസരവുമാണ് മാരത്തണ്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ ശരിയായ ആഹാരം, നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡയറ്റീഷ്യൻ കീർത്തി ശ്രീജിത്ത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495564321, 9495964321. ഓർക്കുക, ശരിയായ ആഹാരം, നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ.

കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.

0: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
1: ഒന്നാം ഉത്സവം ഒക്ടോബർ 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും.
0: രണ്ടാം ഉത്സവം ഒക്ടോബർ 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
1: മൂന്നാം ഉത്സവം ഒക്ടോബർ 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
0: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമണി ദേവൻകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
3: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: നിനക്ക് ഞാൻ ഓണസമയമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
6: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
5: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
6: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
7: MRT ഹോം നീഡ്സിൽ ബ്രാസ് മേള,
8: കുക്ക്വെയർസ്, പൂജാ ആർട്ടിക്കൽസ്, ഹോം ഡെക്കോർസ്, മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ 5000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
7: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
9: സമയം 8:30.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജക്ക് ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
10: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
9: നോവൽ സഞ്ചാരം.

0: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
1: കാർത്തികേയൻ കുറിപ്പെഴുതുമ്പോഴെല്ലാം ശാന്ത സുലൈമാനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. സുലൈമാൻ കത്തുവാങ്ങി, പടി കടന്നു, ഗേറ്റടഞ്ഞു. ആരാ ഈ മനുഷ്യൻ? ശാന്ത ചോദിച്ചു. വിറക് കോൺട്രാക്ടറാണ്, നല്ലൊരു മനുഷ്യനാണ്. എവിടുത്തുകാരനാ? തെക്കനാ. ആരെയാണ് പോലീസ് പിടിച്ചത്? ഇയാളുടെ നാട്ടുകാരൻ ഒരു വിശ്വനാഥൻ. ശാന്ത ഒന്ന് മൂളി അകത്തേക്ക് പോയി. കാർത്തികേയൻ പിന്നാലെയും. സുലൈമാൻ പുറത്തു കടന്ന് ഒരു റിക്ഷാക്കാരനെ വിളിച്ചു, പോലീസ് ഇൻസ്പെക്ടറുടെ വീട്ടിലേക്ക്. റിക്ഷയ്ക്ക് വേഗമില്ലെന്ന് അയാൾക്ക് തോന്നി. പക്ഷേ പെട്ടെന്ന് വണ്ടി നിന്നു.
2: എന്തേ?
1: ഇതാ ഇൻസ്പെക്ടറുടെ വീട്.
2: എത്ര അടുത്തോ?
1: അയാൾ ഒരു ഉറുപ്പിക റിക്ഷാക്കാരന് കൊടുത്ത് നടന്നു. ചില്ലറ മാറിക്കൊണ്ടുവരാമെന്ന് റിക്ഷാക്കാരൻ പറഞ്ഞത് അയാൾ കേട്ടതേയില്ല. പടിക്കൽ നിൽക്കുന്ന പോലീസുകാരൻ ചോദിച്ചു, എന്തു വേണം?
2: മൂപ്പരെ ഒന്ന് കാണണം.
1: എന്തിന്?
2: കാർത്തികേയൻ മുതലാളി ഒരു കത്ത് തന്നിട്ടുണ്ട്.
1: പോലീസുകാരൻ അയാളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇൻസ്പെക്ടർ കത്ത് വായിച്ചിട്ട് പറഞ്ഞു, അവര് കോൺഗ്രസ് ആണോ?
2: ഒന്നുമില്ല, ബഹളം കണ്ടപ്പോ അമ്പരന്ന് നിന്നുപോയതാ. അവർക്ക് ഒന്നും അറിഞ്ഞുകൂടാ.
1: ഇൻസ്പെക്ടർ കനത്തിലൊന്നു മൂളി. ശരി, നാളെ രാവിലെ വരൂ.
2: അയ്യോ,
1: എന്തോ?
2: നാളേക്ക്
1: ഒന്നും വരില്ല. ഞാൻ ശ്രദ്ധിച്ചോളാം, ഭയപ്പെടണ്ട, പൊയ്ക്കോളൂ. കുഴപ്പമൊന്നും വരില്ല. ഏ,
2: ഇന്ന് വിട്ടു തന്നാൽ
1: ഇപ്പൊ നിവൃത്തിയില്ല. പറയുന്ന കേൾക്ക്. ഇനി എന്തു പറയണം എന്ന് സുലൈമാന് നിശ്ചയമില്ല. അയാൾ സമ്മതിച്ചു.
2: ആ, എന്നാ പൊയ്ക്കോളൂ. ലോക്കപ്പിൽ ചെന്ന് ഒന്ന് കാണാൻ.
1: ഇപ്പോ ഒന്നും തരപ്പെടില്ല എന്ന് പറഞ്ഞില്ലേ? നാളെ കാലത്ത് വന്നോളൂ, വിഷമമൊന്നും ഉണ്ടാവില്ല.
2: ശരി.
1: സുലൈമാൻ തിരിഞ്ഞു നടന്നു. പടി കടന്നപ്പോഴേക്കും അയാൾ തളർന്നിരുന്നു. 16-18 മണിക്കൂറുകൾ തുടർച്ചയായി മരത്തടികൾ ഉന്തിയ ദിവസങ്ങളുണ്ട്. അന്നൊന്നും ഇങ്ങനെയൊരു തളർച്ച തോന്നിയിട്ടില്ല. തന്നിൽ നിന്ന് ശക്തി ചോർന്നു പോകുന്നതുപോലെ അയാൾക്ക് തോന്നി.
2: നാളെ അവിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ പോയാൽ മതി എന്നു വച്ചാലോ?
1: അയാൾ ഒരു നിമിഷം ആലോചിച്ചു. അപ്പോൾ തന്നെ രാധയെപ്പറ്റി ഓർത്തു.
2: അപ്പോഴേക്ക് ആ പെൺകുട്ടിയും ചാടി വീണു.
1: അയാൾ പിറുപിറുത്തു.
2: എല്ലാം തികയണ്ടേ?
1: അയാൾക്ക് ആരെയെങ്കിലും ശകാരിക്കണമെന്ന് തോന്നി.
2: ആരെ? ഇങ്ങനൊക്കെ വരുത്തിയവന് ഇതിനെപ്പറ്റിയൊന്നും ഒരു ഉത്തരവാദിത്വമില്ലേ?
1: അയാൾ തന്നെത്താൻ സമാധാനിപ്പിച്ചു. ഗൗളി വിട്ടം താങ്ങുന്നതുപോലെ ഞാൻ
2: വെറുതെ ബേജാറാവുകയാണ്.
1: അയാൾ തിരിഞ്ഞു നടന്നു. വഴിനീളെ അയാൾ ആലോചിച്ചത് രാധയോട് എന്താണ് പറയേണ്ടതെന്നാണ്. അയാൾ ആലോചിച്ചുറച്ചു.
2: തുറക്ക്!
1: കഥകിൽ മുട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു. വാതിൽ തുറന്നു. രാധയോട് അയാൾ പറഞ്ഞു,
2: വിശ്വം ഒരു കാര്യത്തിന് പോയിരിക്കുകയാണ്, ഇന്ന് വരില്ല.
3: വരും എന്നാണല്ലോ പറഞ്ഞത്.
2: അതെ, പിന്നെ ഞാൻ പറഞ്ഞയച്ചതാണ്.
3: വേറെ ഒന്നുമില്ലല്ലോ.
1: അവൾ നിശബ്ദത കൊണ്ട് എന്തോ പറയാനുണ്ടെന്ന് വരുത്തി.
2: എന്താ?
3: കുഞ്ഞിരാമനെ കണ്ടോ?
1: ആ ചോദ്യം സുലൈമാൻ പ്രതീക്ഷിച്ചതല്ല.
2: നാളേക്ക് വരും.
3: പിന്നെ ഇവളിന്ന് ഇവിടെ നിന്നോട്ടെ.
1: ഖദീജയുടെ മകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സുലൈമാൻ പറഞ്ഞു.
2: ഓ, വാതിലടച്ചോളി.
1: അയാൾ പുറത്തേക്കിറങ്ങി കഴിഞ്ഞു.
0: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
4: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
6: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
7: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്.

0: ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ, പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
1: മുറ്റത്തെ തുളസിത്തറയും അവിടെ തിരിവയ്ക്കുന്നതും തുളസിയിലയുടെ സുഗന്ധവും എല്ലാം പഴയ വീടുകളുടെയും ഓർമ്മകളുടെയും ഒക്കെ പ്രിയപ്പെട്ട ഭാഗമാണല്ലേ. പച്ചപ്പിൻ്റെ നൈർമല്യവും പ്രാർത്ഥനയുടെ പവിത്രതയും ഒരുപോലെ പകരുന്ന തുളസിക്ക് നമ്മുടെ മനസ്സിലെന്നും ഒരു പ്രത്യേക സ്ഥാനമാണുള്ളത്. തുളസിയെ പ്രമേയമാക്കി ഒരുക്കിയ രണ്ട് മനോഹരമായ ഗാനങ്ങളാണ് ഇന്നത്തെ തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനത്തിലേക്ക്, പ്രാദേശിക വാർത്തകൾ എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാറും സുനന്ദയും പാടിയത്, രചന ഷിബു ചക്രവർത്തി, സംഗീതം ജോൺസൺ.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
2: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷന.
3: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
5: സമയം 8 കഴിഞ്ഞ് 45 മിനിറ്റ്.
6: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
7: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
8: ഇന്നീ പരിപാടിയിൽ ഭുജംഗാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഡോക്ടർ ബിജു ജി സംസാരിക്കുന്നു.
9: ഭുജംഗം എന്നാൽ പാമ്പ് എന്നാണ് അർത്ഥം. പാമ്പ് ഫണം ഉയർത്തുന്നത് പോലെ ശരീരത്തെ ഉയർത്തുന്ന ആസനമാണിത്. യോഗയിലെ ഓരോ ആസനവും ഒരു വ്യക്തിയുടെ

0: ശാരീരിക, മാനസിക, ആത്മീയ ഉണർവിനെ സ്വാധീനിക്കുന്നുണ്ട്. അതായത്, ഇന്നിവിടെ വിശദീകരിക്കുന്ന ഭുജംഗാസനം ചെയ്യുന്നതുവഴി നടുവേദനയ്ക്കും തോൾവേദനയ്ക്കുമൊക്കെ ശമനം ലഭിക്കും. സ്വാഭാവികമായും ശരീരത്തിനും മനസ്സിനും ശാന്തി ലഭിക്കും. യോഗയിലും മറ്റ് ആത്മീയ ശാസ്ത്രത്തിലും സൂചിപ്പിക്കുന്ന കുണ്ടലിനി ശക്തി സർപ്പള രൂപത്തിൽ മൂന്നര ചുറ്റായി ചുരുണ്ട് മൂലാധാരത്തിൽ കേന്ദ്രീകരിച്ചതായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ പാമ്പ് അഥവാ സർപ്പം എന്നത് ആത്മീയ ശക്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ നമ്മുടെ ആത്മീയ ശക്തിയെ അല്ലെങ്കിൽ കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ ഭുജംഗാസനം സഹായിക്കുന്നു എന്ന് പറയാം. ഇപ്രകാരമാണ് യോഗാസനങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. യോഗ കേവലം ശാരീരികമായ വ്യായാമം മാത്രമല്ല, തികച്ചും സമ്പൂർണ്ണ ആരോഗ്യ സംരക്ഷണ പദ്ധതി കൂടിയാണ്. ഇനി നമുക്ക് ഭുജംഗാസനം എങ്ങനെ പരിശീലിക്കാം എന്ന് നോക്കാം. വൃത്തിയും വെടുപ്പുമുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. യോഗാ മാറ്റോ കട്ടിയുള്ള തുണിയോ വിരിക്കുക. കമിഴ്ന്ന് കിടക്കുക, വിശ്രമിക്കുക. ഭുജംഗാസനം ചെയ്യുന്നതിനായി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറെടുക്കുക. നെഞ്ചിന് ഇരുവശവും കൈപ്പത്തി കമിഴ്ത്തി വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈപ്പത്തിയിൽ അധികം ബലം കൊടുക്കാതെ നട്ടലിന് ബലം കൊടുത്ത് ശരീരം മുകളിലേക്ക്, അതായത് പൊക്കിൾ വരെ ഉയർത്തുക. കാലുകൾ നന്നായി സ്ട്രെച്ച് ചെയ്യണം. നോട്ടം മൂക്കിന്റെ തുമ്പിലായാൽ നന്ന്. കുറച്ചുനേരം ഈ നില തുടർന്ന് ശ്വാസം വിട്ടുകൊണ്ട് ശരീരത്തെ താഴ്ത്തുക. 5-10 തവണ ഇത് ആവർത്തിക്കാവുന്നതാണ്. ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ച് പരിശീലനത്തിന്റെ എണ്ണം നിജപ്പെടുത്തുക. തുടർന്ന് വിശ്രമിക്കാം. ഭുജംഗാസനം വ്യത്യസ്ത രീതിയിൽ ചെയ്യാവുന്നതാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കമിഴ്ന്ന് കിടക്കുക. ശരീരം ഉയർത്തുന്നതോടൊപ്പം തന്നെ നെഞ്ചിന് ഇരുവശം വെച്ചിരുന്ന കൈപ്പത്തി നിലത്ത് നിന്ന് ഉയർത്തുക. ശരീരം താഴ്ത്തുമ്പോൾ കൈപ്പത്തിയും താഴ്ത്തി തറയിൽ വെച്ച് വിശ്രമിക്കാം. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഇരു കൈകളും പുറകിലാക്കി ഒരു കൈകൊണ്ട് മറ്റേ കൈയുടെ റിസ്റ്റിൽ പിടിച്ചുകൊണ്ട് പുറകോട്ട് വലിക്കുക. ഒപ്പം ശരീരത്തെയും ഉയർത്തുക. ഭുജംഗാസനത്തിന്റെ മറ്റൊരു അഡ്വാൻസ് രീതിയായ നാഗാസനം കൂടി നമുക്ക് പരിചയപ്പെടാം. കൈകൾ രണ്ടും നെഞ്ചിന്റെ മധ്യഭാഗത്ത് വയ്ക്കുക. ഒരു കൈയുടെ മുകളിൽ മറ്റൊരു കൈപ്പത്തി കമിഴ്ത്തി വയ്ക്കുക. ശരീരം മുകളിലേക്ക് ഉയർത്തുക. കൈമുട്ട് പൂർണ്ണമായും നിവരണം. പാമ്പിന്റെ ഫണം വിടർത്തി വശങ്ങളിലേക്ക് നോക്കുന്നത് പോലെ സാവധാനം തല ഇരുവശങ്ങളിലേക്കും തിരിച്ച് പുറകിലെ കാൽപ്പത്തിയിലേക്ക് നോക്കുക. ഇത് ആവർത്തിക്കുക. ഭുജംഗാസനത്തിന്റെ ഉന്നതമായ തലമായതിനാൽ ഇതിനെ നാഗാസനം എന്ന് വിളിക്കുന്നു.
1: ഭുജംഗാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.
2: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
3: നിനക്കല്ലേ പട്ടുസാരി വേണം പറഞ്ഞു.
4: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st ടാറ്റാ ടിയാഗോ കാർ. 2nd TVS ഇലക്ട്രിക് സ്കൂട്ടർ. 3rd ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
5: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
6: ഇനി ഹോം എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ്. പാടിയത് മധു ബാലകൃഷ്ണൻ. ഗാനരചന അരുൺ ആലാട്ട്. സംഗീതം രാഹുൽ സുബ്രഹ്മണ്യൻ.

0: ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് മുൻ പ്രിൻസിപ്പലും ആർട്ടിസ്റ്റുമായ AS സജിത് പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: ചിത്രകലയുടെ മണ്ഡലങ്ങളിലാണെങ്കിലും വിഷ്വൽ ആർട്ടിന്റെ മണ്ഡലത്തിലാണെങ്കിലും ക്രിട്ടിക്സ് എന്നൊരു വിഭാഗമുണ്ട്. കുറെ കൂടി ആഴത്തിൽ ആ വിഷയത്തിനെ പറ്റി പഠിച്ചിട്ട് അക്കാഡമിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിരുന്നു അത്. ആഗോളീകരണ കാലത്തിന് ശേഷമാണ് അത് മറ്റൊരു ലെവലിലേക്ക് മാറുന്നത്.
0: ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: കൈതപ്രം എഴുതി, ജോൺസൺ സംഗീതം നൽകി, യേശുദാസും ചിത്രയും പാടിയ ഗാനം. ചിത്രം 7.5 പൊന്നാന.

പ്രിയ ശ്രോതാക്കളെ, വാർത്തകളും വിശേഷങ്ങളും നല്ല ഗാനങ്ങളുമൊക്കെയായി എത്തിയ ഇന്നത്തെ നമസ്തേ അനന്തപുരി ഇവിടെ പൂർണ്ണമാവുകയാണ്. പരിപാടിയുമായി ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് ദിവ്യ വിധു.

ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. എന്നീ പരിപാടിയിലൂടെ 1961 മുതൽ 70 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനത്തിലേക്ക്. അന്ന എന്ന ചിത്രത്തിലേതാണ് യേശുദാസ് പാടിയത്. രചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

കടലമ്മ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി സുശീലയും സംഘവും പാടിയത്, രചന വയലാർ, സംഗീതം ജി ദേവരാജൻ. തിങ്കൾ മുതൽ

0: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ. പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
3: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ ശരിയായ ആഹാരം, നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക്

ഡയറ്റീഷ്യൻ കീർത്തി ശ്രീജിത്ത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495564321, 9495569321. ഓർക്കുക, ശരിയായ ആഹാരം നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. ഗാനോപഹാരത്തിലെ അടുത്ത ഗാനത്തിലേക്ക്. കല്യാണരാത്രിയിൽ എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രനും എസ് ജാനകിയും പാടിയത്. രചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഇന്ന് രാവിലെ 10 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് മുൻ പ്രിൻസിപ്പലും ആർട്ടിസ്റ്റുമായ AS സജിത് പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
3: ചിത്രകലയുടെ മണ്ഡലങ്ങളിലാണെങ്കിലും വിഷ്വൽ ആർട്ടിന്റെ മണ്ഡലത്തിലാണെങ്കിലും ക്രിറ്റിക്സ് എന്നൊരു വിഭാഗമുണ്ട്. കുറെ കൂടി ആഴത്തിൽ ആ വിഷയത്തിനെ പറ്റി പഠിച്ചിട്ട് അക്കാഡമിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിരുന്നു അത്. ആഗോളീകരണ കാലത്തിന് ശേഷമാണ് അത് മറ്റൊരു ലെവലിലേക്ക് മാറുന്നത്.
2: ഇന്ന് രാവിലെ 10 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
4: അടുത്തത് 5 സുന്ദരികൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ്. രചന യൂസഫലി കേച്ചേരി, സംഗീതം MS ബാബുരാജ്.

0: ഇന്നത്തെ ഗാനോപഹാരത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത് 1961 മുതൽ 70 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സ്വാതന്ത്ര്യ സമര സേനാനി ഭഗത് സിംഗിന്റെ 119th ജന്മവാർഷികം ഇന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ സ്മരണാഞ്ജലി അർപ്പിച്ചു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഭൌതികാവശിഷ്ടങ്ങൾ ടോക്കിയോയിലെ രംഗോജി ക്ഷേത്രത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം തേടി സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. സുഭാഷ് ചന്ദ്രബോസിന്റെ

മുതൽ 29 വരെ പൂജ അവധിയടക്കം ഒഴിവാക്കി 9 ദിവസം സഭ സമ്മേളിക്കും. പൂജ ബമ്പർ ലോട്ടറി വിൽപ്പന ഇന്ന് ആരംഭിക്കുമെന്ന് ലോട്ടറി വകുപ്പ്. ഒന്നാം സമ്മാനം 12 കോടി രൂപ, നവംബർ 28-നാണ് നറുക്കെടുപ്പ്. ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മിനി അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നവംബർ 16-17 തീയതികളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗ്രൌണ്ടിലാണ് പരിപാടി. ഏഷ്യൻ ഗെയിംസിൽ ക്രാഷ് വനിതകളുടെ 78 കിലോ വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തി പിങ്കി ബൽഹാര ഇന്ത്യയ്ക്കായി ഒരു മെഡൽ ഉറപ്പിച്ചു. സെമിഫൈനൽ അല്പസമയത്തിനകം ആരംഭിക്കും. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
1: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് മുൻ പ്രിൻസിപ്പലും ആർട്ടിസ്റ്റുമായ AS സജിത് പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.
2: സാർ, എങ്ങനെയാണ് ശാന്തിനികേതനിൽ എത്തുന്നത്?
3: ശാന്തിനികേതനിൽ അധ്യാപകനായിരിക്കുമ്പോൾ ഉപരിപഠനത്തിന്റെ ഭാഗമായിട്ട് UGC ഒരു പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്. 2003 കാലഘട്ടത്തിലാണ്. അന്ന് നിർമ്മലേന്ദുദ എന്ന് പറയുന്ന സാറാണ് അവിടെ ഡീനായിരിക്കുന്നത്. അദ്ദേഹത്തിന് തിരുവനന്തപുരം കോളേജുമായിട്ടൊരു ബന്ധമുണ്ട്. അദ്ദേഹം ഇവിടെ ഈ കോളേജിന്റെ അധ്യാപകനായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സോഫ്റ്റ് കോർണർ അദ്ദേഹത്തിന് ഈ കോളേജുമായിട്ടുണ്ട്. UGC ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അവിടെ 1-2 മാസം താമസിച്ചിട്ട് വളരെ നല്ലൊരു അനുഭവമാണ്. കാരണം ടാഗോറിന്റെ ഒരു വിഷനുണ്ട്, കലാസമൂഹം എന്തായിരിക്കണം, അവർക്ക് ഗ്രാമീണരുമായിട്ട് ഈ ചുറ്റുമുള്ള ജനതയുമായിട്ട് ഏത് രീതിയിലാണ് അവര് സാമ്യപ്പെടേണ്ടത്, ഇങ്ങനെ കാണണം അവരുടെ കല. അപ്പൊ അത് നമുക്ക് വ്യക്തമായിട്ട് അവിടെ കാണാം. മൃഗങ്ങളുമായിട്ടുള്ള ബന്ധം വളരെ അത്ഭുതം തോന്നും. ക്ലാസ് റൂമിലും എല്ലാം കൊച്ചു ജീവികളും എല്ലാം വെൽക്കം ആണ്. ആരും അതിനകത്ത് അസ്വാരസ്യമില്ല.
2: ഒന്നിനെ മാറ്റി നിർത്താതെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു.
3: അതെ അതെ, അദ്ദേഹം വളരെ മുൻകൂട്ടി കണ്ട് സഞ്ചരിച്ച ഒരു വ്യക്തിയാണ്. ട്രീ സെറിമണി, മരങ്ങൾ നടേണ്ട ഒരു കലാപ്രവർത്തനമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളും എല്ലാം കൂടി ചെയ്യുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് ഇപ്പൊ ജർമ്മനിയിൽ ഇൻസ്റ്റലേഷൻ ആർട്ടിന്റെ പ്രോസസ് ആർട്ട് അതെല്ലാം തുടങ്ങുന്ന സമയത്ത് ജോസഫ് ബയോസിന്റെ എല്ലാം വർക്ക് നോക്കുമ്പോൾ അതിൽ ഈ ട്രീ സെറിമണി പോലുള്ള ഇത് കാണാം.
2: ഇപ്പൊ ഈ ശാന്തിനികേതൻ അല്ലെങ്കിൽ ചോളമണ്ഡലം അങ്ങനെയൊക്കെയുള്ള കലാകാരന്മാർ ഒരുമിച്ച് കൂടി കലാപ്രവർത്തനങ്ങൾ നടത്തുന്ന ഇടങ്ങൾ അല്ലെങ്കിൽ അത്തരം സങ്കേതങ്ങൾ ശരിക്കും ഒരു കലാപരമായ സാധ്യത തുറന്നു കൊടുക്കുകയാണോ ചെയ്യുന്നത്, അല്ല അത് വളരെ സങ്കുചിതമായി ഒരു തലമുറയ്ക്ക് ശേഷം അതിന്റെ ആ ഒരു ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ അത് നടപ്പാകാതെ പോവുകയാണോ ചെയ്യുന്നത്?
3: ചെയ്യുന്ന ആളിന്റെ ഉദ്ദേശശുദ്ധി ചിലപ്പോൾ അടുത്ത തലമുറയ്ക്ക് ഉണ്ടാവണമെന്നില്ല. ചോളമണ്ഡലം തുടങ്ങുന്നത് തന്നെ കലാകാരന്മാരുടെ ഒരു ജീവനോപാധി എന്നുള്ള രീതിയിലും കൂടിയാണ്. അദ്ദേഹം ഫൈൻ ആർട്സ് കോളേജിൽ വർക്ക് ചെയ്തിരുന്ന സമയത്തല്ല ഇത് തുടങ്ങിയിരിക്കുന്നത്. ജീവചരിത്രം നോക്കുകയാണെങ്കിൽ അദ്ദേഹം റിട്ടയർ ചെയ്ത സമയത്താണ് ഈ ചോളമണ്ഡലം തുടങ്ങിയിരിക്കുന്നത്. കൂടെയുള്ള ആൾക്കാർക്ക് ഒരു തൊഴിൽ കൊടുക്കണം എന്നുള്ള രീതിയിലും കൂടെയാണ് അദ്ദേഹം അത് കൺസീവ് ചെയ്തതെന്ന് നമുക്ക് കാണാൻ കഴിയും. പണിക്കരെ പോലുള്ള പണിക്കരുടെ ചിത്രങ്ങളും കാലത്തിന് മുമ്പ് സഞ്ചരിച്ച ചിത്രങ്ങളാണ് പലതും. ഒരുപാട് അക്കാഡമിക് ആയിട്ടുള്ള പഠനത്തിന്റെ അംശങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ തിയോസഫിയിലെല്ലാം ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ എസൻസ് എന്ന് പറയുന്നത് വില്ലേജ് ലൈഫാണ്. അപ്പൊ ശാന്തിനികേതനിലും അത്തരത്തിലാണ് നമ്മൾ കാണുന്നത്. വില്ലേജ് ഫോക്ക് ഓറിയന്റേഷനാണ്. അതിനടുത്ത ഒരു തലത്തിലേക്ക് പോകാനുള്ള ഒരു സമയം യഥാർത്ഥത്തിൽ ആയിക്കഴിഞ്ഞു. ഒരു തലം കഴിഞ്ഞാൽ വില്ലേജ് ലൈഫ് എന്ന് പറയുന്നതിന് സിംപ്ലിസ്റ്റിക് ആണ്. എപ്പോഴും സിംപ്ലിസ്റ്റിക് ലൈഫ് അല്ല, അതൊരാന്തരികമായിട്ടാണ് സിംപ്ലിസ്റ്റിക് ആവുന്നത്. വെളിയിലുള്ള ലോകം സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ആ കാഴ്ചയെ ദർശനത്തിന് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതുണ്ട്.
2: ആ കാലത്തിന്റെ ആവശ്യം മുൻകൂട്ടി കണ്ട് ടാഗോറിനെ പോലെ ഒരു വിഷനറിക്ക് അത് സ്വാംശീകരിച്ച് ശാന്തിനികേതൻ പോലെ ഒരു കാര്യം രൂപീകരിക്കാനായിട്ട് സാധിച്ചു. പക്ഷെ അതിനുശേഷം കാലം ഇത്ര മാറിയിട്ടും നമ്മൾ ആ ഒരു ആശയം അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അല്ലെങ്കിൽ അപ്ഡേറ്റഡ് വേർഷൻ വരുന്നില്ല എന്നുള്ളതാണ് സാർ പറയുന്നത്.
3: അത് സമൂഹത്തിന്റെ റിസൾട്ടാണ് ടാഗോർ എന്ന് പറയുന്നത്. ടാഗോർ ഒരു ഒറ്റ ആളല്ല. ടാഗോർ എന്ന് പറയുന്നത് അന്ന്

0: അവിടുത്തെ സമൂഹത്തിന്റെ ഒരു ഫ്രണ്ട് എൻഡ് ആണ്. അതുപോലെയാണ് ഇപ്പോൾ ചോളമണ്ഡലമാണെങ്കിലും ആ സ്വാതന്ത്ര്യാനന്തര കാലത്തിൽ വന്ന സാമൂഹ്യ മുന്നേറ്റത്തിന്റെ അല്ലെങ്കിൽ മാറ്റത്തിന്റെ ഒരു ആവശ്യം എല്ലാ ജനതയ്ക്കും ഉണ്ടായതിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ പണിക്കരായിട്ടൊക്കെ കാണുന്നത്. ഏതാണ് നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്ന കാര്യം എന്നുള്ളത് നമുക്ക് വ്യക്തത വേണം. പ്രകൃതിയും ഒരു നേഷനുമായിട്ടുള്ള ബന്ധം എന്താണ്, അല്ലെന്നുണ്ടെങ്കിൽ ലോകം എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്, അതൊരു ധാതുക്കളുടെ ചൂഷണം മാത്രമാണോ, അതോ നമ്മൾ ഭൂമിയുമായിട്ടുള്ള ബന്ധം എന്താണ്, ഇതെല്ലാം നമ്മൾ യഥാർത്ഥത്തിൽ ആലോചിക്കണം. അല്ലാതെ നമുക്ക് മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ എങ്ങനെ എവോൾവ് ചെയ്യും.
1: അതെ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: സുന്ദര സ്വപ്നം എന്ന ഒരു മനോഹരമായിട്ടുള്ള ഗാനം ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിൽ ജി ദേവരാജന്റെയും പി ഭാസ്കരന്റെയും കൃതിയാണ്. കെ ജെ യേശുദാസും പി ലീലയും പാടിയിരിക്കുന്നു.
1: നമുക്കത് കേട്ടിട്ട് തിരിച്ചു.

0: പൂജ വരെയല്ലേ, വീട്ടിലേക്ക് കുറച്ച് പുതിയ വിളക്കുകളൊക്കെ വാങ്ങണം.
1: വിളക്ക് മാത്രമല്ല, കുക്ക് വെയർസും ഹോം ഡെക്കേഴ്സും ഒക്കെ വാങ്ങാം. അത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ട്. എം ആർ പി ഹോം നീഡ്സ് ബ്രാസ് മേള അടിപൊളി. 5000 രൂപയ്ക്ക് മോളിൽ ഷോപ്പ് ചെയ്താൽ ആകർഷകമായ ക്യാഷ് ഡിസ്കൗണ്ട്. ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ അപ്ലൈ. എം ആർ പി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: സാർ ഒരു പരമ്പരാഗത ചിത്രകാരനുമാണ്, ഒരു ന്യൂ മീഡിയ ആർട്ടിസ്റ്റും ആണ്, ഒരു ക്രിയേറ്റീവ് കോഡറാണ്. അപ്പോൾ കോഡ് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ സഹായം ഉപയോഗിച്ചുകൊണ്ട് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ആർട്ട് ഇൻസ്റ്റലേഷൻസ് അല്ലെങ്കിൽ ജനറേറ്റീവ് ആർട്ട് ആയിട്ട് ആർട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് വരയ്ക്കുന്നത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ട് കോഡ്സ് ഉപയോഗിച്ച് ആ ഒരു ആർട്ടിനെ രൂപീകരിച്ചെടുക്കുന്ന ഒരു പ്രവണതയാണ്. ഇപ്പോൾ കാലത്തിന്റെ ആവശ്യമാണ്, അല്ലെങ്കിൽ ഇന്നത്തെ ജെൻസി കുട്ടികൾ എന്ന് പറയുന്ന ആൾക്കാർ ആ രീതിയിൽ ാണ് കലയെ അവർ ഇന്ററാക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ ടെക്നോളജിയുടെ ഗുണഫലങ്ങൾ കൂടെ ക്രോഡീകരിച്ച ഒരു കലയെ ആസ്വദിക്കുന്ന സമൂഹം കൂടെയാണ്. അപ്പൊ സാർ പരമ്പരാഗത രീതിയിലും വർക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഈ രീതിയിലും വർക്ക് ചെയ്യുന്നുണ്ട്. സാർ ഈ ട്രാൻസിഷൻ പീരീഡിലെല്ലാം കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്, ആ മാറ്റം അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. അപ്പൊ എങ്ങനെയാണ് പുതുതലമുറയുടെ ജെൻസിയുടെ കലയോടുള്ള താല്പര്യത്തെ കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്?
6: എല്ലാ കാലത്തും യുവതലമുറ മുമ്പിലായിരിക്കും, വൃദ്ധരായിട്ടുള്ള മനുഷ്യർ അതിനകത്ത് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ജനിച്ചു വീഴുന്ന ഒരു കുട്ടി ഒരു കാറിനെ ഒരു മൃഗം പോലെയായിരിക്കും അവർ കാണുന്നത്. പക്ഷെ അതിനകത്ത് ഒരു പ്രശ്നം ഉണ്ട്, അതിൽ ഒരു ദയയുടെയോ അല്ലെങ്കിൽ സെൽഫ് സെന്റർനെസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് എല്ലാ കാലത്തും എല്ലാ തലമുറയിലും ഉള്ളതാണ്. അപ്പൊ അതെങ്ങനെയാണ് ഈ ബാരിയറിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റുക എന്നുള്ളത് പുതിയ തലമുറയിലുള്ള കുട്ടികൾ അന്വേഷിക്കുന്നുണ്ട്. ഒരു വലിയ ഭാഗം എനിക്ക് തോന്നുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള മനുഷ്യരാണ് അവർ, ചെറുപ്പത്തിൽ തന്നെ മുതിർന്ന മനുഷ്യരാണ് അവർ. ഈ വെസ്റ്റേൺ സമൂഹം അവരുടെ ഒരു ആധുനികതയെ നമ്മൾ അനുകരിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ വന്ന മാറ്റം ഒരു 20 വർഷം കഴിയുമ്പോൾ നമുക്ക് പ്രതിഫലിക്കുന്നുണ്ട്. അത് അവർ എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് അവരുടെ ആ ജനറേഷൻ, അത് നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് മുൻകൂട്ടി കാണാനായിട്ടുള്ള ഒരു അവസരമാണ് അവരുടെ ജീവിതം കൂടി കാണുന്നത്. അപ്പൊ നമ്മുടെ വിദ്യാർത്ഥികളും നമ്മുടെ പുതിയ തലമുറയും അതൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് അതിന് എന്ത് കറക്ഷൻ നമുക്ക് വരുത്താൻ പറ്റും, ഒരു സമൂഹം എന്നുള്ള രീതിയിൽ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാം, അത് നമുക്ക് നോക്കണം. മാസ് മീഡിയയുടെ ഒരു പ്രവർത്തനം വിഷ്വലിലൂടെയാണ്, വളരെ സട്ടിലാണ്. ഈ സട്ടിലിറ്റി നമ്മൾ മനസ്സിലാക്കി ആ കാഴ്ചയെ വിപുലപ്പെടുത്തുന്നതിന് ശ്രമിക്കണം. അവർ ശ്രമിക്കുന്നുണ്ട്, അത് ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. എല്ലായ്പ്പോഴും പഴയ ടൂൾസ് മാത്രം നമുക്ക് ഉപയോഗിച്ച പോരാ. ഈ പഴയ കെ ജി സുബ്രഹ്മണ്യം പോലുള്ള ആൾക്കാരുടെ പുസ്തകങ്ങളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, അത് മുമ്പ് പലരും പറയുന്നതാണ്, ഉപയോഗിക്കുന്ന ടൂളാണ്. ഇപ്പോൾ ബ്രഷാണെങ്കിൽ ബ്രഷിന്റെ മാർക്കാണ് വാൻഗോവിന്റെ വർക്കിനെ വാൻഗോവിന്റെ വർക്കാക്കുന്നത്, അല്ലൊരു കല്ലിന്റെ ഉളിയുടെ പാട്. ആ മീഡിയം മാറ്റി വേറൊരു മീഡിയം ഉപയോഗിക്കുമ്പോൾ ടൂൾ മാറ്റിയിട്ട് കല്ല് തന്നെ ഉപയോഗിച്ചിട്ട് മറ്റൊരു ടൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് വ്യത്യാസമായിരിക്കും. അതുപോലെ ഈ പുതിയ ഡിജിറ്റൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ വരുന്ന റിസൾട്ട് പ്യുവർ സിമുലേഷൻ ആവേണ്ടതില്ല. സിമുലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്, പക്ഷേ ഇതിന്റെ പ്രത്യേകതകളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അവിടെയാണ് ഈ ജനറേറ്റീവ് ആർട്ട് പോലെയുള്ള പുതിയ മേഖലകൾ നിൽക്കുന്നത്.
5: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലത്ത് ആർക്കും മ്യൂസിക് കമ്പോസ് ചെയ്യാം, ആർക്കും ചിത്രം വരയ്ക്കാം എന്നൊക്കെയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അറിഞ്ഞിരുന്നാൽ നമുക്ക് എല്ലാവർക്കും കല തുറന്ന് കിട്ടപ്പെട്ട ഒരു കാലത്താണ് ഉള്ളത്. ഈ സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരും കലാകാരന്മാരായിരിക്കുന്ന ഈ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും നമ്മുടെ സമൂഹത്തെയോ അല്ലെങ്കിൽ കലാരംഗത്തെയോ കലയുടെ ഭാവിയെയോ ഒക്കെ സ്വാധീനിക്കാനായിട്ട് പോകുന്നത്?
6: വളരെ നല്ല കാര്യമാണ്, കാരണം അത് എല്ലാവർക്കും കലാകാരന്മാരാകാൻ കഴിയുന്ന ഒരു അവസരമാണല്ലോ. അത് നമുക്ക് മാത്രം കഴിയുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ക്രിയേറ്റീവ് വേൾഡ് ഇത് യന്ത്രങ്ങൾക്ക് പറ്റുന്നു. യന്ത്രങ്ങൾക്ക് പലപ്പോഴും ക്രിയേറ്റീവ് ആകാൻ പറ്റും. എന്താണ് ക്രിയേറ്റിവിറ്റി എന്ന് നമ്മൾ കരുതിയിരുന്നതിനെ റീഡിഫൈൻ ചെയ്യേണ്ടി വരും. ഫോട്ടോഗ്രാഫി കണ്ടുപിടിച്ച കാലത്ത് പെയിന്റേഴ്സ് ചെയ്തത് ഒരു രീതിയിൽ അതാണ്, അതിന് മുമ്പുണ്ടായിരുന്ന ഒരു കലയെ അവർ മാറ്റിയിട്ട് മറ്റൊരു തരത്തിലുള്ള ഒരു ഇംപ്രഷനിസം പോലെയോ ക്യൂബിസം പോലെയോ ഒരു പുതിയ രൂപഘടന ചിത്രകലയ്ക്ക് നൽകി. ശില്പങ്ങളിലും അത് നമുക്ക് കാണാം, പുതിയ ചിന്ത അതിനകത്ത് കൊണ്ടുവന്നു. അപ്പൊ അതുപോലെ ഒരു പോസിബിലിറ്റിയാണ്, ഇതൊരു സാധ്യത. അപ്പൊ ആ സാധ്യതയെ നമുക്ക് ചിലപ്പോൾ തലമുറകളുണ്ടേ അത് പൂർണ്ണമായിട്ട് നമുക്ക് ഉരുത്തിരിഞ്ഞ് വരികയുള്ളൂ. പിന്നെ ഈ മനുഷ്യവംശത്തിന് വലിയൊരു മാറ്റം വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ നമ്മൾ ഇന്ന് കാണുന്ന തരം ഒരു മനുഷ്യൻ അല്ലാതായി തീരുകയും മറ്റൊരു തരം മനുഷ്യൻ ഒരു മനുഷ്യനെന്ന്

0: വിളിക്കാമോ മറ്റെന്തോ ഒരു ജീവി, അത് ഉണ്ടായിത്തീരുകയും ചെയ്യും എന്നുള്ളതാണ് എന്റെ ആഗ്രഹം, ഒരു സ്വപ്നവും.
1: ഇപ്പൊ ഒരു ചിത്രകാരനെ സംബന്ധിച്ച് എനിക്ക് മാത്രം സാധിച്ച, എനിക്ക് മാത്രം വരയ്ക്കാൻ പറ്റിയ കല, എനിക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റിയ ശില്പം, എന്റേത് മാത്രം എന്നുള്ള ഒരു യുണീക്നെസ് അല്ലെങ്കിൽ ഒരു എക്സ്ക്ലൂസീവ്നെസ് കൂടെ കൊണ്ടാണല്ലോ പല കലകളും ഇന്നും മാർക്ക് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ ഒരു പിയാത്തയോ ഡേവിഡോ ഒക്കെ അതെല്ലാവർക്കും പറ്റില്ലല്ലോ, അത് ഒരു പർട്ടിക്കുലർ ആൾക്കാർക്ക് മാത്രം പറ്റിയത് കൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത്. ഇപ്പൊ കല എല്ലാവർക്കും വരുമ്പോ ആ യുണീക്നെസ് മാറുകയും ആ കലയ്ക്ക് കിട്ടേണ്ടുന്ന ഒരു പ്രാധാന്യം ആർക്ക് വേണോ പറ്റും. അപ്പൊ ഒരു കലാകാരനായിരിക്കേണ്ടതിന്റെ പ്രസക്തി ഇല്ല. ഇപ്പൊ സാറിപ്പോ ഈ ഒരു സമൂഹത്തിൽ കലാകാരനായിരിക്കുന്നത് സമൂഹത്തിന്റെയും സാറിന്റെയും ആവശ്യമാണല്ലോ. പക്ഷെ എല്ലാവരും, എനിക്ക് വരയ്ക്കാൻ പറ്റും സാറിനും പറ്റും നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും അത് സാധ്യമാണെങ്കിൽ കലയുടെ പ്രസക്തി എന്തായിരിക്കും?
0: കല ഒരു ആന്തരിക അനുഭവമാണ്, അത് വസ്തുക്കളെ ആശ്രയിച്ച് മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല. ഒരു വിർച്വൽ വേൾഡിലേക്ക് ഈ കല വസ്തു മാറുന്നു കരുതുക ഒരു രീതിയിൽ. തീർച്ചയായിട്ടും നമുക്ക് വെളിയിൽ കാണുന്ന ഒരു സ്റ്റോൺ ശില്പത്തിന്റെ ഒരു അനുഭവം വ്യത്യാസമാണ്. പക്ഷെ ഇത് നമുക്കൊരു വിർച്വൽ വേൾഡിൽ അനുഭവിക്കാൻ പറ്റുന്ന ഒരു സമയത്ത് നമുക്ക് ഇന്ന് ഉണ്ടാകാൻ കഴിയാത്ത മറ്റു തരം കല ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ സ്പേസ് ആർട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഉദാഹരണം പറയുന്നതാണ്, അത് അത്ര ഇതല്ല. അപ്പോ മറ്റൊരു മണ്ഡലത്തിൽ ഒരു കലാവസ്തു, മുമ്പ് ഒരു യൂറോപ്യൻ യൂണിയന്റെ ഒരു സ്പേസ് റിസർച്ച് ഏജൻസി ഇത്തരത്തിലുള്ള ഒരു ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് യാതൊരു ലിമിറ്റേഷനും ഇല്ലാതെ ഒരു സ്പേസ് ആർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് തരം വർക്കായിരിക്കും ഉണ്ടാക്കുക, ഞങ്ങൾക്ക് അയച്ചു തരൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് വർക്ക് അയച്ചിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. അതിലായിരുന്നു ഒരു പ്ലാനറ്റ്, ഇപ്പോ ഒരു ചെറിയ റബ്ബർ അല്ലെങ്കിൽ ഒരു എലാസ്റ്റിക് മെറ്റീരിയൽ ഉണ്ടാക്കിയ ഒരു കലാവസ്തു സ്പേസിൽ കൊണ്ടുവന്നിട്ട് ചെറിയ ഒരു ഇൻഫ്ലേഷൻ അതിന് വരുത്തുമ്പോൾ അതൊരു ചെറിയ പ്ലാനറ്റ് ഇതിനെ ഈ പ്രപഞ്ചത്തിൽ വാണ്ടർ ചെയ്യാൻ വിടുന്നു. അതൊരു കൺസെപ്റ്റാണ്. ഒരു കൺസെപ്റ്റൽ ലെവലിൽ ചിന്തയുടെ ഒരു മണ്ഡലത്തിൽ അനുഭവ ലോകത്തിൽ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ ആ കലാനുഭവം അനന്തമായിട്ടുള്ള ഒരു പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാനറ്റ് ഒരു ആവശ്യമില്ലാതെ യഥാർത്ഥത്തിൽ നല്ലതല്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. പക്ഷെ അതൊരു പുതിയ കലാനുഭവമാണ്. അപ്പൊ നമുക്ക് അറിയാത്ത ഒരു പൊട്ടൻഷ്യലായിട്ടുള്ള ഒരുപാട് പുതിയ അനുഭവങ്ങളുടെ ഒരു റിനൈസൻസ് ആണിപ്പോ. ഈ റിനൈസൻസിന്റെ വലിപ്പം നമുക്ക് മനസ്സിലായിട്ടില്ല, അത് കാലം കൊണ്ട് വരുന്നതാണ്, അതറിയും.
1: ഇപ്പോൾ നിരവധി ദേശീയ അന്തർദേശീയ കലാപ്രദർശനങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ബിനാലെ പോലുള്ള, നമുക്ക് കേരളത്തിലാണെങ്കിലും വളരെയധികം സാധ്യതകളുണ്ട്. പണ്ട് സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കലാകാരന്മാർക്ക് കല ഒരു തൊഴിലായി സ്വീകരിക്കാൻ പറ്റുന്ന തരം ഒരു കോൺഫിഡൻസ് നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു കുട്ടി വീട്ടിൽ നന്നായി പടം വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ അതിൽ തുടർ പഠനം നടത്തുകയും അതൊരു ജോലിയായി സ്വീകരിക്കുകയും ജീവനോപാധി എന്ന നിലയിൽ അത് പിന്തുടർന്നു പോകാനുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഏറെക്കുറെ വ്യത്യാസമൊന്നുമല്ല, എങ്കിലും ഒരുപാടധികം സ്വീകാര്യത ഈ പറഞ്ഞ ടെക്നോളജി ആവട്ടെ, അതൊക്കെ ടെക്നോളജിയുടെ മുന്നേറ്റം കൊണ്ട് തന്നെ വളരെയധികം സാധ്യതകൾ. ഇപ്പം മോണിറ്ററി ബെനിഫിറ്റ് നമുക്ക് ധാരാളം ഈ മേഖലകളിൽ ജോലി ചെയ്യുന്ന അവസരങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നു. അപ്പം ഈ കല കൂടുതൽ ജനകീയമാവുകയും അതിനനുസരിച്ചൊരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം കൂടി കലാകാരനുണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലം അടുത്തു തന്നെയാണോ?
0: അത്ര വലിയൊരു സാമ്പത്തിക നേട്ടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും. അതൊരു തൊഴിൽ, ഐടിയുടെ മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാരെ പോലെ കലാകാരന്മാരുടെ ഒരു ആവശ്യമുള്ളത് കൊണ്ട് അത് പ്രവർത്തിക്കുക. നമ്മുടെ ഏത് മണ്ഡലത്തിലാണെങ്കിലും ഒരു ഡിസൈനറുടെ ആവശ്യമുണ്ട്, അപ്പൊ ആ ഡിസൈനറെ ഉപയോഗിക്കുന്നുണ്ട്. ആർട്ട് ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്നത് മറ്റൊരു ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിനകത്താണ്. ഉദാഹരണത്തിന് മ്യൂസിയംസ്, അതുപോലെ ഓക്ഷൻ ഹൗസസ്, കളക്ടേഴ്സ്. അപ്പൊ അതിൽ രണ്ടു തരം കളക്ടേഴ്സ് ആണുള്ളത്. ഒന്ന് ഈ റിയൽ താല്പര്യം കൊണ്ട്, നമുക്കൊരു കലാകാരനോടുള്ള താല്പര്യം, കലാവസ്തുവിനോടുള്ള താല്പര്യം കൊണ്ട് കയ്യിൽ നമുക്ക് ധനമുള്ള മനുഷ്യർ, അവർ മനുഷ്യരാണ്, അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പാഷൻ ഉണ്ടാവും. ആ പാഷൻ കൊണ്ട് അവർ നല്ലൊരു കലാകാരനെ സപ്പോർട്ട് ചെയ്യാനും കൂടി ചിലപ്പോൾ അതിന് സ്പോൺസർഷിപ്പിലോ ഇതെല്ലാം ചെയ്യും. പേട്രണേജ് അത് നമുക്ക് പണ്ട് മുതലേ ഉള്ളതാണ്. അല്ലാത്ത ഒരു തരം ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ. ഇപ്പോൾ ഒരു കലാകാരനെ കണ്ടു, ആ കലാകാരനിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കലാകാരനിൽ നിന്ന് പണം 10 ഇരട്ടിയായിട്ടോ 100 ഇരട്ടിയായിട്ടോ തിരിച്ചു കിട്ടും എന്നുള്ളത്. അതിൽ തന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റും ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്. അതിലും ഈ ഷെയർ മാർക്കറ്റുമായിട്ടൊക്കെ ബന്ധമുള്ള ആൾക്കാർക്ക് ഉള്ളതിൽ ബുൾ ബെയർ ഇതുണ്ട്. ഒരാളിന്റെ പ്രൈസ് മനഃപൂർവ്വം നമുക്ക് റേസ് ചെയ്യാം. കാരണം എന്റെ കയ്യിൽ ചിലപ്പോൾ അയാൾ സ്റ്റുഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ അയാളെ പേട്രണൈസ് ചെയ്തിട്ട് വലിയൊരു കളക്ഷൻ എന്റെ കയ്യിൽ ഉണ്ടായിരിക്കാം. അപ്പൊ എനിക്കത് ബെനിഫിറ്റ് ഉണ്ടായിരിക്കാം. ഈ ആള് ഒരു വലിയ ആർട്ടിസ്റ്റ് ആയാലും സെക്കൻഡറി മാർക്കറ്റിൽ എനിക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാകും. ഞാൻ ഈ കളക്ഷൻ റിലീസ് ചെയ്യുന്നു, അപ്പൊ ഞാൻ തന്നെ ഇത് ഇയാളുടെ ചിലപ്പോൾ പുഷ് ചെയ്തേക്കാം. ഇതിനകത്തൊരു ഡേഞ്ചറുണ്ട്. കാരണം ഈ കലാകാരനെ പിന്നീട് നിർബന്ധിച്ചിട്ട് ഭയങ്കര ഒരു പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ആ കലാകാരൻ യഥാർത്ഥത്തിൽ നിസ്സഹായനായി പോകും. അയാൾ ഒരു തൊഴിൽ ചെയ്യുന്നതാണ്, അയാളെ സമയത്തുള്ള അയാൾ അതിനകത്തൊന്നും ചെയ്യുന്നില്ല. പലപ്പോഴും അയാൾക്ക് സെക്കൻഡറി സെയിൽസിലൊന്നും കിട്ടാറുമില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ അല്ലാത്ത ഇപ്പോൾ ക്രിട്ടിക്സിൻ്റെയും ഈ കലയെ ആസ്വദിക്കുന്നവരുടെയും അതിനെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ.

0: മ്യൂസിയംസിന്റെ സിസ്റ്റംസ്. കാരണം അതെല്ലാം ചേർന്നിട്ടാണ് ഈ നല്ല കലയെ വളർത്തിയതും ഈ ലോകം ഉണ്ടാക്കിയതും. അപ്പൊ അതിന്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. പണം മാത്രമല്ലല്ലോ, അത് ഒരു ആർട്ട് എന്ന് പറയുന്നത് മറ്റൊരു ആർട്ടിസ്റ്റുകളിൽ ആർട്ടിൽ ഫോക്കസ് ചെയ്യേണ്ടവരാണ്. ഈ ബിസിനസ് സൈഡ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്.
1: സാർ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും പൈസയുടെ വിപണനമാണ് അവിടെ നടക്കുന്നത് കലയുടെ പേരിൽ. ഇപ്പൊ ഇതെല്ലാം സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ അതിന്റെ മാതൃകയിലാണ് ഇപ്പം ഇതെല്ലാം നടക്കുന്നത്. ഇപ്പം കലാകാരൻ മാറ്റി നിർത്തപ്പെട്ടിട്ട് അവന്റെ നൈസർഗികമായ കലാപ്രകടനം അല്ലെങ്കിൽ അത് മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യവസായം പോലെ, പക്ഷെ ഇത് നിയന്ത്രിക്കുന്നത് മറ്റാൾക്കാരാണ്, കലാകാരനല്ല എന്ന് വരുമ്പോ ആണല്ലോ ഈ ഒരു അതിന്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടം പോലും കലാകാരനുണ്ടാകാറുണ്ടോ?
0: കലാകാരൻ കൂടുതൽ അതിനെപ്പറ്റി ബോധർ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ കല നഷ്ടപ്പെട്ടു. കാരണം അതിനൊരു ഫണ്ട് മാനേജേഴ്സും മറ്റുള്ളവരും അത് ചെയ്തോട്ടെ, അതുപോലെ ഒരു മുതലാളി ഒരു സ്റ്റുഡന്റിനെ സ്പോൺസർ ചെയ്യാൻ തീരുമാനിച്ചു, അത് മുതലാളിയുടെ ഒരു ഇതാണ്. അപ്പൊ ഈ സ്റ്റുഡന്റ് ഈ മുതലാളിയുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അയാൾ ആർട്ടിസ്റ്റായിട്ട് തുടരുന്ന കാലത്തോളം അത് വലിയ പ്രശ്നമൊന്നും ഇല്ല, പക്ഷെ അത് പറ്റില്ല, ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ഉണ്ട് അതിനകത്ത്. പക്ഷെ പലപ്പോഴും അതാണ്, ഈ പേട്രണൈജിന് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഒരിക്കലും പറ്റണമെന്നില്ല, തൊഴിലും കൂടിയാണത്, ആർക്ക് ജീവിക്കണമല്ലോ.
1: ഇപ്പോ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാൽ ഏത് പാട്ടായിരിക്കും?
0: എന്റെ കഴിഞ്ഞുൽ പ്രണയ കഥയിലെ പെൺകൊടി എന്ന ഗാനമാണ്, ഉൾക്കടൽ എന്ന ചിത്രത്തിലെ എം ബി ശ്രീനിവാസിന്റെ സംഗീതത്തിൽ, ഒ എൻ വി ഗ്രൂപ്പിന്റെ രചനയിൽ കെ ജെ യേശുദാസും സെൽമ ജോർജും ആലപിച്ചതാണ്.
2: എന്റെ കഴിഞ്ഞൂൽ പ്രണയ കഥയിലെ പെൺകൊടി, നിന്നെയും തേടി എൻ പ്രിയ സ്വപ്ന ഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു, വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ ശരിയായ ആഹാരം, നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡയറ്റീഷ്യൻ കീർത്തി ശ്രീജിത്ത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495564321, 9495964321. ഓർക്കുക, ശരിയായ ആഹാരം, നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ.
1: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
4: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണ്ണോത്സവം. 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, 2nd സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, 3rd സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
5: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
6: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
7: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
8: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 13,765 രൂപ, പവന് 110,120 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് മുൻ പ്രിൻസിപ്പലും ആർട്ടിസ്റ്റുമായ എ എസ് സജിത് പങ്കെടുക്കുന്ന ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ തുടരുന്നു.
1: സാറേ, ഐ എഫ് എഫ് കെ സിഗ്നേച്ചർ ചിത്രങ്ങളായിട്ട് അല്ലെങ്കിൽ ഐ എഫ് എഫ് കെ ആയിട്ടുള്ള സഹകരണം എങ്ങനെയായിരുന്നു?
2: ഐ എഫ് എഫ് കെ, കെ എസ് എഫ് ഡി സി അതുപോലെ സീഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട്

0: പ്രവർത്തിച്ചിരുന്നല്ലോ. അപ്പോൾ സീഡിറ്റിന്റെ അതേ കോമ്പൗണ്ടിൽ തന്നെയാണ് അന്ന് KSFDC പ്രവർത്തിക്കുന്നത്. ആദ്യകാലത്ത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങുന്നത് വീഡിയോ ഫെസ്റ്റിവലായിട്ടാണ്. 1995 അന്ന് എന്നെയാണ് അസൈൻ ചെയ്തത് അതിന്റെ സിഗ്നേച്ചർ ഫിലിം. ഷാജിൻ കരുൺ സാറും ഞാനുമായിരുന്നു അതിന്റെ സൃഷ്ടാക്കളായിട്ട് അവർ നിശ്ചയിച്ചത്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ആ ചിത്രം പൂർത്തിയാക്കി. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഫിലിമായിട്ടാണ് പൊതുവെ സ്വീകരിക്കപ്പെട്ടത്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. അതിനുശേഷം ലെനിൻ രാജേന്ദ്രൻ, അതുപോലെ KR മോഹൻ എന്നെല്ലാം പ്രവർത്തിക്കുന്ന സമയമാണ്. പിന്നീട് പല സിഗ്നേച്ചർ ഫിലിം ചെയ്തു. 1998 ലെനിൻ രാജേന്ദ്രനോടൊപ്പം ചെയ്ത ഒരു സിഗ്നേച്ചർ ഫിലിം ഉണ്ടായിരുന്നു. അത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ തുടക്കകാലം ആയതുകൊണ്ട് ഡോസ് ആണ്. അന്ന് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ഉണ്ടെങ്കിലും 3D സോഫ്റ്റ്വെയർ എല്ലാം അന്നും പലപ്പോഴും നമുക്ക് കിട്ടുന്നതെല്ലാം ഡോസിലാണ്. അതിന്റെ തന്നെ ഇന്റർഫേസും ഒരു പ്രത്യേകതരം അനുഭവമാണ്. അപ്പോൾ പലതും നമ്മൾ കാണത്തില്ല. അതിന്റെ വീഡിയോ എഡിറ്റിംഗ് സ്ഥലമെല്ലാം വരകളാണ്, വിഷ്വൽസ് നമ്മൾ കാണുന്നില്ല. എല്ലാം ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് അവസാനം അതിന്റെ റിസൾട്ട് കാണുമ്പോഴായിരിക്കും വരുന്നത്. എനിക്ക് അന്ന് സംഭവിച്ചത് ആ ഫിലിം ചെയ്ത് തീർന്ന് കഴിഞ്ഞപ്പോഴേക്കും ലെനിന്ദ്രൻ അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ടെലിസിനിയാണ് അത് മദ്രാസിലേക്ക് പോകാനായിട്ട് ഫ്ലൈറ്റ് എല്ലാം ബുക്ക് ചെയ്ത് ഇതെല്ലാം അങ്ങ് ഡിലീറ്റ് ആയിപ്പോയി. എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായി. കാരണം ഒന്നോ രണ്ടോ ദിവസം മാത്രമേ പിന്നീടുള്ളൂ, വീണ്ടും റീക്രിയേറ്റ് ചെയ്യണം. പക്ഷേ ഇത് കുറച്ച് ഫയൽസ് എങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റി, ഇതിന്റെ ബേസ് ഫയൽസ്. പിന്നെ ഞാൻ അന്ന് കമ്പ്യൂട്ടറുള്ള കുറച്ച് സുഹൃത്തുക്കളെ, ബിനു ജോസഫ് എന്നെല്ലാം പറയുന്ന സുഹൃത്തുക്കളുണ്ട്, അതിനൊക്കെ തേടി പിടിച്ച് അവരുടെ എല്ലാം കമ്പ്യൂട്ടർ പൂൾ ചെയ്തിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് അവർ. മത്സരത്തിനേക്കാളും കൂടുതൽ ഹെൽപ്പിംഗ് ആണ്. അവരുടെ കമ്പ്യൂട്ടറെല്ലാം ഫുൾ ടൈം പ്രവർത്തിപ്പിച്ചിട്ട് ഇതെല്ലാം റെൻഡർ ചെയ്ത് ഈ കാണാതെ എഡിറ്റ് ചെയ്ത് വീഡിയോ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണത്, കാണുന്നില്ല നമ്മൾ. അതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് ഈ ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഇദ്ദേഹത്തിനോട് ഇറങ്ങണം. പണ്ഡിറ്റ് കോളനിയിലുള്ള ഒരു വീട്ടിലാണ് അന്ന്. ഞാനൊരു CD റൈറ്റ് ചെയ്ത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഓടിക്കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ചെയ്തത്. അത് ഞാനത് കാണുന്നില്ല. ഞാനൊരു കോൺഫിഡൻസിൽ ചെയ്തതാണത്, ഇതെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ. പിന്നെ പുള്ളി ഭയങ്കര കൂളായിരുന്നു. അത് ഞാൻ പ്രവർത്തിച്ച എല്ലാവരും ഭയങ്കര ഫുൾ ഫ്രീഡമാണ്.
1: സാറിന് സംഗീതം എങ്ങനെയാണ് ജീവിതത്തിലുടനീളം സ്വാധീനിച്ചിട്ടുള്ളത്?
0: ആദ്യകാലത്ത് ഞാൻ സംഗീതം ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും എനിക്കത് കമ്പോസ് ചെയ്യാനൊന്നുള്ളൊരു ഇതില്ല. ഞാൻ ഈ കമ്പ്യൂട്ടറിലല്ല പലപ്പോഴും കമ്പോസ് ചെയ്യുന്നത്, കീബോർഡിൽ ആണ് ഞാൻ കമ്പോസ് ചെയ്യുന്നത്. എനിക്ക് തോന്നാതെ സ്വാഭാവികമായിട്ട് ഒരു സമയത്ത് ഒരു പ്രത്യേക മാനസിക ലോകം തുറന്നു കിട്ടിയതാണ് അത്. അതെന്തോ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതാണ്. എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഒരു ഹോബി വേണമല്ലോ. ഇപ്പൊ ചിത്രകല തൊഴിലായിപ്പോയി. ഈ ഒരു ഹോബി എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ പ്രോഗ്രാമിങ്ങിനെയും ഈ മ്യൂസിക്കിനെല്ലാം, ഹോബി മാത്രമല്ല അതൊരു ലോകം നമുക്ക് ഓപ്പൺ ചെയ്തതാണ്.
1: അപ്പോ നമുക്ക് അടുത്ത പാട്ട് ഏതായിരിക്കും?
0: ആമേനിലെ ആത്മാവിൻ തിങ്കൾ എന്ന ഗാനമാണ്. പ്രശാന്ത് പിള്ളയുടെ സംഗീതത്തിൽ, കാവാലം നാരായണ പണിക്കരുടെ രചനയിൽ ശ്വേത മോഹൻ, നിതിൻ രാജ്, പ്രീതി എന്നിവർ പാടിയത്.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: MRT ഹോം നീഡ്സിൽ ബ്രാസ് മേള,
4: കുക്ക്വെയർസ്, പൂജാ ആർട്ടിക്കൽസ്, ഹോം ഡെക്കോർസ്, മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ 5,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
5: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
7: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
8: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം, എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
9: നമ്മളിപ്പോ ആർട്ട് ക്രിറ്റിസിസം, ആർട്ട് റൈറ്റിംഗ് ഒക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പലപ്പോഴും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൽഗോരിതങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ യഥാർത്ഥ മനുഷ്യരായ വായനക്കാരെ ലക്ഷ്യം വെക്കുന്നതിന് പകരം ഡിജിറ്റൽ ബോട്ടുകൾക്കും AI സെർച്ച് ബോട്ടുകൾക്കും വേഗത്തിൽ സ്കാൻ ചെയ്യാൻ പാകത്തിൽ ഓപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ഒരു രീതിയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അത് യഥാർത്ഥ മനുഷ്യനെ കലയിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടോ?
10: ക്രിറ്റിസിസം ആവശ്യമാണ്. ഒരു സമയം വരെ നമുക്ക് ലിറ്ററേച്ചറിന്റെ ലോകത്താണെങ്കിലും ചിത്രകലയുടെ മണ്ഡലങ്ങളിലാണെങ്കിലും വിഷ്വൽ ആർട്ടിന്റെ മണ്ഡലത്തിലാണെങ്കിലും ക്രിറ്റിക്സ് എന്നൊരു വിഭാഗമുണ്ട്. കുറെ കൂടി ആഴത്തിൽ ആ വിഷയത്തിനെ പറ്റി പഠിച്ചിട്ട് അക്കാഡമിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിരുന്നു അത്. ആഗോളീകരണ കാലത്തിന് ശേഷമാണ് അത് മറ്റൊരു ലെവലിലേക്ക് മാറുന്നത്. ക്യൂറേറ്റർഷിപ്പ് യഥാർത്ഥത്തിൽ മറ്റൊന്നാണ്. കാരണം ഒരു തീം എടുത്തിട്ട് അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് അതിനൊരു എക്സിബിഷനായിട്ടൊക്കെ മാറ്റുന്ന ഒരു മണ്ഡലമാണ് ക്യൂറേറ്റോറിയൽഷിപ്പ്. ക്രിറ്റിക് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു അനാലിസിസിലേക്ക് പോകേണ്ട ആളാണ്. യഥാർത്ഥ ലാക്കിംഗ് ആണത്. അത് ആവശ്യമാണ്. അത് എല്ലായ്പ്പോഴും ചിലപ്പോൾ വളരെ സുഗമമായിട്ടുള്ള ഒരു വായനയ്ക്ക് അനുരൂപമായി കൊള്ളണമെന്നില്ല. പക്ഷെ എന്നാലും ഒരു വിഷയത്തിനെ പറ്റി കൂടുതൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരാള് അയാൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നത് അത് അയാളുടെ ആവശ്യമാണ്. പലപ്പോഴും നമുക്ക് ഒരു ക്രിറ്റിക്കിന്റെ ആവശ്യം അയാൾ ആ വിഷയത്തിൽ ഒരു അവഗാഹമുള്ള ആളാണെന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യം വരുന്നു ഇപ്പോൾ. കാരണം സമൂഹം അയാളെ വലുതായിട്ട് വിലമതിക്കുന്നില്ല. അയാളുടെ തൊഴിലിനെയോ അയാളുടെ അപ്രോച്ചിനെയോ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സമയം അവർക്കില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും വിഭാഷയുടെ ഒരു സങ്കീർണത അവർ ഉപയോഗിക്കേണ്ടി വരുന്നു. അത് പിന്നെ പലപ്പോഴും പെയ്ഡാണ്. ഒരാള് എനിക്ക് ഒരു കാര്യം ഏൽപ്പിച്ചു. അപ്പൊ ഏൽപ്പിച്ചത് ഒരു വലിയ തുക എനിക്ക് അതിന് പ്രതിഫലമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് തിരിച്ച് അത്രത്തോളം മൂല്യമുണ്ടെന്ന് തോന്നുന്ന ഒരു കൃതി കൊടുക്കേണ്ടത്.
9: അങ്ങനെയാണ് അത് കോംപ്ലക്സ് ആകുന്നത്.
10: അങ്ങനെയും കോംപ്ലക്സ് ആവാം. പലപ്പോഴും നമുക്ക് ആ കോംപ്ലക്സിറ്റി അനലൈസ് ചെയ്ത് വരുമ്പോൾ അതിനകത്ത് അതിനുള്ള സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, ആ സബ്സ്റ്റൻസ് ചിലപ്പോൾ വളരെ ചെറുതായിരിക്കാം, ചിലപ്പോൾ വളരെ വലുതായിരിക്കാം. ഒരു സെന്റൻസിലായിരിക്കും ചിലപ്പോൾ അതിന്റെ സബ്സ്റ്റൻസ് ഇരിക്കുന്നത്. ആ കോർ ചിലപ്പോൾ വളരെ ഒറിജിനൽ ആയിരിക്കും. ആ ഒറിജിനൽ ഈ കമ്പ്യൂട്ടറിന് ചിലപ്പോൾ പറ്റില്ല. കാരണം അത് ഒരു സെലക്ഷൻ പ്രോസസ്. ആർട്ടിലും അങ്ങനെയാണല്ലോ, നമുക്ക് സെലക്ഷനെ സാധ്യമാവുള്ളൂ. ചെയ്ത് വരുമ്പോൾ ഇത് കൊള്ളാം, നമ്മൾ സെലക്ട് ചെയ്യണം, അത് അതിലെ പിന്നെ ആഡ് ചെയ്ത് വരുന്നു. അപ്പൊ അതുപോലെ ആ ഐഡിയയിലും അങ്ങനെയാണത്. അപ്പൊ ആ ഒറിജിനൽ ഐഡിയ എവിടെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്.
9: സാർ, ഇപ്പോ കറന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലകൾ എന്തൊക്കെയാണ്? ഇപ്പൊ റിട്ടയറായി, അപ്പം ഈ ഒരു വിരമിക്കൽ കാലത്ത് എന്തൊക്കെയാണ് സാറിന്റെ ആക്ടിവിറ്റീസ്?
10: ഞാൻ മ്യൂസിക് കമ്പോസ് ചെയ്യാറുണ്ട്, എനിക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ട് തന്നെ.
9: സാർ, അത് വ്യക്തിപരമായി ചെയ്യുന്നതാണോ അതോ അല്ലാതെ പ്രൊഫഷണലി ചെയ്യുന്നതാണ്?
10: വ്യക്തിപരമായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ ഫേസ്ബുക്കിനകത്തെല്ലാം പോസ്റ്റ് ചെയ്യാറുണ്ട്. അത് വളരെ അപൂർവം. ഇടയ്ക്ക് ഇപ്പൊ ഞാൻ കുറച്ച് കുറഞ്ഞത്. പിന്നീട് ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്. പിന്നെ കൂടുതൽ മൃഗങ്ങളെ പരിപാലിക്കുന്നത് എന്റെ ഭാര്യ മൃഗാവകാശങ്ങളുടെ ഒരു പ്രവർത്തകയാണ്. വളരെ ദയയുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ അവര് ഒരുപാട് മൃഗങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പരിപാലനം അവരെ വ്യക്തികളായിട്ട് കാണാനായിട്ട് ഞാൻ പഠിച്ചു. അതിന്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ഒരുപാട് സമയം അതിനുവേണ്ടി ചെലവഴിക്കേണ്ടതുണ്ട്. അതൊരു വേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ നേട്ടങ്ങൾ എന്താണെന്നൊക്കെ നോക്കുമ്പോൾ ഇവരെയൊക്കെ കാണാൻ പറ്റി, വ്യക്തികളാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ജീവിതത്തിൽ വലിയൊരു കാര്യമാണ്. പിന്നീട് ഞാൻ ഡ്രോയിങ്സ് ചെയ്യാറുണ്ട്. ഒരു എക്സിബിഷൻ പ്ലാൻ ചെയ്ത് ട്രഡീഷണൽ വർക്കും കൂടി ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടറിൽ ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കോഡിംഗ് ആണെങ്കിലും അതൊരു ഡെയിലി ആക്ടിവിറ്റിയാണ്. അത് റിലാക്സ് ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്.
9: സാറിന് ഒരുപാട് ആൾക്കാരെങ്ങനെയാണ് സ്വാധീനിച്ചത്?
10: ആൾക്കാരാണ് നമ്മൾ ആക്കുന്നത്. മനുഷ്യരെ നമ്മൾ ഇടപെട്ട എല്ലാവരും അല്ല, എന്തോ ആത്മബന്ധം ഉള്ള മനുഷ്യരുണ്ടാവും. പല തരത്തിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. അതിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള അനുഭവങ്ങളുണ്ടാവും. ചീത്തയായിട്ടുള്ള അനുഭവങ്ങളിൽ നമുക്ക് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞൊരു കാര്യം എനിക്ക് കുറവാണ്. ഞാനിപ്പോൾ നോക്കുമ്പോൾ വിട്ടുകളയാൻ പറ്റും പലതും. എന്താണ് ഒരു ദുരിതത്തിൻ്റെയോ അല്ലെങ്കിൽ പകയുടെയോ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അതങ്ങ് വിട്ടുകളയുന്നതാണ് നല്ലതെന്ന് എനിക്കിപ്പോഴും തോന്നുന്നു. ഞാനെപ്പോഴും ഒറ്റയ്ക്കാണ് ഇപ്പൊ ഇരിക്കാറ്. റിട്ടയർ ചെയ്തിട്ടതിന് ശേഷം സംസാരിക്കാറേ ഇല്ല. ഇപ്പൊ ഞാൻ അധ്യാപകനായതുകൊണ്ട് എനിക്ക് സംസാരിക്കുന്നതിന് തടസ്സമില്ല. പക്ഷെ രാവിലെ ഉണർന്നാൽ വൈകുന്നേരം വരെ മിക്കവാറും വളരെ അപൂർവമായിട്ട് സംസാരിക്കാറുള്ളൂ. അത് മറ്റൊരു ലോകമാണ്. ആ നിശബ്ദം എന്ന് പറയുന്നത് നമുക്ക് ഒരു തുറസ്സാണ്.
9: നമ്മുടെ നാടൻ കലകളോ അല്ലെങ്കിൽ നമ്മുടെ തനതായ ഫോക്ക് അതുപോലെയുള്ള നമുക്ക് മാത്രം സ്വന്തമായിട്ടുള്ള കലകൾ, അതൊക്കെ ഈ സാങ്കേതിക വിദ്യയുടെ വെള്ളപ്പാച്ചിലിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടോ?
10: അതുണ്ട്. യഥാർത്ഥത്തിൽ പ്രിസർവ് ചെയ്യേണ്ടതാണ്. കാരണം അതൊരു മനോഭാവം കൂടിയാണ്. ഒരു സമൂഹം ഡെവലപ്പ് ചെയ്തെടുത്തത് ഒരുപാട് കാലത്ത് ആർജിതമായിട്ടുള്ള അറിവാണ്. നാട്ടറിവൊന്നും നമുക്ക് വിളിക്കാൻ പറ്റില്ല. മനസ്സിന്റെ ഒരു മണ്ഡലമായിട്ടാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഒരു കലാരൂപത്തിനെ ആസ്വദിക്കുക, അപ്പൊ അതിനുവേണ്ട ഒരു വലിയൊരു അടിസ്ഥാന വിദ്യാഭ്യാസം നേടിയ ഒരു സമൂഹമുണ്ട്. ഈ ടേസ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. പലപ്പോഴും ടേസ്റ്റ് മാറ്റാനും പറ്റും, മനഃപൂർവ്വം നമുക്ക് മാറ്റാൻ പറ്റും. അതിൽ പ്രത്യേക താല്പര്യങ്ങൾ ഉള്ള സാമൂഹ്യ സ്ഥിതിയുണ്ട്. ഇപ്പോൾ ലാഭം, ധനത്തിന്റെ ലാഭം ഉണ്ടാവാം, സാംസ്കാരികമായിട്ടുള്ള ലാഭം ഉണ്ടാവാം, അത് തെറ്റൊന്നും ഇല്ല. പക്ഷെ അതെല്ലാം ഡോമിനന്റ് ഗ്രൂപ്പ് അവരുടെ ഒരു രീതിയിലേക്ക് ചായ്ക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അവരും സ്പർശിക്കുന്നുണ്ടാവും ആ ഒരു മണ്ഡലത്തിനെ. പക്ഷെ അല്ലാത്ത ഒരു ചെറിയ ഗ്രാമീണനായിട്ടുള്ള ഒരു മനുഷ്യന്റെ ഒരു കലാലോകം ഉണ്ടാവും. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉണ്ടാവും. നമുക്കത് പഴയതായതുകൊണ്ട് അതിനെ എല്ലാം മഹത്താണെന്ന് കരുതേണ്ടതുമില്ല. പക്ഷെ അത് വന്ന ഒരു കാലത്തെ സംസ്കൃതിയുടെ ഒരു ചരിത്രം അതിനകത്തുണ്ട്. ആ കാലത്തെ മനുഷ്യരുടെ ജീവിതവും അവരുടെ തൊഴിലും അവരുടെ അനുഭവവും അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു ലൈബ്രറി നഷ്ടപ്പെട്ടു പോകുന്ന പോലെയാണ്. നമ്മുടെ ഇവിടെ തന്നെ പഴയ ലൈബ്രറികളുണ്ട്, ജൈൻ ലൈബ്രറീസ് എല്ലാം ഉണ്ട്. അതെല്ലാം തീപിടുത്തത്തിൽ വല്ലഭി കൗൺസിലിന്റെ ഒക്കെ സമയം ഉണ്ട്, 600s. ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് തീപിടിച്ചിട്ട് നശിച്ച ഇതുണ്ട്. അവര് ജ്ഞാന ഭണ്ഡാരമാണ് യഥാർത്ഥത്തിൽ ഇല്ലാതായി പോകുന്നത്. ഗോത്ര സമൂഹത്തിന്റെ ഒക്കെ ഒരു അറിവ് അത് നമ്മൾ പ്രിസർവ് ചെയ്യണം.
9: സാർ, ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ ഒരു മനുഷ്യൻ എന്ന നിലയിലും ഒരു കലാകാരൻ എന്ന നിലയിലും ഒരു സാധാരണ വ്യക്തി എന്നുള്ള നിലയിലും ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്തായിരിക്കും?
10: ഏറ്റവും വലിയ തിരിച്ചറിവ്, അത് വലിയൊരു ചോദ്യമാണ്. അത്രയും വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ടുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടായിട്ടുണ്ടോന്ന് ആദ്യം ഞാൻ ആലോചിക്കും. എന്നാലും ഒരു കാഴ്ചയുടെ ഒരു സ്പേസ് ഉണ്ട് നമുക്ക്. സ്പേസിലേക്ക് നമ്മളിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ മുമ്പിലെല്ലാം സ്പേസാണ്, ഇങ്ങനെ ഒരു വിശാലതയുണ്ട്. ഞാൻ അതിനെ എന്താണ് സമയത്തിൻ്റെയും ഈ സ്ഥലത്തിൻ്റെയും ഒരു ലിമിറ്റേഷൻ അകത്ത് നിൽക്കുന്ന ഒരു അനുഭവമായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. എന്നാൽ ഒരു സ്ഥലത്ത് അങ്ങനെ അല്ലാതെ അത്ത ഒരു ആ ഒരു സ്പർശം അതുണ്ടാവണം എന്നുള്ളതാണ്.
9: അടുത്തൊരു പാട്ട് ചോദിച്ചാൽ
10: നെല്ലെന്ന് പറയുന്ന ചിത്രത്തിൽ സലിൽ ചൗധരിയുടെ സംഗീതത്തിൽ കയ്യോട് കൈ എന്ന ഗാനം വയലാർ രാമവർമ്മയുടെ രചന, പി ജയചന്ദ്രനും മന്നാഡേയും ആലപിച്ചിരിക്കുന്നു.

0: കലയുടെയും സാങ്കേതിക വിദ്യയുടെയും അനന്ത സാധ്യതകളെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് താങ്കളുടെ ജീവിതം. കലയുടെ അന്തരീക്ഷത്തിൽ ഇനിയും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.
1: എല്ലാവർക്കും നന്ദി.
2: തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് മുൻ പ്രിൻസിപ്പളും ആർട്ടിസ്റ്റുമായ AS സജിത് പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളുടെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, നിർവഹണം MS ആശ, നിർവഹണ സഹായം വിനോദ് പ്രഭാകർ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ശരിയായ ആഹാരം, നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡയറ്റീഷ്യൻ കീർത്തി ശ്രീജിത്ത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495564531, 9495964531.

0: 3-2-1. ഓർക്കുക, ശരിയായ ആഹാരം നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
2: ആര്യശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയ മതി. അപ്പൊ കാർ കേട്ടോ.
1: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, 2nd സമ്മാനം TVS ഇ സ്കൂട്ടർ, 3rd സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
2: സുബയ്യ ജ്വല്ലറി ആര്യശാല.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പരിചയമല്ലോ. ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ, താങ്ക് യു.
0: ഹലോ,
1: എന്റെ ദൈവം, ഇതാര്? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
3: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
3: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
4: 8281420305.
3: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM 10:00.

നമുക്കൊരു ഗാനം കേൾക്കാം. സുജാത പാടിയത് ചിത്രം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പിന്നണി ഗായിക ലതാ മങ്കേഷ്കറുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ആലാപന മികവിലൂടെ രാജ്യത്തിന്റെ യശസ് ലോകമെമ്പാടും ഉയർത്തിയ വ്യക്തിയാണ് ലതാ മങ്കേഷ്കർ എന്ന് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ 75th വാർഷികാഘോഷം ചേംബർ ഹാളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയ്ക്ക് 12 ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് തോട്ടട ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ കെട്ടിട സമുച്ചയവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന റാബീസ് ഫ്രീ കേരളം തീവ്രയജ്ഞ വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4th ഇന്ന് തുടക്കമാകും. ഒരു മാസം നീളുന്ന വാക്സിനേഷൻ ഡ്രൈവിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് നിർവഹിക്കും. കാലിക്കറ്റ് സർവകലാശാലയുടെ ഈ വർഷത്തെ സ്പോർട്സ് കോൺവക്കേഷൻ സർവകലാശാല EMS സെമിനാർ കോംപ്ലക്സിൽ ഇന്ന് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. അഖിലേന്ത്യാ അന്തർ സർവകലാശാല ഖേലോ ഇന്ത്യ കായിക മത്സരങ്ങളിൽ മികവ് തെളിയിച്ച കായിക താരങ്ങൾക്ക് ക്യാഷ് അവാർഡ്, സ്കോളർഷിപ്പ്, സ്പോർട്സ് കിറ്റ് എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്യും. മഹാനവമി, വിജയദശമി, ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി KSRTC പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തും. അടുത്ത മാസം 14 മുതൽ നവംബർ 14 വരെ ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നീ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചും അധിക സർവീസ് ഉണ്ടാകും. സ്വർണവില പവന് 1840 രൂപ കുറഞ്ഞ് 1,10,120 രൂപയായി. 13,765 രൂപയാണ് ഇന്ന് ഗ്രാമിന് വില. ജപ്പാനിൽ ഐജി നഗോയ ഏഷ്യൻ ഗെയിംസിൽ വനിതാ സ്ക്വാഷ് ഗ്രൂപ്പ് സിയിൽ ചൈനയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും. ഏഷ്യൻ ഗെയിംസിൽ 4 16 വെള്ളിയുമടക്കം ഇന്ത്യയ്ക്ക് ഇതുവരെ 37 മെഡലുകൾ. മെഡൽ പട്ടികയിൽ ഇന്ത്യ 12

0: പങ്കെടുക്കാനായി ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ 12 മണി വരെ വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ: 9495964321. ഇനിയൊരു നമ്പർ 9496565321. ഒരു നമ്പർ കൂടി 9496569321. സ്റ്റുഡിയോയിൽ അതിഥിക്കൊപ്പം ഐശ്വര്യ.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് വട്ടം ഈ ഒരു പരിപാടിയിൽ കൂടെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം: ശരിയായ ആഹാരം, നല്ല ആരോഗ്യം. നമ്മളോടൊപ്പം ഇന്ന് ഉള്ളത് ഡയറ്റീഷ്യൻ കീർത്തി ശ്രീജിത്താണ്. നമസ്കാരം.
2: നമസ്കാരം.
1: ആദ്യം തന്നെ നമുക്ക് ഒരു ഡയറ്റീഷ്യന്റെ ജോലി എന്താണ് എന്ന് പറഞ്ഞു തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പലരും ഡയറ്റിനെ ഒരു ശരീരഭാരം കുറയ്ക്കുന്ന ഒരു കാര്യം മാത്രമായിട്ടാണ് കാണുന്നത്. ശരിക്കും ഈ ഡയറ്റീഷ്യന്റെ ജോലി എന്താണ്?
2: അതെ, പറഞ്ഞത് ശരിയാണ്. എപ്പോഴും ഡയറ്റീഷ്യന്റെ ജോലി എന്നത് പലരും ചിന്തിച്ചിരിക്കുന്ന ശരീരഭാരം കുറയ്ക്കുക മാത്രമെന്നതാണ്. എന്നാൽ അത് മാത്രമല്ല, അപ്പോൾ ശരീരഭാരം കുറയ്ക്കുന്നതിൻ്റെ റീസൺസ് കൂടി നമ്മൾ അറിയണം. അപ്പോൾ എന്തെങ്കിലും ആരോഗ്യസ്ഥിതി കൊണ്ടാണോ ശരീരഭാരം കുറയ്ക്കുന്നത്, ജീവിതശൈലി രോഗം വന്നിട്ടാണോ കുറയ്ക്കുന്നത്, അങ്ങനെ അല്ല. അത് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ആരോഗ്യത്തോടെ നിൽക്കാനായിട്ട് നിലനിൽക്കാനായിട്ട് എന്തൊക്കെ കഴിക്കണം എന്നതും നമുക്കൊരു പ്രധാന ഘടകമാണ്. പിന്നെ ശാരീരിക പ്രവർത്തനം, ഭക്ഷണശീലം, ജീവിതശൈലി, ആരോഗ്യസ്ഥിതി, പ്രായം ഒരാളുടെ, അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ടാണ് നമുക്ക് അവരുടെ ഭക്ഷണ ക്രമീകരണം നടത്തേണ്ടത്. അതനുസരിച്ചുള്ള ഭക്ഷണ ക്രമീകരണം നടത്തിയാലാണ് അവർ എങ്ങനെ ഈ ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ PMOS PCOD എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, കരൾ സംബന്ധമായ രോഗങ്ങൾ, ഇങ്ങനെ പല കണ്ടീഷനിലും നമുക്ക് ഓരോ രീതിയിലുള്ള ഭക്ഷണക്രമമാണ് നമുക്ക് നൽകാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിയായ ഭക്ഷണക്രമത്തിൻ്റെ ആവശ്യം വളരെ പ്രധാനമാണ്.
1: ഇപ്പം നമുക്ക് ഒരു ഭക്ഷണം, നമ്മുടെ ഭക്ഷണം ക്രമീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് വന്നൊരു ഡയറ്റീഷ്യനെ കാണുകയാണോ ചെയ്യേണ്ടത്, അതോ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് അതുവഴി ഡയറ്റീഷ്യനിലേക്ക് വരികയാണോ ചെയ്യേണ്ടത്?
2: ഭക്ഷണ ക്രമീകരണം അത് പല രീതിയിലാവാം. ചിലപ്പോൾ ചിലർക്ക് വേറെ കണ്ടീഷനൊന്നും ഉണ്ടാവില്ല, ഓൾറെഡി അവർ ബ്ലഡ് ടെസ്റ്റ് നടത്തുക എന്നത് നമ്മൾ പറയുന്നത് ഒരു പ്രയോറിറ്റിയാണ്. കാരണം കണ്ടീഷൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് അവരെ കണ്ടാൽ അറിയത്തില്ല. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ഒരു വ്യക്തി നമ്മളെ കാണാൻ വരുമ്പോൾ, വെയിറ്റ് കുറയ്ക്കണം അല്ലെങ്കിൽ ഭക്ഷണക്രമത്തിനെ പറ്റി അറിയണം എന്ന് വരുമ്പോൾ അവർ ഏത് സ്റ്റേജിലാണ്, ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്ന് നമ്മൾ അറിയാം. അപ്പോൾ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ കണ്ടീഷൻ ബേസ്ഡ് ആണ് അവരുടെ ഫുഡ് നമ്മൾ ആഹാര ക്രമീകരണം കൊടുക്കാനുള്ള. അപ്പോൾ ഫസ്റ്റ് അവരുടെ റിപ്പോർട്ട് ചോദിക്കും. ഒരു നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന റിപ്പോർട്ട്, ഇപ്പോൾ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ ലിപിഡ് പ്രൊഫൈൽ, അപ്പോൾ ഇതെല്ലാം ചെയ്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ചോദിക്കാം, ഡയബറ്റിക് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻ എല്ലാം അന്വേഷിച്ചിട്ട് അതിലെന്തെങ്കിലും നമുക്കൊരു, ഇപ്പോൾ ചിലപ്പോൾ അവർ ബ്ലഡ് ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടുണ്ടാവണമെന്നില്ല, പലരും വരുന്നത് ചെയ്യാതൊക്കെയാണ്. അപ്പോൾ അവർക്ക് കണ്ടീഷൻ നിലവിലുണ്ടോ ഇല്ലയോ ഒന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഹിസ്റ്ററിയിൽ എന്തെങ്കിലും പാരമ്പര്യമായി ചിലർക്ക് അനീമിക്കാവുന്നുണ്ട്, ചിലർക്ക് ഫാമിലി ഹിസ്റ്ററി ഡയബറ്റിക് എല്ലാവർക്കും വരുന്നുണ്ട്, ചിലർക്ക് BP ഹൈ ആണ്, അല്ലെങ്കിൽ അനീമിക്ക എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ചിലവരുടെ ഈ ഹീമോഗ്ലോബിൻ ലെവൽ ഒരു കുറച്ച് ലോവർ സൈഡ് ഇങ്ങനെ ഫാമിലി മൊത്തത്തിൽ, അല്ലെങ്കിൽ ഈ PCOD കണ്ടീഷൻ ഒരു ഫാമിലിയിൽ ഇങ്ങനെ ഉണ്ട്, അങ്ങനെ. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻ നമ്മൾ ചോദിക്കുമ്പോൾ അവർ ഹെറിഡിറ്ററി ഫാക്ടർ നമുക്ക് അറിയാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് അഡ്വൈസ് ചെയ്യാം. അപ്പോൾ എല്ലാ ടെസ്റ്റും എല്ലാവർക്കും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ചില ടെസ്റ്റുകൾ നമുക്ക് അഡ്വൈസ് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ടും കൂടെ ഒന്ന് കാണിക്കാൻ പറയാം. അതിനുശേഷം നമ്മൾ ആഹാര ക്രമീകരണം നടത്തുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഒരാൾക്ക് വെയിറ്റ് കുറയാം, അല്ലെങ്കിൽ ഒരാൾക്ക് ആഹാര ക്രമീകരണം അറിയണമെന്ന് പറഞ്ഞ ഉടനെ നമുക്കതെല്ലാം പറയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമായി മാത്രമേ നമുക്ക് നല്ല ഇത്രയുള്ള അഡ്വൈസൊക്കെ കൊടുക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊരു ടീമായിട്ടേ നമുക്ക് പറയാൻ പറ്റും. ഒരിക്കലും ഡയറ്റീഷ്യൻ മാത്രമായിട്ട് ഇന്ന ഫുഡ് നിങ്ങൾ കഴിക്കുമെന്ന് പറയാൻ പറ്റില്ല. മെഡിക്കലി അവരുടെ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട്, ഡോക്ടറിൻ്റെ അഡ്വൈസസ് ഇതെല്ലാം എടുത്തിട്ടേ നമുക്ക് ഫൈനൽ റിപ്പോർട്ട് പറയാനും പറ്റത്തുള്ളൂ എന്താ കഴിക്കേണ്ടതെന്ന്.
1: നമുക്ക് ഒരു ശ്രോതാവുണ്ട്. ഹലോ.
3: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
3: ഉദയകുമാർ, ആലപ്പുഴ സ്റ്റോറാ വിളിക്കുന്നത്.
1: ശരി, ചോദിച്ചോളൂ.
3: ആ സാറെ, ഇന്ന് ഈ പരിപാടി കൊണ്ടുവന്നാൽ തന്നെ ആയത് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് പറയാം. കാരണം ഞാൻ 61 വയസ്സായ ഒരു ചിന്തകാരനാണ്, സർവീസിന്റെ പിന്നാളാണ്. ഫാർമസിസ്റ്റ് ആണ്. പക്ഷെ ഇനി ഞാൻ ആഹാര

0: സ്ഥിതി എങ്ങനെ സ്വീകരിക്കണം മുന്നോട്ട്.
1: സാറിന് ഇപ്പോ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടോ? എങ്ങനെയാണ്
0: ഹെൽത്ത് കണ്ടീഷൻ? ഞാൻ സ്ട്രോക്കിന് മരുന്ന് കഴിക്കുന്നുണ്ട്, പ്രഷറിന് മരുന്ന് കഴിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തിരി പനി വന്നപ്പോ ഇത്തിരി ഇൻഫെക്ഷൻ ആയിരുന്നു.
1: സ്ട്രോക്കിന്റെ മരുന്ന് കഴിക്കുന്നു പറഞ്ഞേ? എന്താ സാർ?
2: വലത്തേ സൈഡ്.
1: ഓ, അത് ശരി ശരി ശരി. അപ്പോ നമുക്ക് സാറിന്റെ ഇപ്പം ഇങ്ങനെ വരുമ്പോ സാറിന്റെ എന്തൊക്കെയാ മെഡിസിൻ കഴിക്കുന്നതും കൂടെ അറിഞ്ഞിട്ട്, ചില മെഡിസിൻസ് നമുക്ക് ആഹാരവുമായിട്ട് ചേരുമ്പോ അതിനൊരു ഇൻട്രാക്ഷൻ വരും. അപ്പോ ഈ ഇൻട്രാക്ഷൻ വരുമ്പോ നമുക്ക് ആ മെഡിസിന്റെ യൂസേജ് വരില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ സാറ് ചെയ്യേണ്ടത്, സാറ് കഴിക്കുന്ന മെഡിസിൻ്റെ ഒരു ലിസ്റ്റും കൊണ്ട് ഒരു ഡയറ്റീഷ്യനെ സമീപിക്കുക. അപ്പോൾ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ പോവാം. സമീപിച്ച ശേഷം അവർ അഡ്വൈസ് എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ പെട്ടെന്ന് നമുക്ക് കൊളസ്ട്രോൾ ഇല്ല. കൊളസ്ട്രോൾ ഒന്നും ഇല്ല. അപ്പൊ സാറിന് എന്തെങ്കിലും ഡെയിലി ഇപ്പൊ പൊതുവായിട്ട് ഞാൻ പറയുവാണെങ്കിൽ, സാറ് നടക്കുന്നുണ്ടോ? നടക്കുകയോ എന്തെങ്കിലും ആക്ടിവിറ്റീസ് എന്തെങ്കിലും സാർ ചെയ്യുന്നുണ്ടോ?
0: ഓക്കെ,
1: അത് ശരി. അപ്പൊ അത് ജീവിതത്തിന്റെ ഒരു
0: പറഞ്ഞു
1: എല്ലാം ചെയ്യും. അപ്പൊ ഇത് ഈ നമ്മുടെ എന്താണ് നമ്മുടെ ഈ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും നമ്മൾ എൻഗേജ് എന്തെങ്കിലും ചെയ്യുക, നമ്മൾ നടക്കുക അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഇതൊക്കെ ചെയ്യുക, ഇൻവോൾവ് ആക്കുക, പ്ലസ് നമ്മളെ ഫുഡിന്റെ ക്രമീകരണങ്ങളും നടത്തുക. ഇപ്പൊ ഇനി കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ സാറ് വെജിറ്റബിൾസും ഒക്കെ സാർ ഇൻക്ലൂഡ് ചെയ്ത് ഈ മാംസാഹാരം. എന്തോ ബീഫ് കഴിക്കില്ല? അപ്പൊ സാറിന് ഫുഡ് അലർജിക്കും ഉണ്ട്. അപ്പൊ ഇങ്ങനെ പറയുമ്പോ കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. അപ്പം സാറിന്റെ ഫുഡ് അലർജി വെച്ചിട്ട് വേറെന്തെങ്കിലും അലർജിക്ക് ഉണ്ടോ എന്ന് നോക്കണം, സാറിന് കഴിക്കുന്ന മെഡിസിൻ നോക്കണം. അപ്പൊ ഇതെല്ലാം നോക്കിയിട്ട് മാത്രമേ സാറിന് ഒരു ആസ്പിരിൻ, ഓക്കെ, വാർഫിൻ എന്നൊക്കെ പറഞ്ഞ മെഡിസിൻ കഴിക്കുന്നുണ്ടോ? അപ്പൊ സാറ് ചെയ്യേണ്ടത് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഡയറ്റീഷ്യനെ കാണുക. സാറിന്റെ മെഡിസിൻ മെഡിസിന്റെ ലിസ്റ്റ് ഒക്കെ വെച്ചിട്ട് ഒരു ഡയറ്റീഷ്യനെ കാണുക. ചില മെഡിസിൻസ് ഇപ്പോ ബ്ലഡ് ക്ലോട്ടിങ് ആകാനുള്ള ചില മെഡിസിൻസ് ഒക്കെ കഴിക്കുമ്പോൾ ഈ വൈറ്റമിൻ കെ, അതായത് ഇലക്കറികളിൽ വൈറ്റമിൻ കെ ഉണ്ട്, അങ്ങനെ എടുക്കാൻ പാടില്ല. അത് ഫുഡ് ഇൻട്രാക്ഷൻ, മെഡിസിൻ ഇൻട്രാക്ഷൻ എന്ന് പറയും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് മാത്രമേ ഫുഡൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാ ഫുഡും നമുക്ക് എടുക്കാനും പറ്റത്തില്ല, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട്
0: ഇത്ര അറിവ് തന്നേനും ഞാൻ കാരണം ഇത്ര അറിവ് ഇത്രയും എല്ലാ കോടാനകോടി ശ്രോതാക്കൾക്ക് കൊടുത്തേനും 1000 നന്ദി.
2: തീർച്ചയായിട്ടും ഈ പരിപാടി തീരുന്നത് വരെ കേൾക്കുക, കൂടുതൽ അറിവ്. ഇനിയും ഡയറ്റീഷ്യൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പൊ
0: 5 വയസ്സ് ഓ,
2: ഒരുപാട് സന്തോഷം. ശരി, വിളിച്ചതിന് നന്ദി കേട്ടോ. നമ്മൾ ഈ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ ഒരു സാധാരണ മലയാളിയുടെ പ്ലേറ്റിൽ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കേണ്ടത്?
1: മലയാളിയുടെ പ്ലേറ്റിൽ ആക്ച്വലി ആരോഗ്യകരമായ ഭക്ഷണത്തിൽ കൂടുതലും ചോറായിരിക്കും വരുന്നത് മെയിനായിട്ട്.
2: അപ്പം അരിയാഹാരം,
1: എന്താ ചോറ് അല്ലെങ്കിൽ എന്തെങ്കിലും പുട്ട്, ദോശ, ഇഡ്ഡലി, ഇങ്ങനെ എന്തെങ്കിലും ഒരു അരി ആഹാരമാണ് മെയിൻ. അവർ ഈ തവിടോടുകൂടിയുള്ള കഴിക്കുന്നതൊക്കെ കുറവാണ്. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി. നമുക്ക് പച്ചക്കറികൾ ഉൾപ്പെടുത്തണം, തവിടോടുകൂടിയുള്ള ധാന്യങ്ങൾ, അരി, ഗോതമ്പ്, പിന്നെ മില്ലറ്റൊക്കെ ഇപ്പോൾ ഒരുപാട് കുറച്ച് പേർക്കൊക്കെ അറിയാം. ഒരുപാട് അത്രയും എമൗണ്ട് ആവത്തില്ല. ഈ റാഗിയൊക്കെ അതൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. ഇതിനൊക്കെ എന്താ കാൽഷ്യം, അയണ്, ഫൈബർ, ഇതെല്ലാം നമുക്ക് അത്യാവശ്യം ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അതിന്റെ പൊടിയൊക്കെ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ ഒന്ന് റോ ആയിട്ട് വാങ്ങി പൊടിച്ച് വെക്കാന്നുള്ളതേ ഉള്ളൂ. മില്ലിൽ കൊടുത്താൽ ഒന്ന് പൊടിച്ച് നമുക്ക് ശേഖരിച്ച് വെച്ചേക്കാം. അപ്പൊ ഇത് നമുക്ക് പുട്ടുണ്ടാക്കി കഴിക്കാം, അല്ലെങ്കിൽ ഈ ഉണ്ടാക്കുന്ന അരിപ്പൊടി തന്നെ കുറച്ച് റാഗിപ്പൊടിയും കൂടെ ചേർത്ത് പുട്ടുണ്ടാക്കാം. അപ്പോൾ ഒരു ഒരു എന്താണ് ഇപ്പോൾ വെറുതെ ഒരു പച്ചരി എന്ന് പറയുമ്പം അതിലൊന്നും ഫൈബറൊന്നും ഇല്ല. അപ്പം അങ്ങനെ കഴിക്കുന്നതിനേക്കാളും ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഫൈബറും കാൽഷ്യം, അയണും ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് പോഷൻ ന്യൂട്രിയൻസ് തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടും, അങ്ങനെ എടുക്കാം. അപ്പോൾ അതിൽ പിന്നെ നമുക്ക് രാവിലെ കഴിക്കുന്നതിൽ തന്നെ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പുട്ടും പഴവും എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ പണ്ട് മുതലേ കഴിച്ചു വരുന്നത്. ഇപ്പോഴും പലരും അത് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് എന്നുള്ള രീതിയിൽ പോകണമെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ഇപ്പോൾ കടല അറ്റ്ലീസ്റ്റ് കടലയോ പയറോ അങ്ങനെ എന്തെങ്കിലും കൂടെയെങ്കിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മുട്ട എന്ന എല്ലാവർക്കും കഴിക്കണമെന്നില്ല, കടല പയർ അങ്ങനെ എന്തെങ്കിലും വേവിച്ച് കഴിക്കാം. അല്ലെങ്കിൽ ഈ റാഗിയിൽ തന്നെ കുറച്ച് പ്രോട്ടീൻ ഉണ്ട്, അല്ലെങ്കിൽ അതർ മില്ലറ്റ്സ് പല ഇപ്പം എന്താണ് ജോവാർ ബജ്ര എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ടൈപ്പ് ഓഫ് മില്ലറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒരു പോർഷൻ എന്തുണ്ട്, പ്രോട്ടീൻ ഉണ്ട്, പിന്നെ ഫൈബറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റത്തിനോട്ട് നമ്മൾ തയ്യാറാവണം. പണ്ട് മുതലേ ഇങ്ങനെ ആയിരുന്നു, ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള രീതി അല്ലാതെ. കാരണം പണ്ടൊക്കെ ആൾക്കാർ അത്രത്തോളം ഇപ്പോൾ വിളിച്ച സാറിനെ പോലെ അത്യാവശ്യം പണിയെടുക്കുന്ന ആൾക്കാർ ആണ്, ഇപ്പോൾ കുറവാണ്. ഒരു ഒന്നുകിൽ ഒരു ഓഫീസിൽ ചെന്നിട്ട് ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുക, അങ്ങനെ സൺലൈറ്റ് പോലും ആർക്കും കിട്ടുന്നില്ല ഇപ്പോൾ. അതൊരു വിഭാഗം ആൾക്കാരുണ്ട് ഇപ്പോഴും. അല്ലെങ്കിൽ വീട്ടമ്മമാരോ കൂടെ വീട്ടിനകത്തുള്ള പണിയേ ഉള്ളൂ, ആട്ടുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. നമുക്കെല്ലാം ഈസി ആയിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഭക്ഷണ ക്രമീകരണം നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരു പ്ലേറ്റിൽ ഒരു ഭാഗം പച്ചക്കറികൾ, പഴങ്ങൾ ഇങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഈ പയർ, പരിപ്പ്, കടല, മുട്ട, മീൻ, ഈ ലേഡീസിൻ്റെ ഇപ്പം വീട്ടിൽ മേടിക്കുന്ന പെണ്ണുങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഭർത്താവിനും മക്കൾക്കും ഒക്കെ മീൻ കൊടുക്കും, അവർ ചിലപ്പോൾ അതിൻ്റെ കറി മാത്രമായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അപ്പം എല്ലാവർക്കും കൂടെ എന്നുള്ള രീതിയിൽ അത് വീട്ടുകാരും ചിന്തിക്കണം, അവൾക്കുണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരു കുടുംബപരമായിട്ട് തന്നെ ചിന്തിച്ചാലേ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ പ്രഗ്നൻസിക്ക് മുന്നേ ആണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പെൺകൊച്ച് ഇപ്പോൾ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് പോഷകാഹാരങ്ങളൊക്കെ ആവശ്യമായിട്ട് വേണ്ടതാ. അപ്പോൾ ആ കുഞ്ഞാണ് അടുത്ത ഒരു ജനറേഷൻ, അത് ആണോ പെണ്ണോ ആരോ ആവാം. അപ്പോൾ ഈ പെൺകുട്ടി നല്ല രീതിയിൽ ഫുഡ് കഴിച്ച് ചെറുതിലേ കഴിച്ചു വരണം, നല്ല രീതിയിൽ കഴിച്ചു വന്നാൽ മാത്രമേ. ചില വീട്ടുകളിൽ ആമ്പിള്ളേർക്ക് മീൻ കൊടുക്കും, വറുത്ത മീനിൻ്റെ കാര്യം കുറേ കോൺട്രവേഴ്സി ചർച്ച ചെയ്ത് വന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആക്ച്വലി പെമ്പിളരെയാണ് കൂടുതലും നമ്മൾ നല്ല രീതിയിൽ നോക്കാനുള്ളത്. അല്ലാതെ ഈ പ്യുബർട്ടി ആവുന്ന സമയത്ത് മാത്രം കുറച്ച് മുട്ടയും പാലും എണ്ണയും അതും ഇതും ഒക്കെ കൊടുത്താൽ മാത്രം പോരാ, ലൈഫ് ലോങ് അവരുടെ ഹെൽത്തിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. എന്നാൽ മാത്രമേ അടുത്ത ജനറേഷൻ ഹെൽത്തി ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു കുടുംബം മൊത്തമായിട്ടിത് ഇത് സംസാരിച്ച് തീരുമാനിച്ച് നല്ല രീതിയിലൊരു ബാലൻസ്ഡ് ഫുഡ്, ബാലൻസ്ഡ് ഫുഡ് എന്ന് പറയുമ്പോൾ വെജിറ്റബിൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, മീൻ, മുട്ട, ഇതെല്ലാം എല്ലാവരും കഴിക്കണം, ഒരുപോലെ കഴിക്കണം.
2: ഇത് ഒരു ദിവസത്തിൽ നമ്മൾ കഴിക്കുക എന്നുള്ളതാണോ, ഓരോ നേരം നമ്മൾ കഴിക്കുമ്പോഴും ഇതെല്ലാം ഉൾപ്പെടുത്തേണ്ടത്?
1: ആക്ച്വലി ഓരോ നേരവും നമ്മളിത് ഉൾപ്പെടുത്തണം. ഒരു നേരം കഴിച്ചു എന്ന് നമ്മുടെ ഇതിലെല്ലാം നമുക്കിപ്പം ഒരു റിക്വയർമെൻറ്റ്സ് ഉണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻ ഉണ്ട്, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന അതിനെപ്പറ്റി പറയുവാണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ഡീറ്റെയിൽഡ് പോകേണ്ടി വരും. അവർ എത്രത്തോളം ആക്റ്റീവാണ് അതനുസരിച്ച് മാറും. വെറുതെ ഇരിക്കുന്നതാണെങ്കിൽ അതനുസരിച്ച് കുറയും, കൂടും കുറയും. അല്ലെങ്കിൽ അത്ലറ്റ് എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ പിന്നെയും നമ്മൾ എന്ത് ചെയ്യും, കൂടേണ്ടി വരും. എല്ലാം കൂടേണ്ടി വരും. പ്രോട്ടീൻ ആയാലും കാർബ്സ് ആയാലും അവരുടെ എനർജി റിക്വയർമെൻറ്റ്സ് അനുസരിച്ചാണ് നമ്മൾ ഡയറ്റ് ഫുഡ് നമ്മൾ നോക്കേണ്ടത്. അപ്പം കോമൺ ആയിട്ട് പറയുവാണെങ്കിൽ ഇപ്പോൾ രാവിലെ എല്ലാവരും പഴവർഗ്ഗങ്ങളൊന്നും കഴിക്കണമെന്നില്ല, പച്ചക്കറിയൊന്നും കഴിക്കണമെന്നില്ല. അപ്പം അത്യാവശ്യം പ്രോട്ടീൻ എങ്കിലും ഇൻക്ലൂഡ് ചെയ്യുക, മുട്ടയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലോ അല്ലെങ്കിൽ കടല പയർ ഇങ്ങനെയൊക്കെ ചേർത്ത് പഴവും പുട്ടും കഴിക്കാണ്ട് ഇങ്ങനെ പോവുക, മനസ്സിലായോ? അതുപോലെ ഉച്ചയ്ക്കും അതുപോലെ മീൻ അല്ലെങ്കിൽ ചിക്കനുള്ളപ്പോൾ ചിക്കനോ മീനോ അങ്ങനെയൊക്കെ, വൈകുന്നേരം രാത്രിയും രാത്രി കഴിക്കുന്നതും അതുപോലെ ഇതുപോലെ ബാലൻസ് ചെയ്ത് ഒരു ഒരു പകുതി പ്ലേറ്റും നമ്മൾ വെജിറ്റബിളൊക്കെ എടുക്കുക. ഇപ്പോൾ ഒരു തോരൻ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കുക, അങ്ങനെയൊക്കെ. ഇപ്പം ഇതുണ്ടെങ്കിലേ കഴിക്കാൻ പറ്റൂ, അങ്ങനെയൊന്നുമില്ല, മനസ്സിലായോ?
2: നമുക്ക് ഒരു ശ്രോതാവിലേക്ക് പോയി തിരിച്ചു വരാം. ഹലോ,
0: ഹലോ,
2: നമസ്കാരം, ആരാണ്? ശരി, ചോദിച്ചോളൂ.
0: നല്ലൊരു ആരോഗ്യമുള്ള ഒരു മനസ്സ് ഒരു ആൾക്ക് എത്ര കിലോ വെയിറ്റ് വരാമോ?
1: സാറിന്റെ വയസ്സ് എത്രയാണ്?
0: അതുപോലെ കുറച്ച് പ്രായമായ ഒരാൾക്കുള്ള ആഹാര രീതി എങ്ങനെയാണ്?
1: സാറിന് എത്ര വയസ്സായി?
0: 79 വയസ്സായി.
1: ഓക്കെ, സാറിന്റെ ആരോഗ്യം ഒക്കെ എങ്ങനെയാണ് സാർ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആരോഗ്യമുള്ള? വെയിറ്റ് കുറവാണ് അല്ലേ? സാറിന് ഈ വെയിറ്റ് കുറവാണ് എന്നുള്ളതിൽ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ?
0: ഇല്ല, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല 2 വർഷം മുമ്പ് വരെ നല്ലപോലെ അധ്വാനിക്കുന്നതായിരുന്നു. രാവിലെ 7 മണി മുതൽ രാവിലെ 4 മണി മുതൽ രാത്രി 7 മണി വരെ നല്ലൊരു അധ്വാനിക്കുമായിരുന്നു. പിന്നീട് ഈ കണ്ണിന്റെ കാഴ്ചയൊക്കെ പോയതിനു ശേഷം അധ്വാനം ചെയ്യാൻ ഒക്കത്തില്ല. അങ്ങനെ ചുറ്റിലൊക്കെ കുത്തിയിരിക്കുകയാണ്. അപ്പം

0: ആഹാരം ആഹാരം കഴിച്ചാണ്ട് ജോലിയും ചെയ്യാൻ പറ്റിയ. അതുകൊണ്ട് വണ്ണം കൂടിപ്പോ എന്നുള്ളൊരു സംശയം ഉണ്ട്. കുറച്ച് മാത്രമേ ആഹാരം കഴിക്കുന്നുള്ളൂ.
1: ആ അതാണ്. അപ്പോ സാറിന് ആവശ്യമുള്ള ഇപ്പൊ സാറിന് ക്ഷീണമുണ്ടോ? ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ സാറിന്റെ ആഹാര അളവ് കുറച്ചതില്?
0: ക്ഷീണമൊന്നുമില്ല, കൂടുതൽ നല്ല ദഹനം ഇല്ലായിരുന്നു, അങ്ങനെ ആഹാരം കുറച്ചത്.
1: ഓക്കെ. സാറിനിപ്പോ നടക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ വെറുതെ വീട്ടില് റെസ്റ്റ് ആണോ?
0: ഇല്ല, കുറച്ചു നേരം അങ്ങോട്ടും
1: ഇങ്ങോട്ടൊക്കെ
0: ഇരിക്കാത്തില്ലല്ലോ, അതെല്ലാം കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും.
1: സാറിന്റെ വിശപ്പൊക്കെ എങ്ങനെയാണ്? വിശപ്പൊക്കെ നല്ലോണം ഉണ്ടോ? ആഹാരം കഴിച്ചു മതിയാവോ അതോ പെട്ടെന്ന് നിർത്തുന്നാണോ?
0: ഇല്ല, വിശപ്പ് അതിനൊക്കെ വരുന്നില്ല.
1: വിശപ്പൊക്കെ കുറവാണല്ലേ. നമുക്ക് ഒരു ഒരു 50-60-40 വയസ്സ് ഈവൻ കഴിഞ്ഞാൽ 40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ പൊതുവേ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരത്തിന്റെ അളവ് കുറച്ചൊന്ന് കുറയ്ക്കണം. അത് 50 വയസ്സാകുമ്പോൾ കുറച്ചും കൂടെ കുറയണം, 60 വയസ്സാകുമ്പോൾ കുറച്ചും കൂടെ പറയണം, പക്ഷേ കുറയണം. പക്ഷേ ഇപ്പൊ സാറിന്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ സാറ് നടത്തം മാത്രമേ ഉള്ളൂ. അപ്പോൾ സാറിന് അതിനനുസരിച്ചുള്ള ആഹാരം മതി. പക്ഷേ സാറ് അളവ്, മൊത്തത്തിലുള്ള അളവ് കുറച്ച് മതിയാവും. പക്ഷേ സാറിന് ഈ ഈ ഒരു വെയിറ്റ് കൊണ്ട് സാറിന് ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ സാറ് കഴിക്കുന്നത് ഒരുപാട് കുറവാണ്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ. അല്ലാതെ സാറ് ഇതിപ്പോൾ നല്ല ആരോഗ്യത്തോടെ നടക്കാൻ പറ്റുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഓക്കെയാണ്. മനസ്സിലായോ? പിന്നെ സാറ് കഴിക്കുന്നതിൽ എന്തൊക്കെ കഴിക്കുന്നുണ്ടെന്ന് നോക്കണം. ഇപ്പൊ മീൻ കഴിക്കോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കോ? മീന്, മുട്ട, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കോ? അത് കുഴപ്പമില്ല.
0: അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നും ഇല്ല.
1: അപ്പൊ സാറ് നല്ല ആരോഗ്യവാനാണ് അല്ലേ?
0: ഉണ്ടായിരുന്നൊരു 40-50 വർഷത്തിന് മുമ്പേ, 50-55 വർഷത്തിന് മുമ്പേ എല്ലാം നിർത്തി.
1: വെരി ഗുഡ്. അപ്പോ സാറിന്റെ ഇപ്പോ മീനൊക്കെ കഴിക്കണം, മീനൊക്കെ നന്നായിട്ട് കഴിക്കണം.
0: മീൻ മുട്ടയൊക്കെ കഴിക്കും, മുട്ടയൊക്കെ വീട്ടിലുണ്ടായോണ്ട് മുട്ടയൊക്കെ കഴിക്കും, പാല് കഴിക്കുമായിരുന്നു. ഒരു 2 മാസം മുമ്പ് വരെ ഒരു അരകിലോ പാല് 2 ലിറ്റർ കൂടെ കഴിക്കുമായിരുന്നു.
1: അപ്പൊ സാർ ഒരുപാട് ചോറ് ഒരുപാട് കഴിച്ചിട്ട് കാര്യമില്ല. അപ്പൊ സാറ് മീന്, മുട്ട ഇങ്ങനെയൊക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം, അതിൽ ഉൾപ്പെടുത്തുക നമ്മൾ കഴിക്കുന്നതിൽ, കേട്ടോ? അങ്ങനെ മാത്രം നോക്കിയാ മതി, വേറൊന്നും പേടിക്കണ്ട.
0: ഉച്ചക്ക് 2-3 പിടി ചോറ് മാത്രമേ കഴിക്കത്തുള്ളൂ.
1: മതി മതി.
0: രാത്രിയിലൊക്കെ വെറും നിസ്സാരമായ ആഹാരം കഴിക്കുന്നു.
1: അപ്പൊ അത് മാത്രം സാറ് ഒന്ന് ശ്രദ്ധിച്ചാ മതി. അല്ലാതെ ചോറ് ഒരുപാട് കഴിക്കണം എന്നൊന്നും വിചാരിക്കണ്ട. അത് സാറ് പണ്ട് നല്ലോണം ഈ പണി ചെയ്തോണ്ടിരുന്നപ്പോ അത്രയും വേണമായിരുന്നു. ഇനി സാറിന് ചോറൊക്കെ കുറച്ച് മതി, മീനൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി കഴിച്ചാ മതി, കേട്ടോ? ഒരു കുഴപ്പമില്ല സാർ, ആരോഗ്യം വേണം.
0: വാഴപ്പഴമൊക്കെ കൂടുതലുണ്ടായണ്ടേ, വരുന്നേരം പഴം കഴിച്ചോണ്ട് ഒരുപാട്.
1: ആ ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ,
2: ശരി ശരി. വിളിച്ചതിന് നന്ദി. നമ്മളെ ഈ ശ്രോതാവ് സംസാരിച്ചതിന്റെ ബാക്കിയായിട്ട് തന്നെ ചോദിക്കാം, നമ്മൾ ഈ ചോറ് കഴിക്കുന്നത് ശരീരഭാരം കൂട്ടും എന്ന ഒരു ധാരണയുണ്ടല്ലോ, അത് എത്രത്തോളം സത്യമാണ്?
1: അതിൽ സത്യമാണോ എന്ന് ചോദിച്ചാൽ സത്യമൊന്നും പറയാം, നമുക്ക് കള്ളമൊന്നും പറയാം, പക്ഷേ കൂട്ടും. എന്നാ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരാളുടെ ആക്ടിവിറ്റി അനുസരിച്ച്, ഇപ്പോൾ ഇപ്പോൾ വിളിച്ച ആൾക്ക് നല്ലോണം ആക്റ്റീവ് ആയിരുന്നു, പക്ഷേ ഇപ്പം അത്രയും ആക്റ്റീവ് അല്ല, ആളുടെ സാഹചര്യം അനുസരിച്ച് ആക്ടിവിറ്റീസ് ചെയ്യുന്നില്ല. അപ്പോൾ ആൾക്ക് ചോറ് കുറയണം. ചോറ് എന്നൊക്കെ പറയുന്നത് ഒരു നമ്മുടെ എനർജിയുടെ ഒരു സോഴ്സാണ്, നമുക്ക് ചെയ്യാൻ ആക്ടിവിറ്റി ചെയ്യാൻ. ഇപ്പോൾ ചോറ് മാത്രമല്ല, ഇപ്പോൾ അത് ഇപ്പോൾ സാറ് പറഞ്ഞു, ഇപ്പോൾ ആൾ പറഞ്ഞിരുന്നു ഏത്തപ്പഴമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, കൃഷി ചെയ്തൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അവൈലബിൾ ആകുന്നുണ്ട്, അവർ കൂടുതൽ കഴിച്ചു, അത്രയും ആൾ ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ അത് അങ്ങനെ അങ്ങ് പോവും, നമ്മൾ എനർജി യൂട്ടിലൈസ് ചെയ്തങ്ങ് പോവും. എന്നാൽ വെറുതെ ഇരിക്കുന്ന ഒരാൾ കുറേ ചോറ് കഴിച്ചാൽ അവർ ആവശ്യത്തിനുള്ള എനർജി ബോഡി എടുത്തിട്ട് ബാക്കി ഡിപ്പോസിറ്റ് ചെയ്യും ഫാറ്റായിട്ട്. ഇതാണ് ഓവറായിട്ട് ഈ പൊണ്ണത്തടിയൊക്കെ വരുന്നു എന്ന് പറയുന്ന പോലെ വരുന്നത്. അങ്ങനെയാണ് വെയിറ്റ് ഗെയിൻ ആകുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പം ഒരു അത്ലറ്റ്, ഒരു അത്ലറ്റിനൊക്കെ ആണെങ്കിൽ അവർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ട്രെയിനിങ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് എനർജി നീഡുണ്ട്, കൂടുതൽ കാലറി വേണം. അപ്പോൾ നമ്മുടെ കാലറിക്ക് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് അരിയാഹ അല്ല ഈ ധാന്യങ്ങളാണ്, അതിപ്പോൾ എന്തു ആവാം. അപ്പോൾ ഇത് ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുന്നതും നമുക്ക് എനർജി കിട്ടും. ചോറ്, ഇത് ഇഡ്ലി, ദോശ, എന്താണോ ചപ്പാത്തി, അങ്ങനെ വരുന്നതെല്ലാം. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, എന്നാൽ വെറുതെ ഇരിക്കുന്ന ആൾക്ക് റിക്വയർമെൻറ്റ്സ് കുറവ്. മനസ്സിലായി? നമ്മുടെ യൂട്ടിലൈസേഷൻ അനുസരിച്ച് കഴിച്ചില്ലെങ്കിലാണ് വെയിറ്റ് കൂടുന്നത്. എങ്ങനെയാണ്
2: ഇപ്പോൾ ഭാരം കുറയ്ക്കണം എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ തീരെ കാർബ്സ്, കാർബോഹൈഡ്രേറ്റ് തീരെ കട്ട് ചെയ്യുന്നവർ

0: തീരെ ഇപ്പോൾ അരിയാഹാരം തീരെ ഉപേക്ഷിക്കുന്നത്, അത് എത്രത്തോളം ശരിയായിട്ടുള്ള കാര്യമാണ്?
1: അങ്ങനെ കുറേ ഫാഡ് ഡയറ്റ് നമുക്ക് നമ്മൾ ചുറ്റും കാണുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർ അതൊക്കെ എല്ലാവർക്കും ചില കണ്ടീഷനിലൊക്കെ നമ്മളിങ്ങനെ ഈ എക്സാമ്പിൾ കീറ്റോ ഡയറ്റ് പോലെയുള്ള ഡയറ്റൊക്കെ പറയുന്നുണ്ട് ചില കണ്ടീഷൻ. പക്ഷേ അത് ഒരു നോർമലായിട്ടുള്ള ഒരാൾക്ക് വേണ്ട. അപ്പോൾ ഈ കാഫ്സ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു എനർജി സോഴ്സ് അവിടെ കട്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നു, എനർജി സോഴ്സിനെ ഫാറ്റിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഓവറായിട്ട് നമ്മൾ പ്രോട്ടീൻ അല്ലെങ്കിൽ ചിക്കൻ അങ്ങനെയൊക്കെ കഴിച്ച് ഫാറ്റൊക്കെ കൂടുതൽ എടുത്തു വരുമ്പോൾ അതൊരു കണ്ടീഷനിലോട്ട് മാറും, ഒരു കീറ്റോസിസ് എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് മാറും. ഇങ്ങനെ വരുമ്പോൾ കിഡ്നീനൊക്കെ കുറച്ച് കൂടുതൽ പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ നമ്മളെല്ലാം മിതമായി കഴിച്ചു പോവുക. അപ്പോൾ ഒരു ഇപ്പം അത്രയും ആക്റ്റീവായിട്ടുള്ള ഒരാൾ ചോറ് കൂടുതൽ കഴിക്കുന്നത് പോലെ കുറച്ച് ആക്റ്റീവായിട്ടുള്ളവർ അളവ് കുറച്ച് കഴിക്കുക. പക്ഷേ സ്റ്റിൽ നമുക്കത് വേണം. ഇത് മാത്രമല്ല, നമ്മുടെ ബോഡി ആക്ടിവിറ്റീസ് മാത്രമല്ല, നമ്മളെ നോർമൽ ഒരു ബേസിക് മെറ്റബോളിക് റേറ്റ് ഉണ്ട്. അതായത് ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ, ഈവൻ നമ്മൾ ബ്രെത്ത് ഉണ്ട്, ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം വർക്ക് ചെയ്യുക. അപ്പോൾ അതിനാവശ്യമുള്ള എനർജി നമുക്ക് ഇതിൽ നിന്നാണ് വേണ്ടത്. ആ എനർജി കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്ലസ് ആഡ് ഓൺ ചെയ്യുന്നതാണ് ബാക്കിയുള്ള എനർജി, മനസ്സിലായോ? അപ്പോൾ ഒരു പിടി ചോറ് കഴിക്കുന്നതുകൊണ്ട് ഒരു തെറ്റില്ല, മനസ്സിലായോ? അപ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിപ്പോൾ എനർജി സോഴ്സ് നമ്മളവിടെ കട്ട് ചെയ്യുക ചെയ്യുന്നത്.
0: ആവശ്യത്തിനുള്ള അടിസ്ഥാന ആവശ്യത്തിനുള്ളതും
1: നമ്മൾ എടുക്കണം.
0: നമുക്ക് അടുത്തൊരു ശ്രോതാവിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
0: നമസ്കാരം. ആരാണ്, പേര് പറയോ.
2: എന്റെ പേര് അൽഫോൺസ് ആന്റണി.
0: എവിടുന്ന വിളിക്കുന്നത്?
2: കൊല്ലം ശൂരനാട് വയ്യാങ്കരയില്.
0: ശരി, ചോദിച്ചോളൂ.
2: അപ്പൊ ഞാനൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണേ.
1: പറഞ്ഞോ.
2: 73 വയസ്സുണ്ട്. എനിക്ക് ആ ആഹാര രീതികളെ കുറിച്ച് ഒന്ന് അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു.
1: എത്ര വയസ്സുണ്ട് മാമിന്?
2: 73.
1: ആ, എത്ര നാളായിട്ട് ഡയബറ്റിക് ആണ്?
2: ഇരിക്കാനൊരു 31 വർഷത്തോളം ആയി. ഈ ജനുവരിയിൽ 31 വർഷം കഴിഞ്ഞു.
1: അത്ര നാളായിട്ട് ഡയബറ്റിക്. ഇൻസുലിൻ ആണോ മെഡിസിൻ ആണോ എടുക്കുന്നത്?
2: ഇപ്പൊ മെഡിസിനേ ഉള്ളു. ഡയബറ്റിക് അങ്ങ് തീരെ കുറഞ്ഞായിരുന്നു.
1: ഇപ്പം ഒരു ദിവസം എന്തൊക്കെയാണ് മാം ചെയ്യുന്നത്? ഇപ്പം ഈ ആക്ടിവിറ്റീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും നടക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
2: നടത്താൻ എനിക്ക് പിന്നെ ഒപ്റ്റിക്കൽ നെർവിന്റെ പ്രശ്നം കൊണ്ട് എന്റെ കണ്ണിന്റെ കാഴ്ച പോയി.
1: 12 വർഷമായി.
2: പിന്നെ സ്ട്രോക്ക് വന്ന് നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് അതും വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ യോഗ ചെയ്യുന്നതായിട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ മുട്ട് നൂരത്തില്ല, എന്നാലും അതൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. കസേരയിൽ ഇരുന്നുകൊണ്ട് കാല് നോക്കുകയും മുടക്കുകയും വിരലുകൾ അനക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്.
1: യോഗ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? യോഗ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് മതി, അത് മതി.
2: നിന്നോണ്ടുള്ളത് നമ്മള് മുട്ട് മടങ്ങാതെ ഉള്ളത് ചെയ്യാൻ പറ്റത്തില്ല. ഇരുന്നും കൊണ്ടൊക്കെ ഉള്ള
1: ചെയർ യോഗയൊക്കെ ആണോ ചെയ്യുന്നേ? അല്ലാതെ മൊത്തത്തില് ശരീരം മൊത്തം അനങ്ങിയിട്ടുള്ള യോഗ ചെയ്യില്ല അല്ലേ?
2: പറ്റത്തില്ല.
1: ശരി ശരി.
2: വലതുവശത്തായിരുന്നു ഈ സ്ട്രോക്ക് ഉണ്ടായതേ.
1: അപ്പൊ
2: അത് 2018
1: ശരി ശരി.
2: ആ ഒരു വശം പൊതുവെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കിടക്കാനും നടക്കാനും ഒക്കെ. കാല് നൂരത്തുമില്ല ഇപ്പൊ. അതുപോലെ എന്റെ ഈ വിരല് കൈയുടെ കാലിന്റെ വിരല് മൊത്തം മടങ്ങി ഏഴേന്ന് പോലെ ഇരിക്കുക. കയ്യും അതുപോലെ നോക്കാനൊന്നും വയ്യ. കൈ കൊണ്ടൊന്നും വാഴ തിന്നാനൊന്നും പറ്റത്തില്ല. കൈകൊണ്ട് വെള്ളം കോരിയെടുക്കാൻ മതി. അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്.
1: ഇപ്പൊ മാം എന്തൊക്കെയാണ് കഴിക്കുന്നത് ഒരു ദിവസം? ഇപ്പൊ രാവിലെ ഉച്ചക്ക് രാത്രിയൊക്കെ എടുക്കുവാണെങ്കിലും
2: ഒരു ദിവസം രാവിലെ ദോശ അല്ലെങ്കിൽ രണ്ടെണ്ണം കഴിക്കും. ചിലപ്പോ ഒന്നേ കഴിക്കത്തുള്ളൂ. പിന്നെ
1: അതിന്റെ കൂടെ എന്ത് കഴിക്കും? ദോശന്റെ
2: കൂടെ ചിലപ്പോ സാമ്പാറായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ ചമ്മന്തി ആയിരിക്കാം. നമുക്ക് കിട്ടുന്നതനുസരിച്ചല്ലേ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ പുട്ട് കഴിക്കുന്ന പുട്ടിനോട് പുട്ടിന്റെ കൂടെ ഒരു പഴം തന്നാൽ ഞാൻ പകുതി പുട്ടേ കഴിക്കത്തുള്ളൂ. പഴമായിട്ട് കൂടെ കഴിക്കത്തില്ല.
1: ഈ പയറ് കടല മുട്ട അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറ്റൂ?
2: പയറ് മിക്കാറ് ദിവസം പിന്നെ രാവിലത്തെ കാപ്പിയുടെ കൂടെ കടല കാണും. പിന്നെ ചിലപ്പോ കഞ്ഞി കുടിക്കും. രാത്രി തന്നെ ചുമന്നരിയിട്ട് കഞ്ഞി
1: കഞ്ഞി
2: അതിന്റെ കൂടെ ചുമന്നരിയാണ്. അതിന്റെ കൂടെ ചിലപ്പോ പയറ് കാണും. ചിലപ്പോ പയറ് തോരനായിരിക്കും. ചിലപ്പം കഴിക്കുമല്ലോ
1: ആയിരിക്കും. ഇപ്പൊ മുട്ടയൊക്കെ അഫോർഡബിൾ ആണോ? വാങ്ങാനായിട്ട് പറ്റൂ? അങ്ങനെയൊക്കെയാണോ മുട്ടയുടെ വെള്ളയൊക്കെ എടുക്കാൻ പറ്റൂ?
2: വാങ്ങിയാലെടുക്കും.

0: മാറ്റാം, പക്ഷെ നമുക്കത് ചെയ്തു തരുന്നതിനുള്ള ചുറ്റുപാട്
1: ഇല്ല. ഈ സോയൊക്കെ ആണെങ്കിലും അത് സാരമില്ല, നമുക്ക് എന്താണോ നമുക്ക് കുറച്ചും കൂടെ അഫോർഡബിൾ നമുക്ക് വാങ്ങാൻ പറ്റുന്നതിലോട്ട് നോക്കാം. ഇപ്പൊ മുട്ട ഈ സോയൊക്കെ ആണെങ്കിലോ, സോയൊക്കെ കുറച്ചും കൂടെ
0: പിന്നെ മരുമകളുടെ കൂടെ മോന്റെ കൂടെ അവര് നമുക്ക് എന്തോ ചെയ്ത് നമുക്ക് തരുന്നെന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് അറിയാം. സോയൊക്കെ മേടിക്കും, അത് കറി വെച്ച് തരുമൊക്കെ ചെയ്യും.
1: അപ്പോൾ അങ്ങനെ ഇപ്പം മുട്ട കിട്ടുന്ന അടുത്ത ദിവസം മുട്ടയുടെ വെള്ളം രണ്ടെണ്ണം എടുക്കാം. മീൻ കഴിക്കൂ, മീൻ കഴിക്കൂ, ആ മീൻ കഴിക്കണം, മീൻ കഴിക്കണം. ഈ പയറ്, പയറെന്ന് ഒരുപാടല്ല, ഇപ്പൊ ചോറ്, പയറ് ഉണ്ടെങ്കിൽ ചോറിന്റെ അളവ് കുറയ്ക്കണം, മനസ്സിലായോ? പിന്നെ കഞ്ഞിയായിട്ട്
0: അല്ലെങ്കിലും തരുന്ന ചോറ് അവര് കഴിക്കുന്നു വെള്ളച്ചോറ്, അതുകൊണ്ട് അപ്പൊ തരുന്നതിന്റെ നേരെ പകുതി ചോറ് പോലും ഞാൻ കഴിക്കത്തില്ലെങ്കിൽ പേടിയാ. ഈ വെള്ളേരി ചോറ് കഴിച്ചാലേ ചോറ് കൂടുകയോ, അതുകൊണ്ട് അപ്പൊ പിന്നെ അതിന്റെ കൂടെ നമ്മള് സാമ്പാറോ അല്ലെങ്കിൽ താവിയലാണെങ്കിൽ മിക്കവാറും ഞാൻ അതാ കൂടുതലും അതിന്റെ കൂടെ ഇട്ട് പുരട്ടി കഴിക്കുന്നത്, അല്ലാതെ ആ ചോറും മുഴുവനും കഴിക്കത്തില്ല.
1: പിന്നെ മീൻ പറഞ്ഞു,
0: മീൻകറി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കും. പിന്നെ വല്ല തോരനോ മെഴുക്കുവരട്ടി ഒക്കെ ഉണ്ടെങ്കിൽ എരിയിൽ ആ ചോറിന്റെ കൂടെ അതിട്ട് കുറച്ച് ചോറെടുത്ത് അതിന്റെ കൂടെ ഇട്ട് പെരട്ടി കഴിക്കും.
1: മാം ഈ പുട്ടും പഴവും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പഴം കൂടെ കഴിക്കണ്ട. നമുക്കിപ്പോ നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് പോവാം. അപ്പൊ പഴം കൂടെ ആഹാരത്തിന്റെ കൂടെ കഴിക്കരുത്, അതൊന്ന് ശ്രദ്ധിക്കാവോ?
0: അങ്ങനെയൊന്നും ചെയ്യുന്ന അതിന്റെ കൂടെ കഴിക്കത്തില്ല.
1: അപ്പൊ അതൊന്ന് മാറ്റണം.
0: അതുപോലെ തന്നെ അപ്പത്തിന്റെ കൂടെ കിഴങ്ങുകറി ഞാൻ കഴിക്കും.
1: അപ്പൊ അതൊക്കെ അറിയാം അല്ലേ, അതൊക്കെ മാമിന് അറിയാം. അപ്പൊ ഒരപ്പമൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും, ഇപ്പോ കിഴങ്ങ് കറി ഇല്ല ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ഒരപ്പം കഴിച്ചിട്ട് പിന്നെ ഒരു കുറച്ച് കൂടുതൽ എടുക്കരുത്. മാമിന് വിശപ്പൊക്കെ എങ്ങനെയാണ്, കൂടുതലുണ്ടോ, നല്ല വിശപ്പാണോ?
0: വിശപ്പ് അങ്ങനെ ഒരുപാട് വിശപ്പൊന്നുമില്ല.
1: വിശപ്പൊക്കെ കുറവാ അല്ലേ. ആ അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ മതി. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ മതി. സോയാബീൻ ഒക്കെ വേണമെങ്കിൽ ഉണ്ടാക്കുമ്പോൾ ഒരു രണ്ട് ദിവസത്തേക്ക് ഇങ്ങനെ വെച്ചേക്കുക, ഫ്രിഡ്ജിൽ കുറച്ചൊന്ന് വെച്ചേക്കാം. അടുത്ത ദിവസവും ഇപ്പോൾ അങ്ങനെ അതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് നമുക്ക് ഈ പ്രോട്ടീനും കൂടെ എടുത്താലാണ് കുറച്ചും കൂടെ ഷുഗർ ബാലൻസ് ചെയ്ത് പോകുന്നത്, പെട്ടെന്ന് കൂടി വരത്തില്ല, മനസ്സിലായോ? അപ്പമൊക്കെ കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ, മുട്ടയുടെ വെള്ളം ഉണ്ടെങ്കിൽ അത് വാങ്ങി കഴിക്കണം, അത് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കണം കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ.
0: അവർക്ക് അവർക്ക് ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ് മാഡം, നമ്മളിപ്പോ അവിടെ ഉള്ളത് തന്നെ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ അപ്പത്തിനും അമ്മച്ചും കൂടി ഇപ്പൊ നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുക.
2: നമുക്ക് നമുക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ദിവസത്തെ ആഹാരം നമ്മൾ ക്രമീകരിക്കേണ്ടത് എന്ന് മാഡം പറഞ്ഞുതരും. അപ്പൊ അതൊന്ന് കേട്ടിരുന്നാ മതി കേട്ടോ. വിളിച്ചതിന് നന്ദി. നമുക്ക് ഇപ്പൊ വളരെ ചുരുങ്ങിയ ചെലവിൽ തന്നെ നമുക്ക് ഒരു സമീകൃത ആഹാരം ഒരു ദിവസത്തെ ചിട്ടപ്പെടുത്താൻ പറ്റുമല്ലോ, അതെങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യാം?
1: ഇപ്പോ വിളിച്ചതുപോലെ അവർക്ക് എല്ലാം അഫോർഡബിൾ അല്ല. ഇപ്പോ ചിക്കൻ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോ ഇപ്പൊ ഫിഷ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അഫോർഡബിൾ ആണ്, പക്ഷെ അതും അവരെത്ര കഴിക്കുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇവര് ഡിപ്പെൻഡ് ചെയ്ത അവിടെ താമസിക്കുന്നത്.
2: അല്ല, നമ്മൾ പൊതുവിൽ നമുക്ക് ചെയ്യാൻ പറ്റും.
1: അപ്പോ നമുക്ക് ഈ കുറച്ചും കൂടെ ഈ അവൈലബിൾ ആണ്. ഈ സോയൊക്കെ നമുക്ക് എടുക്കാം. സോയൊക്കെ അത്രയും എമൗണ്ട് ആകുന്നില്ല. അപ്പൊ അത് നമുക്ക് ഈ രാവിലെ ആഹാരത്തിൽ ഉൾപ്പെടുത്താം. അല്ലെങ്കിൽ കടല,
2: സോയ ചങ്ക്സ് എടുക്കാം.
1: പിന്നെ കടല, പയറൊക്കെ നമുക്ക് ഒരു പിടി. ഇപ്പം പുട്ട് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ കടല എടുക്കാം, പുട്ടിന്റെ അളവൊക്കെ ഒന്ന് കുറച്ചിട്ട് അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളം അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ മുട്ടയുടെ വെള്ളം കുറച്ചും കൂടെ നല്ലത്, മുട്ടയുടെ വെള്ളം എടുക്കാം. അതുപോലെ ഉച്ചയ്ക്ക് അത്യാവശ്യം ഇപ്പോൾ പ്രോട്ടീനൊന്നും ഒരുപാട് അഫോർഡബിൾ അല്ലെങ്കിലും ഈ ഇപ്പം വെള്ളരിക്കയൊക്കെ കട്ട് ചെയ്ത് എടുക്കാൻ പറയാം. പിന്നെ പച്ചക്കറി ഉണ്ടാക്കുന്നത് അത് കൂടുതൽ എടുക്കാൻ പറയാം. ചോറൊക്കെ കുറച്ച്, ഈ അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ ആക്ച്വലി അതിൽ തേങ്ങേൻ്റെ അളവുണ്ട്, തേങ്ങ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മാം വിളിച്ചപ്പോൾ ചോറിൻ്റെ കൂടെ കുറച്ച് അവിയലും കൂടെ മാത്രമാണ് കഴിക്കുന്നത്, പക്ഷെ അവിടെ കാലറി കൂടുതൽ വരത്തേ ഉള്ളൂ. അപ്പോൾ അവിയൽ എടുക്കുന്നുണ്ടെങ്കിൽ ചോറ് അവിടെ കുറച്ച് കുറച്ചിട്ട്, പിന്നെ അതിൽ ഈ പറഞ്ഞ മുതിരയൊക്കെ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്, മുതിരയൊക്കെ എടുക്കാം. അതൊക്കെ ഒന്ന് വേവിച്ച് നമുക്ക് എടുത്ത് കഴിക്കാമെന്നുള്ള, കുറച്ചുകൂടെ ക്വാളിറ്റി ആണ്, ഈ സോയ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി ആണ്. അതൊക്കെ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. രണ്ട് മൂന്ന് നേരമായിട്ട് എടുത്താലും പ്രശ്നമൊന്നുമില്ല. കുറച്ച് കൂടുതൽ എടുത്തിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ട് ഓരോ പോർഷനായിട്ട് അങ്ങ് എടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് ചിക്കൻ കഴിക്കാൻ പറ്റില്ലല്ലോ, എനിക്ക് മുട്ട കഴിക്കാൻ പറ്റില്ലല്ലോ എന്നാ. അപ്പോൾ അതിനേക്കാളും നമുക്ക് എന്ത് പറ്റും എന്നത് ചിന്തിച്ച് അതിലോട്ടൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ.
2: നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് തന്നെ നമുക്ക് ക്രമപ്പെടുത്തി
1: എടുക്കാം.
2: ഈ ചിലര്

0: ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്ന ഒരു ശീലം ഇപ്പൊ കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി യങ്ങർ ജനറേഷനിലെ നമ്മൾ കാണുന്നതാണ്. സ്മൂത്തികൾ, ABC ജ്യൂസ്, ആപ്പിൾ ബീട്രൂട്ട്, ക്യാരറ്റ് ജ്യൂസ്, രാവിലെ അത് മാത്രം കഴിച്ചിട്ട് അത് മതി എന്ന് പറഞ്ഞിട്ട് പ്രഭാത ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ്? ഇങ്ങനെ ഈ സ്മൂത്തികൾ മാത്രം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതും അഡ്വൈസബിൾ ആണ്?
1: സ്മൂത്തി ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ കണ്ടീഷൻ ബേസ്ഡ് ആണ്. പിന്നെ ഈ ജനറേഷൻ കുറച്ചും കൂടെ ഈസി ആയിട്ട് കുടിച്ചിട്ട് ഓടാം എന്നുള്ള രീതിയിൽ കോളേജിൽ അല്ലെങ്കിൽ ഓഫീസിലെ സമയത്ത്, അപ്പൊ അതിൽ ആഡ് ചെയ്യുന്ന കണ്ടന്റ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിനത്യാവശ്യം ഇപ്പം അഫോർഡബിൾ ആണെങ്കിൽ നട്ട്സും ചിയ സീഡും അങ്ങനെയൊക്കെ ഇടാം. കുറച്ച് മിൽക്ക് ഒഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല, ഗ്രീക്ക് യോഗോട്ട്. അപ്പം നമ്മുടെ എന്തൊക്കെയാണ് നമുക്ക് അഫോർഡബിൾ ആകുന്നത് അതനുസരിച്ച് നമ്മൾ അതിനെ സ്മൂത്തിനെ ഹെൽത്തി ആക്കാം അങ്ങനെ. പക്ഷേ ABC ജ്യൂസ് എന്ന് പറയുമ്പോൾ ഒരു ബാലൻസ്ഡ് അല്ല അത്. നമുക്ക് ഇപ്പോൾ അത് സ്കിന്നിനൊക്കെ നല്ലതാ, അങ്ങനെ ഒരു രീതിയിൽ നമുക്കൊരു അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിനകത്ത് നമുക്കൊരു സ്നാക്കായിട്ട് എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അത് അരിച്ചെടുക്കുമ്പോൾ അതിനകത്ത് വേറൊന്നുമില്ല, വെറുതെ ആ വാട്ടർ കണ്ടന്റ് മാത്രമേ അതിനകത്തുള്ളൂ. പ്രധാനമായിട്ടുള്ള ഭാഗം മൊത്തം നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അതിനെ അരിച്ചെടുത്തിട്ട് അതിനെ ഐസ് ഫ്രീസ് ചെയ്ത് ഓരോ അതിനകത്ത് വാട്ടർ കണ്ടന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടും ആ തവിട് ആ സത്തോടുകൂടി കുടിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്, അങ്ങനെ ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ സ്മൂത്തിയിൽ നമുക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിൽ കുറച്ച് ഹെൽത്തി ആയിട്ട് ആഡ് ചെയ്ത് എല്ലാം ബാലൻസ് ചെയ്ത് നമുക്ക് കൊണ്ടുപോയാൽ സ്മൂത്തി നല്ലത് തന്നെ, പ്രശ്നമൊന്നുമില്ല.
0: ഇപ്പോൾ സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ തിരക്കിട്ട് ജോലി പോകുന്ന ഈ പറഞ്ഞ പോലെ കോളേജിൽ പോകുന്നവർ, അവർ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതായിട്ട് പറയാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് അവരെ ബാധിക്കുക?
1: ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ബ്രെയിൻ ഫുഡ് എന്നാ അങ്ങനെ പറയാൻ കാരണമുണ്ട്. കാരണം ഈ ഗട്ട് ബ്രെയിൻ തമ്മിലൊരു കണക്ഷൻ, ഒരു ലിങ്ക് ഉണ്ട്. നമ്മൾ രാവിലെ എംറ്റി ആയിട്ട് അത് നമുക്ക് എൻ്റെ ക്ലിനിക്കിൽ വരുന്ന മിക്കവരോടും ചോദിച്ചറിയാം, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പായി വന്നിട്ട് അവർ എൻറ്റ് ചെയ്യുന്നത് ഒരു ഹൈ കാലറി ഡയറ്റിലോട്ടായിരിക്കും. ഒരു ഒന്നുകിൽ ക്രേവിങ്സ് കൂടി ജങ്കിൽ അവർ എൻറ്റ് ചെയ്യും, അതല്ലെങ്കിൽ കാണുന്ന സ്നാക്സ് ഒക്കെ എടുത്ത് കഴിച്ച് അവർ ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടുന്നു. കാരണം എന്താ, നമ്മൾ രാവിലെ സ്കിപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ബ്രെയിൻ ഒരു സ്റ്റിമുലേഷൻ നമുക്ക് കിട്ടും, അവിടെ ഒന്നും കിട്ടിയിട്ടില്ല, എംറ്റി ആണ് എന്നുള്ളൊരു ഫീൽ നമുക്ക് അവിടെ കിടക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഫ്രീ ആവുന്ന ടൈം, അവർ ജോലിയെല്ലാം കഴിഞ്ഞ് റിലാക്സ് ആവുന്ന ഈവനിങ് നൈറ്റൊക്കെ ആയിരിക്കും, അപ്പോഴാണ് അവരുടെ ആ ഒരു ഇതെല്ലാം ആ ഒരു ക്രേവിങ്സും വിശപ്പും എല്ലാം കൂടെ അവർ എന്തെങ്കിലുമൊക്കെ കാണുന്നതൊക്കെ എടുത്ത് കഴിക്കും. അപ്പോൾ അങ്ങനെ ഒരു എൻഡ് ചെയ്യുന്നതിനേക്കാളും അത്യാവശ്യം പ്രോട്ടീൻ റിച്ച് ആയിട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മുട്ട അവർക്ക് പുഴുങ്ങി കഴിച്ചിട്ട് പോവാം, അങ്ങനെ എന്തെങ്കിലും ഒരു സിമ്പിളായിട്ട് അവർക്ക് കഴിക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ട് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഓൾ ഡേ നമ്മൾ അത്രയും വിശപ്പ് ഫീൽ ചെയ്യില്ല, നല്ല എനർജറ്റിക് ആയിരിക്കും. ഇപ്പം വേറെ ഒന്നിനും ഇപ്പം ദോശ ഇഡ്ഡലി തന്നെ കഴിക്കണമെന്നൊന്നുമില്ല, ഒരു ആപ്പിൾ ഉണ്ടെങ്കിൽ ഒരു ആപ്പിളും രണ്ട് മുട്ടയും പുഴുങ്ങി കഴിച്ചാൽ അവർക്ക് എടുക്കാമെന്നുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അത് മതി, എന്തെങ്കിലും ഒരു ഫ്രൂട്ടും രണ്ട് മുട്ടയും, അത് അഫോർഡബിൾ ആണെങ്കിൽ. അപ്പം അങ്ങനെ കഴിച്ചിട്ട് പോയാലും നമ്മൾ ഓക്കെയാണ്, മനസ്സിലായോ? അപ്പോൾ സ്കിപ്പ് ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ട് എൻഡ് ചെയ്യില്ല ഒരു ദിവസം, മനസ്സിലാകും.
0: നമുക്ക് അടുത്തൊരു കോളുണ്ട്. ഹലോ,
2: ഹലോ,
0: ആരാണ്, പേര് പറയൂ. ചിത്ര, റേഡിയോയുടെ അടുത്താണോ നിൽക്കുന്നത്? റേഡിയോ ഒന്ന് ഓഫ് ചെയ്തേക്കോ, എന്നിട്ട് സംസാരിച്ചോളൂ. ശരി, സംസാരിച്ചോളൂ.
1: പറഞ്ഞോ.
2: അപ്പോ പിന്നെ ഇറച്ചി മീന് മുട്ട അതുണ്ടേക്കില്ല. അപ്പോ പിന്നെ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുത്ത് അത് നല്ലോണം കഴിക്കണം എന്നാ പറയാ. എന്തെങ്കിലും ഒരു ഇപ്പൊ പയറെല്ലാം മുളപ്പിച്ചിട്ടെല്ലാം കൊടുത്തു കഴിഞ്ഞാല് അങ്ങനെ ഞാൻ പറഞ്ഞ എല്ലാം ഇങ്ങനെ കുറച്ച് കുറച്ച് എന്തെങ്കിലും ഒരു അണ്ടി ഇതെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ അത് കഴിക്കും. അങ്ങനെയുള്ള ശീലാണ്. കുറച്ച് ആ ഒരു ദിവസത്തിലുള്ള പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വെച്ചില്ല.
1: അപ്പോ മോന് എന്ത് ചെയ്യുന്നു, വർക്കിംഗ് ആണോ?
2: ഓ, ഇപ്പൊ ഒരു കമ്പനിയില്ല, അപ്പൊ ഞാൻ പാക്കിംഗ് സെക്ഷനിൽ. അങ്ങനെ
1: എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടോ ആൾക്ക്?
2: ഇല്ല.
1: പക്ഷെ ഇറച്ചി മീൻ ഒന്നും കഴിക്കില്ലേ?
2: ഇല്ല.
1: എന്താ പിന്നെ ആള് കഴിക്കുന്നത് ഒരു ദിവസത്തില്?
2: ഈ പച്ചക്കറി ഇത്. അപ്പൊ ഞാനെന്തെങ്കിലും ഇങ്ങനെ ഇതാക്കിയിട്ടില്ല, വാങ്ങിയിട്ടില്ല, കൊടുത്തു കഴിഞ്ഞാൽ ഒരു അണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ അണ്ടി മുഴുവൻ വയ്ക്കും. ഇപ്പൊ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെ സോയാബി ഇതാക്കി കഴിഞ്ഞാൽ അതെല്ലാം കുറച്ച് അധികം വേണം. എന്ത് പറയും, ഞാൻ പച്ചക്കറി മാത്രമാണ്, അപ്പൊ അതിന്റെ ഇതിൽ വേണം. പിന്നെ ഉച്ചക്ക് ഇങ്ങനെ കമ്പനിയിൽ ഉണ്ട് ആളെ ഫുഡ്. അപ്പൊ രാത്രി വന്നെ പൊതുവേ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ്, അപ്പൊ ജോലിയൊന്നും ഇന്നലെ ഉച്ചക്ക് ഫുഡേ കഴിച്ചിട്ടില്ല.

0: ഉണക്കി കഴിഞ്ഞ് ഏകദേശം രാവിലത്തെ ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ ചതുച്ചൊക്കെ കഴിച്ച് അപ്പൊ പിന്നെ രാത്രി ഒക്കെ പോയി. രാത്രിയാണ് ഓന് നല്ലോണം ഫുഡ് കഴിക്കുക. ഞാൻ പറഞ്ഞു രാത്രി അരവയറായിട്ട് കിടക്കേണ്ടത്, അതില്ല രാത്രി അവിടെ വേസ്റ്റ്.
1: ഇറച്ചി മീനൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞു, മുട്ട കഴിക്കോ?
0: ഇല്ല ഇല്ല, മുട്ട
1: കഴിക്കില്ല.
0: പിന്നെ പോകുമ്പോ ട്രെയിനർ പറയും ഇങ്ങനെ മുട്ട കഴിക്കണം. ഞാൻ കഴിക്കും കഴിക്കുന്നു, പക്ഷെ ചോയ കുടിക്കുമെന്ന് അറിയില്ലാന്നുള്ളതുകൊണ്ട് കഴിക്കുന്നില്ല.
1: ഇതൊന്നും കഴിക്കുന്നില്ല ആള്. എന്നിട്ട് ജിമ്മിലും പോകുന്നുണ്ട്. ആള് ലീനാണോ മെലിഞ്ഞിട്ടാണോ എങ്ങനെയാണ്?
0: ആ മെലിഞ്ഞിട്ടാണ് ഇപ്പൊ. എന്നാലും നീ ഇങ്ങനെ ഇതായ കണക്കിന് വെറും പച്ചക്കറിന്റെ കണക്കിന് നീ ഇതാവുന്നുണ്ട് ട്രെയിനർ പറയുന്നുണ്ട് എന്നെല്ലാം പറയുന്നു.
1: അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ
0: ചെറുപയറ് മുളപ്പിച്ചിട്ട് അത് അപ്പം നല്ലോണം വെന്ത് കഴിഞ്ഞാ അതിന്റെ ഇപ്പൊ ഇതാവുക.
1: ചെറുപയർ ഇപ്പോ നമ്മള് ഇപ്പൊ ചെറുപയറൊക്കെ നമുക്ക് പ്രോട്ടീൻ ഒരു ഒരു സോഴ്സ് ആയിട്ട് ഇപ്പം മോന്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ആള് വർക്കൗട്ടൊക്കെ ചെയ്യല്ലേ, അപ്പോ അപ്പൊ ചെറുപയർ മാത്രം ആൾക്ക് പോരാ, ആൾക്ക് മീനും മുട്ടയും ചിക്കനും ഒക്കെ വേണം. ആക്ച്വലി വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട് ലീനാണെങ്കിൽ ആൾക്ക് കുറച്ചും കൂടെ ആരോഗ്യം വേണമല്ലോ. അപ്പോൾ അതനുസരിച്ചുള്ള ആഹാരങ്ങൾ ആൾ കഴിക്കണം. ഒന്ന് ആളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇതൊക്കെ കഴിക്കേണ്ടതാണെന്ന്. പിന്നെ ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സപ്ലിമെൻറ്റിലോട്ട് പോവേണ്ടി വരും, മനസ്സിലായി? കാരണം സർവൈവ് ചെയ്യണ്ടേ ആൾക്ക്. ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മളിപ്പം ശരീരം ഇങ്ങനെ പൊങ്ങി മസിലൊക്കെ പൊങ്ങി വരാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ഈ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനും ബ്ലഡിലും ഇപ്പോൾ ഹോർമോൺസ് പ്രൊഡക്ഷൻ എല്ലാത്തിനും നമുക്ക് ഈ പ്രോട്ടീനൊക്കെ ഉണ്ട്, വേണം, മനസ്സിലായി? ഓവറോൾ അപ്പോൾ ഇതെല്ലാം നമ്മൾ ബാലൻസ് ചെയ്ത് വേണം ഒരു ദിവസം കൊണ്ടുപോകാൻ, ഓരോ ദിവസവും. അപ്പോൾ ആളിതൊന്നും ഇഷ്ടമില്ല, ആൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ആളുടെ ബ്ലഡ് ടെസ്റ്റൊക്കെ ഒന്ന് ചെയ്ത്, ഇപ്പോൾ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റും കാര്യങ്ങൾ കുറച്ച് ടെസ്റ്റൊക്കെ അതൊന്ന് ഒരു ഡോക്ടറിനെയോ ഡയറ്റീഷ്യനെയൊക്കെ ഒന്ന് കാണുക, കണ്ടിട്ട് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ആൾക്ക് സപ്ലിമെൻറ്റേഷൻ എന്തെങ്കിലും തുടങ്ങേണ്ടി വരും. സാധാരണ നമ്മളങ്ങനെ സപ്ലിമെൻ്റ് പറയാറില്ല, പക്ഷേ ഈ ഒരു കേസ് വരുമ്പോൾ ആൾക്ക് ഒന്നും മീറ്റ് ചെയ്യില്ലല്ലോ, ഒന്നും ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആകുന്നില്ല ആൾക്ക്, മനസ്സിലായോ? അപ്പോൾ ഒരു ഡോക്ടറിനെ ഒന്ന് കണ്ടിട്ട് സംസാരിക്കേണ്ടി വരും.
2: ശരി, വിളിച്ചതിന് നന്ദി. നമ്മൾ ചിലപ്പം നമ്മുടെ ഈ സൗന്ദര്യ സങ്കല്പങ്ങൾ പലപ്പോഴും ഇങ്ങനെ മാറി മാറി വരാറുണ്ട്. കഴിഞ്ഞ ഒരു കാലത്ത് പറയുകയാണെങ്കിൽ കുറച്ച് വണ്ണമുള്ള ഒരു സൗന്ദര്യ സങ്കല്പമായിട്ട് പറയും, ഇപ്പോഴാണെങ്കിൽ സൈസ് സീറോ ആണ് പറയുന്നത്. അത് ഇനിയും മാറാം. അപ്പൊ ഈ സൗന്ദര്യ സങ്കല്പത്തിനനുസരിച്ച് ഭക്ഷണം ക്രമീകരിക്കുന്ന ഒരു രീതിയുണ്ട്, അത് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ ചിലരുടെ ശരീരപ്രകൃതി നമ്മൾ പറയുമ്പോൾ പറയാറുണ്ട് അത് തടിച്ച ശരീരപ്രകൃതിയാണ് മെലിഞ്ഞതാണ്. ഇവരിങ്ങനെ മാറ്റാൻ ശ്രമിക്കുന്നത് അത് എത്രത്തോളം ശരിയാണ്? അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അതിൻ്റെ ഗുണമുണ്ടാവുമോ, നമുക്ക് മാറ്റാൻ കഴിയുമോ?
1: ആക്ച്വലി ഇതിൽ നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഓരോന്നിൻ്റെ പിന്നാലെ പോകുന്നത് എന്നതാണ് സത്യം. അപ്പം ഞാനിപ്പോൾ എങ്ങനെയാണോ ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, ഞാൻ ഇങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഞാൻ പിന്നെ നമ്മൾ നോക്കാമെന്നുള്ളത് എനിക്ക് ഡ്രസ്സ് നമുക്ക് എല്ലാ ഡ്രസ്സും ഇടാൻ പറ്റണം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ പോകുന്നുണ്ടെങ്കിൽ ഓക്കെ, എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സുകൾ എനിക്ക് ഇടാൻ പറ്റണം എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മളെ ശരീരം ക്രമീകരണം ഓക്കെ. പക്ഷെ അതൊരു സീറോ ഫിഗർ ആകുന്നതൊരു കോൺസെപ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കണ്ടീഷൻ മോശമാകത്തേ ഉള്ളൂ, മനസ്സിലായോ? അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ആണല്ലോ ഇതിൻ്റെ പിന്നിലെല്ലാം. പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുക, ഒരാഴ്ച കൊണ്ട് 5 കിലോ കുറയ്ക്കുക, അപ്പോൾ പെട്ടെന്ന് വെയിറ്റ് കുറയുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ബോഡി വീക്കാവും. അപ്പം അതിലോട്ടൊന്നും പോവാതിരിക്കുക. അല്ലാതെ നമുക്ക് ഡെയിലി നമ്മൾ എന്തെങ്കിലും കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് ഈ ഒരു ബാലൻസ് ഡയറ്റ് കീപ്പ് ചെയ്ത് ഫാറ്റ് ഡിപ്പോസിറ്റ് വരാതെ ഇരുന്നാൽ നമ്മളെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. ആ ഒരു ഭംഗി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക, മനസ്സിലായോ? അപ്പോൾ സീറോ ഫിഗറൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല, എല്ലാ ഡ്രസ്സും ഇടണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ രീതി നോക്കുവാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പം ജീൻസൊക്കെ പറയുവാണെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് ജീൻസ് ഉണ്ട്. അത് ഈ ഫിഗറിലുള്ളവർക്ക് ഇതിടാം, മറ്റേ ഫിഗറിൽ ഇതിടാം, എല്ലാ ടൈപ്പ് ജീൻസും ഇപ്പോൾ അവൈലബിൾ. അപ്പോൾ അങ്ങനെ നോക്കുക, എനിക്ക് ഏത് സ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ജീൻസ് ഏതാണ്, ഞാൻ ഈ ജീൻസ് ഇടുമ്പോൾ ഞാൻ എനിക്ക് ബോറായിട്ട് തോന്നുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു, കണ്ണാടി മുമ്പ് തോന്നുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഓക്കെയാണ്, അപ്പോൾ ഞാൻ ജീൻസ് ഇട്ടു എന്നുള്ളൊരു ഫീൽ കംഫർട്ടബിൾ എനിക്ക് തോന്നുന്നുണ്ട്, മനസ്സിലായോ? അങ്ങനെ ഒരു ഇതിലോട്ട് പോവുകയാണ് നല്ലത്. ട്രെൻഡ് ഇനിയും മാറാം. ചിലപ്പോൾ ഈ ഇപ്പോൾ അവരുടെയൊക്കെ ഇപ്പോൾ ഷീല ജയഭാരതി അങ്ങനെ അവരുടെയൊക്കെ ഫിഗറിൽ ഇനിയും വരാം, ചിലപ്പോൾ നെക്സ്റ്റ് ട്രെൻഡ് അതായിരിക്കും. അപ്പോൾ ഈ സീറോ ഫിഗർ ആയിട്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് വെയിറ്റ് വെക്കേണ്ടി വരും, മനസ്സിലായോ? അല്ലാതെ നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കാൻ നോക്കുക എന്നതാണ്.
2: പക്ഷെ നമ്മൾ നമ്മുടെ ഒരു ശരീരവണ്ണത്തെക്കുറിച്ച് എപ്പോഴാണ് ബോദർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരം

0: ഇങ്ങനെയല്ല വേണ്ടത് എന്ന് നമുക്ക് തന്നെ തോന്നേണ്ടത് എപ്പോഴാണ്?
1: അത് നമ്മുടെ ശരീരഭാരം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റേണ്ടതുണ്ട്. അതല്ലാതെ നമ്മുടെ ശരീരഭാരം കൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പം മറ്റൊരാൾ പറഞ്ഞ ശരീരഭാരം കുറയ്ക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. എനിക്ക് ശരീരഭാരം കുറയ്ക്കണം, ഇപ്പം ഞാനിത് എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല, നല്ല ക്ഷീണം, പലരും ക്ലിനിക്കിൽ വന്ന് പറയാറുണ്ട് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല, എനിക്ക് ക്ഷീണമുണ്ട്. അപ്പോൾ അവർക്ക് അവർ ചിലപ്പോൾ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലായിരിക്കും, വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാതെ ഇരുന്നിട്ടായിരിക്കാം ചിലപ്പോൾ. ചിലപ്പോൾ അവർക്ക് ഇൻഫ്ലമേറ്റഡ് വെയിറ്റ് ഗെയിൻ ഒക്കെ ആയിരിക്കും, എന്തെങ്കിലും മെഡിസിൻ ഒക്കെ കഴിച്ചിട്ട് വെയിറ്റ് കൂടി വന്നതായിരിക്കും, അവർക്ക് പെട്ടെന്നൊന്ന് വെയിറ്റ് കുറയാന്ന് വെച്ചാൽ പാടായിരിക്കും. അപ്പോൾ ഒരു ആദ്യത്തെ കേസ് വരുവാണെങ്കിൽ അവർ കുറച്ച് ഇപ്പം ജിമ്മിൽ തന്നെ പോകണമെന്നില്ല, എന്തെങ്കിലും വീട്ടിലിരുന്ന് നേരത്തെ പറഞ്ഞ പോലെ യോഗ ചെയ്യാം, വർക്കൗട്ട് എന്തെങ്കിലും ചെറിയ രീതിയിൽ ആക്ടിവിറ്റി, കുറച്ച് ദൂരം ഒന്ന് നടക്കാം, പതിയെ പതിയെ നടന്നാൽ മതി. ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ എടുത്ത് കുറച്ച് ദൂരമൊക്കെ നടന്നിട്ട് വരുമ്പോൾ തന്നെ അവരുടെ സ്റ്റാമിനയൊക്കെ ഒന്ന് കൂടും. അങ്ങനെ വരുമ്പോൾ അവർക്ക് സ്റ്റെപ്പ് കയറാനും പ്രശ്നമില്ല. അപ്പം ഈ ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്നവർ പറയും ഞാൻ ഇപ്പോൾ എനിക്ക് കാലുവേദന കുറഞ്ഞു, അല്ലെങ്കിൽ കാരണം എന്താണ്, അവരുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് കൂടും. അപ്പോൾ ഇത് നമ്മുടെ ആക്ച്വലി നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന തന്നെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് മൂവ്മെൻറ്റ് ഉണ്ട്, അല്ലാതെ വെറുതെ നമ്മളൊരു കൈ ഇറങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ സർക്കുലേഷൻ കുറയും. അപ്പോൾ ഈ സർക്കുലേഷൻ കുറയുന്നത് കൊണ്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ചെറിയ ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ കിതപ്പൊക്കെ ഒന്ന് കുറഞ്ഞു വരും. പിന്നെ ചില കണ്ടീഷനിൽ ഇൻഫ്ലമേറ്റഡ് വെയിറ്റ് ഗെയിൻ ഒക്കെ ആണെങ്കിൽ അത് നമുക്ക് ട്രീറ്റ് ചെയ്ത് ആ ഇൻഫ്ലമേഷനെ കുറച്ച്, അല്ലെങ്കിൽ എന്ത് ബേസിൽ ഇപ്പോൾ ആർത്രൈറ്റിസ് വരുന്നുള്ള ഇൻഫ്ലമേഷൻ, തൈറോയ്ഡ് ഉള്ളവർക്ക്, PMOs ഉള്ളവർക്ക് ഇൻഫ്ലമേഷൻ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കണ്ടീഷനൊക്കെ ഒന്ന് കുറച്ച് ഇൻഫ്ലമേഷൻ കുറഞ്ഞു വരുമ്പോൾ അവരുടെ ആവശ്യമായിട്ടുള്ള ശരീരം, അത് മെലിഞ്ഞതോ വണ്ണം വെച്ചതോ അല്ല, ഏതാണോ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ശരീരഭാരത്തിൽ അവർ നിൽക്കും. പിന്നെ നമ്മളത് നമ്മൾ ഹാപ്പി ആവണം, എൻ്റെ ശരീരത്തിൽ ഞാൻ ഹാപ്പി ആവണം എന്നതാണ് പ്രയോറിറ്റി
0: കൊടുക്കേണ്ടത്.
1: മറ്റൊരു
0: ശ്രോതാവുണ്ട്. ഹലോ.
2: ഹലോ,
0: നമസ്കാരം
2: ഡോക്ടർ മാഡം. എന്റെ പേര് ബാലസുബ്രഹ്മണ്യം, ഞാൻ തല്ലിയിൽ നിന്ന് വിളിക്കുകയാണ്. ഞാനുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഞാൻ കണ്ട ഒരു സംഭവമാണ്. ഒരു 4-5 മാസത്തിന് മുമ്പ് എനിക്ക് ചെറിയ ഷുഗറുകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ രാവിലെ ഇരുന്ന് ഷുഗറൊക്കെ ഫാസ്റ്റിങ്ങും PPBS എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ബ്ലഡ് കൊടുത്തിട്ട് നമ്മൾ ആഹാരം കഴിച്ചിട്ട് ബ്ലഡ് എടുക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഞാനൊരു ഹോട്ടലിൽ ചെന്നു. ഹോട്ടലിൽ ചെന്നിട്ട് ഞാൻ ഒരു ചായയും 2 ദോശയ്ക്കും ഓർഡർ ചെയ്യും. അപ്പൊ എന്റെ മുന്നിൽ ഒരാൾ ഇരുന്നു, അയാൾ ജിമ്മിൽ പോകുന്ന ആളാണ്. കാരണം എന്റെ ഒരു സുഹൃത്തിന്റെ അനുജനാണ് അനുജൻ, അയാൾക്ക് എന്നെ അറിയില്ല. അയാൾ വന്ന് ഇരുന്നതും അവിടുത്തെ സപ്ലയർ ഒരു 10 മുട്ട കൊണ്ട് മുന്നിൽ കൊണ്ടുവച്ചു, 10 ഈ പുഴുങ്ങിയ മുട്ട. അപ്പോ ഞാനിങ്ങനെ കണ്ടപ്പോ ഞാൻ ഞെട്ടിക്കും. കാരണം 10 മുട്ട ഞാൻ ഈ വീഡിയോയിലൊക്കെ യൂട്യൂബിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇയാള് ഈ 10 മുട്ടയുടെ വെള്ളക്കൊരു കംപ്ലീറ്റ് കഴിച്ചു. ഞാൻ 10 മുട്ടയുടെ മഞ്ഞത്തിന്റെ മേശപ്പുറത്ത് വെച്ചു, അയാള് ക്യാഷ് കൊടുത്തിട്ട് എണീറ്റ് പോയി. അപ്പൊ എന്റെ സുഹൃത്തിന്റെ അനുജനാണ്, എന്നും കഴിക്കുന്നു. അപ്പൊ എന്റെ സുഹൃത്ത് ഇപ്പോഴ് ജീവിച്ചിരിപ്പില്ല, പോയി. പുള്ളിയിൽ ചെറിയ ജിമ്മൊക്കെ ആയിരുന്നു, എത്തിപ്പട്ടണിലൊക്കെ ആയിരുന്നു. അപ്പൊ ഇയാൾ എന്നും കഴിക്കുന്ന ആളാണോ, എന്നും കഴിക്കുന്നത് കൊണ്ട് ജിമ്മിൽ പോകുന്ന ആളാണോ ഇവിടെ ശരി? അയാൾ ജിമ്മിൽ പോകുന്ന ആളാണ് എനിക്കറിയാം, ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അനിയൻ ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. അത് ദോഷം ചെയ്യൂലേ എന്നാണ് എന്റെ ഒരു മഞ്ഞക്കാര് വിളിച്ചില്ല. അയാള് സ്ഥിരമായിട്ട് ഹോട്ടലിൽ വന്നിരുന്ന് കഴിക്കുന്ന ആളാണ്. കാരണം സാറിന് വന്നിരുന്നപ്പോ അവര് സർവേർ കൊണ്ട് കൊടുത്ത് 10 മുട്ട കൊടുത്ത് പുള്ളി കഴിച്ച് മഞ്ഞക്കാരും എടുത്തു കൊടുത്തോണ്ട്. അപ്പൊ എന്നും കഴിക്കുന്ന ആളാണെങ്കിൽ അത് ദോഷം ചെയ്യില്ല. വെള്ളക്കാര് മാത്രമാണ് കഴിച്ചത്, മഞ്ഞക്കാര്
1: കഴിച്ചത്. ആൾക്ക് ഇപ്പോ ആള് എത്രത്തോളം ആക്ടിവിറ്റീസ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും. ഇപ്പൊ നല്ലോണം വെയിറ്റ് ഒക്കെ, ഇപ്പൊ ജിമ്മിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ഒരു ടോക്കിലോട്ട് വരുന്നതാണ്. ഈ ജിമ്മിൽ ചെയ്യുമ്പോൾ, ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നല്ലോണം വെയിറ്റ് പുഷ് ചെയ്തൊക്കെ ചെയ്യുന്നവർക്ക് പ്രോട്ടീൻ കുറച്ച് കൂടുതൽ വേണം, മനസ്സിലായോ? അതല്ലാതെ നമുക്കൊരു നോർമലി ആക്റ്റീവ് ആയിട്ട് ഒരു ഇപ്പോൾ ഒരു ദിവസം 1 മണിക്കൂർ നടക്കും എന്നുള്ള ഒരാൾക്ക് അത്രയും പ്രോട്ടീൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് പ്രോട്ടീനാണ് നമ്മൾ ഈ മുട്ടയിൽ നിന്ന് കിട്ടുന്നത്, മനസ്സിലായോ? മുട്ടയിൽ നിന്ന്. അതല്ലെങ്കിൽ ഇപ്പോൾ അതായത് അവർക്ക് ഇപ്പോൾ അവർ കുറച്ച് അവർ ടാർഗറ്റ് ചെയ്യുന്ന ചിലപ്പോൾ മസിൽ ഗെയിൻ ആയിട്ട് വരണം, അങ്ങനെ ഇരിക്കണം എന്നൊക്കെയാണ് ഈ പറഞ്ഞ പോലെ. ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, ഒരു ഒരു ബോഡി ഇങ്ങനെ ഇരിക്കണം, അങ്ങനെ ഇരിക്കണം, ഒരു ട്രെൻഡിനനുസരിച്ചൊക്കെ പോകുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് അവർ ഈ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യും. വെയിറ്റ് കൂടുതൽ കൂടുതൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതനുസരിച്ച് അവർക്ക് പ്രോട്ടീൻ റിക്വയർമെൻറ്റ്സ് കൂടും. അപ്പോൾ അവർ മുട്ടയുടെ വെള്ളം കൂടുതൽ കഴിക്കും. അപ്പോൾ അല്ലാതെ ഒരു വെറുതെ ഇരിക്കും കുറച്ച് നേരം 1 മണിക്കൂർ നടക്കുന്ന ഒരാൾക്ക് ഇത്രയും മുട്ടയുടെ വെള്ളയുടെ ആവശ്യമില്ല. അതായത് നമ്മുടെ വെയിറ്റ് ഇപ്പം 50 കിലോ ഉള്ള ഒരാൾക്ക് 50 ഗ്രാം ഓഫ് പ്രോട്ടീൻ വേണം. ഇപ്പോൾ ഒരു കണക്ക് പറയുവാണെങ്കിൽ 50 ഗ്രാം പ്രോട്ടീൻ വേണം. അതിൽ അയാളുടെ ആക്ടിവിറ്റീസ് നോർമലായിരിക്കും, മനസ്സിലായോ? എന്നാൽ 50 കിലോ ഉള്ള ഒരാൾക്ക് കുറച്ച് ബൾക്കി ആവണം എന്നുണ്ടെങ്കിൽ, അതായത്

0: കുറച്ച് വെയ്റ്റ് ട്രെയിനിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നു, കുറച്ച് വെയ്റ്റ് ഒക്കെ നന്നായിട്ട് ലിഫ്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇപ്പോൾ വെയ്റ്റിന് കുറച്ച് ഇപ്പോൾ ഒരു പ്ലസ് ഒരു 20 എങ്കിലും കൂടുതൽ വേണം പ്രോട്ടീൻ. 50 ഗ്രാം അല്ല അല്ല ഒരു 60-70 ഗ്രാം എങ്കിലും പ്രോട്ടീൻ വേണം. അപ്പോൾ അവൾ അയാൾക്ക് അവിടെ റിക്വയർമെൻറ്റ്സ് കുറച്ച് കൂടുന്നുണ്ട്, മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ അയാൾ ഡെയിലി കഴിക്കുന്ന മീനെന്നോ മുട്ടയെന്നോ ഒന്നും കിട്ടുന്നില്ല, തികയുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ഇയാൾ കുറച്ച് കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ ഇയാളിപ്പോൾ വർക്കൗട്ടൊക്കെ കുറച്ചു, അല്ലെങ്കിൽ ജിമ്മിലിപ്പോൾ പോകുന്നുണ്ടല്ല ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? പതുക്കെ ഇതൊക്കെ അങ്ങ് കുറയ്ക്കണം, അയാളുടെ നോർമൽ പ്രോട്ടീൻ ഇൻടേക്കിലോട്ട് തിരിച്ചു വരണം, മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമുക്ക് ഇത് ഇയാളുടെ മുട്ട കഴിക്കുന്നതിൻ്റെ ഒരു പിന്നിലുള്ള കാര്യം, മനസ്സിലായോ?
1: അതായത് ആ ചെയ്യുമ്പോൾ അത് ആവശ്യമാണ് നമുക്ക്, പക്ഷെ അത് ആ ആക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ, ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ
0: നോർമൽ ഇൻടേക്ക് മതി, നോർമൽ ഇൻടേക്ക് മതി,
1: ആ മാറ്റം വരുത്തണം എന്നല്ലേ. നമ്മൾ പിന്നെ പൊതുവായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് നെയ്, വെളിച്ചെണ്ണ, തേങ്ങ. ഇത് നമ്മൾ കേരളീയർ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ വളരെ നമ്മുടെ എല്ലാ ദിവസത്തെയും ഒരു ഭക്ഷണത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് പലവിധ അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്, ഉപയോഗിക്കാം ഉപയോഗിക്കേണ്ട, ഇതിനെ കുറിച്ച് എങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്?
0: ആക്ച്വലി നമുക്കിപ്പോൾ കിട്ടുന്ന ഓയിലൊന്നും ശുദ്ധമായിട്ടുള്ളതല്ല എന്നതാണ് ഒരു കാര്യം. പണ്ടൊക്കെ ഈ ചക്കിലാട്ടിയെടുത്ത് ഇങ്ങനെ ഒരാൾ നിന്ന്, ഇതിപ്പം എൻ്റെ അമ്മയുടെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ അമ്മായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവരൊക്കെ ചെറുതിലെ ഒരു ആട്ടുന്നെടുത്ത് പോകുമ്പോൾ ഒരാൾ നിന്ന് ഇങ്ങനെ ആട്ടും, അത്രേ ഇങ്ങനെ ആട്ടിയാണ് അവിടെ നിന്ന് എണ്ണ എടുക്കുന്നത്. അതാണ് നമ്മൾ ഇപ്പം കിട്ടുന്ന ഈ മോൾസിലൊക്കെ കിട്ടുന്ന, ലുലു മോളിലൊക്കെ ഇങ്ങനെ ഇരിക്കും എണ്ണ നല്ല കട്ടിയായിട്ട്, കോൾഡ് പ്രസ്ഡ് വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്ന സാധനമാണ് അത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ സാധനം കിട്ടുന്നില്ല, കിട്ടണമെങ്കിൽ ഇത്രയും എമൗണ്ട് കൊടുത്ത് വാങ്ങേണ്ടി വരും. ഇതാണ് ഒറിജിനൽ തേങ്ങ എണ്ണ. പണ്ടൊക്കെ ഞാൻ ചെറുതിലെ, ഇപ്പോൾ തണുപ്പ് വരുമ്പോൾ എണ്ണ ഇങ്ങനെ കട്ടിയാവുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഉണ്ടാക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പോഴും നമ്മുടെ എണ്ണ ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ കട്ടിയാവുമെന്നൊരു ഡൗട്ടുണ്ട്, കാരണം അതിനനുസരിച്ചാണ് അവർ ഓരോ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്നത്. പ്യുവറായിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നെയ്യ്, നെയ്യും അതുപോലെ നമുക്ക് പ്യുവറായിട്ടല്ല കിട്ടുന്നത്. ഇപ്പോൾ പ്യുവറായിട്ടുള്ള നെയ്യ് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ മോൾസിലൊക്കെ പോയി അത്രയും എമൗണ്ട് കൂടുതൽ കൊടുത്ത് A2 ghee എന്നൊക്കെ പറയും, അങ്ങനെ ഒരു ഗീയിലോട്ട് വാങ്ങണം. ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ചാൽ മാത്രമേ നമ്മൾ ഈ എണ്ണ എടുക്കുന്നത് കൊണ്ടുള്ള എന്താണ് ആഫ്റ്റർ എഫക്ട്സ് വരാതിരിക്കുകയുള്ളൂ. ഇപ്പോൾ കൊളസ്ട്രോള് ചിലവർക്ക് കൂടുന്നുണ്ട്, ഫാറ്റ് കൂടുന്നതായതുകൊണ്ട് എന്നാണ്. അപ്പോൾ നോർമലായിട്ട് നമുക്കൊരു ഒരു എമൗണ്ട് ഉണ്ട്, ഒരു 4 teaspoon എണ്ണ നമുക്ക് കഴിക്കാം. അതിൽ കൂടുതൽ നമ്മൾ എടുക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ മാറ്റങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ല എന്നതാണ് ഒരു കാര്യം. പിന്നെ എത്ര എമൗണ്ട് എടുക്കണം എന്ന് പറയുമ്പോൾ ഒരു 4 teaspoonൊക്കെ ഒരു ഫാമിലിയിലൊക്കെ എടുക്കുന്നുണ്ട് മതി. അതിൽ കൂടുതൽ എടുക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഫ്രൈഡ് ഒക്കെ പോവും അങ്ങനെ. അപ്പോൾ ഈ ഒന്ന്, ഈ ഇപ്പം ചിക്കൻ ഫിഷൊക്കെ ആണെങ്കിലും അതിനകത്ത് തന്നെ ഒരു ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എന്നൊക്കെ പറഞ്ഞ് ഹെൽത്തി ആയിട്ടുള്ള ഓയിൽ നമുക്ക് വേണം, ഹാർട്ടിനായാലും ബ്രെയിൻ ഹെൽത്തിനൊക്കെ കിട്ടുന്നതാണ്. അപ്പം ഈ ഫ്രൈ ചെയ്യുന്നതോടുകൂടി നമുക്കിതൊന്നും ഇല്ലാതാവും. ഒന്ന് എണ്ണ കേടാവും, പിന്നെ ഈ ഫിഷിൻ്റെ ക്വാളിറ്റി കുറയും. അപ്പം അതുകൊണ്ട് കറി വെച്ച് നമ്മൾ കഴിച്ചാൽ, നമുക്ക് ആവശ്യമിതമായ എണ്ണ ഉപയോഗിച്ച് കറി വെച്ച് കഴിക്കാൻ നമുക്കത് ഓക്കെയാണ്. പിന്നെ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഇതിൻ്റെ പിറകെ പോകാൻ അഫോർഡബിൾ ആയിട്ടുള്ളവർക്ക് അതൊക്കെ വാങ്ങി ലിമിറ്റ് ചെയ്ത്, എന്നാലും ലിമിറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അല്ലാത്തവർക്ക് മിതമായിട്ട് യൂസ് ചെയ്ത് പോയാലും പ്രശ്നമൊന്നും ഇല്ല.
1: ഇനിയിപ്പോൾ വീടുകളിൽ തന്നെ എണ്ണ ഉണ്ടാക്കുന്ന, അങ്ങനെ ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അങ്ങനെ
0: ആട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നെയ്യൊക്കെ വെച്ചിട്ട് എൻ്റെ അമ്മ, എൻ്റെ പിള്ളേർക്ക് ചെറുതിലെ അമ്മ നെയ്യ് ഉരുക്കി പാല് തന്നെ അതിൽ നിന്നൊക്കെ എടുത്ത് നെയ്യൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഈ സൊസൈറ്റിയിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല ഫാറ്റി ആയിട്ടുള്ള അതിൻ്റെ നെയ്യ് വെച്ച് എണ്ണ ഉരുക്കിയൊക്കെ എടുക്കുക. അങ്ങനെയൊക്കെ സമയമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ എടുക്കുന്നതും ഏറ്റവും നല്ലതാണ്, ഹെൽത്തിയാണ്.
1: നമുക്ക് ഒരു ശ്രോതാവ് കൂടിയുണ്ട്. ഹലോ, ഹലോ, ഹലോ,
2: ഹലോ.
1: റേഡിയോ ഒന്ന് ഓഫ് ചെയ്തേക്കാമോ, അല്ലെങ്കിൽ അതിന്റെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? ശരി, സംസാരിച്ചോളൂ,
2: പറഞ്ഞോളൂ. ഞാനൊരു ഡയബറ്റീസ് പേഷ്യൻ്റ് ആണ്. 30 വർഷത്തോളമായി എനിക്ക് ഈ ഡയബറ്റീസ് ആയിട്ട്. അങ്ങനെ അത് ഒരുമാതിരി കൺട്രോൾ ആയിട്ടാണ് ഇപ്പൊ പോകുന്നത്. ഇടയ്ക്ക് വെച്ച് എനിക്ക് ബ്ലഡ് സർക്കുലേഷൻ ഒന്നും കുറഞ്ഞു ശരീരത്തെ, കാലില് ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു കാലിൽ. അത് പിന്നെ മഴക്കുകയും മരുന്നെല്ലാം കഴിച്ചത് ഒരു നോർമൽ സ്റ്റേജിലായി. ഞാനൊരു 85 വയസ്സുള്ള വ്യക്തി.

0: എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ യോഗ ചെയ്യും,
1: നല്ലത് നല്ലത്.
0: രാവിലെ രാവിലെ യോഗ ചെയ്യും. പിന്നെ ആഹാരം എന്ന് പറയുന്നത് ഒരു വിശപ്പുണ്ടെങ്കിൽ ഞാൻ ചോദിച്ച് കുറച്ച്
1: കഴിക്കും.
0: പിന്നെ ഇനി ഇടയ്ക്ക് എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കും. അവല് കഴിക്കുന്നുണ്ട്, ദോഷമുണ്ടോ? കറുത്ത ചുമന്നവ
1: അവല്, ചുവന്നാവില്, ചുവന്നാവില് നല്ലതാണ്. എപ്പോഴാണ് സാറ് കഴിക്കുന്നതെന്ന് നോക്കണം. ഈ പ്രഭാത ഭക്ഷണത്തിന് പകരമാണോ?
0: അല്ലല്ല, ഞാൻ വൈകുന്നേരത്തിൽ 4-5 മണിയാവുമ്പോ കഴിക്കും.
1: എന്നിട്ട് രാത്രി പിന്നെ എന്ത് കഴിക്കും?
0: ഓച്ച് കാറ്റി കുടിക്കും.
1: അപ്പൊ ഇത് വൈകിട്ട് ഈ ഈ അവിലെന്ന് പറയുമ്പോഴേ നമുക്ക് ഈ ചോറ്, ചോറിന്റെ ഇപ്പം തവിടാണ്, തവിട് കുറച്ച് ഫൈബർ, നമുക്ക് നാരൊക്കെ കിട്ടും. പക്ഷെ എന്നാലും കുറച്ച് കാലറി അതിനകത്തുണ്ട്. സാറൊരു കാര്യം ചെയ്യുക, ഒന്നുകിൽ ഈ അവില് കഴിക്കുമ്പോൾ അതിൽ കുറച്ച് ഈ പയറ് മുളപ്പിച്ചത് കുറച്ചിടാം, അങ്ങനെ ഇട്ടിട്ട് അവില് കഴിച്ചിട്ട് പിന്നെ രാത്രി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവൊന്ന് കുറയ്ക്കണം. ഓൾറെഡി സാറ്
0: രാത്രി കഴിക്കുന്നതെന്ന് പറയുന്നത് ഞാൻ ഈ ഓച്ച് കാറ്റിയതല്ലേ, ഒരു 1.5 ലിറ്റർ കാണത്തില്ല, കുറച്ച് കഴിക്കത്തുള്ളൂ.
1: അതിന്റെ കൂടെ എന്തൊക്കെ കഴിക്കും ഓട്സിന്റെ കൂടെ?
0: അതിന്റെ കൂടെ ചിലപ്പോ നാരങ്ങ അല്ലെങ്കിൽ മാനാച്ചാറ്.
1: അപ്പൊ സാർ ഈ മീനും മുട്ടയൊന്നും കഴിക്കൂലേ?
0: മുട്ട കഴിക്കും,
1: മീന്,
0: മീൻ കഴിക്കും, എല്ലാ മീനും കഴിക്കും, ആ കോഴിയിറച്ചി കഴിക്കും. എല്ലാം മിക്കപ്പെട്ട ഇല്ലെങ്കിലും വല്ലപ്പോഴും ഒക്കെ കഴിക്കാറുണ്ട്.
1: അപ്പൊ സാർ എന്ത് ചെയ്യാ, ഒന്ന് അവില് അവില് നനച്ച് കഴിക്കുമ്പോൾ അതിൽ കുറച്ച് പയറ് പുഴുങ്ങിയതും കൂടെ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഈ മുളപ്പിച്ച പയറ് സ്റ്റീം ചെയ്ത് പുട്ടിൻ്റെ ഇതിൽ പുട്ട് കുറ്റിയുണ്ടായില്ലേ, അതിലകത്ത് വെച്ചിട്ട് ആവി കയറ്റിയിട്ട് ഇതിലകത്ത് ആഡ് ചെയ്ത് അളവ് കുറച്ചെടുക്കണം, ഒരു ചെറിയ ബൗളിനകത്ത് എടുക്കണം. അത് കഴിഞ്ഞ് രാത്രി കഴിക്കുമ്പോൾ സാറിന് 2 മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് വേണം. ഓട്സ് ഒരുപാട് കുക്ക് ചെയ്യരുത്, മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് വേണം കഴിക്കാൻ, അപ്പോഴേ നമുക്കത് ബാലൻസ് ആവത്തുള്ളൂ കേട്ടോ.
2: ശരി, വിളിച്ചതിന് നന്ദി. നമ്മൾ ഈ മുട്ടയുടെ മഞ്ഞക്കരു ഏത് പ്രായക്കാർ, അല്ലെങ്കിൽ മുട്ട നേരത്തെ പറഞ്ഞു വെള്ള കഴിക്കുന്നു മഞ്ഞക്കരു ഒഴിവാക്കുന്നു എന്ന്, അപ്പം എങ്ങനെയുള്ളവരാണ് ഈ മഞ്ഞക്കരു ഒഴിവാക്കണം എന്ന് പറയുന്നത്?
1: മഞ്ഞക്കരു ആക്ച്വലി അപ്പം എല്ലാവരും ചിന്തിക്കും. ഇപ്പം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഇപ്പോൾ ഉച്ചയ്ക്ക് ചിലവർ ചിക്കൻ കഴിക്കും പക്ഷേ മുട്ടയുടെ മഞ്ഞ മാറ്റും, അങ്ങനെയാണ്. പക്ഷേ മുട്ടയുടെ മഞ്ഞയിലകത്ത് നമുക്ക് ഗുഡ് കൊളസ്ട്രോൾ ആണ് ഉള്ളത്, ചിക്കനേക്കാളും നല്ല കൊളസ്ട്രോളാണ് മുട്ടയുടെ മഞ്ഞയുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഫാറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഒന്ന് കുറയ്ക്കാം, അതല്ലെങ്കിൽ ചിക്കൻ്റെ ഫാറ്റിൽ നിന്ന് ചിക്കനിൽ നിന്ന് വരുന്ന ഫാറ്റ് കുറയ്ക്കാം. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ജിമ്മിൻ്റെ കാര്യം പറഞ്ഞു, ആൾക്ക് പ്രോട്ടീൻ വേണം, അപ്പോൾ മുട്ടയുടെ വെള്ളം അവർ എടുക്കുമ്പോൾ പ്രോട്ടീൻ അത്യാവശ്യം കിട്ടും. എന്നാൽ യോക്ക് മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം, എന്നാൽ 10 മുട്ടയുടെ വെള്ളമൊന്നും നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഫാറ്റിൻ്റെ കണ്ടൻറ് കൂടും ഈ
2: 10 മുട്ടയുടെ മഞ്ഞ.
1: അപ്പോൾ ഈ മഞ്ഞ 10 മുട്ടയുടെ മഞ്ഞയും കഴിക്കും, ആൾ പോയിട്ട് ചിക്കനും കഴിക്കും, ഇങ്ങനെ വരുമ്പോഴാണ് ആൾക്ക് ഫാറ്റ് കണ്ടൻറ് കൂടുന്നത്. അപ്പോൾ ഒരു 3-4 നല്ലോണം ആക്ടിവിറ്റീസ് ഉള്ള ഒരാൾക്ക് ഒരു 3-4 മുട്ടയുടെ മഞ്ഞ കഴിക്കാം, അത് ഒരു ഗുഡ് ഫാറ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അത് കാരണം നമുക്കൊരിക്കലും ഫാറ്റ് കൂടില്ല. ഇപ്പോൾ കൂടുന്നത് ചിലപ്പോൾ അല്ലാതെ ജങ്ക് ഈ പറയുന്നത് ചെയ്യും, ചിലപ്പോൾ ജങ്ക് കഴിക്കും, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള അൽഫാമൊക്കെ ഇപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കും, ഞാൻ പ്രോട്ടീൻ മീറ്റ് ചെയ്യാൻ വേണ്ടി അൽഫാം കഴിച്ചു എന്നൊക്കെ പറയും. ഈ അൽഫാം കഴിക്കുമ്പോൾ അതിൽ തന്നെ ഒരുപാട് ഫാറ്റ് കണ്ടൻറ്റൊക്കെ അവർ ആഡ് ചെയ്താൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ വേണം കുറയ്ക്കാൻ. അപ്പോൾ മുട്ടയുടെ മഞ്ഞ അത് ഒരു 3 എണ്ണമൊക്കെ കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല, അത് ഗുഡ് കൊളസ്ട്രോളാണ്.
2: നമ്മൾ ഈ ജങ്ക് ഫുഡ് എന്ന് പറയുന്നത് എന്താണ് എന്നൊന്ന് ചുരുക്കി പറയാമോ?
1: ജങ്ക് ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്നതെല്ലാം ജങ്ക് ഫുഡ് ആവണമെന്നില്ല, ഇപ്പം പുട്ടും പയറും ഒക്കെ കിട്ടുന്ന ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒന്ന് നമ്മുടെ ചോയ്സാണ്. പിന്നെ ഈ ജങ്ക് ഫുഡിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഹൈ ഫാറ്റ് അല്ലെങ്കിൽ ഹൈ ഷുഗർ, ഹൈ സോൾട്ട്, ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഹൈ ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ജങ്ക് ഫുഡ് എന്ന് പറയുന്നത്. എല്ലാം നമുക്ക് മിതമായിട്ടുള്ള രീതിയിൽ പോയാൽ മാത്രമേ നമുക്ക് നോർമൽ ആകത്തുള്ളൂ. ഇപ്പോൾ ഈ ബേസ് ബൺ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ബേസ് എടുക്കുവാണെങ്കിൽ അതിനകത്ത് നല്ല സ്വീറ്റ് ആയിരിക്കും ബണ്ണൊക്കെ, അപ്പോൾ ഇത്രയും ഷുഗർ ആഡ് ചെയ്താലാണ് വരുന്നത്. അപ്പോൾ അതൊരു ജങ്കിൽ കാറ്റഗറി ഇട്ട് വരും.
2: അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയാലും അത് ജങ്ക് ഫുഡ് തന്നെയാണ്.
1: അത് ജങ്ക് ഫുഡ് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ വീട്ടിലുണ്ടാക്കിയാലും ജങ്ക് ഫുഡ്. പക്ഷേ നമ്മൾ ഇത് വല്ലപ്പോഴും ഒക്കെ കഴിച്ചാൽ അത് നമുക്കൊരു മോഡറേഷനിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷേ ഇതിപ്പം നമ്മൾ ഈ ഷുഗർ കണ്ടന്റ് കൂടുന്നത് നമുക്ക് പ്രശ്നമാണ്. ഫാറ്റ് കണ്ടന്റ് ഇപ്പോൾ ചീസ്, ബട്ടർ ഇതെല്ലാം ഹൈ ആയിട്ട്, ചീസൊക്കെ നമ്മൾ ഈ ജങ്കിൽ നോക്കുമ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുക, ഒരു ലിമിറ്റ് അൺലിമിറ്റഡ് ആയിട്ടൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ഫാറ്റ് കണ്ടന്റ്, അപ്പോൾ അല്ലാതെ മുട്ടയുടെ മഞ്ഞ കഴിച്ചു എന്നും പറഞ്ഞല്ല പ്രശ്നം. ഇത്രയും ഹൈ ഫാറ്റി ആയിട്ടുള്ള ജങ്ക് കഴിക്കുന്നുണ്ട്.

0: ആ പ്രശ്നം. ഇതിലല്ലെങ്കിൽ ഷുഗർ കണ്ടന്റ് കൂടുതലായിരിക്കാം. ഈ പറഞ്ഞ നമ്മൾ ചില പാക്കറ്റ് ഫുഡിലൊക്കെ വരുന്നു ലോ ഫാറ്റ് അല്ലെങ്കിൽ ലോ ഷുഗർ എന്നൊക്കെ പറയുന്നത്, ലോ ഷുഗർ എന്ന് പറയുവാണെങ്കിൽ സോൾട്ട് കണ്ടന്റ് അവിടെ കൂടുതലായിരിക്കും, സോൾട്ട് കണ്ടന്റ് കൂടുതൽ. അപ്പം അതും ഒരു ജങ്ക് ഐറ്റം തന്നെയാണ്. അപ്പം ഇങ്ങനെ ഹൈ ആയിട്ട് പോകാതെ ഒരു ആവറേജ് പോവുകയാണെങ്കിലെല്ലാം നല്ലതാണ്.
1: നമ്മൾ കേട്ടുകൊണ്ടിരുന്ന് ഇരിക്കുന്നവർക്ക് ഇന്ന് തന്നെ കൊണ്ടുവരാവുന്ന ആരോഗ്യകരമായിട്ടുള്ള ചില ഭക്ഷണശീലങ്ങളിലെ ചില മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും?
0: അത് നമ്മുടെ ഭക്ഷണശീലങ്ങളുടെ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് ഒരാൾക്ക് ഒരു ഹെൽത്ത് വൈസൊക്കെ ഓക്കെ ആയെന്നുള്ള ഒരാൾക്കാണെങ്കിൽ ആളിപ്പോൾ കാർബ്സിൻ്റെ അളവൊക്കെ ഒരു മോഡറേറ്റിൽ പോയിട്ട് കുറച്ചൊന്ന് പ്രോട്ടീൻ ഒന്ന് ബാലൻസ് ചെയ്ത് കുറച്ച് വെജിറ്റബിൾ ഒരു പാത്രത്തിൻ്റെ പകുതി ഭാഗത്തോളം വെജിറ്റബിളൊക്കെ ഒന്ന് ആഡ് ചെയ്താൽ കുറച്ച് ഫൈബറൊക്കെ കിട്ടും. ഇങ്ങനെ ഒരു പ്ലേറ്റ് നമ്മൾ തന്നെ സെറ്റ് ചെയ്യുക. നമ്മൾക്ക് കഴിക്കാം, നമുക്ക് വേണ്ടത് എന്താ, നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചാണോ നമ്മൾ ഫുഡ് കഴിക്കുന്നത് എന്നുള്ള ഒരു നമ്മുടെ പ്ലേറ്റിൽ എന്തുണ്ട് എന്ന് ചിന്തിക്കുക. ഇപ്പോൾ ഹോട്ടലിലൊക്കെ പോയിട്ട് ചോറ് ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുകൊണ്ടിരിക്കും. അങ്ങനെ പോകുന്നതിനേക്കാളും ഒരു ലിമിറ്റിന് ചോറെടുത്തിട്ട് കുറച്ച് പ്രോട്ടീൻ, ഇപ്പോൾ ചിക്കൻ ആവാം, ഫിഷ് ആവാം, എഗ് ആവാം, അങ്ങനെ എടുക്കുക. കുറച്ച് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക, ഫൈബറും ഒക്കെ. അപ്പം ഇതെല്ലാം ചേർത്ത് ഒരു ബാലൻസ്ഡ് മീൽ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ലൈഫ് ലോങ് നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും.
1: ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുള്ള ഒരു വിഷയമാണിത്, പക്ഷേ നമ്മുടെ സമയം ഇവിടെ പരിമിതപ്പെടുകയാണ്. തീർച്ചയായും കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും പങ്കെടുത്ത ഡയറ്റീഷ്യനും കീർത്തിക്കും നന്ദി പറയുന്നു.
2: പ്രിയ ശ്രോതാക്കളെ, ശരിയായ ആഹാരം നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡയറ്റീഷ്യൻ കീർത്തി ശ്രീജിത്ത് മറുപടി നൽകിയ ഇന്നത്തെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിക്കുന്നു. സ്റ്റുഡിയോയിൽ അതിഥിക്കൊപ്പം ഉണ്ടായിരുന്നത് ഐശ്വര്യ. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ബിജു നെയ്യാറ്റിൻകര, വി സുരേഷ് കുമാർ. സ്റ്റുഡിയോയിൽ ഒപ്പം രാഖി രാജീവ്, സൗമ്യ ജേവി എന്നിവർ. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തവർക്കും കേട്ടുകൊണ്ടിരുന്നവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.
3: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 12 മണി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ 11-ാമത് വാർഷിക യോഗത്തിൽ പങ്കെടുക്കാൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ദോഹയിലെത്തി. ബാങ്കിന്റെ തന്ത്രപരമായ ദിശ, പ്രവർത്തന മുൻഗണനകൾ, ഭാവി അജണ്ട എന്നിവ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ കണ്ണൂർ ബിഷപ്പ് ഹൌസ് സന്ദർശിച്ച് ബിഷപ്പ് അലക്സ് വടക്കുംതലയുമായി സംസാരിച്ചു. രാവിലെ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് പോകും വഴിയാണ് മുഖ്യമന്ത്രി ബിഷപ്പ് ഹൌസ് സന്ദർശിച്ചത്. കണ്ണൂർ ആറളം ഫാമിലെ 6-ാം ബ്ലോക്കിലെ മോഴയാനയെ പിടികൂടുന്നതിന് നടപടി ആരംഭിച്ചതായി മന്ത്രി ഷിബു ബേബി ജോൺ. കുങ്കിയാനകളെ ആറളത്ത് എത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആയുർവേദ സ്പെഷ്യാലിറ്റി മെഗാ മെഡിക്കൽ ക്യാമ്പ് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷനും കോട്ടയം നിയോജക മണ്ഡലത്തിലെ ഗവൺമെന്റ് ആയുർവേദ സ്ഥാപനങ്ങളും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഇതുവരെ 28.26% പേർ വോട്ട് ചെയ്തു. കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ 40.88%. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ വിവിധ വികസന പദ്ധതികൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ടി ഒ മോഹനൻ എംഎൽഎ മുഖ്യമന്ത്രി വി ഡി സതീശന് നിവേദനം നൽകി. കണ്ണൂരിലെത്തിയ മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൌസിലാണ് നിവേദനം നൽകിയത്. ജപ്പാനിൽ ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ കുറാഷ് വനിതകളുടെ 78 കിലോഗ്രാം വിഭാഗത്തിൽ പിങ്കി ബെൽഹാരയ്ക്ക് വെങ്കലം. സെമിഫൈനലിൽ സുമിൻ മോയോടായിരുന്നു എതിരാളി. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടന്ന 46-ാമത് ചെസ് ഒളിമ്പ്യാഡിൽ നോന ഗപ്രന്താഷ്വിലി ട്രോഫി നിലനിർത്തിയ ഇന്ത്യൻ ചെസ് താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. അവരുടെ അഭിനിവേശവും നിശ്ചയദാർഢ്യവും മാതൃകാപരമാണെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ ഇനി ഒരു മണിക്കൂർ.

ഇന്നത്തെ ചിത്രമഞ്ജുഷയിൽ കാക്കക്കുയിൽ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രശസ്ത സംഗീത സംവിധായകൻ ആർ ഡി ബർമന്റെ സഹായിയായിരുന്ന ദീപൻ ചാറ്റർജി സംഗീത സംവിധാനം നൽകിയ അപൂർവ മലയാള ചിത്രങ്ങളിൽ ഒന്നാണ് കാക്കക്കുയിൽ. ഈ ചിത്രത്തിൽ ഗാനരചന നിർവഹിച്ചത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. ഗായകർ എം ജി ശ്രീകുമാർ, ചിത്ര, സുജാത, കല്യാണി മേനോൻ, നിഖിൽ മേനോൻ, സംഗീത സജിത് എന്നിവരാണ്. ആദ്യം എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ഫാം ടു സിറ്റി
2: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: ഇനി സുജാത പാടിയ ഗാനം

0: മിന്നലടിക്കും മേഘത്തിൽ നിന്നി വിരുങ്ങും ഗോവിന്ദ, മംഗളരസത്തിൽ പാഞ്ഞെത്തി മംഗളമരുളും ഗോവിന്ദ. എപ്പോലോ പോലോ രാധേ പോ, ഏതിട്ടി താനം തൊട്ടെന്ന നേരോ നേരോ നെഞ്ചിൽ തുള്ളാട്ടം. ഏ ഗോവിന്ദ. കാക്കക്കുയിൽ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ചിത്രമഞ്ജുഷയിൽ നിന്ന് ശ്രോതാക്കൾ കേട്ടത്. ചിത്രമഞ്ജുഷ പൂർണ്ണമാകുന്നു.
1: ചിത്രമഞ്ജുഷ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ തിരയിപ്പൂക്കൾ. ആദ്യം ഇളയരാജയും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം അവതാരം.

0: തിരയപ്പൂക്കൾ പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: പേവിഷബാധ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫാർമക്കോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ജിത എസ് സംസാരിക്കുന്നു.
2: റേബീസ് അഥവാ പേവിഷബാധ മൃഗങ്ങളിൽ നിന്ന് മറ്റു മൃഗങ്ങളിലേക്കും മനുഷ്യരിലേക്കും പകരുന്ന ഒരു രോഗമാണ്. രോഗബാധയുള്ള മൃഗങ്ങളുടെ ഉമിനീരിൽ കൂടിയാണ് ഈ രോഗം പരത്തുന്ന വൈറസ് മറ്റുള്ളവരിലേക്ക് എത്തുന്നത്. ഇന്ന് സെപ്റ്റംബർ 28 ലോക റേബീസ് ദിനമായി ആചരിക്കുന്നു. ആദ്യമായി റേബീസിനെതിരെ ഫലപ്രദമായ വാക്സിൻ അഥവാ പ്രതിരോധ കുത്തിവയ്പ് കണ്ടുപിടിച്ചത് ലോക പ്രശസ്ത ശാസ്ത്രജ്ഞൻ ലൂയി പാസ്റ്റർ ആണ്. അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ലോക റേബീസ് ദിനമായി ആചരിക്കുന്നത്. ലോകത്തുള്ള 195 രാജ്യങ്ങളിൽ ഏകദേശം 50 രാജ്യങ്ങളിൽ മാത്രമാണ് പേവിഷബാധ രോഗം ഇതുവരെ രേഖപ്പെടുത്താത്തത്. ലോകത്ത് ഒരു വർഷം പേവിഷബാധയേറ്റുള്ള മരണം 60,000 ഓരോ 10 മിനിറ്റിലും റേബീസ് മൂലമുള്ള ഒരു മരണം സംഭവിക്കുന്നു എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ പേവിഷബാധ ഒരു പ്രാദേശിക രോഗമാണ്. 96% മുകളിൽ പേവിഷബാധ രോഗം ഇവിടെ നായ്ക്കളിലൂടെയാണ് പകരുന്നത്. പൂച്ച, കുരങ്ങ്, കന്നുകാലികൾ തുടങ്ങിയവയാണ് രോഗം പരത്തുന്ന മറ്റു മൃഗങ്ങൾ. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ലോകത്തുള്ള റേബീസ് മരണങ്ങളിൽ 36% ഇന്ത്യയിലാണ്. ഇവിടെ പ്രതിവർഷം 20,000 മരണങ്ങൾ നടക്കുന്നു. രോഗം പകരുന്നത് എങ്ങനെയെന്ന് നോക്കാം. രോഗബാധയുള്ള മൃഗങ്ങളുടെ ഉമിനീരിൽ രോഗാണു കാണുന്നു. മൃഗങ്ങളുടെ കടികൊണ്ട് മാത്രമല്ല, മാന്തുന്നതിലൂടെയും നക്കുന്നതിലൂടെയും നമ്മുടെ ശരീരത്തിലുള്ള നേരിയ സൂക്ഷ്മ മുറിവുകളിലൂടെ റേബീസ് രോഗാണുക്കൾ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുന്നു. ശരീരത്തിൽ കയറിയാൽ ഈ രോഗാണുക്കൾ നാഡീകോശങ്ങളിൽ പ്രവേശിക്കുകയും തലച്ചോറിനെ ബാധിച്ച് മരണകാരണമാകുകയും ചെയ്യുന്നു. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ 100% മരണനിരക്കുള്ള രോഗമാണിത്. ഇതാണ് ഈ രോഗത്തിന്റെ ഭീകരത വെളിപ്പെടുത്തുന്ന വസ്തുത. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷമാകാൻ എടുക്കുന്ന സമയമാണ് ഇൻകുബേഷൻ കാലയളവ്. ഇത് സാധാരണഗതിയിൽ 1 മാസം മുതൽ 3 മാസം വരെ എടുക്കാറുണ്ട്. എന്നാൽ 2 ആഴ്ച മുതൽ 6 വർഷം വരെയും നീണ്ട സാഹചര്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പേവിഷബാധയുള്ള മൃഗങ്ങളുമായുള്ള സമ്പർക്കത്തിന് ശേഷം എടുക്കുന്ന പ്രതിരോധം അഥവാ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എത്രയും വേഗം എടുക്കേണ്ടതാണ്. അല്പം വൈകി എന്ന് കരുതി എടുക്കാതിരിക്കുകയും ചെയ്യരുത്. ഇൻക്യുബേഷൻ കാലയളവ് ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കാൻ കാരണം കടിച്ച സ്ഥലം, ശരീരത്തിൽ പ്രവേശിച്ച വൈറസിന്റെ അളവ്, രോഗിയുടെ ആരോഗ്യാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടാണ്. മസ്തിഷ്കത്തോട് ചേർന്ന ശരീരഭാഗങ്ങളിൽ ഏൽക്കുന്ന കടിയും കടിയുടെ വ്യാപ്തിയും രോഗാവസ്ഥയിൽ എത്തിക്കാൻ എടുക്കുന്ന കാലയളവ് കുറയ്ക്കുന്ന വസ്തുതകളാണ്. ഉദാഹരണത്തിന്, മുഖത്തും കൈകളിലും ഏൽക്കുന്ന കടി രോഗാണു വേഗം മസ്തിഷ്കത്തെ ബാധിക്കുന്നതിനും വേഗത്തിൽ രോഗാവസ്ഥയിലേക്ക് എത്തിക്കുന്നതിനും കാരണമാകുന്നു. രോഗബാധയുള്ള മൃഗങ്ങളുടെ ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? രോഗബാധയുള്ള നായ്ക്കൾ 2 തരത്തിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കാറുണ്ട്. തളർച്ച ബാധിച്ച് ശാന്തമായ പെരുമാറ്റ രീതിയിലേക്ക് മാറുന്നവയും ആക്രമണ സ്വഭാവത്തിലേക്ക് മാറി പ്രകോപനമില്ലാതെ തന്നെ മനുഷ്യരെയും മൃഗങ്ങളെയും കടിക്കുന്നവയും. പൂച്ചകളിലും രോഗബാധ ഉണ്ടാകുകയും അതിയായ ആക്രമണ സ്വഭാവത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. പേവിഷബാധയേറ്റ കന്നുകാലികളുടെ

0: ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിക്കുന്നത്. രോഗപ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. നമ്മുടെ രാജ്യത്ത് പേവിഷബാധ ഒരു പ്രാദേശിക രോഗമായതുകൊണ്ട് കടിയേറ്റ ഉടൻ തന്നെ രോഗപ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. രോഗപ്രതിരോധ ചികിത്സയിൽ മൂന്ന് ഘടകങ്ങളുണ്ട്. ഒന്നാമത്തേതും വളരെ പ്രാധാന്യമുള്ളതുമായ കാര്യം മുറിവേറ്റ ഭാഗം നന്നായി കഴുകുക എന്നതാണ്. മുറിവേറ്റ ഭാഗത്ത് നിന്ന് മൃഗത്തിന്റെ ഉമിനീരിന്റെ അളവ് പരമാവധി കുറച്ച് ശരീരത്തിൽ പ്രവേശിക്കുന്ന വൈറസിന്റെ അളവ് കുറയ്ക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അതിന് മുറിവേറ്റ ഭാഗം പൈപ്പ് വെള്ളത്തിനടിയിൽ പിടിച്ച് സോപ്പ് ഉപയോഗിച്ച് കുറഞ്ഞത് 15 മിനിറ്റ് നേരമെങ്കിലും നല്ലതുപോലെ കഴുകണം. ആ സമയത്ത് സോപ്പ് ലഭ്യമല്ലെങ്കിൽ പൈപ്പ് വെള്ളത്തിനടിയിൽ പിടിച്ച് വെറും വെള്ളത്തിലായാലും 15 മിനിറ്റ് നേരം കഴുകണം. ഇത് മുറിവിലൂടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന വൈറസിന്റെ അളവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായകരമായ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യം ചെയ്യേണ്ടതുമായ കാര്യമാണ്. കടിയേറ്റ വ്യക്തിയെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സുപ്രധാനമായ ഈ ഒരു ഘട്ടം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഇത് നാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമതായി, ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന മരുന്ന് കുത്തിവെക്കുക എന്നതാണ്. ഇത് മുറിവേറ്റ ഭാഗത്തെ വൈറസിനെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. മൂന്നാമത്, വാക്സിനേഷൻ അഥവാ രോഗപ്രതിരോധ കുത്തിവയ്പ്പാണ്. ലോകാരോഗ്യ സംഘടന രണ്ടു തരം വാക്സിനേഷൻ മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഒന്നാമത്തേത് രോഗം പിടിപെടാൻ സാധ്യതയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള പ്രീ എക്സ്പോഷർ അഥവാ രോഗ സമ്പർക്കത്തിന് മുൻപേ എടുക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പാണ്. ഇത് 3 ഡോസുകളാണ് ഉള്ളത്. രോഗസമ്പർക്കം ഉണ്ടായതിനു ശേഷം എടുക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പാണ് രണ്ടാമത്തെ മാർഗം. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകളിലാണ് കുത്തിവയ്പ്പ് ഇപ്പോൾ പേശികളിൽ എടുക്കുന്നത്. അത് 5 ഡോസുകളാണ് ഉള്ളത്. ബാക്കി എല്ലാവർക്കും ചർമ്മത്തിനിടയിലാണ് കുത്തിവയ്പ്പ് നൽകുന്നത്. അത് 4 ഡോസുകളാണ് ഉള്ളത്. വാക്സിനേഷന്റെ ഫലപ്രാപ്തി കുറയാതെ തന്നെ മരുന്നിന്റെ അളവും തവണകളും കുറയ്ക്കാൻ ചർമ്മത്തിനിടയിൽ എടുക്കുന്ന കുത്തിവയ്പ്പ് സഹായിക്കുന്നു. വാക്സിൻ 2 ഡിഗ്രി മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് ഊഷ്മാവിൽ സംഭരിക്കുക എന്നത് മരുന്നിന്റെ ഫലപ്രാപ്തി നിലനിർത്താൻ വേണ്ട കാര്യമാണ്. വാക്സിൻ കൊണ്ട് 100% പ്രതിരോധിക്കാവുന്ന ഒരു രോഗമായിട്ടാണ് റേബീസിനെ കണക്കാക്കുന്നത്. എന്നാൽ മുൻപ് സൂചിപ്പിച്ചതുപോലെ മുറിവ് ഉചിതമായി കഴുകി പരിചരിക്കാത്തതും അപൂർണവും വൈകുന്നതുമായ പ്രതിരോധ കുത്തിവയ്പ്പും അപര്യാപ്തമായ വാക്സിൻ സംഭരണവും 100% ഫലപ്രാപ്തിക്ക് നേരിടുന്ന വെല്ലുവിളികളാണ്. രോഗപ്രതിരോധ കുത്തിവയ്പ്പ് രോഗമരണങ്ങൾ ഒഴിവാക്കുമെങ്കിലും രോഗനിയന്ത്രണം സാധ്യമാക്കുന്നില്ല. അതിന് രോഗ ഉറവിടങ്ങളായ മൃഗങ്ങളുടെ എണ്ണത്തിലുള്ള നിയന്ത്രണവും അവയിലുണ്ടാക്കുന്ന രോഗനിയന്ത്രണവുമാണ് ഫലപ്രദമായ മാർഗം. മൃഗങ്ങളിലെ രോഗം നിയന്ത്രിക്കാൻ അവയ്ക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുക എന്നതാണ് മാർഗം. രോഗവ്യാപനമുള്ള പ്രദേശങ്ങളിൽ 70% നായ്ക്കളിലെങ്കിലും പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുക എന്നതാണ് മനുഷ്യരിലേക്ക് രോഗം പിടിപെടാതിരിക്കാനുള്ള ഫലപ്രദമായ രീതിയായി ലോകാരോഗ്യ സംഘടന പറയുന്നത്. നായ്ക്കളുടെ എണ്ണത്തിലുള്ള നിയന്ത്രണവും അതീവ പ്രധാനമായ കാര്യമാണ്. കേരളത്തിലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും തെരുവ് നായ്ക്കളിൽ നടത്തിയ പരിശോധനയിൽ 25% മുതൽ 50% നായ്ക്കളിലും പേവിഷബാധ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഒരു നായയിൽ നിന്ന് മറ്റൊരു നായയിലേക്ക് ഈ രോഗം വളരെ വേഗം പകരും എന്നതുകൊണ്ട് തന്നെ ഈ കണക്കുകൾ കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തെരുവ് നായ്ക്കളുടെ എണ്ണം കുറയ്ക്കാൻ ABC പ്രോഗ്രാം അഥവാ ആനിമൽ ബേർത്ത് കൺട്രോൾ പ്രോഗ്രാം എന്ന പേരിൽ കേന്ദ്ര സർക്കാർ 2001 തന്നെ മാർഗരേഖ രൂപീകരിച്ചിരുന്നു. നായ്ക്കളുടെ പ്രത്യുൽപാദന നിയന്ത്രണത്തിലൂടെ റേബീസ് രോഗം തടയുകയാണ് ഇതിന്റെ ലക്ഷ്യം. കേരളത്തിൽ ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. ഇതിൽ തെരുവ് നായ്ക്കളെ പിടിക്കുകയും വന്ധ്യംകരണം നടത്തി അടയാളപ്പെടുത്തിയ ശേഷം പ്രതിരോധ കുത്തിവയ്പ്പ് നൽകി അവയെ ആവാസ വ്യവസ്ഥയിൽ തന്നെ തിരിച്ചുവിടുന്നതുമാണ് ഈ പദ്ധതി. എന്നാൽ ABC പ്രോഗ്രാമിലൂടെ തെരുവ് നായ്ക്കളുടെ എണ്ണത്തിലെ നിയന്ത്രണം നടപ്പാക്കാൻ തടസ്സങ്ങളായി നിൽക്കുന്നത് ഇതിലേക്കുള്ള അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവ്, ധനസഹായ അഭാവം, പരിശീലനം ലഭിച്ച ആളുകളുടെ അഭാവവും ഇച്ഛാശക്തിക്കുറവും, പ്രവർത്തന ഏകോപനത്തിലെ പിഴവ്, മൃഗസ്നേഹികളുടെ ഇടപെടൽ, രോഗഭീകരതയെക്കുറിച്ചുള്ള അവബോധമില്ലായ്മ, പ്രതിരോധ കുത്തിവയ്പ്പ് നൽകാതെ നിരുത്തരവാദപരമായ വളർത്തുമൃഗങ്ങളുടെ ഉടമസ്ഥത, മതിയായ നിയമനിർമ്മാണങ്ങളിലെ പോരായ്മ എന്നിവയെല്ലാമാണ്. സുപ്രീംകോടതി റേബീസ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1, ABC പദ്ധതി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സഹകരണത്തോടെ കാര്യക്ഷമമാക്കുക. 2, ആക്രമണ സ്വഭാവവും രോഗം സ്ഥിരീകരിച്ചതുമായ മൃഗങ്ങളെ തിരിച്ച് തെരുവുകളിൽ വിടാതെ അവയെ പ്രത്യേക പാർപ്പിട സജ്ജീകരണത്തിലേക്ക് മാറ്റുക. 3, തെരുവ് നായ്ക്കൾക്ക് നിശ്ചിത സ്ഥലങ്ങളിൽ മാത്രം ഭക്ഷണം നൽകുക. അതുവഴി പൊതുവിടങ്ങളിൽ ഭക്ഷ്യ ലഭ്യത കുറച്ച് തെരുവ് നായ്ക്കളെ ആകർഷിക്കുന്നത് തടയുക. ഇത് ലംഘിക്കുന്നവർക്ക് നിയമ നടപടികൾ നേരിടേണ്ടതാണെന്നും അറിയിച്ചു. 4, ഈ ഉദ്യമത്തിന് പിന്തുണ നൽകാൻ ദേശീയ നയരൂപീകരണവും അടിസ്ഥാന സൗകര്യ സജ്ജീകരണവും ഉറപ്പാക്കാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. പേവിഷബാധയെന്ന രോഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു അവികസിത ജീവിത നിലവാരത്തിൽ നിന്നും നാം മെച്ചപ്പെട്ട ആരോഗ്യപരമായ ഒരു സാമൂഹിക പശ്ചാത്തലത്തിലേക്ക് മാറേണ്ടതുണ്ട്. അതിനായി പൊതുജനങ്ങളും ഭരണകൂടവും ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണ്. രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പിൻബലത്തിൽ ഇതിന് അനുകൂലമായ നയരൂപീകരണവും ആവശ്യമാണ്.
1: പേവിഷബാധ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫാർമക്കോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ജിത എസ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: എയ്ഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നതെങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം റോക്ക് ആൻഡ് റോൾ എന്ന ചിത്രത്തിന് വേണ്ടി മധു ബാലകൃഷ്ണനും സുജാതയും പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ജപ്പാനിൽ ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 മെഡലുകൾ. 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിൽ ഇഷ സിംഗ് വെള്ളിയും കുറാഷ് വനിതകളുടെ 78 കിലോഗ്രാം വിഭാഗത്തിൽ പിങ്കി ബൽഹാര വെങ്കലവും സ്വന്തമാക്കി. രാജ്യരക്ഷാ മന്ത്രാലയ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് US ജനപ്രതിനിധി സഭയിലെ ഉഭയകക്ഷി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ വ്യാവസായിക സാങ്കേതിക സഹകരണത്തിന് പ്രത്യേക ഊന്നൽ നൽകി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തത്തെക്കുറിച്ചായിരുന്നു ചർച്ചയെന്ന് മന്ത്രാലയം അറിയിച്ചു. പുനരുപയോഗ ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ സൌരോർജ്ജ പ്ലാന്റിന്റെയും കാർഗോ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന പേ വിഷബാധ മുക്ത കേരളം തീവ്രയജ്ഞ വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4ാം ഘട്ടത്തിന് തുടക്കമായി. 1 മാസം നീളുന്ന വാക്സിനേഷൻ ഡ്രൈവ് മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. കർഷക സുരക്ഷ, വന്യജീവി സംഘർഷം, ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ. മന്ത്രി ഷിബു ബേബിജോൺ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ മന്ത്രി ടി സിദ്ദിഖ് അധ്യക്ഷനാകും. സ്വച്ഛതാ കി സേവ ക്യാമ്പയിന്റെ ഭാഗമായി തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. തൊടുപുഴ KSRTCയുടെയും ശാന്തിഗിരി കോളേജ് NSS വോളണ്ടിയർമാരുടെയും സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. ലോക കേരളസഭയ്ക്ക് പകരം ഒരു ബദൽ സംവിധാനം വേണമെന്ന് വേൾഡ് KMCC. ലോക കേരളസഭ പ്രവാസി സമൂഹത്തെ ഏകോപിപ്പിക്കുന്നതിന് ആശയരൂപീകരണത്തിനും ഒരു വേദിയാണെന്നും KMCC അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് നാളെ മുതൽ 3 ദിവസം ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക്.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ഇനി രഞ്ജൻ രാജന്റെ സംഗീതത്തിൽ വിജയ് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, ചിത്രം ജോസഫ്.

ബി കെ ഹരിനാരായണൻ ഗാനങ്ങൾ രചിച്ച ഏതാനും ചലച്ചിത്ര ഗാനങ്ങളാണ് ഏകധാരയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഗോപി സുന്ദറിൻ്റെ സംഗീതത്തിൽ സിതാര കൃഷ്ണകുമാർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം മധുര രാജ.

0: പൂജ വരെയല്ലേ, വീട്ടിലേക്ക് കുറച്ച് പുതിയ വിളക്കുകളൊക്കെ വാങ്ങണം.
1: വിളക്ക് മാത്രമല്ല, കുക്ക്വെയർസും ഹോം ഡെക്കേഴ്സും ഒക്കെ വാങ്ങാം. അത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ട്. എം ആർ പി ഹോം നീഡ്സ് ബ്രാസ് മേള അടിപൊളി. 5000 രൂപയ്ക്ക് മോൾ ഷോപ്പ് ചെയ്താൽ ആകർഷകമായ ക്യാഷ് ഡിസ്കൗണ്ട്. ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. എം ആർ പി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: ഏകതാര തുടരുന്നു. ഇനി മഞ്ജരിയും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഹൗ ഓൾഡ് ആർ യു. ഈ ചിത്രത്തിന് ഗാനത്തിന് സംഗീതം നൽകിയത് ഗോപി സുന്ദർ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
0: ഏകധാര തുടരുന്നു. ദീപക് ദേവിന്റെ സംഗീതത്തിൽ നജീം അർഷാദും ഗായത്രി സുരേഷും ദീപക് ദേവും പാടിയ ഗാനം ചിത്രം ഇതിഹാസം.

0: അടുത്ത ഗാനം ഫ്രാങ്കോവും സംഘവും പാടിയത്. ഗാനത്തിന്റെ സംഗീതം ഗോപി സുന്ദർ, ചിത്രം ജമുന പ്യാരി.
1: തൃശ്ശൂർ പുരങ്ങട്ട മണ്ഡലയാ നിന്റെ പാലുമ പൊട്ടിക്കിട്ടുണ്ട്.

ചലച്ചിത്രഗാന രചയിതാവ് ബി കെ ഹരിനാരായണൻ രചിച്ച ഏതാനും ഗാനങ്ങളാണ് ഏകതാരയിൽ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഏകതാര പൂർണ്ണമാകുന്നു.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പരിചയമാണല്ലോ. ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ, താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
3: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
3: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
4: 8281420305.
3: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10 മണിക്ക്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇഷാ സിംഗിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. കൃത്യതയും സ്ഥിരതയുമാണ് നേട്ടത്തിന് കാരണമെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സെൻസസിൽ പങ്കെടുക്കേണ്ടത് രാജ്യത്തെ എല്ലാ പൌരന്മാരുടെയും കടമയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെൻസസിൽ പങ്കെടുക്കാൻ എല്ലാവരും സമയം കണ്ടെത്തണമെന്നും രാജ്യത്തിന്റെ ഭാവി സംബന്ധിച്ച കൃത്യമായ ചിത്രം രൂപപ്പെടുത്താൻ ഈ പങ്കാളിത്തം സഹായിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. രാജ്യത്ത് 100 കോടിയിലധികം ആളുകൾക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. 60 കോടിയിലധികം പൌരന്മാർക്ക് 500,000 രൂപയുടെ ആരോഗ്യ സുരക്ഷാ പരിരക്ഷ, 25 കോടി ആളുകൾക്ക് ESI ആരോഗ്യ സുരക്ഷ, 80 കോടിയിലധികം ആളുകൾക്ക് സൌജന്യ ഭക്ഷ്യദാനം ധാന്യം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. നാളെയാണ് വോട്ടെണ്ണൽ. കണ്ണൂർ വിമാനത്താവളത്തിന്റെ സമഗ്ര വികസനത്തിന് 1 വർഷത്തിനകം പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. റൺവേ വികസനത്തിന് സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ 1 മാസത്തിനകം തീരുമാനമെടുക്കും, മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ മട്ടന്നൂരിൽ മുഖ്യമന്ത്രി വി ഡി സതീശന് നേരെ BJP പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഇന്ന് MS സ്വാമിനാഥൻ അനുസ്മരണ ദിനം. പട്ടിണിയുടെയും ക്ഷാമത്തിന്റെയും നാളുകളിൽ നിന്ന് ഇന്ത്യയെ ഭക്ഷ്യസ്വയം പര്യാപ്തതയുടെ സമൃദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹാനായ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ രണ്ടാംഘട്ടത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു. മേയർ VV രാജേഷ് ഓപ്പറേഷൻ തൂഫാൻ പതാക ഉയർത്തി. പ്രധാന വാർത്തകൾ ഇനി വൈകുന്നേരം 5 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: ഹലോ ഡോക്ടർ,
2: നമസ്കാരം. പ്രിയ ശ്രോതാക്കളെ, കുട്ടികളിലും കൗമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന, സ്വഭാവരീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം പ്രൊഫസറും ശിശു മാനസികാരോഗ്യ വിദഗ്ധനും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയുമായ ഡോക്ടർ ജയപ്രകാശ് ആർ മറുപടി നൽകിയ ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
3: നമ്മുടെ കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയും നന്മയും നിറഞ്ഞ ഭാവിയാണ് ഏത് സമൂഹത്തിന്റെയും ഏറ്റവും വലിയ സമ്പത്ത്. എന്നാൽ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ചില കുട്ടികളിൽ കണ്ടുവരുന്ന അക്രമവാസനകളും പെരുമാറ്റ വൈകല്യങ്ങളും മാതാപിതാക്കളെയും സമൂഹത്തെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഒരു കുട്ടി തെറ്റായ സ്വഭാവ രീതികളിലേക്ക് തിരിയുന്നതിന്റെ പ്രാരംഭ ലക്ഷണങ്ങളെ എങ്ങനെ തിരിച്ചറിയാം, സമയോചിതമായ ഇടപെടലുകളിലൂടെയും തെറാപ്പികളിലൂടെയും അവരെ എങ്ങനെ സ്നേഹത്തോടെയും ശരിയായ ദിശയിലൂടെയും നയിക്കാം, ഈ അതിഗൗരവമേറിയ വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്നതിനായി ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക്സ് വിഭാഗം പ്രൊഫസറും ശിശു മാനസികാരോഗ്യ വിദഗ്ധനും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയുമായ ഡോക്ടർ ജയപ്രകാശ് ആറാണ്. സർ, നമ്മൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആദ്യം ഉണ്ടാകാനിടയുള്ള ഒരു സംശയം എന്തെന്ന് വെച്ചാൽ, കുട്ടികളിലെ ക്രിമിനൽ പ്രവണതകൾ അല്ലെങ്കിൽ അക്രമവാസന ഒക്കെ ഈ പാരന്റ്സിന്

0: അനുസരണയില്ല എന്നുള്ള തെറ്റായ ധാരണയിൽ കുട്ടിയെ ഉപദ്രവിക്കാൻ സാധ്യത തുടങ്ങുന്ന പ്രായമാണ് ഈ 2, 3, 4 വയസ്സുകളിൽ. ഇത് ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമാണോ അതോ പ്രായത്തിൻ്റെ പ്രത്യേകതയാണോ എന്ന് തിരിച്ചറിയുന്നതിനുള്ള ഒരു വളരെ എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ എല്ലാ അമ്മമാർക്കും പേരൻസിനും ശ്രദ്ധിച്ചാൽ മതിയാകും. അതായത് ഈ 2 വയസ്സ്, 3 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സിലേക്ക് എത്തുമ്പം ഈ വികൃതി സ്വഭാവവും അക്രമ സ്വഭാവവും കൂടി വരുന്നോ 4 വയസ്സ്, 5 വയസ്സെത്തിയപ്പം, അതോ പഴയതിൽ നിന്ന് കുറഞ്ഞു വരുന്നോ? അപ്പോൾ ചില അമ്മമാർ പറയും, സാറേ 4 വയസ്സിലുള്ളതിനേക്കാളും കൂടുതലാണ് ഇപ്പോഴെന്ന് പറയും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ADHD എന്ന് പറയുമ്പോഴാണ്. 4 വയസ്സ് കഴിയുമ്പോൾ കുറഞ്ഞു വരുന്നെങ്കിൽ അത് വളർച്ചാഘട്ടത്തിൻ്റെ സ്വാഭാവികമായ ഒരു വികൃതി സ്വഭാവമാണ്. നമ്മൾ ശിശു മനഃശാസ്ത്രത്തിൽ അതിനെ TRIBLE 2 എന്നാണ് വിളിക്കുന്നത്. 2, 3, 4 വയസ്സുള്ള. അപ്പോൾ ഈ പ്രായത്തിലെ കുട്ടികളെ ആക്രമിച്ച് അടിച്ച് ശിക്ഷിച്ച് കുട്ടിയെ നിയന്ത്രിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ അത് കുട്ടിയുടെ സ്വാഭാവികമായ വളർച്ചാ പ്രക്രിയയുടെ പ്രത്യേകതയാണ്. അതിനെ നമ്മൾ ഉപദ്രവിച്ച് നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. പകരം ഈ പ്രായത്തിൽ 2, 3, 4 വയസ്സുള്ള ഈ വികൃതിക്ക് നമ്മൾ വാശിക്ക് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. വാശിക്ക് എന്തിനാണോ വാശി പിടിക്കുന്ന ആ കാര്യം സാധിച്ചു കൊടുക്കരുത്. അതേസമയത്ത് തന്നെ കുട്ടിക്കിഷ്ടമുള്ള മറ്റേതെങ്കിലും ഒരു കാര്യത്തിലേക്ക് കുട്ടിയുടെ ശ്രദ്ധ തിരിച്ചുവിടുകയും വേണം. ആ രീതിയിലുള്ള ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ബിഹേവിയറിലായിട്ടുള്ള ഒരു രീതിയാണ് വേണ്ടത്.
1: ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ജയപ്രകാശ് ഡോക്ടറാണ് നമ്മോടൊപ്പം ഉള്ളത്, ചോദിച്ചോളൂ.
0: പറയൂ അമ്മ.
2: ചോദിക്കാനാണ്, അവൻ 8 വയസ്സായതേയുള്ളൂ, പക്ഷെ അവൻ എല്ലാ കാര്യത്തിനും കള്ളത്തരം പറയുന്ന ഒരു സ്വഭാവം. അവന് നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന കാര്യം അതിനവൻ കള്ളത്തരം പറയുന്നു. അത് എത്ര തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തപ്പോ അവന് മനസ്സിലാകുന്നേ ഇല്ല. എന്തെങ്കിലും സാധനം നശിപ്പിച്ചാൽ അവനല്ല എന്നുള്ള മറ്റിലാണ് അവൻ സംസാരിക്കുന്നത്.
0: അക്രമ സ്വഭാവം ഉണ്ടാമ്മ? ഉപദ്രവിക്കുന്ന സ്വഭാവം ഉണ്ടോ? മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന സ്വഭാവം ഉണ്ടോ?
2: ഉപദ്രവിക്കുന്ന ക്ലാസ്സിൽ നിന്ന് പരാതിയൊക്കെ കേൾക്കാറുണ്ട്.
0: ഓ, അത് ശരി. വീട്ടിലുള്ളവരെ ഉപദ്രവിക്കുന്ന സ്വഭാവം ഉണ്ടോ?
2: വീട്ടില് നമ്മൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് കരയുന്ന സ്വഭാവമുണ്ട്. ആശുപത്രി കരയാറുണ്ട്, പക്ഷെ മുതിർന്നവർ ഉപദ്രവിച്ചില്ല.
0: ശരി ശരി. സാധനങ്ങൾ നശിപ്പിക്കാറുണ്ടോ? എടുത്തെറിഞ്ഞ് റിമോട്ടൊക്കെ
2: എടുത്തെറിയാറൊക്കെ ഉണ്ട് സാധനങ്ങൾ.
0: മോഷണ സ്വഭാവം ഉണ്ടോ?
2: മോഷണ സ്വഭാവം ഒന്നും ഇല്ല. ഒരിടത്ത് ഇങ്ങനെ കാണിച്ചപ്പോ അവര് തമ്മിൽ കളിക്കുന്ന, അനിയനും ചേട്ടനും തമ്മിൽ കളിക്കുന്ന കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്.
0: ഏതെങ്കിലും തരത്തില് മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന സ്വഭാവം ഉണ്ടോ?
2: ഇല്ല ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല.
0: സ്കൂളിൽ നിന്ന് പരാതി വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സ്കൂളിലെ പ്രശ്നം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അതാണ് സൂചന. ഇത്തരത്തിലുള്ള സ്വഭാവ രീതി 11 വയസ്സിലുള്ള കുട്ടികളിൽ കാണുന്നത് പിന്നെ നമ്മൾ കോണ്ടാക്ട് ഡിസോർഡർ എന്നാണ് പറയുന്നത്. അതായത് കുട്ടികളിലെ കുറ്റവാസന സ്വഭാവ രീതിയുടെ ആദ്യ സൂചനകളാണിത്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടിയെ ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്. 8 വയസ്സായതേയുള്ളപ്പോൾ അതുപോലെ മുഖത്ത് നോക്കി കള്ളം പറയുന്നു, അതുപോലെ ക്ലാസ്സിൽ മറ്റുള്ളവരെ കുട്ടികളെ ഉപദ്രവിക്കുന്നു. ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ സാധാരണഗതിയിൽ നമ്മൾ കോണ്ടാക്ട് ഡിസോർഡറിന്റെ സൂചനകളാണ്, ആദ്യ സൂചനകളാണ്. തുടർന്ന് നമ്മൾ ചിലപ്പം കുട്ടികളിൽ അക്രമവാസന കൂടാൻ സാധ്യതയുണ്ട്, വീട്ടിൽ അക്രമവാസന വരാൻ സാധ്യതയുണ്ട്, മോഷണം നടത്താൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള സ്വഭാവ രീതികളൊക്കെ ഇത്തിരി കൂടെ വലുതാകുന്ന ഘട്ടത്തിൽ ചില കുട്ടികൾ ഈ ഇപ്പം അമ്മ പറഞ്ഞതുപോലുള്ള സ്വഭാവ രീതിയുള്ള കുട്ടികളിൽ ഇത്തിരിയും കൂടെ മുതിർന്ന പ്രായത്തിലെത്തുമ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്വഭാവ രീതികളും കൂടെ കാണാറുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിലെ കുറ്റവാസനയുടെ ആദ്യ സൂചനകളാണ്, പ്രത്യേകിച്ച് മുഖത്ത് നോക്കി കള്ളം പറയുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടിയെ നമുക്ക് മാനസികാരോഗ്യ വിദഗ്ധനെ കാണിക്കണം. അങ്ങനെ കാണിച്ച് ചികിത്സിക്കുന്നതാണ് നല്ലത്. ഓക്കെ
1: ഓക്കെ, വിളിച്ചതന്നെ നന്ദി. സർ, ഒരു കുട്ടിക്ക് സാധാരണ കാണുന്ന ദേഷ്യവും ഭാവിയിൽ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാവുന്ന അക്രമവാസനയും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്താണ്?
0: ഈ പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ടുന്നത് ഇപ്പം ഈ അമ്മ വിളിച്ച സ്വഭാവ രീതികൾ സ്കൂളിലുണ്ട്. അപ്പോൾ സ്കൂളിൽ നിന്ന് പരാതി വരുന്നു, വീട്ടിൽ നിന്ന് പരാതി വരുന്നു, ഇതേ സ്വഭാവങ്ങൾ വീട്ടിൽ തുടങ്ങുന്നു, അക്രമ സ്വഭാവം. അപ്പോൾ 4 കാര്യങ്ങൾ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 1, കള്ളം പറയുന്ന സ്വഭാവം. ഇപ്പം ഈ പറഞ്ഞ കുട്ടിക്ക് കള്ളം പറയുന്ന സ്വഭാവമുണ്ട്. 2, മോഷണ സ്വഭാവം. പൈസ വെച്ചിരിക്കുന്നത് മോഷ്ടിക്കുന്നു, അത് 1 രൂപ എടുത്തോ 100 രൂപ എടുത്തോ എന്നുള്ളതല്ല, മോഷണ സ്വഭാവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. 3 കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ നശിപ്പിക്കുന്നു, സാധനങ്ങൾ പറക്കി എറിയുന്നു. ചില വീടുകളിലൊക്കെ റിമോട്ട് ഇടയ്ക്കിടയ്ക്ക് മേടിക്കേണ്ടി വരും. റിമോട്ട് എറിഞ്ഞു പൊട്ടിക്കലായിരിക്കും ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ. മൊബൈൽ എറിഞ്ഞു പൊട്ടിക്കുക, സാധനങ്ങൾ പറക്കി എറിയുക, ഉപദ്രവിക്കുക. 4 പറഞ്ഞാൽ ഉപദ്രവിക്കുക എന്നുള്ളത്. ഇപ്പം ലൈംഗ് സ്റ്റീലിംഗ് അഗ്രഷൻ വയലൻസ്. അക്രമം എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു, അത് വീട്ടിലെ കുട്ടികളെ ആകാം, പേരൻസിനെ ആകാം, ഗ്രാൻഡ് പേരൻസിനെ ആകാം, മറ്റുള്ളവരെ. പിന്നെ അതുപോലെ സ്കൂളിൽ ഉപദ്രവിക്കുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള സ്വഭാവ രീതികൾ വളരെ ക്രമമായി വികസിച്ചു വരും. പിന്നെ ആ കുട്ടിയുടെ തന്നെ സ്വഭാവ രീതിന്റെ അക്രമ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന സ്വഭാവ രീതി. എനിക്ക് ഒരിക്കലും എനിക്കൊരു കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ അമ്മ പറഞ്ഞു, സാറേ

0: ഇവൻ ഭയങ്കരമായിട്ട് മൃഗങ്ങളെ ഉപദ്രവിക്കുന്നെന്ന് പറഞ്ഞ് എന്താ ഹിസ്റ്ററി ചോദിച്ചു വന്നപ്പം പറയുന്നത് ഇവൻ ഈ പൂച്ചയുടെ വാലൊക്കെ ഈ ഡോറിൻ്റെ ഇടയിൽ കയറ്റി വെച്ചിട്ട് ഡോറങ്ങ് അടയ്ക്കും. ഇപ്പോൾ പൂച്ച പ്രാണരക്ഷാർത്ഥം കരയുമ്പോഴത്തേക്ക് അമ്മ ചോദിക്കും എന്തടാ പൂച്ച കരയുന്നത്, എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഈ പുള്ളിയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ 10 വയസ്സായിരിക്കും കുട്ടിക്ക്. ആ കുട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദന കൊണ്ട് ഒരാൾ നിലവിളിക്കുമ്പോൾ ആ നിലവിളി കേൾക്കുമ്പോൾ ഒരു ലഹരി പോലെ തോന്നും അവർക്ക്. അത്തരത്തിലുള്ള ക്രൂരമായ അക്രമ സ്വഭാവം. പിന്നെ ചില അമ്മമാർ കുട്ടികളെ പറ്റി പറയുന്നത് സാറേ ഇവൻ വീട്ടിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും പട്ടിയും പൂച്ചയും വീട്ടിൻ്റെ അടുത്തൊന്നും വരത്തില്ലെന്ന് പറയും. അവൻ വീട്ടിലുണ്ടെന്ന് പട്ടികൾക്കും പൂച്ചയ്ക്കും അറിയാം, അതുകൊണ്ട് എറിയുന്നു. എറിയുമ്പോൾ ഏറുകൊണ്ട് ഓടുന്ന നായ, നിലവിളിച്ചുകൊണ്ട് ഓടുന്ന നായ, ഒരു കാലും മടന്തിക്കൊണ്ട് ഓടുന്ന നായയെ കാണുമ്പോൾ പുള്ളിക്കൊരു സന്തോഷമായിരിക്കും, ലഹരി പോലെയായിരിക്കും. അങ്ങനത്തെ അക്രമ സ്വഭാവങ്ങൾ ഞാനീ പറഞ്ഞ രീതിയിലുള്ള സ്വഭാവ രീതികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്രമ സ്വഭാവത്തിന്റെ ലക്ഷണങ്ങളാണ്, കുറ്റവാസനയുടെ പ്രാരംഭ ലക്ഷണങ്ങളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
1: നമുക്ക് അടുത്ത കോളറിലേക്ക് പോവാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലം പറയാമോ?
2: എന്റെ പേര് മീര, ഞാൻ തിരുവനന്തപുരത്ത് മലയങ്കി.
1: ഓക്കെ, ആയിക്കോട്ടെ, സംസാരിച്ചോളൂ.
0: പറയാമോ
2: സാർ, എന്റെ കൊച്ചുമകൾക്ക് വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. കുട്ടിക്ക് ഇപ്പൊ 3 വയസ്സുണ്ട്. US ലാണ് അവർ താമസിക്കുന്നത്. പക്ഷെ ഇടയ്ക്ക് നാട്ടിൽ വന്നിരുന്നു. ഇപ്പൊ കയ്യിൽ എന്ത് കെട്ടിയിരുന്നു അത് എറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊച്ചുകുട്ടികളെയാണ് കൂടുതൽ ഏത് കുഞ്ഞുങ്ങളെ കണ്ടാലും അവരുടെ മുടി പിടിച്ച് വിളിക്കുക, അടിക്കുക, പിടിച്ച് തള്ളുക, അങ്ങനെ എത്ര നമ്മൾ ഒതുക്കി നിർത്തിയാലും അവള് കൈ വിടുവിച്ച് ഓടിച്ചെന്നതിനെ മറ്റേ കുട്ടികളെ ഉപദ്രവിക്കുക, ഇങ്ങനെ ഒരു വികൃത സ്വഭാവമായിട്ട് നമുക്ക് തോന്നുന്നു. അങ്ങനെയാ കാണിക്കുന്നത്.
0: ഈ കുട്ടി ആരുടെ കൂടെ അമ്മ ഇപ്പൊ ഉള്ളത്?
2: കുട്ടികളുടെ അച്ഛനും അമ്മയുടെയും കൂടെയാണ് ഉള്ളത്,
0: US ലാണോ ഉള്ളത്? 3 വയസ്സിലുള്ള ഈ പറഞ്ഞ വികൃതി സ്വഭാവം, മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന സ്വഭാവമൊക്കെ ഉള്ള കുട്ടികളെ നമ്മൾ പ്രത്യേകിച്ച് കുറ്റവാസനയുള്ള കുട്ടികളെന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നില്ല. 2, 3, 4 വയസ്സിലുള്ള കുട്ടികളിൽ പ്രത്യേകമായിട്ട് അമ്മയിപ്പം പറഞ്ഞ രീതിയിലുള്ള സ്വഭാവ രീതികൾ കാണാറുണ്ട്. അതിന് നമ്മൾ ഫിസിയോളജിക്കൽ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ TERRIBLE 2 എന്നാണ് പറയുന്നത്. പക്ഷേ ഈ സ്വഭാവ രീതി 3 വയസ്സിൽ നിന്ന് 4 വയസ്സിലും 5 വയസ്സിലേക്ക് എത്തുമ്പോൾ വീണ്ടും കൂടി കൂടി വരികയാണെങ്കിൽ നമ്മൾ അതിനെ പേര് മാറ്റും, നമ്മൾ അതിൻ്റെ കോണ്ടാക്ട് ഡിസോർഡർ എന്നുള്ള പേരിലേക്ക് എത്തും. പക്ഷേ ഈ സ്വഭാവം 3 വയസ്സിൽ നിന്ന് 4 വയസ്സിലെത്തി 4 വയസ്സിൽ നിന്ന് 5 വയസ്സിലേക്ക് എത്തുമ്പോൾ കുറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫിസിയോളജിക്കൽ ഹൈപ്പർ ആക്ടിവിറ്റി എന്നുള്ള കാറ്റഗറിയിലായിരിക്കും നമ്മൾ പെടുത്തുന്നത്. ഇപ്പോൾ പ്രായം കൂടുന്തോറും കൂടി കൂടി വരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴത്തെ കാര്യത്തിൽ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ ഈ അക്രമ സ്വഭാവങ്ങൾ അത് മറ്റുള്ളവർക്ക് അപകടം വരാതിരിക്കാനും കുട്ടിക്ക് അപകടം വരാതിരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വാശി സ്വഭാവം ഉണ്ടെങ്കിൽ വാശിക്ക് വഴങ്ങി കൊടുക്കാതെ വാശിയുടെ ഇതിൽ നിന്ന് കുട്ടിക്ക് ഇഷ്ടമുള്ള മറ്റേതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു വിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ 3 വയസ്സിലുള്ള ഈ വികൃതി സ്വഭാവം, അക്രമ സ്വഭാവത്തിന് നമ്മൾ ഒരു കാരണവശാലും കമ്പ് കൊണ്ട് ശിക്ഷിച്ച് അല്ലെങ്കിൽ മറ്റു രീതിയിൽ ശാരീരികമായി ശിക്ഷിച്ച് അതിനെ നേരിടാൻ ശ്രമിക്കരുത്. അങ്ങനെ ഈ 3 വയസ്സിലുള്ള കുട്ടിയെ ശാരീരികമായി ശിക്ഷിച്ച് കുട്ടിയെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ കുട്ടിയിൽ സ്വാഭാവികമായിട്ടുള്ള ഈ അവസ്ഥ കടന്ന് പിന്നെ അക്രമവാസന, കുറ്റവാസനയുള്ള സ്വഭാവ രീതി വികസിച്ച് വരാനായിട്ട് അത് കാരണമായി തീരും. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും 2, 3, 4 വയസ്സിലുള്ള അക്രമ സ്വഭാവത്തെയും വാശി സ്വഭാവത്തെയും ശിക്ഷിച്ച് നേരിടാൻ പാടില്ല. കുട്ടിക്ക് ഇഷ്ടമുള്ള ശ്രദ്ധ വെട്ട് കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു വിടുകയും അതുപോലെ തന്നെ കുട്ടിയുമായിട്ട് ദിവസേന ഒരു അരമണിക്കൂർ നേരം കുട്ടിയുമായിട്ട്, ഇപ്പം 3 വയസ്സുള്ള കുട്ടിയായതുകൊണ്ട് ഇപ്പം കളിക്കൊടുക്ക പോലെയൊക്കെയുള്ള ബുക്കുകളുണ്ട്, മാജിക് ബോർഡ്, അത്തരം പ്രസിദ്ധീകരണങ്ങൾ വെച്ചിട്ട് അത് നോക്കി പടം വിവരിച്ച് കഥ പറയുക, വഴി കണ്ടുപിടിക്കുക, പടം താരതമ്യം ചെയ്ത് വ്യത്യാസം പറയുക, ഇത്തരത്തിലുള്ള ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡിങ് എന്ന് പറയും, ഈ രീതിയിലുള്ള ഒരു ദിവസം അരമണിക്കൂർ കുട്ടിയോടൊപ്പം അമ്മ ചെലവഴിക്കുകയും കൂടെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഈ കുട്ടിയുടെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ
1: ഓക്കെ, വിളിച്ചതിനെ നന്ദി. സാറ്, ചില കുടുംബങ്ങളിലെങ്കിലും കുട്ടികളോട് പാർഷ്യാലിറ്റി കാണിക്കാറുണ്ടല്ലോ, ആൺകുട്ടി, പെൺകുട്ടി, മൂത്ത കുട്ടി, ഇളയ കുട്ടി. അപ്പം ചില ആൾക്കാരോട് സ്നേഹ കൂടുതലും മറ്റേ കുട്ടിയോട് സ്നേഹക്കുറവും പ്രത്യക്ഷത്തിൽ പ്രകടിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ എത്രത്തോളം ബാധിക്കാം?
0: ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കുടുംബങ്ങളിൽ പ്രശ്ന സങ്കീർണമായിട്ടുള്ള ഡിസ്റപ്റ്റഡ് ഫാമിലി എൻവയോൺമെൻറ്റ്, അങ്ങനത്തെ ഇപ്പം നിരന്തരം അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക് കൂടുന്നു, അച്ഛനും അമ്മയും അച്ഛൻ്റെ അമ്മയും തമ്മിൽ വഴക്ക് കൂടുന്നു, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സംഘർഷം നിറഞ്ഞ ഡിസ്റപ്റ്റഡ് ഫാമിലി എൻവയോൺമെൻറ്റ് ഉണ്ട്, ഡിസ്ഫങ്ഷണൽ ഫാമിലി എന്നാണ് ശിശുമനഃശാസ്ത്രത്തിൽ അതിന് പറയുന്നത്. അതുപോലെ ആൽക്കഹോളിസം, വയലൻസ്, അച്ഛൻ കുടുംബത്തെ ഉപേക്ഷിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള കുട്ടികൾ തമ്മിൽ വഴക്ക് കൂടുമ്പോഴത്തേക്ക് ഒരു മൂത്ത കുട്ടിയോട് അമ്മ ചേരുകയും ഇളയ കുട്ടിയോട് അച്ഛൻ ചേരുകയും ചെയ്യും. അവസാനം കുട്ടികൾ തമ്മിലുള്ള വഴക്ക് അവർ തമ്മിലുള്ള വഴക്കാട്ട് വീട്ടിൽ പരിണമിക്കും. അച്ഛനോട് ദേഷ്യം ഉണ്ടെങ്കിൽ അമ്മ ഇളയ കുട്ടിയെ ഉപദ്രവിച്ച് അച്ഛനോടുള്ള ദേഷ്യം തീർക്കും. അല്ലെങ്കിൽ അമ്മയുടെ ഉള്ള ദേഷ്യം ഉണ്ടെങ്കിൽ അച്ഛൻ മൂത്ത കുട്ടി ഉപദ്രവിച്ച അമ്മയെ സ്കേപ്പ് ബോട്ടിംഗ് എന്ന് പറയുന്നത് എന്ന് വെച്ച്
1: കഴിഞ്ഞാൽ
0: ബലിയാടാക്കുന്നത് പറയുന്നത് പോലെ ആ രീതിയിലുള്ള സ്വഭാവ രീതി. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായി കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വരുന്ന ഒരു ടാർഗറ്റ് കുട്ടി വീട്ടിൽ കാണും. ആ കുട്ടിയെ സംബന്ധിച്ച് ഇപ്പം ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയിൽ സ്വാഭാവികമായിട്ട് ഇതിനോടൊക്കെ ഉള്ളൊരു പ്രതികരണം എന്നുള്ള രീതിയിൽ പ്രതികാര ചിന്തയും പ്രതികാര സ്വഭാവവും കുട്ടിയിൽ വികസിച്ച് വരാൻ ഒരു കുറ്റവാസന സ്വഭാവ രീതി അക്രമവാസനയൊക്കെ വികസിച്ച് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളിൽ ആത്മവിശ്വാസം കുറയുകയും ചെയ്യും. ആത്മവിശ്വാസം കുറയുമ്പോഴത്തേക്ക് അക്രമവാസന കൂടുകയും ചെയ്യും. അത് കോണ്ടക്ട് ഡിസോർഡർ എന്നാണ് നമ്മുടെ ശിശു മനഃശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള സ്വഭാവ രീതി വികസിച്ച് വരാൻ ഈ കുടുംബ സാഹചര്യം കാരണമായി തീരുമെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം.
2: ഹലോ
1: ഹലോ, സ്വാഗതം. ആരാണ്?
2: ആലപ്പുഴ ജില്ലയിൽ സുമയാണ്.
1: സംസാരിച്ചോളൂ.
2: ഡോക്ടർ, എന്റെ മകളുടെ കുഞ്ഞിന് വേണ്ടിയാ വിളിക്കുന്നത്. 4 വയസ്സ് കഴിഞ്ഞതാ. എല്ലാരോടുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ഒരു പുറമോട്ട്. നേരത്തെ 2 വയസ്സ് വരെയൊക്കെ പ്രശ്നമൊന്നും കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവര് പുറത്തു പോയായിരുന്നു ഡൽഹിയിലെ. അവിടെ ചെന്ന് വെച്ച് പിന്നെ തിരിച്ചു വന്ന സമയത്ത് എല്ലാരുമായിട്ടൊന്ന് സഹകരണത്തിന് നല്ല കുറവുണ്ട്. പുറമോട്ട് വലിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവം. പിള്ളേര് വേറെ പിള്ളേരുമായിട്ട് കൂട്ടുകൂടി കളിക്കാനൊക്കെ ഒരു, പിന്നെ ഇപ്പം സ്കൂളിൽ കൊണ്ട് ചേർത്ത് കഴിഞ്ഞപ്പോ അവിടെയും പിള്ളേരുമായിട്ട് അത്രയും അങ്ങോട്ട് ശരിയായി വരുന്നില്ല. അത്
0: വേറെ എന്തെങ്കിലും സ്വഭാവ രീതികളിൽ വ്യത്യാസം എല്ലാം ഉണ്ടോ?
2: ഇല്ല ഇല്ല, അങ്ങനെയുള്ള അക്രമവർത്തനം എങ്ങനെയുള്ള കുഴപ്പമില്ല. പിന്നെ ഇലയൊരു കുഞ്ഞുണ്ട്, അത് അതിനെ എപ്പോഴും ഒന്ന് ബിച്ചു പോകുമ്പോ അങ്ങനെയൊക്കെയുള്ള
0: കുട്ടികൾ തങ്ങളിലുള്ള ഒരു വഴക്കം എന്നുള്ള രീതിയിലേ ഉള്ളൂ. അപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര നാളായി തിരിച്ചു?
2: ഒരു വർഷത്തോളം ആകും.
0: 1 വർഷമായി. 2 വർഷത്തിന് മുമ്പ് ഇവിടെ നിന്ന് പോയ സമയത്ത് കുട്ടി എല്ലാരോടും മിങ്കിൾ ചെയ്യും, പിന്നെ ഇപ്പൊ അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. പഠിക്കുവോ?
2: പഠിക്കാൻ ഇപ്പം എൽ കെ ജി കൊണ്ട് ചേർത്ത് പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അവര് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പ്രതികരിക്കത്തില്ല. നമ്മുടെ വീട്ടിൽ വരുമ്പം കുഴപ്പമില്ല.
0: വീട്ടിൽ വരുമ്പം കുട്ടികളുടെ പേരൊക്കെ വീട്ടിൽ ഒന്ന് പറയുമോ?
2: ആ, ചിലപ്പോഴൊക്കെ നിർബന്ധിക്കുമ്പോ
0: ടീച്ചറുടെ പേര് കുട്ടികളുടെ പേരൊക്കെ ആവർത്തിച്ച് പറയുമോ?
2: എന്താണ്
0: ക്ലാസ്സിൽ നടന്നേന്നൊക്കെ ചോദിച്ചാലോ?
2: ആ, അത് ചിലപ്പോ ഇഷ്ടമുള്ളവരോടാണെങ്കിൽ ചിലപ്പോ, അതാ എല്ലാരും ചോദിച്ചാൽ അങ്ങനെ മിണ്ടത്തില്ല.
0: വീട്ടിലിപ്പോ ഒരാള് വന്നാലേ, സാധാരണ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് കളിപ്പിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ വീട്ടിലൊരാൾ വന്ന് കുട്ടിയോട്, ഗസ്റ്റ് വന്നിട്ട് കുട്ടിയെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടി അവരോടൊപ്പം
2: പുറകോട്ട്
0: മാറും. ആ, അതൊരു അസുഖമൊന്നുമല്ല അമ്മ, അതൊരു സ്വഭാവ രീതിയാണ്. കുട്ടികളുടെ സ്വഭാവ രീതി പ്രത്യേകതകളാണ്. വലിയവരിൽ പോലെ തന്നെ കുട്ടികളിലും സ്വഭാവത്തിന് പല രീതികളുണ്ട്. ചില കുട്ടികൾ വേഗത്തിൽ അടുക്കും, വേറെ ചില കുട്ടികൾ വേഗത്തിൽ അടുക്കത്തില്ല. അപ്പോൾ അതിനെ നമ്മൾ ടെമ്പറാമെന്റലായിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ടാ കാണുന്നത്. സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകത എന്നുള്ളതേ ഉള്ളൂ. അതൊരു അസുഖമോ അല്ലെങ്കിൽ ചികിത്സിക്കേണ്ടതായിട്ടുള്ള രീതിയൊന്നും അല്ല.
2: ഇപ്പൊ ഈ പഠിപ്പിക്കുന്ന പിള്ളേരോട് ചോദ്യം ചോദിക്കുന്ന അതിന് പെട്ടെന്ന് അതിന് മറുപടി അങ്ങോട്ട്
0: പറയുന്നില്ല.
2: അറിയാമെങ്കിലും പറയുന്നില്ല.
0: അതൊരു സ്വഭാവ രീതിയാണമ്മ. അപ്പൊ അങ്ങനെ എല്ലാ കുട്ടികളും 100% കുട്ടികളും ഒരുപോലെയല്ല. അവരുടെ സ്വഭാവ രീതി അവർക്ക് അറിയാമെങ്കിലും പറയാതിരിക്കും. പറയുന്നതിൽ നെഗറ്റീവ് ആയിട്ടുള്ള അന്തർമുഖത്വം എന്നൊക്കെ പറയും. ഡോക്ടറെ കാണിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇനി ഒരു കാര്യം കൂടെ നോക്കണം. ഇതുപോലത്തെ ഈ അന്തർമുഖത്വമുള്ള സ്വഭാവ രീതി എന്ന് പറയാനും വേണ്ടി ആയില്ലെങ്കിൽ പോലും അതിന്റെ ഒരു ചില ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് വീട്ടിൽ ആർക്കെങ്കിലും അങ്ങനത്തെ സ്വഭാവം ഉണ്ടോ എന്ന് നോക്കേണ്ടി വരും. പ്രത്യേകിച്ച് അച്ഛനും അമ്മയ്ക്കോ? അവരിപ്പഴല്ല, പണ്ട് അവരങ്ങനെയായിരുന്നു.
2: അച്ഛനും അതുപോലെ പൊതുവെ എല്ലാരോടും അധികം
0: സ്വഭാവമല്ല. അതെ, ഇത് സ്വഭാവമാണ്, അസുഖമല്ല അമ്മ കേട്ടോ. പക്ഷെ ഒരു കാര്യം ചെയ്താൽ നല്ലതായിരിക്കും. നിങ്ങൾ ഈ കുട്ടിയുടെ ക്ലാസ്സിലൊക്കെ അമ്മയെന്ന് പോകണം. പോയി കഴിയുമ്പോഴത്തേക്ക് അവിടെ ഈ കുട്ടിയുടെ അമ്മയുടെ കൂട്ടുകാരികളൊക്കെ ചിലപ്പോൾ അവിടെയും കാണും. അവരുടെ കുട്ടിയായിരിക്കും അവിടെ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്ന് പോവുക, ഇടയ്ക്കൊക്കെ പോവുകയും ചെയ്തിട്ട് ഇങ്ങനെ 2-3 കുട്ടികളുടെ വീടുകൾ ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് ആ വീട്ടിൽ കുട്ടിയെ കൊണ്ടൊരു ഹോളിഡേയിൽ പോവുക. അങ്ങനെ അപ്പോൾ ഈ 2 കുട്ടികളും കൂടെ തമ്മിലൊരു കളിയൊക്കെ നടക്കും. അപ്പോൾ അവർ ക്ലാസ്സിൽ വരുമ്പോൾ പിന്നെ അതുപോലത്തെ ഒരു കളികളൊക്കെ നടക്കും. അങ്ങനെ നമുക്ക് കുറച്ച് സോഷ്യലൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഇപ്പോഴേ ശ്രമിച്ചാൽ. പിന്നെ ഈ പാർക്കിലൊക്കെ കൊണ്ടുപോവുക. പാർക്കിൽ കൊണ്ടുപോകുമ്പം അവിടെ പിന്നെ സീസ ഉണ്ടെങ്കിൽ ഒരു സൈഡിൽ നമ്മളെ കുട്ടിയെ ഇരുത്തുക, എന്നിട്ട് നിങ്ങൾ ഇത്തിരി മാറി ഇരിക്കുക, അതിന്റെ കൂടെ നിൽക്കാതെ. അങ്ങനെ സ്വതന്ത്രമായിട്ട് കളിക്കുന്നതിനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ശ്രമിച്ചു നോക്കുക. അയൽപക്കത്തൊക്കെ കുട്ടിയെ കളിക്കാൻ വിടുക. ഇങ്ങനെയൊക്കെ ശ്രദ്ധാപൂർവ്വം ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു അന്തർമുഖത്തെ സ്വഭാവ രീതിയെ മാറ്റിയെടുക്കുന്നതിന് നമുക്ക് സാധിക്കും.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ ദൃശ്യമാധ്യമങ്ങളുടെയോ അല്ലെങ്കിൽ ഇപ്പം ഒരുപാട് കുട്ടികൾ ഓൺലൈൻ ഗെയിംസ് അതുപോലെ ഫോണിലും കമ്പ്യൂട്ടറിലുമൊക്കെ അനിയന്ത്രിതമായിട്ടുള്ള മൊബൈൽ ഉപയോഗം, അങ്ങനെയൊക്കെ ഒരുപാട് ഗാഡ്ജറ്റ്സിൻ്റെ ഒക്കെ സ്വാധീനം കുഞ്ഞുങ്ങളിലുണ്ടല്ലോ. ഇപ്പം പല ഗെയിംസിലും എന്തെങ്കിലും സാധനങ്ങൾ നശിപ്പിക്കുക, വെടിവെക്കുക, കൊല്ലുക, അങ്ങനെയുള്ള ഗെയിംസൊക്കെ ഉണ്ട്. സിനിമകളിലും അതുപോലെ തന്നെയാണ്, കൊലപാതകം, ഒരുപാട് അക്രമം, വയലൻസ് ഉള്ള സിനിമകൾ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട്. അപ്പം ഇതൊക്കെ കുട്ടികളിൽ അക്രമവാസന വർദ്ധിപ്പിക്കുമോ?
0: തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അതുപോലെയുള്ള ഈ മൊബൈൽ ഗാഡ്ജറ്റ്സൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളെ നമ്മളിപ്പോൾ ആശുപത്രിയിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് കുട്ടികൾ ഭക്ഷണം കൊടുക്കുന്നത് അമ്മ ഈ മൊബൈൽ കാണിച്ചിട്ടായിരിക്കും. മൊബൈൽ കാണിച്ച് കളിച്ചും കൊണ്ട് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നു. മൊബൈലുള്ള കണ്ടന്റ് എന്തായി കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഒരു വീഡിയോ ഗെയിമായിരിക്കും. വളരെ അടുത്ത കാലത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു പോസ്റ്റ് കിടക്കുന്ന അമ്മ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നു, അമ്മയുടെ നെറ്റിയിലൊരു ഫോൺ കെട്ടിവെച്ചിരിക്കുന്നു, എന്നിട്ട് കുട്ടിക്ക് അമ്മ 2 വയസ്സിനകത്ത് വരുന്ന പ്രായമേ ഉള്ളൂ കുട്ടിക്ക്, എന്നിട്ട് അമ്മ കുട്ടിക്ക് ആഹാരം കൊടുക്കുന്നു. വീഡിയോ, ഈ വീഡിയോ തന്നെ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടതാ. വീഡിയോ ഗെയിമിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് വയലൻസാണ്, അഗ്രഷനും വയലൻസും ആണ് വീഡിയോ ഗെയിം. തട്ടി തട്ടി മുന്നേറുക, വെടിവെച്ച് വെടിവെച്ച് ബേസ്റ്റ് ചെയ്ത് മുന്നേറുക എന്നുള്ളതാണ് വീഡിയോ ഗെയിം. അത് ഇതിൽ ആക്ഷനും അതുപോലെ ഇതിൻ്റെ വേഗതയുമാണ് കുട്ടിയെ ആകർഷിക്കുന്നത്. അക്രമത്തിൻ്റെ കണ്ടന്റാണ് വേഗതയും, അതാണ് രണ്ടുമാണ് കുട്ടിയെ ആകർഷിക്കുന്നത്, ഈ ചെറിയ കുട്ടിയെ. ഇങ്ങനെ നിരന്തരമായി മൊബൈൽ ഫോൺ കൂടുതൽ കാണുന്നത് വഴി കുട്ടികളിൽ ഈ അക്രമവാസന കൂടാൻ സാധ്യതയുണ്ട്. അവരുടെയൊക്കെ ഈ സംസാരശേഷി കുറയും. സാധാരണ 2-3 വയസ്സ്, 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സിലൊക്കെ കുട്ടികളെ നിരന്തരം മൊബൈൽ കാണിച്ച് അവരുടെ സംസാരശേഷി വികസിച്ച് വരുന്നതിന് അത് തടസ്സപ്പെടുത്തും. പ്രത്യേകിച്ച് ബ്രെയിനിലുള്ള ഈ അറ്റൻഷണൽ ന്യൂറോണൽ സർക്യൂട്ട് ഫോർമേഷനെ തടസ്സപ്പെടുത്തും. അതുപോലെ സംസാരശേഷി വികസിച്ച് വരുന്നതിന് അത് തടസ്സപ്പെടുത്തും. അപ്പോൾ ഈ ഇങ്ങനെ നിരന്തരമായ വീഡിയോ ഗെയിമും മൊബൈൽ ഗെയിമും മൊബൈൽ കാണുന്ന കുട്ടികളിൽ ഒരാളോട് പറഞ്ഞ് തൻ്റെ ആഗ്രഹം പറഞ്ഞ് അത് സംസാരിച്ച് സാധ്യമാക്കുന്നതിനുള്ള ശേഷി കുറവായിരിക്കും അവർക്ക്. പകരം അവർക്ക് ആക്രമിച്ച് കാര്യം സാധിക്കുന്നത്, കാരണം ഈ വീഡിയോ ഗെയിമിൻ്റെ കണ്ടന്റ് അതാണ്, സംസാരിച്ച് ബോധ്യപ്പെടുത്തി സാധിക്കുന്നത് കുറവായിരിക്കും. ഇപ്പം നമ്മൾ ആശുപത്രി, ഇപ്പം ഞാൻ SIT ആശുപത്രിയിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അവിടെ വാർഡ് പോയാലും വരാന്തകളിലൊക്കെ പോയാലും ഒക്കെ എല്ലായിടത്തും കുട്ടി ഒരു മൊബൈൽ വെച്ചിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു, അമ്മ അടുത്തിരുന്ന് വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 വയസ്സിനകത്തുള്ള കുട്ടികളിൽ മൊബൈൽ കാണിക്കാനേ പാടില്ല. 3 വയസ്സിന് ശേഷം ഉള്ള പ്രായമുള്ള കുട്ടികൾ ഒരു 1/2 മണിക്കൂർ കാണിക്കാവൂ എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വീഡിയോ ഗെയിമിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അഗ്രഷനാണ്. ഈ അഗ്രഷൻ തീർച്ചയായിട്ടും കുട്ടികളുടെ അക്രമവാസന കൂട്ടുന്നതിനും നെഗോഷിയേഷൻ സ്കില്ല് കുറയ്ക്കുന്നതിനും കാരണമായിത്തീരും. അത് തീർച്ചയായിട്ടും നമ്മൾ നിയന്ത്രിക്കേണ്ടതാണെന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ല, പക്ഷേ നിയന്ത്രിക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്.
1: അടുത്ത ശ്രോതാവ് നമ്മോടൊപ്പം ചേരുകയാണ്, ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ? സംസാരിച്ചോളൂ,
0: പറയൂ.
3: മോന്റെ കാര്യം ചോദിക്കാനായിരുന്നു. മോനിപ്പോ 3 വയസ്സായി. രാവിലെ എപ്പോഴും സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നമൊന്നും കാണത്തില്ല, സ്കൂളിൽ പോകാനും ഇഷ്ടമാണ്. പക്ഷെ രാവിലെ റെഡി ആയി കഴിയുമ്പോൾ എന്തെങ്കിലും കാരണത്താൽ എപ്പോഴും കരച്ചില്ല. അവന് ഡ്രസ് തന്നെ സ്വന്തമായിട്ട് വേണം, അവന് ഇഷ്ടമുള്ള മാത്രമേ ഇടത്തുള്ളൂ. മുടിയായാലും ചീയൊക്കെ ഇടുക്കുകയാണെങ്കിൽ അവൻ ഇഷ്ടമുള്ള രീതിയിൽ മാത്രമേ ചെയ്യത്തുള്ളൂ.
0: സ്കൂളിൽ പോകണതിന് മടിയുണ്ടോ?
3: സ്കൂളിൽ പോകാനൊക്കെ ഇഷ്ടം, പക്ഷെ എപ്പോഴേലും എന്തെങ്കിലും കാരണം വന്ന് കരയാൻ തുടങ്ങും. ഇപ്പൊ അവന് ചില സമയത്ത് ഷൂ നമ്മൾ ഇട്ട് കൊടുക്കണ്ടായിരിക്കും, ചില ദിവസം അവൻ ഇടുന്ന ഡ്രസ്സിന്റെ കളർ അവൻ ഇഷ്ടപ്പെടത്തില്ല. അവന് ഉദ്ദേശിക്കുന്ന കളറിലെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അവന് വേണം. ഇപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, ഇപ്പൊ ഒരു പെൻസിൽ വേണമെന്ന് പറഞ്ഞ കരയോ, ചിലപ്പോ ആ സമയത്ത് ഒരു ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞ കരയോ, അങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്താണോ അത് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ കാര്യങ്ങൾ.
0: ഇതിലിപ്പം നമ്മൾ അത്രയും വലിയ വിഷമിക്കാനൊന്നുമില്ല. നമ്മൾ കുട്ടിയുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കി പറഞ്ഞൊക്കെ കളിപ്പിച്ചൊക്കെ ശ്രദ്ധ മാറ്റിയൊക്കെ നമ്മൾ ഓരോ ദിവസം ഓരോ ഡ്രസ്സാണ് ഇടുന്നത്, ഇന്ന് ഇന്നലെ ഇട്ടത് ഇന്ന് ഇടത്തില്ല, ഇന്ന് ഇടുന്നത് നാളെ ഇടത്തില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിച്ച് നമ്മൾ കുട്ടിയെ കളിപ്പിച്ചിട്ടൊക്കെ രീതിയിൽ നമ്മൾ കുട്ടിയായിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കേണ്ടുന്നത്. ചിലതൊക്കെ കുട്ടി പറയുന്നത് സാധിച്ചു കൊടുക്കുകയും ചെയ്യണം, ചിലത് സാധിച്ചു കൊടുക്കാതിരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് സാധിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ നിരന്തരമായി പറയുമ്പോൾ തന്നെ അവർ അനുസരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇന്ന് ഇങ്ങനെ ഇതാണ് ഇടുന്നതെന്നുള്ള രീതിയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കളിപ്പിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ മുമ്പോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. ഇതിലിപ്പം കുട്ടിക്ക് സ്കൂളിൽ രാവിലെ, ഇപ്പം ചില കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ മടിയുണ്ടെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ അവർ കട്ടിൽ കിടന്നുകൊണ്ട് തന്നെ അമ്മയെടുത്ത് ചോദിക്കും, അമ്മ ഇന്ന് സ്കൂളുണ്ടോ എന്ന് ചോദിക്കും. ഇപ്പൊ ചിലപ്പോ ഏതെങ്കിലും ടീച്ചറിനെ പേടിയുള്ളത് കാണും, ചിലപ്പം ചില ഏതെങ്കിലും കുട്ടികളെ പേടിയുള്ളവർ കാണും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ സ്കൂളിൽ പോകുന്ന സമയമാകുമ്പം വയറുവേദന വരിക, ഛർദ്ദിക്കുക, അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പം എണീക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ. അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് ഇതൊരു സ്വാഭാവികമായിട്ടുള്ള 3 വയസ്സിലൊരു കുട്ടിക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നതാണ് സാധിക്കേണ്ടതെന്നുള്ള ഒരു ഈഗോ സെൻട്രിക് എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു ചിന്ത അവർക്ക് കാണും. അപ്പോൾ അവർ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള മാനസികാവസ്ഥ കാണത്തില്ല. അത് ആ പ്രായത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് നമ്മൾ വിഷമിക്കാനൊന്നുമില്ല, സംസാരിച്ച് കളിപ്പിച്ചൊക്കെ മാറ്റി പിന്നെ പറയുന്ന ഉദ്ദേശിക്കുന്ന

0: രീതിയിലേക്ക് കൊണ്ടുവരിക എന്ന് ശ്രമിച്ചാൽ മതി. അടി
1: ഉം
0: കൊടുക്കുക, വഴക്ക് പറയുക, വാശിപ്പെടുത്തുക, അങ്ങനെയൊക്കെ ചെയ്ത് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്ത് അങ്ങനെ കൈകാര്യം ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ദേഷ്യപ്പെടേണ്ട അമ്മ, ദേഷ്യം നമ്മൾ എപ്പോഴും സംയമനം പാലിച്ച്, പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളോട് ദേഷ്യപ്പെടുന്നത് ഒട്ടും നല്ലതല്ല. ദേഷ്യപ്പെടാതെ നമ്മൾ കുട്ടിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളുടെ നിയന്ത്രണം നഷ്ടപ്പെടാൻ പാടില്ല ആസ് എ പേരൻ്റ് എന്നുള്ള രീതിയിൽ. ഓക്കെ
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. സർ, ഇപ്പോൾ എന്തെങ്കിലും കുറ്റവാസന സ്വഭാവ രീതി പ്രകടിപ്പിക്കുന്ന കുട്ടികളെ നമ്മൾ തെറാപ്പിക്കൊക്കെ കൊണ്ടുപോയി, തെറാപ്പി പൂർത്തിയായ ശേഷം വീണ്ടും കുട്ടി മുൻ സ്വഭാവത്തിലേക്ക് തിരികെ പോകാതിരിക്കാനായിട്ട് മാതാപിതാക്കൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? വൺസ് നമ്മൾ തെറാപ്പി എടുത്തു കഴിഞ്ഞാൽ ആ സ്വഭാവ രീതി പൂർണ്ണമായും മാറി എന്ന് തന്നെയാണോ, അതോ തിരിച്ചു വരാൻ ഒരു റീലാപ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ?
0: നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങൾ പഠനം നടത്തിയെന്ന് പറഞ്ഞാൽ അത് രണ്ട് ജേണലുകളായിട്ട് പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 300 കുട്ടികളെടുത്തിട്ടാണ് പഠനം നടത്തിയത്. ഈ കോണ്ടാക്ട് ഡിസോർഡർ സ്വഭാവികൃതമുള്ള 300 കുട്ടികളെടുത്തിട്ട് പഠനം നടത്തി, ഇൻ്റർവെൻഷൻ കൊടുത്ത്, 1 ഇയർ ഇൻ്റർവെൻഷൻ കൊടുത്ത്, സൈക്കോ സോഷ്യൽ ഇൻ്റർവെൻഷൻ, കുറച്ച് കുട്ടികളിലും മരുന്നും കൊടുക്കേണ്ടി വന്നു തീവ്രമായ അക്രമമുള്ളതുകൊണ്ട്. അങ്ങനെ കൊടുത്തിട്ട് അവരെ ഒരു വർഷം മാസം തോറും നിരീക്ഷിച്ച് ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും റീ അസസ് ചെയ്തപ്പോൾ 64% കുട്ടികൾ ഇമ്പ്രൂവ് ചെയ്തു. പുറം രാജ്യങ്ങളിലുള്ള പാശ്ചാത്യ നാടുകളിൽ നടന്ന സ്റ്റഡിയേക്കാളും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മളുടെ സ്റ്റഡിയിൽ നമ്മളുടെ കുട്ടികൾക്കുണ്ടായി എന്നുള്ളത്. അതിൻ്റെ ഒരു പ്രധാന കാരണം കുട്ടിയും മാതാപിതാക്കളും ഒരുമിച്ചുണ്ടാകുന്നു എന്നുള്ള കൾച്ചർ നമ്മളെ നാട്ടിൽ കൂടെ ഉള്ളതുകൊണ്ട് ആണ് അത് വ്യത്യാസം കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇമ്പ്രൂവ്മെൻറ്റ് വന്ന കുട്ടികളെ മെയിൻ്റനൻസിന് വേണ്ടി റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ടി വരും, ബിഹേവിയറിലായിട്ടൊക്കെ റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻ്റർവെൻഷൻ കൊടുക്കുമ്പോൾ കുട്ടിയിൽ ഇൻ്റർവെൻഷൻ തെറാപ്പി, സൈക്കോ തെറാപ്പി പോലെയുള്ള അല്ലെങ്കിൽ ബിഹേവിയർ തെറാപ്പി പോലെയുള്ള കാര്യങ്ങൾ കുട്ടിയിൽ കൊടുക്കും. പേരൻറ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് പേരൻസിനും കൊടുക്കും. കുട്ടിയെ ഒറ്റയ്ക്ക് കാണും, പേരൻസിനെ ഒറ്റയ്ക്ക് കാണും, പിന്നെ ഒരുമിച്ചും കാണും ഓരോ സെഷനിലും. അങ്ങനെയാണ് നമ്മൾ ആ സെഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്. പൂർണ്ണമായി സ്വഭാവത്തിൻ്റെ പ്രത്യേകത മാറി വന്ന സ്വഭാവ രീതികൾ വീണ്ടും കുട്ടി വളരുകയല്ലേ, വികസിച്ച് വരികയല്ലേ. അപ്പോൾ വീണ്ടും ചിലപ്പോൾ മറ്റൊരു ഘട്ടത്തിൽ ഇപ്പം 8-10 വയസ്സുള്ളപ്പോഴൊക്കെ നമ്മൾ കണ്ട് മെച്ചപ്പെട്ട് നമ്മൾ കൺസൾട്ടേഷൻ തന്നെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ക്ലോസ് ചെയ്ത് വിട്ട കുട്ടികൾ തന്നെ ചിലപ്പം 15 വയസ്സാകുമ്പോൾ തിരിച്ചു വന്നിരിക്കും, ഇതിനേക്കാളും വർദ്ധിത രൂപത്തിൽ. അപ്പോൾ അവിടെ കാണേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റലായിട്ടുള്ള ഇൻ്റർവെൻഷൻ നടത്തിയത് വിജയിച്ചോ ഇല്ലയോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഇവരിതങ്ങളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടോ അല്ലെങ്കിൽ അവർ സൗഹൃദ നിയന്ത്രണത്തിലായോ ഇല്ലയോ എന്നുള്ളത്, പരിഹരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷേ നിയന്ത്രണത്തിലാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ അതൊരു പ്രധാനപ്പെട്ടതായിരിക്കും. തെറാപ്പി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. കുടുംബ പശ്ചാത്തലം ഇങ്ങനെ നിൽക്കുന്നത് ഒരു റിക്കറൻസിന് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പം കുട്ടികൾ തിരിച്ചും വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും റീഅപ്പിയർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇതെല്ലാം ഒരു ബേസ് ലൈൻ നോർമലിൻ്റെ തൊട്ട് താഴെ നിൽക്കുകയായിരിക്കും. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ്ടും അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് ലൈനിൻ്റെ മുകളിലോട്ട് വരും. അങ്ങനെ നമുക്കിതിനെ കാണാൻ പറ്റും. അതുകൊണ്ട് പൂർണ്ണമായും നമുക്ക് ഭേദമാക്കി വിടുന്നു എന്ന് അർത്ഥമില്ല അതിന്. അങ്ങനെയായിരിക്കും അതിൻ്റെ പ്രോഗ്നോസിസ് എന്ന് പറയുന്നത്.
2: കുട്ടികളിലെ ക്രിമിനൽ പ്രവണതകളോ പെരുമാറ്റ പ്രശ്നങ്ങളോ കേവലം ശിക്ഷയിലൂടെയല്ല, മറിച്ച് സ്നേഹത്തോടുകൂടിയ ആദ്യകാല ഇടപെടലുകളിലൂടെയും ശാസ്ത്രീയമായ തെറാപ്പികളിലൂടെയുമാണ് പരിഹരിക്കേണ്ടത് എന്ന് ഇന്നത്തെ ഈ ചർച്ച നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ പരിപാടി നമുക്കേവർക്കും അതീവ ഉപകാരപ്രദവും നയപരമായ ഒട്ടനവധി തിരിച്ചറിവുകൾ നൽകുന്നതുമായിരുന്നു. നമ്മുടെ കുട്ടികളെ സുരക്ഷിതമായ ഒരു നാളേക്കായി ഒരുക്കാൻ ഇന്ന് നാം ചർച്ച ചെയ്ത കാര്യങ്ങൾ പ്രാവർത്തികമാക്കാം എന്നും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ നിർത്തുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വളരെ വിശദമായ മറുപടി നൽകിയ ഡോക്ടർ ജയപ്രകാശ് ആർ, അദ്ദേഹത്തിനും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
3: കുട്ടികളിലും കൗമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവ രീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SIT ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം പ്രൊഫസറും ശിശു മാനസികാരോഗ്യ വിദഗ്ധനും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയുമായ ഡോക്ടർ ജയപ്രകാശ് ആർ മറുപടി നൽകിയ ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം ഉണ്ടായിരുന്നത് MS ആശ.
4: ഹലോ ഡോക്ടർ.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ശ്വേതയും മധു ബാലകൃഷ്ണനും പാടിയത്. ഗാനത്തിന്റെ വരികൾ വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം ഇളയരാജ. ചിത്രം വിനോദയാത്ര.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഇന്നത്തെ ചിന്താവിഷയം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം.

0: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
1: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: ഇനി MG ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബ്ലാക്ക്. ഗാനരചന രഞ്ജിത്, സംഗീതം അലക്സ് പോൾ.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ തിരൈപ്പൂക്കൾ, തമിഴ് ഗാനങ്ങൾ. വൈരമുത്തുവിൻ്റെ വരികൾ കെ ആർ റഹ്മാന്റെ സംഗീതത്തിൽ ഉണ്ണികൃഷ്ണനും ബോംബെ ജയശ്രീയും പാടിയ ഗാനം ചിത്രം ഇരുവർ

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി, ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
4: തിരൈപ്പൂക്കളിൽ ഇനി പ്രദീപ് കുമാറും ശക്തിശ്രീ ഗോപാലനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബ്ലൂ സ്റ്റാർ. ഗാനരചന ഉമാദേവി, സംഗീതം ഗോവിന്ദ് വസന്താ.

തിരയിപ്പൂക്കളിൽ അവസാനമായ ഒരു ഗാനം കൂടി, കോബ്ര എന്ന ചിത്രത്തിന് വേണ്ടി ശ്രേയാ ഘോഷാലും നകുൽ അഭയങ്കറും പാടിയത്. ഗാനത്തിൻ്റെ വരികൾ വിവേകും ജിതിൻ രാജും, സംഗീതം എ ആർ റഹ്മാൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 3 മണി. വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
1: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
2: അനശ്വര.
1: സ്ഥലം?
2: നേമം.
1: എന്ത് ചെയ്യാണ് ഇപ്പോ?
2: PSC കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നു.
1: ഏത് കോഴ്സൊക്കെയാണ് കഴിഞ്ഞതൊക്കെ?
2: ഡിഗ്രി
1: ഏതായിരുന്നു?
2: BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ.
1: വീട്ടിൽ ആരെങ്കിലും ഗവൺമെന്റ് ജോലിക്കാരൊക്കെ ഉണ്ടോ?
2: മാരീഡാണ്. ഹസ്ബൻഡിന് അമ്മ അച്ഛനൊക്കെ ജോലിയുണ്ട്.
1: അതൊക്കെയാണോ ഇതിലോട്ട് വരാനൊരു ഇൻസ്പിറേഷൻ?
2: അതെ.
1: എങ്ങനെയാണ് പഠനമൊക്കെ?
2: പഠനം നന്നായിട്ട് പോകുന്നു. സെൽഫ് സ്റ്റഡിയും കമ്പനി സ്റ്റഡിയും.
1: എത്ര പേരുണ്ട് കൂടെ ഇരുന്ന് പഠിക്കാനൊക്കെ?
2: 4 പേര്.
1: എങ്ങനെയാണ് നിങ്ങളുടെ പഠന സമയമൊക്കെ?
2: ഞാനൊരു 9:30 to 5 വരെ ഇരിക്കും.
1: ഇടയ്ക്ക് ബോറടിയൊക്കെ മാറ്റാൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
2: കുറച്ച് സമയമൊക്കെ ഫോണൊക്കെ യൂസ് ചെയ്യും, കുറച്ച് സമയം നമ്മളിരുന്ന് സംസാരിക്കും. അങ്ങനെയൊക്കെ.
1: അല്ലെങ്കിൽ പിന്നെ തലയൊക്കെ
2: പെരിക്കൂലേ? വായിക്കാൻ, ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. കുറച്ച് മാസം മുമ്പ് ഇടുക്കി പോയിട്ടുണ്ടായിരുന്നു.
1: ഇടുക്കി വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് അല്ലേ?
2: ആ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്.
1: അപ്പോൾ ഇനി എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ?
2: ആ, ലക്ഷദ്വീപ് കാണണമെന്ന് ആഗ്രഹമുണ്ട്. കണ്ടാൽ കുറച്ച് കേരളം പോലെയൊക്കെ നേച്ചറൊക്കെ തോന്നിയിട്ടുണ്ട്. കടലൊക്കെ കുറച്ചുകൂടെ അടുത്ത് കാണുന്നത്, അതിലെ കുറേ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട്.
1: അവിടുത്തെ പവിഴപ്പുറ്റും അല്ലേ,
2: മീനിനെയൊക്കെ കുറേ അടുത്തൊക്കെ കാണാൻ പറ്റുന്നതൊക്കെ നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട്.
1: പാടുന്ന ആളാണോ?
2: അല്ല.
1: നമുക്ക് രണ്ടുപേരും ശ്രമിച്ചു നോക്കിയാലോ?
2: ഇല്ല, പാടത്തിൽ ഇല്ല. പാട്ടിഷ്ടം, മെലഡിയാണ് കൂടുതലും സമയം കേൾക്കുന്നത്.
1: ഇന്നീ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
2: പൂവേ പൂവേ പാലപ്പൂവേ.
1: ദേവദൂതൻ എന്ന സിനിമ അല്ലേ?
2: അതെ.
1: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം.
2: താങ്ക് യു.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താ?
1: അനഘ.
0: സ്ഥലം?
1: പരശുവിക്കൽ പാറശാല.
0: തിരുവനന്തപുരത്ത് എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നതാണോ?
1: യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുകയാണ്. ഇപ്പോൾ ക്ലാസ് ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയെന്നേ.
0: ക്ലാസ് ഉള്ളപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് വരാറുണ്ടോ?
1: ഇല്ല, ഇവിടെ അങ്ങ് കുറച്ച് ദൂരമല്ലേ, നടന്നൊക്കെ വരണമല്ലോ, അങ്ങനെ വരാറില്ല.
0: ക്ലാസ് ഒന്നും കട്ട് ചെയ്യണ്ടോ? ഏത് വിഷയമാണ് അവിടെ?
1: ബി എ പൊളിറ്റിക്കൽ സയൻസ് സെക്കൻഡ് ഇയർ.
0: അപ്പോൾ എങ്ങനെ പോകുന്നു ക്ലാസ്സൊക്കെ?
1: ക്ലാസ്സൊക്കെ കൊള്ളാം. പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്റ്റ് എനിക്കിഷ്ടമാണ്. അപ്പം നമ്മുടെ രാജ്യത്തിനെ പറ്റിയും അതിൻ്റെ ഒരു ഭരണ രീതികളെ പറ്റിയും ഒക്കെ മനസ്സിലാക്കണം എന്നുള്ള രീതിയിലാണ് എടുത്തത്. പക്ഷെ പൊളിറ്റിക്സിൽ അത് മാത്രമല്ല ഉള്ളതെന്ന് ഇങ്ങോട്ട് വന്ന ശേഷമാണ് എനിക്ക് ശരിക്കും മനസ്സിലായി. പ്ലസ് വൺ പ്ലസ് ടുവിലാണ് പൊളിറ്റിക്കൽ സയൻസിനോട് ഒരു ഇഷ്ടം വരുന്നത്. അതിനെൻ്റെ സാറും ഒരു മീന ആളാണ്. സാമെന്നാണ് സാറിൻ്റെ പേര്. ഞാൻ നേത്തിങ്കര ഗൾസിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് ഒരു ഇഷ്ടം വരുന്നത്. അതിനുശേഷം പിന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ എനിക്ക് പഠിക്കണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഗവൺമെൻറ് കോളേജിൽ പഠിക്കണം. അപ്പോൾ പിന്നെ യൂണിവേഴ്സിറ്റി കോളേജ് ഉള്ളൂ. തിരുവനന്തപുരത്തെ മൂന്ന് കോളേജിലേ ഉള്ളൂ. അങ്ങനെ വന്നതാണ്.
0: അപ്പോൾ എന്തായാലും ആസ്വദിച്ച് ഇങ്ങനെ പഠനം തുടരുകയാണല്ലോ.
1: അതെ.
0: കോളേജ് കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം പഠനവും കൂട്ടുകാരും നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ? പഠനത്തിനോടൊപ്പം എൻജോയ്മെന്റ് എല്ലാം വേണം.
1: ഇത് വേറെടുത്തും കിട്ടത്തില്ല.
0: അപ്പോൾ അത്യാവശ്യം ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ?
1: അങ്ങനെ ഒരുപാടൊന്നുമില്ല. ഇവരെല്ലാം ഉണ്ടാവുന്ന ഒരു അഞ്ചോ ആറോ. അങ്ങനെ
0: നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് മതി.
1: അതെ അതെ, ആവശ്യമില്ലാതെ ഒരുപാട് പേരുണ്ടാക്കിയിട്ട്.
0: എന്തിനു ചുമ്മാ? ഇപ്പം നിങ്ങൾ ഫ്രണ്ട്സ് ചേർന്നപ്പോൾ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ എന്തൊക്കെയാണ് പ്രോഗ്രാംസ് ഒക്കെ?
1: ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒന്ന് ഇതേപോലെ യാത്ര ചെയ്യും. എവിടെയെങ്കിലുമൊക്കെ പോവാം, ഫുഡ് കഴിക്കാനായാൽ പോലും. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെറിയ ചെറിയ ക്യുസ്, പിന്നെ എന്തെങ്കിലും ഡിസ്കഷൻസ്, എന്തെങ്കിലും ഒരു മെയിൻ ടോപ്പിക് എടുക്കുക, അതുമായിട്ട് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യും, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ചിലതപ്പോൾ ചുമ്മാ ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും എഴുതും, കളിക്കും, എന്തെങ്കിലും ചെയ്യും.
0: പാടുന്ന ആളാണോ?
1: പാടാറില്ല.
0: രക്ഷയില്ല?
1: ഇല്ല, പാട്ട് കേൾക്കാറുണ്ട്.
0: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: പുതുമഴയായി, ചാർലി സിനിമയിലെ.
0: ദുൽഖർ സൽമാനൊക്കെ ഇഷ്ടമാണ്?
1: ക്യാരക്ടർ ഇഷ്ടം വരും.
0: നല്ല സിനിമകളൊക്കെ കാണുന്ന ആളാണ്.
1: അല്ല, എല്ലാം കാണും, കണ്ടാലല്ലേ അറിയാൻ പറ്റൂ നല്ലതാണോ മോശമാണോ.
0: അതെ. എങ്ങനെ തിയേറ്ററിൽ പോയി കൂട്ടുകാരോടൊപ്പം സിനിമ കാണാറുണ്ട്?
1: കൂട്ടുകാരോടൊപ്പം പോവാറൊന്നും ആയിട്ടില്ല, പക്ഷെ ഫാമിലിയായിട്ട് പോവും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അയാം ഗെയിം ഇറങ്ങിയില്ലായിരുന്നോ? ദുൽഖറിന്റെ തന്നെയാണ്. അത് കൊള്ളാം. പക്ഷെ
0: അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം.
1: താങ്ക്സ്.

0: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോൾ മറ്റൊരു സുഹൃത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
1: ഷിജു, വടകര.
0: തിരുവനന്തപുരത്ത് ഇങ്ങനെ സ്ഥലം കാണാൻ വന്നതാണോ?
1: കെ എസ് ആർ ടി സിയിലാണ് ജോലി ചെയ്യുന്നത്. യൂണിയനോട് സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അതിനിടെ കുറച്ച് സമയം ഒന്ന് സ്ഥലത്ത് കാണാൻ ഇങ്ങനെ ഇറങ്ങിയതാണ്.
0: എത്ര വർഷമായി കെ എസ് ആർ ടി സിയിൽ കയറിയിട്ട്?
1: കെ എസ് ആർ ടി സിയിൽ ഇപ്പോൾ 22 വർഷമായി.
0: അത്രയും ഒരു നീണ്ടൊരു അനുഭവ സമ്പത്തുള്ള ഒരാളാണ്.
1: അതെ അതെ.
0: എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: കുഴപ്പമില്ല. അത്യാവശ്യം നിലവിൽ കെ എസ് ആർ ടി സി സാഹചര്യങ്ങളൊക്കെ അറിയാലോ. എന്തായാലും വലിയ പ്രയാസങ്ങളിലെ അങ്ങനെ പോകുന്നുണ്ട്.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിൽ ഭാര്യ, രണ്ട് കുട്ടികൾ.
0: മക്കളൊക്കെ എത്രയാണ്?
1: രണ്ട് പെൺകുട്ടികളാണ്. മൂത്തമ്മള് പ്ലസ് ടു കഴിഞ്ഞു. എണ്ണത്തോളം സെവൻത് സ്റ്റാൻഡേർഡ്.
0: തിരുവനന്തപുരത്ത് ഇടയ്ക്കൊക്കെ വരാറുണ്ടോ?
1: അല്ല, ജോലി സമയത്തായാലും മറ്റായാലും കുട്ടികളുടെ കൂടെ ഒക്കെ വരാറുണ്ട്.
0: അപ്പോൾ ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് സ്ഥലങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെ പറയും?
1: ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇത് തന്നെയാണ്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ നല്ലൊരു അന്തരീക്ഷം കിട്ടുന്ന സ്ഥലമാണ്. നഗരത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ ഒരു പച്ചപ്പ് എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലമാണല്ലോ.
0: ഇവിടെ സൂയിലൊക്കെ പോയോ?
1: ഇല്ല, വീട്ടിലൊക്കെ വരാൻ പറ്റിയ ഇറങ്ങിയത്. അതിനിടയ്ക്ക് ഇവിടെ ഒന്ന് കയറി കുറച്ച് പേരും കൂടി വരാനുണ്ട്. അതിനുണ്ട് കാത്തിരിക്കുകയാണ്.
0: പാടുന്ന ആളാണോ?
1: ഇല്ല, അത്യാവശ്യം പാട്ട് ആസ്വദിക്കുന്ന ആളാണ്. കേൾക്കാറും ഇഷ്ടപ്പെടുന്നതും പഴയ പാട്ടുകൾ തന്നെയാണ്.
0: പെട്ടെന്നൊരു പാട്ട് കേൾക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്ന അതിൻ്റെ സംഗീതമാണോ വരികളാണോ?
1: രണ്ടും ശ്രദ്ധിക്കാറുണ്ട്. വരികളാണ് കൂടുതൽ ശ്രദ്ധിക്കാറ്. ചില ഈണങ്ങൾ നമ്മളെ കൂടുതൽ ആകർഷിക്കാറുണ്ട്. മെലഡി പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്.
0: ജോലി തിരക്ക് കഴിഞ്ഞ് ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
1: ഒഴിവ് സമയം കിട്ടാറില്ല പൊതുവിൽ. എങ്കിലും കൂടുതൽ സമയം ഗ്രാഫിക് ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്യാറുണ്ട്.
0: പഠിച്ചിട്ടുണ്ടോ?
1: ഇല്ല, ഫ്രീലാൻഡിറ്റ് നമ്മൾ സ്വന്തമായിട്ട് പഠിച്ച കാര്യങ്ങളാണ്. പ്രിന്റിങ് മേഖലയിലായിരുന്നു കുറച്ച് കാലം. അപ്പോൾ അങ്ങനെ ആ മേഖല കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരെ വർക്കുകൾ എന്തെങ്കിലും വിളിക്കാറുണ്ട്, ചെയ്ത് കൊടുക്കാറുണ്ട്.
0: ഇന്നീ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: മെല്ലെ മെല്ലെ മുഖപടം എന്ന. മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി. ഒരു 10 പാട്ട് സെലക്ട് ചെയ്താലേ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ്.
0: ശരി, അപ്പോൾ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.

0: നമസ്കാരം, പേരെന്താ?
1: വിഷ്ണുപ്രിയ.
0: സ്ഥലം?
1: കൊട്ടാരക്കര.
0: എന്ത് ചെയ്യണപ്പോ?
1: ഞാനിപ്പം ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്, പൊളിറ്റിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി കോളേജ്.
0: എങ്ങനെ പോകുന്നു കോളേജ് ജീവിതമൊക്കെ?
1: നല്ലതായിട്ട് പോകുന്നു, നല്ല കോളേജാണ്.
0: ഇനി ഭാവിയിൽ എന്താണ് ലക്ഷ്യം?
1: ഭാവിയിൽ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം, നല്ലൊരു ഗവൺമെന്റ് ജോലി വേണം, പിന്നെ സിവിൽ സർവീസിനോട് താല്പര്യമുണ്ട്.
0: ഇപ്പോഴേ അതിന് വേണ്ട എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാറുണ്ടോ?
1: കാര്യമായ പ്രിപ്പറേഷൻസ് ഒന്നുമില്ല, ഇപ്പൊ കോളേജ് കഴിഞ്ഞിട്ട് തുടങ്ങാം എന്നുള്ളൊരു ഇതാണ്.
0: അപ്പൊ ചെറിയ തോതിൽ എന്തൊക്കെയുണ്ട്?
1: ഞങ്ങൾ പഠിക്കുന്നത് സിലബസ് അതുമായിട്ട് കുറച്ച് അലൈൻ ചെയ്ത് കിടക്കുവാണ്, അത്രേ ഉള്ളൂ.
0: സിവിൽ സർവീസിനോടൊക്കെ താല്പര്യമുണ്ട്?
1: ആ, താല്പര്യമുണ്ട്.
0: എന്താണ് അതിലോട്ടൊരു ഇഷ്ടം തോന്നാൻ കാരണം?
1: നമുക്കൊരു ഒരു വൈഡ് സ്പെക്ട്രം കിട്ടും, ആൾക്കാരെ സെർവ് ചെയ്യാനായാലും പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ കണ്ടെത്താനായാലും നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സജഷൻ കൊടുക്കാനായാലും ഒരു പവർ കിട്ടും, അതിനു വേണ്ടിയുള്ളൊരു സ്പേസ് കിട്ടും. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ.
0: അപ്പൊ എന്തായാലും ആഗ്രഹിച്ച പോലെ സിവിൽ സർവീസിലോട്ടൊക്കെ എത്തിച്ചേരാൻ സാധിക്കട്ടെ.
1: ആ, താങ്ക് യു.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് അച്ഛൻ, അമ്മ, അനിയത്തി.
0: ഈ പഠനം കഴിഞ്ഞ് ഇപ്പൊ ഒഴിവ് സമയം കിട്ടുമ്പോ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഒക്കെ?
1: ചിലപ്പോ പാട്ട് കേൾക്കും, പിന്നെ വായിക്കും, അങ്ങനെയൊക്കെ.
0: അപ്പോൾ കൂടുതൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന നോവലാണോ കഥയാണോ?
1: നോൺ ഫിക്ഷൻ ആയിട്ടുള്ളതാണ് കൂടുതലായിട്ട് ഇഷ്ടം, ഫിക്ഷനേക്കാളും ആത്മകഥകളും അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടം.
0: ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാഹിത്യകാരൻ അല്ലെങ്കിൽ സാഹിത്യകാരെ ചോദിച്ചാൽ?
1: എ ശ്രീധരൻ മേനോൻ സാറിന് ഇഷ്ടമാണ്.
0: കോളേജിൽ ഇപ്പോൾ പ്രോഗ്രാംസിനൊക്കെ പങ്കെടുക്കാറുണ്ടോ?
1: അങ്ങനെ എസ്എ കോമ്പറ്റീഷൻസ് ഒക്കെ വരുമ്പം പങ്കെടുക്കാറുണ്ട്, ലിറ്റററി ഇവന്റ്സ് ഒക്കെ.
0: സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടോ?
1: ആ, കിട്ടിയിട്ടുണ്ട്.
0: അപ്പോൾ കിട്ടിയതാണ്. പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്?
1: ആ, ഇഷ്ടം, പാട്ട് ഇഷ്ടമാണ്, പഴയ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം.
0: എന്താണ് പഴയ പാട്ടുകളോട് ഒരു ഇഷ്ടം തോന്നുന്നത്? കാരണം പുതിയ തലമുറയിൽപ്പെട്ട ഒരാളാണല്ലോ.
1: പഴയ പാട്ടുകൾ കുറച്ചും കൂടെ മീനിങ് ഫുൾ ആണ്, കുറച്ച് ഡെപ്ത് ഉണ്ട്, കേൾക്കാനും മുമ്പ് ഉള്ളതാണ്, അപ്പം അതുകൊണ്ട്.
0: ഇന്നീ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ശ്രീരാഗമോ.
0: ആ, സിനിമ കണ്ടിട്ടുണ്ടോ?
1: ആ, കണ്ടിട്ടുണ്ട്, നല്ല സിനിമ, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്.
0: അപ്പം നമുക്ക് ഈ ഗാനം കേൾക്കാം.
1: താങ്ക് യു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വിജയ് യേശുദാസും സച്ചിൻ രാജും പാടിയത്. ചിത്രം പോറിഞ്ചു മറിയം ജോസ്. ഗാനത്തിൻ്റെ വരികൾ ജ്യോതിഷ് ടി കാശി. സംഗീതം ജേക്സ് ബിജോയ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതത്തിൽ ദിനേശും ഉണ്ണിമേനോനും പാടിയത് ചിത്രം നാടുവാഴികൾ.

ഇനി സന്തോഷ് വർമ്മയുടെ രചനയ്ക്ക് എം എൽ മുഹമ്മദിന്റെ സംഗീതത്തിൽ രഞ്ജിത് ഗോവിന്ദും ശ്രേയാ ഘോഷാലും പാടിയ ഗാനം ചിത്രം മേരാനാം ഷാജി.

0: ആകാശവാണി അനന്തപുരി എഫ് 101.9 സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 28, വേൾഡ് റാബിസ് ഡേ, ലോക പേവിഷബാധ ദിനം. 100% മാരകമായതും എന്നാൽ കൃത്യമായ ജാഗ്രത പാലിച്ചാൽ 100% പ്രതിരോധിക്കുവാൻ കഴിയുന്ന ഒന്നാണ് പേവിഷബാധ. അടുത്ത കാലത്തായി നമ്മുടെ സംസ്ഥാനത്ത് വളർത്തുമൃഗങ്ങളിൽ നിന്നും തെരുവ് നായ്ക്കളിൽ നിന്നുമുള്ള കടിയേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നത് വലിയ ആശങ്കകൾക്ക് ഇടയാക്കുന്നുണ്ട്. അതിനാൽ തന്നെ പേവിഷബാധയ്ക്കെതിരെ ശക്തമായ അവബോധം നാം നേടിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ലോക പേവിഷബാധ ദിനത്തോടനുബന്ധിച്ച് പേവിഷബാധ പ്രതിരോധത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. ഇന്ന് ലോക പേവിഷബാധ ദിനമായി നാം ആചരിക്കുകയാണല്ലോ, എന്താണ് ഈ ഒരു ദിനാചരണത്തിന്റെ പ്രസക്തി?
3: പേവിഷബാധയ്ക്കെതിരെയായിട്ടുള്ള പ്രതിരോധം തീർക്കുവാനായിട്ടുള്ള മാർഗങ്ങളെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ ദിനാചരണം നടത്തുന്നത്. ലൂയി പാശ്ചർ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് ആദ്യമായി ഇതിനെതിരെയുള്ള വാക്സിൻ കണ്ടുപിടിക്കുകയും ജോസഫ് മീസ്റ്റർ എന്ന തെരുവുനായ കടിച്ച ബാലന്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു. അത് 1885 ആ സംഭവം നടക്കുന്നത്. 1895 ഇദ്ദേഹം മരിക്കുകയാണ്. സെപ്റ്റംബർ 28 ആ ദിവസം അദ്ദേഹത്തിന്റെ ചരമദിനമാണ്. അദ്ദേഹത്തിന്റെ ചരമവാർഷികത്തിന് നമ്മൾ എല്ലാ വർഷവും 2007 മുതൽ ഇത്തരത്തിൽ ഇതൊരു ദിനാചരണമായി നടത്തിവരുന്നു. റാബിസ് കാരണം പ്രതിവർഷം 50,000 പുറത്ത് ആളുകൾ ആഗോളതലത്തിൽ മരിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും 20,000 കേസുകളും ഇന്ത്യയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ നമുക്ക് മുൻപ് 2021 വരെ 10-11 കേസൊക്കെ ആയിരുന്നു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വർഷം ശരാശരി. പക്ഷേ 2022 ശേഷം നമ്മൾ കാണുന്നത് 25 കൂടുതൽ കേസുകൾ തുടർച്ചയായി എല്ലാ വർഷവും റിപ്പോർട്ട് ചെയ്യുന്നു. 2025 നമുക്ക് 33 കേസുകൾ റിപ്പോർട്ട് ചെയ്യും. ഇത്തവണയും കേസുകൾ കൂടുതൽ തന്നെയാണ്. അപ്പോൾ കേസുകളുടെ എണ്ണം കൂടുന്നുണ്ട്. ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും അവബോധം കുറഞ്ഞു തന്നെ നിൽക്കുകയാണ്. ഇതിനെതിരെ 100% ഫലപ്രദമായ ഒരു വാക്സിൻ ഉണ്ട് എന്നിരിക്കുമ്പോഴും നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളിൽ ഒരു 80% കേസുകളും വാക്സിൻ എടുത്തിട്ടില്ല എന്നുള്ളൊരു ദുഃഖകരമായ സത്യവുമുണ്ട്. അപ്പോൾ ഇതിന് മാത്രവുമല്ല, പേവിഷബാധ നമുക്ക് നിർമാർജനം ചെയ്യണമെങ്കിൽ മനുഷ്യർക്ക് കുത്തിവെപ്പ് കൊടുക്കുന്നത് നമ്മൾ കടി കിട്ടിയതിന് ശേഷമാണ്. കടി ഏൽക്കുന്നതിന് മുമ്പ് ഉള്ള പ്രവർത്തനങ്ങളാണ് കൂടുതൽ പ്രാധാന്യം. മൃഗങ്ങൾ, പ്രത്യേകിച്ച് പട്ടിയിൽ നിന്നാണ് ഇപ്പോൾ 95% പേവിഷബാധ കേസുകളും പട്ടി നിന്ന്, അതായത് ഡോഗ് മീഡിയേറ്റഡ് ഹ്യൂമൻ റാബിസ് എന്ന് പറയും. പട്ടികളുടെ കടി, നായ്ക്കളുടെ കടിയേക്കുമ്പോഴാണ് നമുക്ക് റാബിസ് ഉണ്ടാകുന്നത്. അപ്പോൾ നായ്ക്കളുടെ മാസ് വാക്സിനേഷനാണ് ലോകമെമ്പാടും ഇതിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള പ്രതിരോധ മാർഗം. അപ്പോൾ ആ രീതിയിൽ നായ്ക്കളെ ഉത്തരവാദിത്തത്തോടു കൂടി വളർത്തുക, കുത്തിവെപ്പ് നൽകുക, തെരുവുനായയുടെ പോപ്പുലേഷൻ, സ്ട്രേഡോഗ് പോപ്പുലേഷൻ മാനേജ്മെന്റ് വളരെ പ്രധാനമാണ്. അപ്പോൾ തെരുവുനായ്ക്കളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ള ഏറ്റവും പ്രധാനം വേസ്റ്റ് മാനേജ്മെന്റ് തന്നെയാണ്. അവർക്ക് തെരുവുകൾ ഭക്ഷണം കിട്ടാതെ ഇരുന്നാൽ, തെരുവുനായകളെ നമ്മൾ റെസ്പോൺസിബിളായിട്ട് കമ്മ്യൂണിറ്റി ഷെൽറ്ററുകളിലേക്ക് മാറ്റണം. ആ രീതിയിലുള്ള കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും, മാത്രവുമല്ല ഇത്തവണത്തെ തീം തന്നെ സ്ട്രോങ്ങർ ടുഗെദർ, ശക്തമായി നമ്മൾ ഒരുമിച്ച്, ഒരുമിച്ച് എന്ന വാക്കതിൽ വളരെ പ്രധാനമാണ്. വൺ ഹെൽത്ത്, ഏകാരോഗ്യ സമീപനത്തിലൂടെ മാത്രമേ നമുക്ക് ജന്തുജന്യ, പ്രധാന ജന്തുജന്യ രോഗമായ റാബിസിനെ നിയന്ത്രണത്തിലാക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് മാത്രം ചെയ്യാവുന്നതിന് പരിമിതിയുണ്ട്. ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റും തദ്ദേശ സ്വയംഭരണ വകുപ്പും, വേസ്റ്റ് മാനേജ്മെന്റ്, ശുചിത്വ മിഷൻ, ഇങ്ങനെ എല്ലാ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്, എല്ലാ സെക്ടറുകളും, നമ്മുടെ പൊതുസമൂഹവും ഒരുമിച്ച് ശക്തിയായി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ 100% മാരകമായ രോഗത്തെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ.
2: മാഡം, ഒരു പ്രധാന സംശയമുള്ളത്, പേവിഷബാധ പകരുന്നത് പ്രധാനമായും നായ്ക്കളിലൂടെ മാത്രമാണോ എന്നുള്ളതാണ്?
3: ഇല്ല, അത് തെറ്റാണ്. റാബിസ് ഒരു വൈറസാണ് ഉണ്ടാക്കുന്നത്. റാബിഡോവിരുടെ ഫാമിലിയിലെ വൈറസാണിത്. ഈ വൈറസ് പൊതുവെ സസ്തനികളിലാണ് കണ്ടുവരുന്നത്. മൃഗത്തിൻ്റെ രോഗബാധിതമായ മൃഗത്തിൻ്റെ ഉമിനീര് വഴിയാണ് ഇത് മറ്റുള്ളവരിലേക്ക് പകരുന്നത്. ആ ഉമിനീര് കടിച്ച മുറിവ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ കണ്ണിലെയോ വായിലെയോ മ്യൂക്കസ് മെംബ്രെയിൻ വഴിയോ നമ്മുടെ ഏതെങ്കിലും മുറിവുകളിൽ ഈ ഉമിനീര് പറ്റുകയോ കടിച്ചത് കൊണ്ടുള്ള മുറിവും അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് നേരത്തെ ഉള്ള ചെറിയ ചൊറിഞ്ഞു പൊട്ടിയ മുറിവുകൾ ഉൾപ്പെടെയുള്ള മുറിവുകളിലൂടെ ഈ ഉമിനീര് ആയിട്ട് കോണ്ടാക്റ്റിൽ വരികയോ ചെയ്യുമ്പോഴാണ് ഇത് പടരുന്നത്.

0: അപ്പോൾ ഇതിന്റെ വാഹകരായിട്ടുള്ള മൃഗങ്ങൾ പട്ടി മാത്രമല്ല, പ്രധാനമായും പട്ടികളാണെങ്കിൽ പോലും പൂച്ച, മറ്റ് ഇപ്പോൾ പശു ആണെങ്കിലും ആട്, കന്നുകാലികളെല്ലാം തന്നെയും, അതുപോലെ കീരി ഒരു പ്രധാനപ്പെട്ട മൃഗമാണ്. കീരി കൊണ്ട് കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാട്ടുമൃഗങ്ങളെല്ലാം തന്നെ, സിംഹവും പുലിയും കാട്ട് പോത്ത്, കാട്ടുപന്നി, നീർനായ. നീർനായ ഒരു അപകടമാണ്, നമ്മൾ വെള്ളത്തിൽ കാല് കഴുകുമ്പോഴൊക്കെ നീർനായ കടിക്കുന്നത്. മരപ്പട്ടി, ഇങ്ങനെയുള്ള എല്ലാത്തരം മൃഗങ്ങളിൽ നിന്നും ഈ രോഗം നമ്മളിലേക്ക് വരാം. കുരങ്ങുകൾ, അപ്പോൾ വന്യമൃഗങ്ങളിലാണെങ്കിൽ റാബിസ് വൈറസിൻ്റെ സാന്നിധ്യവും കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടുമൃഗങ്ങൾ കടിക്കുന്നതിനേക്കാൾ വന്യമൃഗങ്ങളാണ് കടിക്കുന്നതെങ്കിൽ മുറിവ് തീരെ ചെറുതാണെങ്കിൽ പോലും നമ്മൾ സീറം അടക്കമുള്ള കാറ്റഗറി 3 എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് അതിനെ മാറ്റുകയും ഏറ്റവും കൂടുതൽ ചികിത്സ തന്നെ എടുക്കുകയും ചെയ്യും. അപ്പോൾ വന്യമൃഗങ്ങൾ വളരെ അപകടകാരികളാണ്. പക്ഷെ നമുക്കെപ്പോഴും കോണ്ടാക്ട് നിൽക്കുന്നത് നായ്ക്കൾ വഴിയാണ്. 95% കേസും നമുക്ക് നായ്ക്കളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ പൂച്ച, ഇപ്പോൾ പൂച്ച കണ്ടുള്ള കേസുകൾ ഇപ്പോൾ കൂടി വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് കൂടുന്നുണ്ട്. പലപ്പോഴും വന്യമൃഗങ്ങൾ മനുഷ്യരുമായിട്ട് അവരിങ്ങോട്ടേക്ക് വരുമ്പോഴും നമ്മൾ അങ്ങോട്ടേക്ക് അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു ചെല്ലുമ്പോഴും പലപ്പോഴും അത്തരത്തിൽ കാട്ടുപന്നീൻ്റെ അറ്റാക്ക്, ഈ അടുത്ത കാലത്ത് നമുക്ക് കൊല്ലത്ത് വെച്ചൊരു കാട്ടുപൂച്ച നമ്മുടെ മലയോര പ്രദേശത്ത് ആക്രമണമുണ്ടായി. ഈ രീതിയിൽ വളരെ റിസ്ക് വന്യമൃഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും കേസുകൾ കൂടുതൽ നായ്ക്കളെ കൊണ്ട് ആയതുകൊണ്ട് തന്നെ നായ്ക്കൾ വഴിയുള്ള റാബിസ് നിർമാർജനമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്നേ ഉള്ളൂ. ഏത് മൃഗം കടിച്ചാലും നിങ്ങൾ വാക്സിൻ എടുക്കുവാൻ ആശുപത്രിയിൽ വരിക തന്നെ വേണം. അതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ചെറിയ നമ്മുടെ ചുണ്ടലി കണക്കുള്ള റോഡൻസ് വിഭാഗം, കാർന്ന് തിന്നുന്ന മൃഗങ്ങൾ പൊതുവെ റാബിസ് പരത്താറില്ല. പക്ഷെ കാട്ടിലുള്ള റോഡൻസ്, ഇപ്പോൾ അണ്ണാനൊക്കെ, അവ കടിക്കുകയാണെങ്കിൽ നമ്മൾ വാക്സിൻ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം വന്യമൃഗങ്ങളിൽ ഇതിൻ്റെ സാന്ദ്രത വളരെ കൂടുതലാണ്. ഈ വൈറസിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലായതിനാൽ വൈൽഡ്, അതായത് വന്യ മേഖലയിൽ നിന്ന് നമുക്ക് ഏത് മൃഗം കടി കിട്ടിയാലും വാക്സിൻ എടുക്കാം. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള മൃഗങ്ങൾ ഇപ്പോൾ ചുണ്ടലിയൊക്കെ കടിച്ചാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പക്ഷി, ഇഴയുന്ന ജന്തുക്കൾ, പാമ്പ്, പല്ലി, പാറ്റ, ഇവയൊന്നും ഇത് പടർത്തത്തില്ല എന്നുള്ളതും നമ്മൾ മനസ്സിൽ, ഒരു പക്ഷികളും പടർത്തത്തില്ല. ബാറ്റ് ഇതിലൊരു സംശയമുള്ളതാണ്. വവ്വാലുകൾ, വവ്വാലുകൾ പല അമേരിക്കൻ റീജിയനിലൊക്കെ വവ്വാലുകളാണ് ഇതിൻ്റെ റേബീസ് വൈറസിൻ്റെ പ്രധാന വാഹകർ. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലുള്ള വവ്വാലുകളിൽ ഇതിൻ്റെ സാന്നിധ്യം, വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഗൈഡ് ലൈൻസിലൊക്കെ വവ്വാലിന് വാക്സിൻ വേണ്ട എന്ന രീതിയിലാണ് ഗൈഡ് ലൈൻസിലുള്ളത്. എങ്കിലും നമ്മൾ അഥവാ ഒരു കേസ് എക്സ്പോസ്ഡ് ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ വാക്സിൻ കൊടുക്കും, മറ്റ് സീറം അങ്ങനെ കൂടിയ ചികിത്സയിലേക്ക് പോവുകയില്ല. കാരണം എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ എന്നുള്ളൊരു രീതി.
1: മാഡം, മൃഗങ്ങളുടെ കടിയോ പോർലോ ഏറ്റാൽ വീട്ടിൽ വെച്ച് ഉടനടി ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്?
0: മൃഗം കടിക്കുമ്പോൾ ഏറ്റവും പ്രധാനം ഈ പ്രഥമ ശുശ്രൂഷ തന്നെയാണ്. കാരണം ഇതിൻ്റെ ഉമിനീര് വഴിയായിരിക്കും ഈ മുറിവിലേക്ക് വൈറസ് കയറുന്നത്. അപ്പോൾ നമ്മൾ ആ മുറിവ് വളരെ കൃത്യമായി വൃത്തിയായി ഒരു 10-15 മിനിറ്റ് ടാപ്പ് വെള്ളത്തിൽ, അത് ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പ്, മറ്റ് ആൻറ്റിസെപ്റ്റിക്സ് ഒന്നും തേടി നിങ്ങൾ പോകേണ്ട, സോപ്പ് മാത്രം ഉപയോഗിച്ച് നല്ലപോലെ 15 മിനിറ്റ് ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുക. ഒരു 90%-ലധികവും ആ വൈറസിനെ നമുക്ക് പൂർണ്ണമായും ആ മുറിവിൽ നിന്ന് നീക്കം ചെയ്യുവാൻ കഴിയും. അപ്പോൾ ഈ വൈറസിൻ്റെ ലോഡ് കുറയുമ്പം തന്നെ, ഇൻ കേസ് അതൊരു റാബിസ് ബാധയുള്ള, പേവിഷബാധയുള്ള ഒരു മൃഗമായിരുന്നെങ്കിൽ പോലും നമുക്ക് രോഗലക്ഷണങ്ങൾ കാണിക്കുവാനും അഥവാ രോഗലക്ഷണങ്ങൾ വരും ഈ വാക്സിൻ സീറോ ഒക്കെ കൊടുക്കുമ്പോഴും അതിൻ്റെ ഫലവും കൂടുതൽ ഫലപ്രദമാക്കാനും ഒക്കെ നമ്മൾ ഈ വൈറസ് മുഴുവൻ കഴുകിക്കളയുവാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് പറ്റും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം നമ്മൾ ഉടനെ തന്നെ താമസിക്കുകയും ചെയ്യരുത്. എവിടെ വെച്ചാണോ കടി കിട്ടുന്നത് അവിടെ വെച്ച് തന്നെ ഒരു 10-15 മിനിറ്റ് വെള്ളത്തിൽ സോപ്പ് തേച്ച് കഴുകുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ ജീവൻ രക്ഷിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാന സ്റ്റെപ്പ് ഈ നമ്മൾ കഴുകുക എന്നുള്ളതാണ്. അത് സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ മതിയാകും.
1: മേഡം, അതുപോലെ തന്നെ ഒരു മൃഗത്തിന്റെ കടിയോ മാന്തലോ ഏറ്റാൽ എത്ര സമയത്തിനുള്ളിലാണ് വാക്സിൻ എടുക്കേണ്ടത്?
0: എത്രയും പെട്ടെന്ന് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾക്കിപ്പോൾ ആശുപത്രിയിലൊക്കെ എത്തി വരുമ്പോൾ 2-3 മണിക്കൂറാകും. അതൊന്നും ഭയക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മുറിവുകളുണ്ട്, അതായത് വളരെ ആഴത്തിലുള്ള മുറിവുകൾ, പ്രത്യേകിച്ച് ഈ നേർവുകൾ. ഇത് നമ്മുടെ ഞരമ്പ് വഴിയാണ് ഈ വൈറസ് നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഞരമ്പിലേക്ക് ഈ വൈറസ് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുന്ന വാക്സീനും അതിൽ നിന്നുണ്ടാകുന്ന ആൻറ്റിബോഡി, നമ്മൾ വാക്സിൻ അല്ലാതെ കൊടുക്കുന്ന ചികിത്സ സീറമാണ്. വലിയ മുറിവുകൾ, ചോര വരുന്ന മുറിവുകളാണെങ്കിൽ നമ്മൾ വാക്സിന് പുറവെ റെഡിമെയ്ഡ് ആയിട്ട് ആൻറ്റിബോഡി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ വാക്സിൻ ഒരു കുത്തിവെപ്പ് നമ്മൾ ആദ്യമായിട്ട് ജീവിതത്തിൽ എടുക്കുകയാണെങ്കിൽ ആ ആൻറ്റിജൻ നമ്മുടെ ശരീരം കണ്ടു കഴിഞ്ഞാൽ അത് ആൻറ്റിബോഡി ഉണ്ടാക്കുവാനായിട്ട് കുറച്ച് സമയമെടുക്കും. പൊതുവേ ഒരു 1 ആഴ്ച സമയമൊക്കെ എടുക്കും. പൂർണ്ണമായും 0.5 ഇന്റർനാഷണൽ യൂണിറ്റ് പെർ ml

0: ആണ് നമ്മൾ പ്രൊട്ടക്റ്റീവിറ്റി എന്ന് പറയുന്നത്. അത് എത്തുവാനായിട്ട് രണ്ടാഴ്ചയൊക്കെ എടുക്കും. അപ്പോൾ ആന്റിബോഡി ഉണ്ടായി വരുവാനായിട്ട് ഒരാഴ്ച എടുക്കുന്ന സമയം, ആ സമയത്തിനുള്ളിൽ ഈ വൈറസ് നെർവുകളിൽ നമ്മുടെ ഞരമ്പുകളിലേക്ക് കയറാനൊരു സാധ്യത ഉള്ളതിനാൽ ആ കടി കിട്ടുന്ന സമയത്ത് തന്നെ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന ആന്റിബോഡികളാണ് നമ്മൾ സീറം, ആന്റി റേബീസ് സീറം എന്ന് പറയും. അത് മനുഷ്യരിൽ നിന്നും കുതിരയിൽ നിന്നുമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അതിന്റെ വിലയും അതനുസരിച്ച് മാറുകയും ചെയ്യും. ഹ്യൂമൻ റേബീസ് ഇമ്യൂണോഗ്ലോബലിനുണ്ട്, ഇക്വൈൻ കുതിരയിൽ നിൽക്കുന്ന ഇക്വൈൻ റേബീസ് ഇമ്യൂണോഗ്ലോബലിനുണ്ട്. ഇപ്പോൾ മോണോക്ലോണൽ ആന്റിബോഡീസും WHO റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ ഗൈഡ് ലൈൻസിലേക്ക് വരുന്നതേ ഉള്ളൂ, അവൈലബിൾ ആണ്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ആന്റിബോഡി നമ്മൾ ഈ മുറിവിലേക്ക് കുത്തിവെക്കുന്നുണ്ട്. ഈ മുറിവിലേക്ക് കുത്തിവെക്കുമ്പോൾ അത് ലോക്കലി തന്നെ ആ മുറിവിൽ തന്നെ വൈറസിനെ ഈ ആന്റിബോഡി ന്യൂട്രലൈസ് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ വലിയ മുറിവുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ആന്റിബോഡി കുത്തിവെപ്പ്, അതായത് സീറം, ആന്റി റേബീസ് സീറമിന്റെ കുത്തിവെപ്പ് അധികം കാലതാമസം ഇല്ലാതെ തന്നെ എടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം വലിയ മുറിവിൽ നിന്ന് എങ്ങാനും ഇത് ഞരമ്പുകളിലേക്ക് കയറുകയാണെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് പോകും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ വാക്സിൻ എടുത്തിട്ടും റാബീസ് വന്നു, അത് വിരളമായിട്ട് വരുന്നതാണ്. അത് ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള മുറിവുകൾ ഞരമ്പിലേക്ക് നെർവിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വൈറസ് എൻ്റർ ചെയ്തിട്ടുള്ള സാധ്യതയുള്ള മുഖം, നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് മുഖത്തെ മുറിവുകൾ. പിന്നീട് കൈയിൽ എന്താന്ന് വെച്ചാൽ കൈ പത്തിൽ നിറച്ച് ഞരമ്പുകളാണ്, നെർവ്സ് ആണ്, ഡെൻസ് നെർവ്സിന്റെ സാന്ദ്രത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു മുറിവ് ഏൽക്കുമ്പോൾ ഈ നെർവിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വൈറസ് എൻ്റർ ുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ, മുഖം, തല, കൈ, ഇത്തരത്തിലുള്ള ഭാഗങ്ങളിലുള്ള മുറിവുകൾ, ആഴത്തിലുള്ള മുറിവ്, ഏത് ഭാഗത്താണെങ്കിലും ആഴത്തിലുള്ള മുറിവുകൾ, പിന്നെ അഞ്ചിൽ കൂടുതൽ, വളരെ അപകടകരമായിട്ട് നമ്മളെ ആക്രമിച്ചു, അഞ്ചിൽ കൂടുതൽ മുറിവുകൾ, ഇതൊക്കെ ഉള്ളവർ വളരെ പെട്ടെന്ന് തന്നെ ഒട്ടും സമയം കളയാതെ ആശുപത്രിയിലെത്തി വാക്സിൻ മാത്രമല്ല വാക്സിൻ്റെ കൂടെ ആന്റി റേബീസ് സീറോവും എടുത്തിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് സമയം, എന്നാൽ ചെറിയ സ്ക്രാച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് അത്ര ഒരു പെടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എത്രയും എടുക്കാവുന്ന അത്രയും വേഗത്തിൽ എത്രയും പെട്ടെന്ന് പറ്റും അത്, കാരണം നമ്മുടെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഇപ്പോൾ വാക്സിൻ അവൈലബിൾ ആണ്. താലൂക്ക് ആശുപത്രി അടിസ്ഥാനത്തിൽ നമുക്ക് ആന്റി റേബീസ് സീറോവും അവൈലബിൾ ആണ്. ചോര വന്നിട്ടില്ലാത്ത മുറിവാണെങ്കിൽ വാക്സിൻ മാത്രം മതി. ചോര വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലോ വായിലോട്ട് ഈ മ്യൂക്കസ് മെംബ്രെയിനിലേക്കൊക്കെ സ്പ്ലാഷ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് സീറം കൂടി എടുക്കേണ്ടി വരും. ഇനി ഇതിനു മുമ്പ് നിങ്ങൾ ഒരിക്കൽ വാക്സിനേറ്റഡ് ആണ് എന്ന് വെക്കുക, അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും റേബീസ് വാക്സിൻ, അതും പുതിയ തരം വാക്സിൻ, നെർവ്, പണ്ട് പൊക്കിളിന് ചുറ്റും എടുക്കുന്ന വാക്സിൻ നമ്മൾ കണക്കിലെടുക്കത്തില്ല, അത് നെർവസ് ടിഷ്യു, അതിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് നമ്മൾ അത്ര കോൺഫിഡൻ്റ് അല്ല. പക്ഷേ ഒരു 2000 ശേഷമൊക്കെ നമുക്കിവിടെ സെൽ കൾച്ചർ വാക്സിൻ ആണ്, നമ്മൾ തോളിലെടുക്കുന്ന വാക്സിൻ. ഈ വാക്സിൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മുഴുവൻ ഡോസും എടുത്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് പിന്നീട് സീറമിൻ്റെ ആവശ്യമില്ല, ആന്റി റേബീസ് സീറമിൻ്റെ ആവശ്യമില്ല, വാക്സിനും ബൂസ്റ്റർ ഡോസസ് മാത്രം മതിയാകും. അപ്പോൾ ഡോക്ടറെ അടുത്ത് വരുമ്പോൾ തന്നെ താങ്കൾ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ പറയണം, ഞാൻ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട്. കാരണം അങ്ങനെ എടുത്തിട്ടുള്ളവരുടെ ഗുണമെന്ന് വെച്ചാൽ അവരുടെ ബോഡിയുടെ ഇമ്മ്യൂൺ റെസ്പോൺസ്, പിന്നെ സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയും, അതായത് ആ വാക്സിൻ്റെ ബൂസ്റ്റർ എടുക്കുന്നത് ഉടനെ തന്നെ ശരീരം ആന്റിബോഡി ഉണ്ടാക്കിക്കോളും. അപ്പോൾ 7 താമസമില്ല, അവർ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ ബൂസ്റ്റർ മാത്രം മതിയാകും. ഈ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്.
1: മേഡം, മറ്റൊരു പ്രധാന സംശയമുള്ളത്, ഈ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പേവിഷബാധയ്ക്കെതിരെ വാക്സിൻ എടുത്ത ഒരു വളർത്തു നായയുടെ കടിയോ മാന്തലോ ഏറ്റാൽ നമ്മൾ വാക്സിൻ എടുക്കേണ്ടതുണ്ടോ?
0: വാക്സിൻ എടുക്കേണ്ടതുണ്ട്. കാരണം ഇത് 100% ഫേറ്റൽ ആയിട്ടുള്ള ഒരു രോഗമാണ്. നമ്മൾ ഈ മൃഗങ്ങൾക്ക് വാക്സിൻ എല്ലാ വർഷവും, വർഷത്തിൽ ഒരിക്കലാണ് വാക്സിൻ കൊടുക്കുന്നത്. മൃഗങ്ങൾക്ക് കൊടുക്കുന്നതിൻ്റെ വാക്സിൻ്റെ ഫലപ്രാപ്തി നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയില്ല. ചിലപ്പോൾ അതൊരു കോൾഡ് ചെയിൻ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഇവർക്ക് തന്നെ ഒരു വർഷം കൂടുമ്പോൾ 7-8 തന്നെ ചില മൃഗങ്ങളുടെ പ്രൊട്ടക്ഷൻ കുറയുന്നതായിട്ട് നമുക്ക് പഠനങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. 100% മാരകമായ ഒരു രോഗത്തിനെതിരെ നമുക്കൊരു ഊഹം വെച്ച് ചികിത്സിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ മൃഗം എല്ലാ വർഷവും വാക്സിനേറ്റഡ് ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ടിരിക്കാം, പക്ഷേ വാക്സിൻ എടുത്തേ മതിയാകൂ. വാക്സിൻ എടുക്കാത്ത ഏത് മുറിവ്, ഏത് മൃഗം കടിച്ച് നക്കിയോ മാന്തിയോ ചെറിയ മുറിവ് നിങ്ങളുടെ സ്വന്തം വീട്ടിനകത്തിട്ട് വളർത്തുന്നതാണെങ്കിൽ പോലും വാക്സിൻ എടുക്കുക എന്നുള്ളത് അവരുടെ പ്രധാനം. ചോര വന്നിട്ടുണ്ടെങ്കിൽ സീറം എടുക്കണം. മുമ്പ് വാക്സിൻ എടുത്തിട്ടുള്ളവരാണെങ്കിൽ ബൂസ്റ്റർ മാത്രം മതിയാകും.
1: പേവിഷബാധ പ്രതിരോധത്തെ കുറിച്ച് ഇത്രയും വിവരങ്ങൾ പങ്കുവച്ച ഡോക്ടർ ചിന്തയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കും. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ഇപ്പോൾ കേട്ടത് റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി, ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കൈതപ്രത്തന്റെ രചനയ്ക്ക് ജാസി ഗിഫ്റ്റിന്റെ സംഗീതത്തിൽ ജാസി ഗിഫ്റ്റ് പാടിയത്, ചിത്രം ഫോർ ദ പീപ്പിൾ.

ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ എ ജെ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9499596321,

ഇനി സാഗർ എലിയാസ് ജാക്കി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടുന്നത് പാടിയത് എം ജി ശ്രീകുമാറും ശ്രേയ ഘോഷാലും. ഗാനരചന റിയ ജോയ്, സംഗീതം ഗോപി സുന്ദർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിനു വേണ്ടി മനോയും സ്വർണലതയും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന കൈതപ്പുറം, സംഗീതം വിദ്യാസാഗർ.

ഇനി ഹരിഹരനും ചിത്രയും പാടിയ ഗാനം അഴകിയ രാവണൻ. ഈ ഗാനത്തിന്റെ വരികൾ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം വിദ്യാസാഗർ.

ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കുക. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും മുതിർന്ന പൌരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിൻ്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, മറ്റൊരു നമ്പർ 9496565321, അടുത്ത നമ്പർ 9496569621. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം, സുജാത പാടിയത് ചിത്രം രസികൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ശ്വേത പാടിയ ഗാനം കേൾക്കാം. ഗാനത്തിന്റെ വരികൾ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ഔസേപ്പച്ചൻ, ചിത്രം ആഗതൻ.

ഇനി ശങ്കർ മഹാദേവൻ പാടിയ ഗാനം കേൾക്കാം. ഗാനത്തിൻ്റെ വരികൾക്കായി ഇതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ദീപക് ദേവ്. ചിത്രം ബൈസൈക്കിൾ തീവ്സ്.

സമയം 5 മണി. നമസ്കാരം, പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്ന 38 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഇതുവരെ രേഖപ്പെടുത്തിയത് 50% മുകളിൽ പോളിംഗ്. വോട്ടെണ്ണൽ നാളെ. സംസ്ഥാനത്തെ ക്ഷീരമേഖലയെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയായ VBG റാംജിയുമായി ബന്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഓപ്പറേഷൻ തൂഫാനിലൂടെ മുഖം നോക്കാതെയുള്ള നടപടിയാണ് സംസ്ഥാനത്ത് സ്വീകരിച്ചതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വ്യക്തികളും വ്യാപാരികളും തമ്മിൽ 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾ

ഉടമകൾക്ക് വ്യാപാരികളിൽ നിന്ന് ചാർജ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ സ്റ്റേ അനുവദിക്കാതെ സുപ്രീംകോടതി. ഒക്ടോബർ 15 മുതലാണ് നിരക്ക് പ്രാബല്യത്തിൽ വരിക. കന്നുകാലി ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഒറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചുള്ള പശുധൻ ഭീമാ യോജന പോർട്ടൽ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. ജനുവരി 4 മുതൽ എറണാകുളത്ത് സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം നാളെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമുള്ള സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല കോൺക്ലേവ് മന്ത്രി ഷിബു ബെബിജോൺ നാളെ കോഴിക്കോട് തിരുവമ്പാടിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരള ഹിന്ദി പ്രചാർ സഭ സംഘടിപ്പിച്ച ഹിന്ദി ദ്വൈവാരാഘോഷങ്ങളുടെ സമാപന സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ എം പി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. മത്സര വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ഗാന്ധിജയന്തി പ്രമാണിച്ച് ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ പ്രത്യേക റിബേറ്റ് അനുവദിച്ചു. ഒക്ടോബർ 3 വരെ ഖാദി ബോർഡിന്റെ ഷോറൂമുകളിൽ ഈ ആനുകൂല്യം ലഭിക്കും. ഏഷ്യൻ ഗെയിംസിൽ പുതിയ ദേശീയ റെക്കോർഡുമായി ഇന്ത്യയുടെ വിദ്യാ രാംരാജ്. വനിതകളുടെ 400 മീറ്റർ ഹർഡിൽസിൽ 54.75 സെക്കൻഡ് ഫിനിഷ് ചെയ്ത് വെങ്കല മെഡൽ സ്വന്തമാക്കിയ വിദ്യ പി ടി ഉഷയുടെ റെക്കോർഡാണ് തിരുത്തിക്കുറിച്ചത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മറ്റന്നാൾ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. അനന്തപുരി FM ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക്.

നമസ്കാരം പ്രിയ റേഡിയോ സുഹൃത്തുക്കളെ, തിങ്കളാഴ്ചയുടെ ഓട്ടപ്പാച്ചിലുകൾക്ക് ഒരു ചെറിയ ഇടവേള. സ്നേഹമുള്ള വാക്കുകളും കുറച്ച് നല്ല പാട്ടുകളുമായി ഈ സായാഹ്നം മനോഹരമാക്കാൻ നിങ്ങളുടെ സ്വന്തം റേഡിയോ കൂട്ടുകാരൻ അനന്തപുരി FM.

മലയാളത്തിലേക്ക് ഡബ് ചെയ്ത ഒരു ചിത്രം, അതുകൊണ്ട് തന്നെ വളരെ അർത്ഥവത്തായ വരികളല്ല, എന്നാൽ ചില ഹമ്മിങ് ശബ്ദങ്ങൾ, രസകരമായ ആലാപനവും സംഗീതവും, അങ്ങനെ നമുക്കിഷ്ടമായ ഒരു പാട്ടുമായി ഇന്നത്തെ ചലച്ചിത്ര ഗാനങ്ങൾ നമുക്ക് ആരംഭിക്കാം.

0: പുഷ്പ ദ റൈസ് എന്ന ചിത്രത്തിനു വേണ്ടി സിജു തുരവൂർ എഴുതി, ദേവി ശ്രീപ്രസാദ് സംഗീതം നൽകി, രമ്യ നമ്പീശൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
0: മോഹൻലാൽ നായകനാകുന്ന സിനിമകളിൽ എം ജി ശ്രീകുമാർ പാടുന്ന പാട്ടുകളിലെ ഒരെണ്ണം മിക്കവാറും ഒരു ഫാസ്റ്റ് നമ്പറായിരിക്കും. ഡാൻസിനും ഗാനമേളയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള ഒരു പാട്ട് കേൾക്കാം. ചിത്രം താണ്ഡവം, കൈതപ്രത്തിന്റെ വരികൾ, എം ജി ശ്രീകുമാറിന്റെ സംഗീതം, പാടിയത് സുജാതയോടൊപ്പം.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: നമ്മൾ എന്ത് പാട്ടാണ് കേൾക്കുന്നത്, നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇതൊക്കെ എന്തിനാണ് നോക്കുന്നത് അല്ലേ? ത്രീ ഡോട്ട്സ് എന്ന ചിത്രത്തിലെ ഗാനം എഴുതിയത് വി ആർ സന്തോഷ്, സംഗീതം വിദ്യാസാഗർ, പാടിയത് മധു ബാലകൃഷ്ണൻ, കാർത്തിക്, ടിപ്പോ.

0: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
1: ആര്യശാല സുബയ്യ ജ്വല്ലറി എന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
2: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടി വി എസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
1: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
3: ചന്ദാ മാമ എന്ന ചിത്രത്തിലെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ജനലരിയിൽ നിന്ന് ഇന്നത്തെ പൂർണ്ണ ചന്ദ്രനെ രാത്രി ഒന്ന് നോക്കണം, എന്തഴകാണെന്നറിയാവോ? പക്ഷേ ഇത് ചന്ദാ മാമയിലെ പാട്ടാണോ?

0: റോക്ക് ആൻഡ് റോൾ എന്ന ചിത്രത്തിനു വേണ്ടി അനിത ഷേഖ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗാനരചന, വിദ്യാസാഗറിന്റെ സംഗീതം.
1: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
2: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാണ്.
3: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
0: ആരും കാണാതെ, ആരും കേൾക്കാതെ, ഒന്നും ചൊല്ലാതെ കനവിൽ പറന്നുയരാൻ നീയും പോരാമോ. ഹേഷം അബ്ദുൽ വഹാബ് സംഗീതം നൽകി പാടിയ ഗാനം. വരികൾ ഡോക്ടർ മധു വാസുദേവൻ. ചിത്രം സാൾട്ട് മാംഗോ ട്രീ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ചില പാട്ടുകൾ കേൾക്കുമ്പോൾ അതിലെ ഡാൻസ് സീനുകളും സ്റ്റെപ്പുകളും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരാറില്ലേ? അസഹനീയമായ ഈ ചൂടത്ത് ഒരു തേൻമഴയായിരിക്കും നമുക്ക് അത്തരം പാട്ടുകൾ. വയലാർ ശരചന്ദ്ര വർമ്മയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം, മധു ബാലകൃഷ്ണൻ, ശ്വേത എന്നിവർ പാടിയ ചിത്രം തോപ്പിൽ ജോപ്പൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
1: ഒന്നാം ഉത്സവം ഒക്ടോബർ 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും.
2: രണ്ടാം ഉത്സവം ഒക്ടോബർ 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
1: മൂന്നാം ഉത്സവം ഒക്ടോബർ 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
2: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമവഴി ദേവൻ കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
3: കാട്ടിൽ കയറി നരഭോജികളായ കടുവയെ കൊല്ലുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ കണ്ണും കാതും ഇല്ലാത്ത കാടിറങ്ങി വരുന്ന കടുവയെ വേട്ടയാടുന്ന ധീരന്മാരുടെ കഥയാണ് CID മൂസയിലെ ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ ഈ പാട്ട്. സംഗീതം വിദ്യാസാഗർ, പാടിയത് ദേവാനന്ദ്, ടിമ്മി, ടിപ്പു.

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു
1: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ദുൽഖർ സൽമാനും അന്ന കത്രീനയും പാടിയ ഒരു നേഴ്സറി ഗാനം. സന്തോഷ് വർമ്മയുടെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം. ചിത്രം ABCD.

പുതിയ മുഖം എന്ന ചിത്രത്തിനു വേണ്ടി പൃഥ്വിരാജ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. കൈതപ്രത്തിൻ്റെ വരികൾ, ദീപക് ദേവിൻ്റെ സംഗീതം. ശ്രോതാക്കൾ കേൾക്കുന്നത് 101.9 ആകാശവാണിയുടെ നമ്മുടെ സ്വന്തം അനന്തപുരി FM.

0: സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസർ പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. മണ്ണിനും മരങ്ങൾക്കും പരിസ്ഥിതിക്കുമായി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന ഒരു അധ്യാപകനെ നമുക്ക് പരിചയപ്പെടാം. ആലപ്പുഴ ജില്ലയിലെ താമരക്കുളം വിവി ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രീ റാഫി രാമനാഥനാണ് ആയിരക്കണക്കിന് മരങ്ങൾ നട്ടുവളർത്തിയും മരങ്ങളിൽ പരസ്യബോർഡുകൾ സ്ഥാപിക്കുന്നതിനെതിരെ സന്ധിയില്ലാ സമരം ചെയ്തും ശ്രദ്ധേയനായത്.

0: ഞാറ്റുവേലയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇന്ന് വേറിട്ട ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുകയാണ്. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത്, അദ്ദേഹം ശ്രീ റാഫി രാമനാഥിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ ഔഷധത്തോട്ടം, അദ്ദേഹത്തിന്റെ പാരിസ്ഥിതിക മേഖലയിലെ പ്രവർത്തനങ്ങൾ, വിദ്യാവനം എന്ന് പറയുന്ന വലിയ സങ്കല്പം മുന്നിൽ വെച്ചുകൊണ്ടുള്ള വളരെ ക്രിയാത്മകമായ ഇടപെടൽ, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രധാനമന്ത്രി പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ പ്രധാനമന്ത്രി പരാമർശിക്കപ്പെടാൻ ഉണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ഒരു വ്യാഴവട്ട കാലമായിട്ട് അദ്ദേഹം നടത്തുന്ന സമർപ്പണത്തോടുകൂടിയുള്ള പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ തന്നെയാണ്. കൃഷിക്ക് വേണ്ടി, പരിസ്ഥിതിക്ക് വേണ്ടി പരമാവധി മരങ്ങൾ നട്ടു വളർത്തുക, അത് വെറും വർത്തമാനത്തിനപ്പുറത്ത് നട്ടമരങ്ങളുണ്ടോ അതിൻ്റെ പരിരക്ഷ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, നിരവധി അവാർഡുകൾ, ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ അവാർഡ്, അതുപോലെ വനം വകുപ്പിൻ്റെ വനമിത്ര അവാർഡ്, അങ്ങനെ നിരവധി അംഗീകാരങ്ങൾ തന്നെ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നു. താങ്കളുടെ കഴിഞ്ഞ ഒരു വ്യാഴവട്ട കാലത്തിലെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഒട്ടുമിക്ക പേർക്കും അറിയാം. താമരക്കുളം VVHS ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് താങ്കൾ. പക്ഷെ അതിനിടയിൽ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നു. എന്താണ് ആ പ്രവർത്തനത്തിൻ്റെ ഒരു തുടക്കം? എങ്ങനെയാണ് അതിന് താങ്കൾക്കൊരു പ്രചോദനം എന്നൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു.
1: 2004 താമരക്കുളം വിജ്ഞാനവിലാസിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ UP സ്കൂൾ അധ്യാപകനായി ജോലിയിൽ പ്രവേശിക്കുന്നത്. 2009 സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ കോർഡിനേറ്റർ ചുമതലയിലേക്ക് എന്നെ നിർദ്ദേശിച്ചതിനു ശേഷം കുട്ടികളോടൊപ്പം ചേർന്നുകൊണ്ട് ചെറിയ ചെറിയ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി വന്നു. അങ്ങനെയാണ് അന്നത്തെ സ്കൂൾ മാനേജർ കൂടിയായിരുന്ന അഡ്വക്കേറ്റ് പാലക്കൽ കെ ശങ്കരനായ സാറിന്റെ അനുവാദത്തോടുകൂടി സ്കൂളിലെ 15 സെന്റ് സ്ഥലത്ത് 50 ഔഷധ സസ്യങ്ങൾ നട്ടുകൊണ്ട് ഒരു ഔഷധ സസ്യത്തോട്ടം ആരംഭിക്കുന്നത്. മരങ്ങൾ നടുമ്പോൾ ആശങ്കയുണ്ടായിരുന്നു, കുഞ്ഞുങ്ങൾ അവരുടെ കളിസ്ഥലത്തിനോട് ചേർന്നുള്ള സ്ഥലമാണ്, നശിപ്പിക്കുക എന്നൊക്കെയുള്ളൊരു ചിന്ത ഞങ്ങൾ അധ്യാപകരിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വളരെ സന്തോഷത്തോടെ അവർ നട്ടു നനച്ച്, ഞാനും കുട്ടികളും കൂടി ചേർന്ന് നട്ടു നനച്ച് അവയെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. ആ 50 ഔഷധ ചെടികൾ ഇന്ന് ഏകദേശം 150+ വലിയ മരങ്ങളായി വളർന്ന് സ്കൂളിനും പരിസരത്തിനും തണൽ വിരിക്കുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളോടൊപ്പം ചേർന്ന് ധാരാളം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി. ഇപ്പോൾ ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് ശേഖരണം, എൻ്റെ സ്കൂളിൽ തന്നെ ഏകദേശം 100,000+ പ്ലാസ്റ്റിക് പാനുകൾ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്തി ഒരു വർഷം. അപ്പോൾ അങ്ങനെ പെൻബിൻ പദ്ധതിയിലൂടെ കുഞ്ഞുങ്ങൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് പാനുകളെ ശേഖരിച്ച് ഈ പ്ലാസ്റ്റിക്കിനോടൊപ്പം റീസൈക്കിൾ ചെയ്യാൻ അന്ന് തന്നെ ശ്രമം നടത്തിയിരുന്നു. പരമാവധി ഉപയോഗിക്കാൻ കഴിയുന്ന മഷിപ്പാനുകളെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു. അങ്ങനെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയി. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ, പേപ്പർ ബാഗ് നിർമ്മാണം, തുണിസഞ്ചി നിർമ്മാണം, അങ്ങനെ നിരവധിയായിട്ടുള്ള കുഞ്ഞുങ്ങളോടൊപ്പം ചേർന്ന് ചെറിയ ചെറിയ പ്രവർത്തനങ്ങളാണ്. പക്ഷേ ആ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും കുഞ്ഞുങ്ങൾക്കും പൊതുസമൂഹത്തിനുമൊക്കെ അതൊരു മാതൃകയാവണം എന്നൊരാഗ്രഹം മുന്നിലുണ്ടായിരുന്നു. അതിന് ഞങ്ങളുടെ പ്രിയങ്കരരായ മാധ്യമ സുഹൃത്തുക്കൾ വളരെയേറെ സഹായിക്കുകയുണ്ടായി. 2012 ഈ വഴിയോര തണൽ മരങ്ങളിൽ ആണിയടിച്ച് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നത് കാഴ്ചയിൽപ്പെട്ടു. അപ്പോൾ അത്തരത്തിൽ കുഞ്ഞുങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് അതിനെതിരെ ഒരു പ്രചരണം സംഘടിപ്പിക്കുകയും ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും മുഖ്യമന്ത്രിക്കും വനം വകുപ്പിനും ഒരു നിവേദനം സമർപ്പിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് 2012 തന്നെ വഴിയോര തണൽമരങ്ങളിൽ ആണിയടിച്ച് പരസ്യബോർഡുകൾ സ്ഥാപിക്കുന്നത് കുറ്റകരമാണ് എന്ന രീതിയിൽ അത് ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കും എന്നുള്ള രീതിയിൽ ഒരു ഉത്തരവ് കേരള സർക്കാർ പുറപ്പെടുവിക്കുകയുണ്ടായി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഞങ്ങളുടെ കുട്ടികളും PTA പ്രതിനിധികളും എല്ലാവരും കൂടി ചേർന്ന് ആണിയടിച്ച് വെച്ചിരുന്ന ബോർഡുകളെല്ലാം നീക്കം ചെയ്യുകയും പിന്നീട് എവിടെയെങ്കിലും മരങ്ങളിൽ അങ്ങനെ നിയമത്തിനെതിരെ പ്രവർത്തനം കണ്ടാൽ അത് കൃത്യമായി ഇൻഫോം ചെയ്യുകയും അതിനെതിരെ നടപടി എടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഫോളോ അപ്പ് കൂടി ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. താമരക്കുളം വിജ്ഞാനവിലാസിനി ഹയർ സെക്കൻഡറി സ്കൂള് പരിസ്ഥിതിയോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയതിനുള്ള അംഗീകാരമായിട്ട് 2012 സ്കൂളിന് ആ പുരസ്കാരം ലഭിക്കുകയുണ്ടായി.
0: പ്രത്യേകിച്ച് രാജ്യത്താകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമായിരുന്നു പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് എന്ന് പറയുന്ന അദ്ദേഹം മനസ്സ് തുറക്കുന്ന ആ പരാമർശത്തിൽ പലപ്പോഴും പല ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളും അദ്ദേഹം അതിനോട് ചേർന്ന് പറയാറുണ്ട്. 102 മൻ കി ബാത്ത് പ്രഭാഷണത്തിൽ അങ്ങ് പരാമർശിക്കപ്പെട്ടു അങ്ങയുടെ പ്രവർത്തനങ്ങൾ. പ്രത്യേകിച്ച് എനിക്കൊന്നും ഔഷധ തോട്ടം, അതുപോലെ വിദ്യാവനം, ഒപ്പം താങ്കളുടെ കാര്യവും അവിടെ പരാമർശിച്ചു. അതൊരു വലിയ അംഗീകാരമാണ്. പ്രധാനമന്ത്രി അത് എടുത്തു പറയുക, അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ അത് വരിക, രാജ്യത്തിന്റെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരിക എന്ന് പറയുന്നു, അത് താങ്കൾക്ക് വലിയൊരു ഊർജ്ജമായില്ലേ?
1: 102 മൻ കി ബാത്തിലൂടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മനസ്സ് തുറന്നപ്പോൾ വളരെയധികം സന്തോഷം. നിരവധി സംസ്ഥാന പുരസ്കാരങ്ങളും നിരവധി അവാർഡുകളും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു പുരസ്കാരമേ ഞാൻ അതിനെ കാണുന്നു. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്തരം കാര്യങ്ങൾ, പരിസ്ഥിതിയോട് ചേർന്ന് നിൽക്കുന്ന പ്രവർത്തനങ്ങളെ വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി നോക്കിക്കാണുന്നു എന്നുള്ള കാഴ്ചപ്പാട് കൂടി ഇതിനകത്തുണ്ട്. വലിയൊരു അംഗീകാരം നൽകിയതിൽ അദ്ദേഹത്തിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. 2009 ഇതിന് കാരണമായിട്ടുള്ള ആദ്യത്തെ പ്രവർത്തനം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് ഔഷധത്തോട്ട നിർമ്മാണം. ഒരിക്കലും ഇങ്ങനെയൊക്കെയുള്ള ഒരു പുരസ്കാരത്തിലേക്ക് എത്തുമോ എന്നുള്ളൊരു മുൻധാരണയോട് കൂടിയൊന്നുമല്ല, പരിസ്ഥിതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മരമെങ്കിലും നട്ടു വളർത്തണം എന്നുള്ളൊരു മനസ്സോടാണ് ആ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പരിസ്ഥിതിയെ നെഞ്ചോട് ചേർത്ത് കുഞ്ഞുങ്ങളോടൊപ്പം മുന്നോട്ട് പോയതിൻ്റെ അംഗീകാരമായിട്ട് ഇതിനെ കാണുന്നു.
0: എല്ലാ വർഷവും നമ്മൾ ധാരാളം മരങ്ങൾ നടുന്നുണ്ട്. മരങ്ങൾ നടുന്നതിനേക്കാൾ പ്രധാനമാണ് ആ നട്ട മരങ്ങൾ സംരക്ഷിക്കുക, അതിനെ പരിരക്ഷിക്കുക എന്നുള്ളത്. അതിൻ്റെ കാതലായ കാര്യം അതാണ്. താങ്കൾ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് 10,000-ക്കണക്കിന് വൃക്ഷങ്ങൾ നടാൻ കഴിഞ്ഞിരുന്നു, കുട്ടികളുടെ വീടുകളിൽ, പൊതുസ്ഥലങ്ങളിൽ, സ്കൂൾ വളപ്പുകളിലും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഒരു തുടർ പ്രവർത്തനം താങ്കളുടെ ഒരു രീതി എങ്ങനെയായിരുന്നു?
1: 2014 മുതൽ ഗ്രീൻവേ എന്ന ഒരു പരിസ്ഥിതി സംഘടനയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു തുടങ്ങി. നടുക എന്നത് മാത്രമല്ല, അതിൻ്റെ തുടർ പരിപാലനം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് വന്നൊരു സംഘടനയായിരുന്നു. അപ്പം അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഓരോ 6 മാസം കൂടുമ്പോഴും ഇതിൻ്റെ ചിത്രങ്ങൾ ശേഖരിക്കുകയും വളരുന്നു ഉറപ്പാക്കുകയും ചെയ്യുക. ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏകദേശം 100,000+ മരങ്ങൾ നട്ട് സംരക്ഷിക്കാൻ കഴിഞ്ഞു. കൂടുതലും പ്രവർത്തനങ്ങൾ വിദ്യാലയങ്ങളിലൂടെ ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. കാരണം കുഞ്ഞുങ്ങൾ ഇത് നട്ട് തൈകളൊക്കെ പരിപാലിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. നമ്മൾ എവിടെയാണോ പ്ലാന്റ് ചെയ്യുന്നത് അവിടെ വീണ്ടും എത്തി അവ വളരുന്നുണ്ടോ അവയെ പരിപാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കത്തക്ക രീതിയിലൊരു പ്രവർത്തനമാണ് ഏറ്റെടുത്ത് നടപ്പിലാക്കിയത്. അങ്ങനെയാണ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് മികച്ച പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പുരസ്കാരം 2016 നൽകിയത്. ഗ്രീൻവേ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലാകമാനം എല്ലാ ജില്ലകളിലേക്കും സപ്ലൈ ചെയ്യുന്ന ഒരു നേഴ്സറി ഏകദേശം 300,000+ മരങ്ങൾ വിത്ത് ഭാഗി മുളപ്പിച്ച് സൗജന്യമായി മാവേലിക്കരയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 2018 വരെ അതിൻ്റെ സജീവ പ്രവർത്തനമായി നിന്നു.
0: അങ്ങയുടെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് സ്കൂളുകളും കുട്ടികളുമാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇതിനകത്തിലെ ഏറ്റവും പ്രശംസനീയമായ ഒരു നന്മയെന്ന് പറയുന്നത് അതാണ്. കാരണം പുതിയ തലമുറയെ പരിസ്ഥിതിയിലേക്ക്, ആ ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരിക. മരങ്ങൾ മുറിച്ചു കളയുവാനുള്ളതല്ല, അത് നമ്മളുടെ ജീവന്റെ ആധാരശിലയാണ് എന്നുള്ള വലിയ കാഴ്ചപ്പാട് കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കുക. കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനം, സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കുട്ടികളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാനസികമായ മാറ്റം, അവരെത്രമാത്രം ഇതിനെ ഉൾക്കൊള്ളുകയും അവരുടെ ജീവിതത്തിലേക്ക് അത് പ്രതിഫലിക്കുകയും ഇതിൻ്റെ ഒരു പ്രചാരകരും പ്രവാചകരുമായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ പറഞ്ഞാൽ നന്നായിരുന്നു.
1: അപ്പോൾ തീർച്ചയായിട്ടും പ്രകൃതി സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന മനോഭാവം ഉണ്ടാവേണ്ടത് കുഞ്ഞുങ്ങളിലാണ്. ആ ഒരു ബോധത്തോടെയാണ് കുഞ്ഞുങ്ങളോടൊപ്പം ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ നേതൃത്വം നൽകിയത്. പ്ലാസ്റ്റിക് അമിതമായി ഉപയോഗിക്കരുതെന്നും ഒക്കെയുള്ളൊരു മനോഭാവം വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. അത് അവരുടെ അടുത്ത തലമുറയിലേക്ക് കൈമാറും എന്നുള്ള പ്രതീക്ഷയുണ്ട്. കുഞ്ഞുങ്ങളിലാണ് ഈ ബോധം ഊട്ടി ഉറപ്പിക്കേണ്ടത് എന്നൊരു ബോധത്തോടെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്തിട്ടുള്ളത്.
0: പരിസ്ഥിതിയും കൃഷിയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണ്. കൃഷി ശരിക്കും മനുഷ്യന്റെ എല്ലാ സംസ്കാരത്തിന്റെയും ആദ്യത്തെ ബീജം മുളയ്ക്കുന്നത് കൃഷിയിൽ നിന്നാണ്. അപ്പൊ കുട്ടികളിൽ ഈ പരിസ്ഥിതി ബോധത്തോടൊപ്പം തന്നെ കൃഷിയുടെ നന്മ. ഇപ്പൊ നമ്മളുടെ കുഞ്ഞുങ്ങള് മണ്ണിൽ ഇറങ്ങാൻ മടിക്കുന്ന കാലമാണിത്. മണ്ണിൽ ചവിട്ടിയാൽ വലിയ അപകടമാണ്, അത് രോഗമാകും, കുട്ടികൾക്കത് നന്നല്ല എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാട് നമ്മൾ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ ഒരു പ്രായം മുതലേ നമ്മൾ അവരിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. ശരിക്കും മണ്ണാണ് മരുന്ന്, മണ്ണിൽ ചവിട്ടി വളരുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാകുന്നത് എന്നുള്ള വലിയ ഒരു മാതൃകയിലേക്ക് നമുക്ക് കൊണ്ടുപോകണം. അപ്പം കൃഷിയുടെ കാര്യത്തിൽ താങ്കളുടെ ഈ പ്രവർത്തനങ്ങളെ കൂട്ടി യോജിപ്പിച്ച് കൃഷികാര്യങ്ങളിൽ നമ്മുടെ സ്കൂള് എത്രമാത്രം മുന്നോട്ട് പോകുന്നു? താങ്കളുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൃഷിയെ പുഷ്ടിപ്പെടുത്തുവാൻ?
1: പരിസ്ഥിതിയോട് ചേർന്ന് നിൽക്കുന്നതാണ് കൃഷിയും. കാരണം കാർഷിക പ്രവൃത്തി ഏറ്റവും അഭിമാനമായി നമ്മൾ കരുതുന്നൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ജൈവ കൃഷി കുഞ്ഞുങ്ങളിൽ വ്യാപിപ്പിക്കുന്നതിനായിട്ട് കുഞ്ഞുങ്ങളിൽ ആ മനോഭാവം ഉണ്ടാക്കിയെടുക്കുന്നതിന് സ്കൂളിൽ ജൈവ കൃഷിത്തോട്ടം ആരംഭിച്ചിരുന്നു. ചെറിയ സ്ഥലം കൃഷിക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അവിടെ വെണ്ടയും വഴുതനവും ഒക്കെ കൃഷി ചെയ്ത് ജൈവ കീടനാശിനി നിർമ്മിച്ച്, അതുകൂടാതെ നമ്മുടെ സ്കൂളിൽ ഏകദേശം 2,600 കുട്ടികളാണ് പഠിക്കുന്നത്. ഇത്രയും കുഞ്ഞുങ്ങൾക്കും കൃഷിഭവന്റെ സഹായത്തോടുകൂടി പച്ചക്കറി വിത്ത് വിതരണം ചെയ്യുകയുണ്ടായി. അങ്ങനെ കൃഷി വീടുകളിൽ ചെയ്തിട്ട് അവരതിൻ്റെ റിപ്പോർട്ടുകൾ നമുക്ക് തരും. വീടുകളിൽ സന്ദർശിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച രീതിയിൽ കൃഷിയോട് ചേർന്ന് നിന്ന് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത കുട്ടിക്ക് കുട്ടിക്കർഷക അവാർഡ് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. പത്രത്തിലൊക്കെ കാർഷിക പ്രവർത്തനത്തെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പം ശലഭോദ്യാനങ്ങളൊക്കെ ചെറിയ രീതിയിൽ തന്നെ വീടുകളിൽ ചെയ്യാൻ കഴിയും. അപ്പം വലിയ മുതൽമുടക്കൊന്നുമില്ലാതെ അപ്പം അത്തരത്തിലുള്ള പ്രകൃതിയോട് ഇണങ്ങി ചേരുന്ന പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്ത് കുഞ്ഞുങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷമാണ്. ഇത്തരത്തിലുള്ള പാഠങ്ങളൊക്കെ, നമ്മൾ നൽകുന്ന ഈ പാഠങ്ങളൊക്കെ വീടുകളിൽ കൂടി നടപ്പിലാക്കുന്ന രീതിയിലേക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്.
0: ധാരാളം അധ്യാപകർ ഇപ്പോൾ അങ്ങേപോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷേ കേരളത്തിലെ അധ്യാപക സമൂഹത്തിന് ഒരു ഉദാത്തമായ മാതൃകയാണ്. കാരണം ക്ലാസ് മുറിയിൽ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ക്ലാസ്സിന് പുറത്ത് നമ്മളുടെ പ്രകൃതിയെ പഠിക്കുക, പ്രകൃതിയെ അറിയുക, പ്രകൃതിയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ അങ്ങയുടെ ഈ പ്രവർത്തനം കൂടുതൽ സഫലമാകട്ടെ, കൂടുതൽ അധ്യാപകർ ഇത് മാതൃകയാക്കട്ടെ. പരിസ്ഥിതിയുടെയും പരിസ്ഥിതി നാശത്തിൻ്റെയും വലിയ വിപത്തുകൾ ലോകമാകെ അനുഭവിക്കുകയും നേരിടുകയും ചെയ്യുമ്പോഴും അണ്ണാറക്കണ്ണനും തന്നാലായതും എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ചെറിയ ഇടപെടലാണിത്. വീണ്ടും ഇത് തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ, കേരളമാകെ ഈ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിലേക്ക് വ്യാപിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അത് താങ്കൾക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഇനിയും കൂടുതൽ ചെയ്യാൻ കഴിയട്ടെ, അതിന് ഊർജ്ജം ഉണ്ടാകട്ടെ എന്നുള്ള പ്രത്യാശയോടുകൂടി നന്ദി, നമസ്കാരം.
1: പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ധാരാളം മനുഷ്യരുള്ള നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ കുഞ്ഞുങ്ങളോടൊപ്പം ചെയ്ത മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെ അത് നോക്കി കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു സന്തോഷത്തിലാണ്. പിന്നെ ഇനിയും അത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങളുമായി കുഞ്ഞുങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകും. അതിന് ആകാശവാണി നൽകിയിട്ടുള്ള പിന്തുണയും ചെറുതല്ല. അപ്പോൾ ആകാശവാണിയോടും ഞാറ്റുവേലയോടും പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം.
2: മണ്ണിനും മരങ്ങൾക്കും പരിസ്ഥിതിക്കുമായി ജീവിതം സമർപ്പിച്ച ആലപ്പുഴ ജില്ലയിലെ താമരക്കുളം വി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ ശ്രീ റാഫി രാമനാഥനുമായി ഇതുവരെ സംസാരിച്ചത് പ്രക്ഷേപകനും ഫാം ജേർണലിസ്റ്റുമായ ശ്രീ മുരളീധരൻ തഴക്കര.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: സമയം 6 മണി.
3: നമസ്കാരം. പ്രധാന വാർത്തകൾ.
2: സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 38 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഇതുവരെ രേഖപ്പെടുത്തിയത് 56.22% പോളിംഗ്. ഏറ്റവും കൂടുതൽ പോളിംഗ് കണ്ണൂർ ജില്ലയിലും കുറവ് പോളിംഗ് കോഴിക്കോടും. വോട്ടെണ്ണൽ നാളെ നടക്കും. ആഗോള വെല്ലുവിളികൾക്കിടയിലും നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 6 മാസങ്ങളിൽ രാജ്യത്ത് ചരക്ക് കയറ്റുമതിയിൽ 15% വളർച്ചയുണ്ടതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്തെ ക്ഷീരമേഖലയെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയായ VBG RAM G യുമായി ബന്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പേവിഷബാധമുക്ത കേരളം എന്നത് സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും സമൂഹത്തിന്റെ കൂട്ടായ പങ്കാളിത്തം ആവശ്യമാണെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ. മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന റാബീസ് ഫ്രീ കേരളം തീവ്ര യജ്ഞ വാക്സിനേഷൻ ക്യാമ്പയിൻ 4ാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കൊല്ലത്ത് നിർവഹിച്ചു. അഴിമതിക്കെതിരെ സധൈര്യം വിസിൽ മുഴക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാന വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രോജക്ട് 0 പദ്ധതിയുടെ കോഴിക്കോട് റേഞ്ച് തല ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു.

സ്വച്ഛത ഹി സേവ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികളുമായി സംവാദ പരിപാടികൾ സംഘടിപ്പിച്ച് സതേൺ റെയിൽവേ പാലക്കാട് ഡിവിഷൻ. ആലുവയിൽ 10 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികളായ 3 അതിഥി തൊഴിലാളികൾ പിടിയിൽ. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി പെരുമ്പാവൂരിലേക്ക് പോകും വഴിയാണ് പിടിയിലായത്. ഏഷ്യൻ ഗെയിംസ് അത്ലറ്റിക് പുരുഷന്മാരുടെ 1500 മീറ്ററിൽ ഇന്ത്യയുടെ ഗുൽവീർ സിംഗിന് വെള്ളി. വനിതകളുടെ 5000 മീറ്ററിൽ പാരുൾ ചൌധരിക്ക് വെങ്കലം. വനിതകളുടെ 400 മീറ്റർ ഹർഡിൽസിൽ വിദ്യാരാംരാജ് ദേശീയ റെക്കോർഡോടെ വെങ്കലം സ്വന്തമാക്കി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മറ്റന്നാൾ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. അനന്തപുരി FM ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഇന്നും നാളെയുമായി ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. ലോക പേവിഷ പ്രതിരോധ ദിനം ബോധവൽക്കരണം, ഡോക്ടർ ജാനസ് സംസാരിക്കുന്നു. തുടർന്ന് തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എന്ന വിഷയത്തിൽ ഹോർട്ടികോപ് റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ബി സുനിൽ മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. ഏഴ് 20:00, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 7:30 ഗ്രാമഫോൺ, 9:30 സംഗീത സുധ, വെളിനേഴി സുബ്രഹ്മണ്യം അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, വെളിനേഴി സതീഷ് ഖടം, 10:30 നിശാ സുരഭി, 11:00 സുഭാഷിത പുനഃപ്രക്ഷേപണം, ഷിജി ജോൺസൺ അവതരിപ്പിച്ചത്, 11:05 വിവിധ് ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം തുളസി കൂട്ടുകൾ അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി ബാലാമണി അമ്മയുടെ വേണുനാദം എന്ന കവിത, ആലാപനം സിജുകുമാർ. തുടർന്ന് ഉദയഗീതം, പി സുശീലദേവി പാടിയത്, പ്രഭാതപേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്. ഏഴ് 7:15 ആരണ്യകം ആയരാരോഗ്യം, തൊഴിൽ ദർശനം ചുമട് താങ്ങി. 7:55 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. ഇന്നത്തെ ചോദ്യം ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 155 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം, 9:00 സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം, 10:02 ഗാനോപഹാരം, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, 11:02 ചലച്ചിത്ര ഗാനങ്ങൾ, 11:30 തിരൈപ്പൂക്കൾ. 12:02 ഹരിതവാണി, പെട്രോൾ വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുമ്പോൾ ഡോക്ടർ പി എസ് ചന്ദ്രമോഹൻ സംസാരിക്കുന്നു. 12:20, 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 12:40 പ്രകാശധാര. 1:02 ക്യാമ്പസ് കളേഴ്സ്, 2:02 മായാമുദ്രകൾ, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45, 4:00 തിരൈപ്പൂക്കൾ, 3:00 ഞാനെന്റെ പ്രിയ ഗാനങ്ങൾ. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് മുൻ പ്രിൻസിപ്പളും ആർട്ടിസ്റ്റുമായ എം എസ് സജിത് പങ്കെടുക്കുന്നു അവസാന ഭാഗം. റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 5:02, 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. കാലാവസ്ഥ അധിഷ്ഠിത വിള പരിപാലനം, ഡോക്ടർ നീരജ സി ആറുമായി അഭിമുഖം. 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീത സുധ. എസ് വിജയരാഘവൻ വീണയിൽ വായിച്ച കൃതികൾ, 10:30 നിശാസുരഭി, 11:00

5.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ സമാപിക്കുന്നു. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ.

0: ഇണപ്രാവുകൾ എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം ചിത്ര പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, രാം ലക്ഷ്മണന്റെ സംഗീതം.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: യൂസഫലി കച്ചേരി എഴുതി, ശ്യാം സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം, ചിത്രം നാടോടിക്കാറ്റ്.

0: MRT ഹോം നീഡ്സിൽ ബ്രാസ് മേള.
1: കുക്ക്വെയർസ്, പൂജാജികൾ, ഹോം ഡെക്കോർ മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ 5,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
0: ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ

0: പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ഒരു ഗാനം കൂടി കേൾക്കാം. മയിലാടും കൊന്ന് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത് വയലാർ രാമവർമ്മയുടെ വരികൾ, ദേവരാജന്റെ സംഗീതം.

0: ഒരറിയിപ്പ് കേൾക്കൂ. ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടൻസ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ എ ജെ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495954321, മറ്റൊരു നമ്പർ 9495563321, ഒരു നമ്പർ കൂടി 9496596321. ഓർക്കുക, ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രധാന വാർത്തകൾക്ക് ശേഷം സന്ധ്യാഗീതം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം 58.4% പോളിംഗ് രേഖപ്പെടുത്തി. 2,000 രൂപയ്ക്ക് മുകളിലുള്ള യു പി ഐ ഇടപാടുകൾക്ക് ചാർജ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തൂഫാൻ 2.0 സംസ്ഥാനത്ത് തുടക്കം. പേ വിഷബാധ മുക്ത കേരളം എന്ന ലക്ഷ്യത്തിലെത്താൻ കൂട്ടായ പങ്കാളിത്തം ആവശ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4-ാം ഘട്ടത്തിന് തുടക്കമായി. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായുള്ള കർഷക സുരക്ഷ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് നടക്കും. ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മലയാളി തിളക്കം. ലോങ് ജമ്പിൽ ശ്രീശങ്കറിന് വെള്ളി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം 58.4% പോളിംഗ് രേഖപ്പെടുത്തി. ഏറ്റവും കൂടുതൽ പോളിംഗ് കണ്ണൂർ ജില്ലയിൽ.

0: ജില്ലയിലും ഏറ്റവും കുറവ് കോഴിക്കോട് ജില്ലയിലുമാണ്. 38 വാർഡുകളിലായി 126 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം തികയുന്നു. 19 ഇന്ത്യൻ ജവാൻമാർ വീരമൃത്യു വരിച്ച ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി 2016 സെപ്റ്റംബർ 28-29 തീയതികളിലാണ് സൈന്യം നിയന്ത്രണ രേഖ കടന്ന് ആക്രമണം നടത്തിയത്. 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് ചാർജ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. അഭിഭാഷകനായ അഞ്ജൻ ദത്ത സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവരോട് 4 ആഴ്ചയ്ക്കുള്ളിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചു. അടുത്ത മാസം 15 മുതലാണ് നിരക്കുകൾ പ്രാബല്യത്തിൽ വരിക. ക്ഷീരകർഷകർ നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരമായി സംസ്ഥാനത്തെ ക്ഷീരമേഖലയെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയായ വിബിജി റാംജിയുമായി ബന്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഉൽപാദന ചെലവുകൾ വർദ്ധിക്കുന്നതാണ് നിലവിൽ ക്ഷീരകർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഉൽപാദന ചെലവുകൾ കുറയ്ക്കുന്നതിനായി നിരവധി ആവശ്യങ്ങൾ ക്ഷീരകർഷകരും സംഘങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് വിബിജി റാംജി പദ്ധതിയിൽ ക്ഷീരകാർഷിക മേഖലയെ ഉൾപ്പെടുത്തുക എന്നതെന്നും മന്ത്രി പറഞ്ഞു. തൂഫാനിൽ മുഖം നോക്കാതെ നടപടിയെടുത്തെന്നും രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേരിൽ ആരെയും കേസിൽ നിന്നൊഴിവാക്കിയിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിക്കെതിരായ പോരാട്ടം കൂടുതൽ ശക്തമാക്കാൻ ഓപ്പറേഷൻ തൂഫാന്റെ 2ാം ഘട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മലപ്പുറം വേങ്ങര മലബാർ കോളേജിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: ഇന്ന് തുഫാന്റെ നർക്കോ ഫണ്ടിന്റെ 2ാം ഘട്ടം ആരംഭിക്കുകയാണ്. നമ്മളിതിപ്പോൾ നിൽക്കുന്നത് ലഹരിക്കെതിരെ ഒരു കൊടുങ്കാറ്റായി മാറിയ രാജ്യം കണ്ടതിൽ ഏറ്റവും വലിയ ലഹരി വിരുദ്ധ പോരാട്ടമായ തുഫാന്റെ 2ാം ഘട്ടത്തിന്റെ തുടക്കത്തിലാണ്. ഓപ്പറേഷൻ തുഫാന്റെ നർക്കോ ഹണ്ട് ഒരു വൻ വിജയമാണ്. അതൊരു ചരിത്ര സംഭവമായി മാറാനുള്ള കാരണം ഈ പദ്ധതിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയത് കേരളത്തിലെ അമ്മമാരും സഹോദരിമാരുമാണ് എന്നത് ഉറക്കെ പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്.
0: തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുകയാണ് തൂഫാൻ 2.0 ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ ഓപ്പറേഷൻ തൂഫാൻ 2.0 പരിപാടിയുടെ ഭാഗമായി സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു. മേയർ വി വി രാജേഷ് ഓപ്പറേഷൻ തൂഫാൻ പതാക ഉയർത്തി. ഓപ്പറേഷൻ തൂഫാന് നഗരസഭയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കുമെന്ന് മേയർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അഴിമതിക്കെതിരെ സധൈര്യം മുന്നോട്ട് വരാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാന വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ അഴിമതിരഹിതവും സുതാര്യവുമായ കേരളം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രോജക്ട് സീറോ വിജിലൻസ് കമാൻഡോ പദ്ധതിയുടെ കോഴിക്കോട് റേഞ്ച് തല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ നിന്ന് അഴിമതി പൂർണ്ണമായി തുടച്ചു നീക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും അതിലേക്കുള്ള ഉറച്ച ചുവടുവയ്പ്പാണ് പ്രോജക്ട് സീറോ പദ്ധതിയെന്നും മന്ത്രി വ്യക്തമാക്കി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര എയർ കാർഗോ കോംപ്ലക്സും സോളാർ പവർ പ്രോജക്ടും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. 18 കോടി രൂപ ചെലവഴിച്ചാണ് സൌരോർജ്ജ പ്ലാന്റ് പൂർത്തിയാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: 4 മെഗാവാട്ടിന്റെ സൌരോർജ്ജ പ്ലാന്റാണ് കാർ പാർക്കിംഗ് ഏരിയയിലും പരിസരങ്ങളിലുമായി സ്ഥാപിച്ചത്. വിമാനത്താവളത്തിലെ പകൽ സമയ വൈദ്യുതി ഉപയോഗം ഇനി പൂർണ്ണമായും സൌരോർജ്ജത്തിലാകും. 5800 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 59,000 മെട്രിക് ടൺ സംഭരണ ശേഷിയുള്ളതാണ് കാർഗോ കോംപ്ലക്സ്. വിമാനത്താവളത്തിന്റെ സമഗ്ര വികസനം സാധ്യമാക്കുന്ന വിധത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഒരു വർഷത്തിനകം നടപ്പിലാക്കുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ GDP മുതൽക്കൂട്ടാവുന്ന രീതിയിൽ കണ്ണൂർ എയർപോർട്ട് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളെ ഏവിയേഷൻ ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
0: പേവിഷബാധമുക്ത കേരളം എന്നത് സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ലെന്നും സമൂഹത്തിന്റെ കൂട്ടായ പങ്കാളിത്തം ആവശ്യമാണെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ. പേവിഷബാധയിൽ നിന്ന് സംസ്ഥാനത്തെ മുക്തമാക്കാൻ ലക്ഷ്യമിട്ട് മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന റാബീസ് ഫ്രീ കേരളം തീവ്രയജ്ഞ വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4ാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 27 വരെ നടക്കുന്ന 4ാം ഘട്ട ക്യാമ്പയിനിൽ എല്ലാവരും സജീവമായി പങ്കാളികളാകണമെന്നും മന്ത്രി പറഞ്ഞു.

0: കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായി കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് നടക്കും. മന്ത്രി ഷിബു ബേബി ജോൺ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പ് വനം വകുപ്പുമായി സഹകരിച്ചാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മലയാളി തിളക്കം. ലോങ് ജമ്പിൽ എം ശ്രീശങ്കറിന് വെള്ളി. പരിക്കേറ്റ് നാലാം റൌണ്ടിൽ ശ്രീശങ്കർ പിന്മാറിയെങ്കിലും മെഡൽ ഉറപ്പിച്ചിരുന്നു. ഇതോടെ ഇന്ന് 6 മെഡലുകൾ ഇന്ത്യ സ്വന്തമാക്കി. വനിതകളുടെ 400 മീറ്റർ ഹർഡിൽസിൽ പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് വിദ്യാ രാംരാജ് വെങ്കല മെഡൽ നേടി. ഇതിഹാസ താരം പി ടി ഉഷ 4 പതിറ്റാണ്ടിലേറെ കാലം നിലനിർത്തിയിരുന്ന ദേശീയ റെക്കോർഡാണ് വിദ്യ തിരുത്തിക്കുറിച്ചത്. പുരുഷന്മാരുടെ 1500 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗ് വെള്ളിയും 5000 മീറ്റർ ഓട്ടത്തിൽ പാരുൾ ചൌധരി വെങ്കല മെഡലും സ്വന്തമാക്കി. ഗെയിംസിൽ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വെള്ളി മെഡലാണിത്. വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വ്യക്തിഗത മത്സരത്തിൽ ഇഷാ സിംഗ് വെള്ളി മെഡൽ നേടിയപ്പോൾ വനിതകളുടെ അണ്ടർ 78 കിലോഗ്രാം വിഭാഗം റെസ്ലിംഗ് കുരാഷ് മത്സരത്തിൽ പിങ്കി ബൽഹാര വെങ്കല മെഡൽ കരസ്ഥമാക്കി. നിലവിൽ 4 സ്വർണവും 19 വെള്ളിയും 20 വെങ്കലവും ഉൾപ്പെടെ ആകെ 43 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 12 സ്ഥാനത്താണ് ഇന്ത്യ. സ്വച്ഛതാ ഹി സേവ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ദക്ഷിണ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷൻ കോളേജ് വിദ്യാർത്ഥികളുമായി സംവാദ പരിപാടികൾ സംഘടിപ്പിച്ചു. ശുചിത്വം, ശുചിത്വ പരിപാലനം, പൌരബോധം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളിൽ വിദ്യാർത്ഥികളെയും യുവാക്കളെയും പങ്കാളികളാക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നമോ ഭാരത് റാപ്പിഡ് റെയിൽ വഴി എങ്ങനെ വികസിത ഭാരതം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാം എന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം 58.4% പോളിംഗ് രേഖപ്പെടുത്തി. 2000 രൂപയ്ക്ക് മുകളിലുള്ള യുപി ഇടപാടുകൾക്ക് ചാർജ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തൂഫാൻ 2.0 സംസ്ഥാനത്ത് തുടക്കം. പേവിഷബാധമുക്ത കേരളം എന്ന ലക്ഷ്യത്തിലെത്താൻ കൂട്ടായ പങ്കാളിത്തം ആവശ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4 ഘട്ടത്തിന് തുടക്കമായി. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായുള്ള കർഷക സുരക്ഷ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് നടക്കും. ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മലയാളി തിളക്കം. ലോങ് ജമ്പിൽ ശ്രീശങ്കറിന് വെള്ളി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
1: ശ്രോതാക്കൾ കേൾക്കുന്നത് 101.9 ആകാശവാണിയുടെ നമ്മുടെ സ്വന്തം

0: സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ അറിഞ്ഞ് അവരുടെ ഹൃദയം പങ്കിടുന്ന ഒരു മനോഭാവമാണ് നമുക്കുണ്ടാകേണ്ടത്. ഈ നല്ല വാക്കോടുകൂടി ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, റാണിഖേത്ത് രോഗം തടയുന്നതിനായി കോഴിക്കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന R2B വാക്സിൻ എവിടെയാണ് കുത്തിവെക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇന്ന് സെപ്റ്റംബർ 28 ലോക പേവിഷരോഗ ദിനം. പേവിഷബാധ അഥവാ റാബീസ് മാരകമാണ്, പക്ഷേ തടയാൻ കഴിയും. വാക്സിൻ ഉപയോഗിച്ച് തടയാൻ കഴിയുന്ന ഒരു രോഗമാണിത്. പല രാജ്യങ്ങളിലും ഇത് വ്യാപകമാണ്. ഇതാ ഈ പ്രഭാഷണം ശ്രദ്ധിക്കൂ. ലോക പേവിഷരോഗ ദിനത്തോടനുബന്ധിച്ചുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് സർവകലാശാലയുടെ കീഴിലുള്ള പൂക്കോട് വെറ്റിനറി കോളേജിലെ ക്ലിനിക്കൽ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജാനസ് സംസാരിക്കുന്നു.
3: സെപ്റ്റംബർ 28 ലോക പേവിഷരോഗ ദിനം. പേവിഷബാധയ്ക്കെതിരെ വാക്സിൻ കണ്ടുപിടിച്ച ലൂയി പാസ്റ്ററുടെ ചരമദിനം. പേവിഷരോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിജയിക്കണമെങ്കിൽ മനുഷ്യരിലെയും മൃഗങ്ങളിലെയും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കൊണ്ടുപോകണം. ഇതിന്റെ ആവശ്യകതയാണ് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇത്തവണത്തെ പേവിഷരോഗ ദിനാചരണത്തിന്റെ മുദ്രാവാക്യം

0: സ്ട്രോങ്ങർ ടുഗദർ, ശക്തിയോടെ മുന്നോട്ട് എന്നതാണ്. നാല് അന്താരാഷ്ട്ര സംഘടനകളാണ് ഈ ലക്ഷ്യത്തിനായി പ്രയത്നിക്കുന്നത്. ലോകാരോഗ്യ സംഘടന WHO, ലോക മൃഗാരോഗ്യ സംഘടന WOAH, ഭക്ഷ്യകാർഷിക സംഘടന FAO, പേവിഷരോഗ നിയന്ത്രണ ലോക കൂട്ടായ്മ അഥവാ ഗ്ലോബൽ അലയൻസ് ഫോർ റേബീസ് കൺട്രോൾ. ലോകരാജ്യങ്ങളിലെ നിലവിലെ വൈദഗ്ധ്യവും സാഹചര്യങ്ങളും പ്രയോജനപ്പെടുത്തി ഈ രാജ്യങ്ങളിലെ ജനങ്ങളെയും വളർത്തുമൃഗങ്ങളെയും പേവിഷബാധ എന്ന മാരക രോഗത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക, അതായത് 2030 ആകുന്നതോടുകൂടി നായകടിയേറ്റുള്ള പേവിഷരോഗ മരണങ്ങൾ ഇല്ലാതെയാക്കുക, 0 by 30 എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ സംഘടനകൾ പ്രവർത്തിക്കുന്നത്. മനുഷ്യരെയും മൃഗങ്ങളെയും ബാധിക്കുന്ന മാരക രോഗമായ പേവിഷബാധയുടെ കാരണം ലിസ വൈറസാണ്. ഗ്രീക്ക് പുരാണത്തിൽ ഭ്രാന്തിന്റെയും ക്രോധത്തിന്റെയും ദേവതയാണ് ലിസ. ഇതിൽ നിന്ന് തന്നെ ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എത്രത്തോളം ഭയാനകമാണ് എന്ന് ഊഹിക്കാമല്ലോ. പ്രധാനമായും തലച്ചോറിനെയും നാഡീവ്യവസ്ഥയെയുമാണ് ഈ രോഗം ബാധിക്കുന്നത്. രോഗമുള്ള മൃഗത്തിന്റെ ഉമിനീരിലൂടെയാണ് വൈറസ് പകരുന്നത്. 99% രോഗബാധയും നായ്ക്കളുടെ കടിയിലൂടെയാണ് പകരുന്നത്. അതിനാൽ തന്നെ നായ്ക്കളിലെ പേവിഷരോഗം തടയുക എന്നുള്ളത് പ്രധാനമാണ്. ഒരിക്കൽ രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കാത്തതിനാൽ ഈ രോഗം നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതും ഈ രോഗത്തെക്കുറിച്ചുള്ള കൃത്യമായ അവബോധമാണ്. കണക്കുകൾ പരിശോധിച്ചാൽ ലോകത്താകമാനമുള്ള 150 രാജ്യങ്ങളിലായി ഓരോ വർഷവും 59,000 പേർ പേവിഷബാധ മൂലം മരണപ്പെടുന്നു. ഇതിൽ 95% രോഗബാധയും ആഫ്രിക്കയിലും ഏഷ്യയിലുമാണ്. രോഗബാധയിൽ പകുതിയോളവും 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ്. ഇനി നമുക്ക് നായ്ക്കളിലെ പേവിഷരോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അസാധാരണമായ ആക്രമണ സ്വഭാവം, അമിതമായ ഉമിനീർ സ്രാവം, വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. രോഗലക്ഷണങ്ങൾ തുടങ്ങി 10 ദിവസത്തിനുള്ളിൽ നായ മരണപ്പെടും. ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്ന നായ്ക്കളെ സ്വയം പിടിക്കുവാനും പരിശോധിക്കുവാനും ശ്രമിക്കരുത്. കുട്ടികളെയും മറ്റു മൃഗങ്ങളെയും അവയിൽ നിന്ന് അകറ്റുകയും വെറ്റിനറി ഡോക്ടറുടെ സഹായം തേടുകയും ചെയ്യുക. അതിനോടൊപ്പം തന്നെ നായയുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകളുടെ രോഗപ്രതിരോധത്തിനുള്ള മാർഗങ്ങളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൈക്കൊള്ളേണ്ടതാണ്. എങ്ങനെയാണ് പേവിഷരോഗം തിരിച്ചറിയാൻ സാധിക്കുന്നത്? മൃഗങ്ങളിൽ മരണാനന്തരം തലച്ചോർ പരിശോധനയിലൂടെയാണ് രോഗനിർണയം നടത്തുന്നത്. പേവിഷരോഗ നിർണയത്തിനുള്ള സൗകര്യങ്ങൾ തൃശൂർ ജില്ലയിലെ മണ്ണുത്തിയിലും വയനാട് ജില്ലയിലെ പൂക്കോടുമുള്ള വെറ്റിനറി കോളേജുകളിലും മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അനിമൽ ഡിസീസ് ഡയഗ്നോസ്റ്റിക് ലാബിലും റീജിയണൽ ഡയഗ്നോസ്റ്റിക് ലാബുകളിലും ലഭ്യമാണ്. നായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവെപ്പ് എപ്പോഴൊക്കെയാണ് എടുക്കേണ്ടത്? 3 മാസം പ്രായമായാൽ നായ്ക്കുട്ടികളിൽ പേവിഷരോഗ പ്രതിരോധ കുത്തിവെപ്പ് ആദ്യ ഡോസ് എടുക്കാം. 1 മാസത്തിന് ശേഷം ബൂസ്റ്റർ ഡോസ്, പിന്നീട് വർഷാവർഷം കുത്തിവെപ്പ് തുടരേണ്ടതുണ്ട്. നമ്മുടെ വളർത്തു നായകൾക്ക് പേവിഷരോഗം സംശയിക്കുന്ന ഒരു നായയുടെ കടിയേറ്റാൽ മുറിവിന്റെ ശരിയായ പരിചരണവും പ്രതിരോധ കുത്തിവെപ്പും മരുന്നുകളും ആവശ്യാനുസരണം ചെയ്യേണ്ടതാണ്. 70% നായ്ക്കളെ പേവിഷരോഗ പ്രതിരോധ കുത്തിവെപ്പ് ചെയ്യുന്നതിലൂടെ നായ്ക്കൾ മൂലമുള്ള പേവിഷരോഗ മരണങ്ങൾ നിർമാർജനം ചെയ്യുക എന്ന ലക്ഷ്യത്തിലേക്ക് പടിപടിയായി എത്താൻ സാധിക്കുമെന്നാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത്. പേവിഷരോഗ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് തെരുവു നായ്ക്കളിലെ രോഗനിയന്ത്രണവും വംശവർദ്ധനവ് നിയന്ത്രണവും. ഇതിനായി സർക്കാർ തലത്തിൽ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ നായ്ക്കളെ പേവിഷരോഗ പ്രതിരോധ കുത്തിവെപ്പ് എടുപ്പിച്ച് നമുക്കും ഈ യജ്ഞത്തിൽ പങ്കാളികളാകാം. നമ്മുടെ മൃഗങ്ങൾക്ക് വാക്സിൻ നൽകുന്നത് നമ്മുടെ മൃഗങ്ങളെ മാത്രം സംരക്ഷിക്കുകയല്ല, മറിച്ച് നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും സംരക്ഷിക്കുകയാണ്.
1: ലോക പേവിഷരോഗ ദിനത്തോടനുബന്ധിച്ചുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസസ് സർവകലാശാലയുടെ കീഴിലുള്ള പൂക്കോട് വെറ്റിനറി കോളേജിലെ ക്ലിനിക്കൽ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജാനസ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ഇനി തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ശ്രീ ബി സുനിൽ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗം കേൾക്കാം. ജി സന്തോഷ്കുമാറാണ് ബി സുനിലുമായി സംസാരിക്കുന്നത്.
2: ഈ തേന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു അതിനുള്ള പരിശീലനവും നമ്മുടെ നൽകുന്നുണ്ട്.
3: നാഷണൽ ബീ ബോർഡിന്റെ ഒരു സഹായത്തോടെ നടക്കുന്ന 7 ദിന പരിശീലനമുണ്ട്, ഒരാഴ്ച നീണ്ടു നിൽക്കുന്നത്. അതിനകത്ത് നമ്മൾ ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെല്ലാം നമുക്ക് ലഭ്യമാവുന്ന, കേരളത്തിൽ ലഭ്യമാവുന്ന മിക്കവാറും എല്ലാ പഴങ്ങളും, ചില പച്ചക്കറികൾ, ഇഞ്ചി, പിന്നെ മഞ്ഞൾ, ഇതൊക്കെ ചേർത്തുള്ള തേൻ, ഇതൊക്കെ ഉണ്ടാക്കുന്ന എല്ലാം നമ്മൾ ഈ പരിശീലനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്.
2: ഏതൊക്കെ തരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ അവിടെ?
3: ഇപ്പൊ ഇതിനകത്ത് ഇൻഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടാണ്. അതായത് തേൻ ഒരു ഹൈലി ഹൈഗ്രോസ്കോപ്പിക് ആണ്, ഒന്ന്. രണ്ട്, ഇത് ജലാംശത്തെ ശക്തമായിട്ട് വലിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഈ ഹൈഗ്രോസ്കോപ്പിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്, തേൻ ഒരു ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതാണ്. അതിനകത്ത് സാധാരണഗതിയിൽ സൂക്ഷ്മജീവികളൊന്നും ഇതിനകത്ത് വളരില്ല. ഈ രണ്ട് സാധനങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പഴവർഗ്ഗങ്ങൾ, ആദ്യം നമ്മളതാണ് ചെയ്തത്, പഴവർഗ്ഗങ്ങൾ തേനിൽ സംസ്കരിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യം പഴവർഗ്ഗങ്ങൾ തേനിലിട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിയുമ്പം ഈ പഴവർഗ്ഗങ്ങളിലെ ജലാംശം തേൻ വലിച്ചെടുത്തിട്ട് ഈ മുഴുവൻ സാധനവും പുളിച്ചു. ഇങ്ങനെ തേനിനകത്തേക്ക് ഏതെങ്കിലും ഒരു ചക്കപ്പഴം, ഇപ്പം അല്ലെങ്കിൽ പൈനാപ്പിൾ, ഇതിട്ടതിന് ശേഷം പഴങ്ങളിലെ ജലാംശം തേൻ വലിച്ചെടുത്ത് തേൻ അങ്ങ് ഡൈലൂട്ട് ആവും. ഇതിനെ നമ്മൾ ഒരു സംസ്കരണ യൂണിറ്റ് കൂടി കടത്തിവിട്ട് ഇതിലെ ജലാംശത്തെ കുറയ്ക്കുന്നു. അപ്പോൾ ഈ ചക്കയുടെ മണവും മധുരവും ടേസ്റ്റുമുള്ള തേൻ കിട്ടും. ഒപ്പം തന്നെ ഈ പഴത്തിൻ്റെ ആ ചെറിയ ചെറിയ കഷ്ണങ്ങളിലിരിക്കുന്ന ജലാംശങ്ങൾ വലിയുന്നുണ്ട്, അത് കട്ടിയുള്ളതായി മാറും. അത് പിന്നീട് നമുക്ക് ഹണി ഡ്രൈഡ് ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ രണ്ട് പ്രോഡക്റ്റ് നമുക്കൊരു ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് എല്ലാത്തിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇഞ്ചി ചെയ്യാൻ പറ്റും. ഇഞ്ചി എന്നാകുമ്പോൾ ഇഞ്ചിയുടെ ടേസ്റ്റും അതിൻ്റെ ആ എരിയും ഒരു ഫ്ലേവറും ഉള്ള തേൻ ലഭിക്കും. വെളുത്തുള്ളിയാണെങ്കിൽ വെളുത്തുള്ളിയുടെ അതേ, മഞ്ഞളാണെങ്കിൽ ഇതിനൊക്കെ വളരെ ആയുർവേദപരമായിട്ട് വലിയ പ്രയോജനമുള്ള സാധനങ്ങളാണ്. പലതും ആയുർവേദ മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഇഞ്ചിയാണെങ്കിൽ തൊണ്ടവേദനയ്ക്ക്, അതുപോലെ ചുമ, ജലദോഷം പോലുള്ള ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഈ രീതിയിലേക്ക് ഈ സാധനത്തെ മാറ്റിയെടുക്കാൻ പറ്റും. തുളസി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക.
2: തുളസിയല്ല.
3: അപ്പോൾ തുളസിയിലേക്കുള്ള കുറേ പ്രത്യേകതകൾ നമുക്ക് പഴയ കാലം തൊട്ടേ അറിയാവുന്നതാണ്. നമുക്ക് ജലദോഷം പോലുള്ള അതുപോലുള്ള പല അസുഖങ്ങൾക്കും നല്ലൊരു മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് തുളസി. ഇപ്പോൾ ഈ തുളസിയില നമുക്ക് ഇൻഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് തുളസി ഇൻഫ്യൂസ്ഡ് ഹണി അതിലേക്കൊന്ന് മാറുക. അതിനുള്ള ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് അത് നടത്തി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ ചുമയ്ക്ക് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ചില ആയുർവേദ മരുന്നുകളുണ്ട്. ഈ മരുന്നുകളുടെ കൂട്ട് നമുക്ക് തേനുമായിട്ട് ഇൻഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് മധുരമുള്ള ഇതാക്കി മാറ്റാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ഇൻഫ്യൂഷൻ ഇതിനുപയോഗിച്ച് അതിന് വേണ്ട ടെക്നോളജി ഉപയോഗിക്കേണ്ട മെഷീൻസും ചെറിയ എക്യുപ്മെൻസും ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്.
2: ഓക്കെ. ഇപ്പം താങ്കൾ സൂചിപ്പിക്കുന്നുണ്ടല്ലോ ഹോർട്ടിക്കൾച്ചർ മിഷൻ തേനീച്ച വളർത്തൽ പദ്ധതികൾ, അപ്പോൾ അതിനകത്ത് ഈ തേനീച്ച കൂടുകൾ സപ്ലൈ ചെയ്യുന്ന രീതി, അപ്പോൾ അത് ഈ എന്തൊക്കെ കാര്യങ്ങളാണ് തേനീച്ച വളർത്തലുമായി ബന്ധപ്പെട്ട് തേനീച്ച കൂട് വെക്കുമ്പോഴും അതുപോലെ
3: ശ്രദ്ധിക്കേണ്ട
2: ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം.
3: നമ്മളെ ഇന്ത്യൻ തേനീച്ചയുടെ കൂട് എവിടെ നമ്മൾ സ്ഥാപിക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൂര്യപ്രകാശം നല്ലതുപോലെ അടിക്കാത്ത സ്ഥലമായിരിക്കും, തണലുണ്ടായിരിക്കണം. നല്ല സൂര്യപ്രകാശം നേരിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം, ഒരു 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരുമ്പോൾ നമ്മളെ ഇപ്പോഴത്തെ ഒരു ചൂടിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതിലെ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അട തേനിലെ ഹണി കോംബ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ തണലത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത്, ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ മഴവെള്ളം മുകളിൽ വീഴാത്ത രീതിയിൽ അതിനെ
2: എന്തെങ്കിലും
3: കവർ ചെയ്യണം. പ്ലാസ്റ്റിക് ഷീറ്റോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് തന്നെ കവർ ചെയ്തിരിക്കണം. പിന്നെ തേനീച്ചക്കൂട് സ്ഥാപിക്കുന്നതിന് 1 മീറ്റർ ഡയമീറ്ററിൽ നമ്മൾ അവിടെ ക്ലീൻ ചെയ്ത് അതിനെ പുല്ലും മറ്റുമൊക്കെ മാറ്റിയിട്ട് വളരെ ക്ലീനായിട്ട് സൂക്ഷിക്കണം. പിന്നെ കഴിയുന്നതും സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്ന കിഴക്ക് ഭാഗത്തോട്ട് ഇതിൻ്റെ വാതായനം തിരിച്ചു വെച്ചുകൊണ്ടുമായിരിക്കണം സ്ഥാപിക്കാൻ. പിന്നെ ആൾക്കാർ കൂടുതൽ തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കുക. ഇതൊക്കെ ഈ തേനീച്ച കുത്തുന്നൊരു ജീവജാലമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇത്രയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്കൊരു തേനീച്ച കോളനി സ്ഥാപിക്കാം. പിന്നെ ഈ ചാണകം പോലുള്ള സാധനം ഇട്ടുന്ന, മണം വരുന്ന, നിരന്തരമായിട്ട് തീ പുകയ്ക്കുന്ന, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സ്ഥാപിക്കുന്നതായിരിക്കും ഏറ്റവും അത്യുത്തമം.
2: തേനീച്ച വളർത്തലിന് ഭീഷണിയായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഉറുമ്പ് തന്നെ അങ്ങനെയൊക്കെ ഉള്ള, അപ്പോൾ അതെന്തെല്ലാം രീതിയിലുള്ള ഒരു പ്രതിസന്ധികളാണ് കർഷകർ?
3: അത് അത് ഈ ഉറുമ്പ് മാത്രമല്ല, പല പല കീടങ്ങളും ഇതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഈ മൃഗങ്ങളെ, ഈ നമ്മൾ പശുവിനെ മറ്റ് കന്നുകാലികളൊക്കെ കെട്ടിയിടുമ്പോൾ അതിൻ്റെ അടുത്തുള്ള കയറ് ചുറ്റി മറിഞ്ഞു പോകാറുണ്ട്. പിന്നെ ഉറുമ്പൊരു പ്രധാന ശത്രുകീടത്തിൽ പെടുന്നതാണ്. പക്ഷേ പിന്നെ നല്ല കോളനിയാണ്, നല്ല സ്ട്രോങ് കോളനിയാണ്, ഈ ഉറുമ്പ് അങ്ങനെ അറ്റാക്ക് ചെയ്യില്ല. അതുകൊണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ അടിഭാഗം ഒരു ഒരു മീറ്ററോളം വിസ്താരത്തിൽ നമ്മൾ ക്ലീൻ ചെയ്ത് എപ്പോഴും സൂക്ഷിക്കണം അവിടെ. പിന്നെ ഉറുമ്പോടി സാധാരണ ഉപയോഗിക്കാൻ, കർഷകർ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഉറുമ്പോടി ഉപയോഗിക്കാറുണ്ട് അടിഭാഗത്ത്. എന്നാൽ കുറച്ചുകൂടെയൊക്കെ ഉള്ളെങ്കിൽ ആൻഡ് വെൽ വെക്കും, ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തും അടിയിൽ, അതുകൊണ്ട് ഉറുമ്പിന് മുകളിൽ.

0: കയറാൻ പറ്റില്ല. പിന്നെ ഗ്രീസ് തുണിയിൽ ചുറ്റി ഉരുട്ടിയിട്ട് അതിൻ്റെ അടിഭാഗത്ത് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ അറ്റാക്ക് ഒഴിവാക്കാൻ പറ്റും. ഇങ്ങനെ നമ്മുടെ പരിശീലനത്തിലെല്ലാം പറയുന്നുണ്ട്, ഈ രീതിയിലായിട്ട് ഇതിനെ സംരക്ഷിച്ച് നിർത്താൻ പറ്റും.
1: ഓക്കെ, നമ്മൾ ഒരു ശ്രോതാ കൂടി ലൈനിലുണ്ട്. ഹലോ, ഹരിതം ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ സാർ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്, ആരാണ് വിളിക്കുന്നത്?
2: പുഷ്പാങ്കറ.
1: ചോദിച്ചോളൂ, സുനിൽ സാർ ഉണ്ട്, അദ്ദേഹം സംസാരിക്കാം.
2: സാറേ, ഷെഡിന്റെ മേളിൽ ഡി എച്ച് പൈപ്പ് വെച്ച്, ആ ഡി എച്ച് പൈപ്പിനകത്തും
0: ചെറുതേനീച്ചല്ലേ,
2: അതുപോലെ മതിൽക്കെട്ട് കൽക്കെട്ടിന്റെ അകത്തും ഇങ്ങനെ ഇതിന്റെ തേനീച്ച കൂടുതലുണ്ട്. അതെങ്ങനെ അതാവത് കൂട്ടാനാകാൻ പറ്റുമെന്ന് അറിയാനാണ്.
0: അപ്പം ഒരു കാര്യമുള്ളൂ, ഇത് ഇപ്പൊ ഈ രണ്ട് ഭാഗത്തൊന്നും തേനീച്ച നമുക്ക് പൊളിച്ചെടുക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട കൽക്കെട്ടാണെങ്കിൽ, ആ കല്ലെട്ടാണെങ്കിൽ അത് പൊളിക്കാൻ പറ്റില്ല. അതുപോലെ ജി ഐ പൈപ്പ് നമുക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ സ്ഥലത്തൊക്കെ നമുക്ക് ഇതിനൊരു ഒരു ട്രാപ്പുണ്ട്, അതായത് ഈ ചെറുതേനീച്ച പിടിക്കുന്നതിനുള്ള ഒരു തേനീച്ച, ചെറിയ ചെറിയ തേനീച്ച കൂടും, അതിന് അതിൻ്റെ മുൻഭാഗത്തായി ചെറിയൊരു ട്യൂബ് ഒക്കെ ആയിട്ടൊരു ഒരു ട്രാപ്പുണ്ട്. ഈ തേനീച്ച പിടിക്കുന്നതിനുള്ള ചെറുതേനീച്ച ട്രാപ്പാണത്. അത് മാവേലിക്കര ഓഫീസിലുണ്ട്. അത് നിങ്ങൾക്ക് അത് അവിടെ വരികയാണെങ്കിൽ അത് പറഞ്ഞു തരാം. തിരുവല്ല ആകുമ്പോൾ നമുക്ക് അവിടെ വരാൻ എളുപ്പമായിരിക്കുമല്ലോ. മാവേലിക്കര കൊച്ചാലുംമൂടാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു തരാം. അതിലൂടെ നിങ്ങൾക്ക് ഇതിനെ പെട്ടിയിലേക്ക് മാറ്റാൻ കഴിയും. ഓക്കെ.
1: തേനീച്ച വളർത്തൽ കർഷകർ നേരിടുന്ന പ്രധാന പ്രതിസന്ധികളെ കുറിച്ചാണ് നമ്മൾ ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രധാനമായിട്ടും
0: ഈ ഉറുമ്പുകീടങ്ങൾ, ഇതൊക്കെ കുറേയേറെ നല്ല നല്ല തേനീച്ച വളർത്തൽ, ഇതൊക്കെ തുടക്കത്തിലുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ ഒരു നല്ല തേനീച്ച കർഷകനായി മാറിക്കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവർക്ക് ഒരു 50, 100, 200 കൂടൊക്കെ ഉള്ള ഒരു സുഖമായിട്ട് ഇതെല്ലാം കൈകാര്യം ചെയ്തോളും. പക്ഷേ അവിടെയുള്ള പ്രതിസന്ധി അതല്ല, ഈ തേനെ വില ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. അതായത് ഇപ്പം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തേൻ മുഴുവൻ വിറ്റഴിക്കാൻ കഴിയുന്നില്ല.
1: ഈ കർഷകരിൽ നിന്ന് ഹോർട്ടികോർപ്പ് സംഭരിക്കുന്നുണ്ട്.
0: ഹോർട്ടികോർപ്പ് സംഭരിക്കുന്നുണ്ട്. പക്ഷേ അവിടെയുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ തേനും ഹോർട്ടികോർപ്പിന് സംഭരിക്കാൻ പറ്റില്ല. കാര്യം നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചുള്ള ഒരു 30,000 kilo മുതൽ 50,000 kilo ആണ് നമുക്ക് പ്രതിവർഷം നമുക്ക് സംഭരിക്കാൻ പറ്റുന്നത്. പക്ഷേ ആഭ്യന്തര ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു 8 ഇരട്ടിയോളം വരും. അത്രയും തേൻ നമ്മുടെ കർഷകരായ ഹോർട്ടികോർപ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കർഷകർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തേൻ്റെ കണക്ക് തന്നെ വലിയൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പം ഇത് മുഴുവൻ നമുക്ക് സംഭരിക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മളൊരു ബെഞ്ച് മാർക്ക് പ്രൈസ് ഫിക്സ് ചെയ്തിട്ട് കുറേ തേൻ നമ്മൾ സംഭരിക്കുന്നുണ്ട് ഓരോ വർഷവും. അത് അവർക്കൊരു ഒരു ബാർഗനിങ് കപ്പാസിറ്റി കൂട്ടുന്ന ഒരു സാധനമാണ്. അവർക്ക് അത്
1: അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന തേൻ കർഷകരെന്ത് ചെയ്യുന്നത്?
0: മറ്റ് ഏജൻസിക്ക് വിൽക്കുന്നുണ്ട്, കുറേയേറെ വിറ്റ് പോകുന്നുണ്ട്.
1: നമ്മുടെ കേരളത്തിന്റെ പുറത്തേക്ക് ഇവിടെ നിന്ന് തേൻ
0: പുറത്തേക്ക് കുറവാണ് പോകുന്നത്. കുറച്ച് കേന്ദ്രങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. പക്ഷെ ഇതിന് വരുന്ന പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ആഭ്യന്തര വിപണിയാണ് നമുക്കൊരു ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത്. ആഭ്യന്തര വിപണിയിലെ
1: ഉപഭോഗം കുറവാണ്.
0: ഉപഭോഗം കുറവാണെങ്കിലും ഉള്ള ഉപഭോഗത്തിന് പോലും നമ്മുടെ തേൻ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. വലിയ വലിയ വലിയ കമ്പനികളുടെ തേൻ അവരൊരു ഒരു അഗ്രസീവ് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന തേൻ വ്യാപകമായിട്ട് ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. ഇത് അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ് എല്ലായിടത്തും. അതുകൊണ്ട് അതിനെ മാറ്റിയെടുത്താൽ മാത്രമേ നമ്മുടെ ആഭ്യന്തര വിപണിയിലേക്ക് നമ്മുടെ തേൻ, കേരളത്തിൻ്റെതായ തേൻ വരുള്ളൂ. അതിന് സംസ്ഥാന സർക്കാരൊക്കെ വലിയ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. കേരള ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കേരഗ്രോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലേക്ക് വന്നിട്ട് കേരളത്തിലെ തേനെ കേരളത്തിൻ്റെ ബ്രാൻഡ് ചെയ്ത് വിൽക്കുന്ന
1: തേനീച്ച വളർത്തലിനെ പ്രോത്സാഹിപ്പിക്കണം, കൂടുതൽ കർഷകരിലേക്ക് വരണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന തേൻ അവർക്ക് വിറ്റഴിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിന്ന് കഴിഞ്ഞാൽ അത്
0: പറ്റില്ല, പറ്റില്ല. അതുകൊണ്ടാണ് അതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വ്യാപകമായി. നമുക്കിപ്പോൾ മാവേലിക്കര നമ്മളൊരു ഒരു ഹണി ടെസ്റ്റിംഗ് ലാബിലേക്ക് വരുന്നുണ്ട്. താമസിയാതെ ഉദ്ഘാടനം നടക്കും. അപ്പോൾ അതോടുകൂടി നമുക്ക് വരുന്ന ഈ പുറത്തുനിന്ന് വന്നിരിക്കുന്ന തേൻ അത്ര സംശുദ്ധമായ തേനാണോ അല്ലെങ്കിൽ തേനിൻ്റെ എല്ലാ ഗുണവും ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാൻ പറ്റും. അതനുസരിച്ച് നമുക്കതിന് ചില നീക്കങ്ങൾ നടത്താൻ കഴിയും.
1: ഓക്കെ, നമ്മൾ ഒരു ശ്രോതാ കൂടി ലൈനിലുണ്ട്. നമസ്കാരം, ആരാണ്?
3: നമസ്കാരം, നമസ്കാരം. എൻ്റെ പേര് സജീവ്.
1: ഓക്കെ, ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
3: തേനീച്ച കർഷകനാണ്. എനിക്കൊരു ഈ വർഷം ഏകദേശം ഒരു 60 kiloയോളം തേൻ ഉൽപ്പാദിപ്പിച്ച ഒരാളും കൂടിയാണ്. ഈ തേനിലുള്ള ഉപോൽപ്പന്നങ്ങൾ, നമ്മളെ പ്രോഡക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നതിനുള്ള ഒരു പരിശീലനം കിട്ടിയാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്. അപ്പൊ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ എവിടെയെങ്കിലും അതിനുള്ള അവസരമുണ്ടോ? രണ്ടാമതൊരു കാര്യം, ഈ തിരുവനന്തപുരം ജില്ലയിൽ എവിടെയെങ്കിലും നമുക്ക് ചെറുതേനീച്ചയുടെ കൂട് വാങ്ങാൻ കിട്ടുമോ എന്നുള്ളതാണ്.
0: ഹലോ, രണ്ട് കാര്യത്തിൽ പറയാം. ഒന്ന്, ആദ്യം നമുക്ക് തേന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനുള്ള പരിശീലനം അല്ലേ? അത് നമുക്ക് മാവേലിക്കര വെച്ചുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കൊല്ലം തിരുവനന്തപുരം ജില്ലയിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഉള്ള ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അലോക്കേഷൻ ഒന്നും വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അറിയിക്കുന്നതാണ്. എനിക്ക് ഫോൺ നമ്പർ, ഞങ്ങളുടെ മാവേലിക്കര നമ്പർ തരാം. അവിടെ വിളിച്ചൊന്ന് രജിസ്റ്റർ ചെയ്തിരുന്നാൽ മതി. അടുത്ത ട്രെയിനിങ് വരുന്ന സമയത്ത് നമ്മളെ അറിയിക്കും.
3: അപ്പോൾ ആ നമ്പർ ഒന്ന് തരാമോ?
0: 0479
3: 0 4 7

0: നമുക്ക്
1: ഓക്കെ.
0: കൊല്ലത്തേക്ക് അവിടെ ഈ മേഖലയിൽ എവിടെയെങ്കിലും സപ്ലൈ വരുന്ന സമയത്ത് നിങ്ങൾ വിളിച്ച് പറഞ്ഞ് നിങ്ങൾ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരും, അവിടെ കൊണ്ടു തരും.
1: ഓ, ഫോർട്ടിക്കോപ്പിന് ട്രിവാൻഡ്രം ജില്ലയിലൊന്നും ഒന്നുമില്ലല്ലോ, കൂട് സപ്ലൈ ഒന്നുമില്ലല്ലോ.
0: ഇല്ല, നമുക്ക് കൂട് സപ്ലൈ ചെയ്യുന്ന യൂണിറ്റുകളില്ല, പക്ഷേ നിങ്ങൾക്ക് ഞങ്ങളുടെ ഔട്ട്ലെറ്റുകളുണ്ട്. മുന്നേ അവിടെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വരുമ്പോൾ ആ ഔട്ട്ലെറ്റ് കൊടുത്തേക്കും, നിങ്ങൾ അവിടെ പോയി മേടിച്ചുകൊണ്ടാൽ മതി.
1: ഓ ഓ, അപ്പൊ ഈ ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്ത് വിളിച്ചാൽ കാര്യങ്ങൾ അറിയാൻ
0: അറിയാൻ
1: പറ്റും
0: പറ്റും.
1: സർ, തന്ന നമ്പർ. ഓക്കെ ഓക്കെ, താങ്ക് യു.
2: ഓക്കെ, ഒരു ശ്രോതാ കൂടി ലൈനിലുണ്ട്. ഹലോ, ഹരിതം ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഹലോ
2: ആ ഹലോ, പറഞ്ഞോളൂ, ആരാണ്?
3: ആലപ്പുഴയിൽ നിന്നാണ് ജോയി കെ എസ്.
0: പറഞ്ഞോളൂ,
2: സുനിൽ സാറിനോട് സംസാരിക്കാം.
3: എന്റെ വീട്ടുമുറ്റത്ത് ഒത്തുമാവ് നിൽപ്പുണ്ട്. ഒത്തുമാവിന്റെ ശേഖരത്തിന്റെ അടുത്ത് ഒരു ചെറിയൊരു കൂട് കണ്ടിരുന്നു. ചെറിയ ഈച്ചയാ.
0: പൊത്തിനകത്താണോ?
3: കവരത്തിന്റെ നേരെ താഴ്വശത്തായിട്ട്.
0: ആ, അത് കൊമ്പ് തേനീച്ചെന്ന് പറയുന്ന തേനീച്ച വിഭാഗമാണ്.
3: അത് ഒരു ഫുട്ബോളിന്റെ പകുതിയിലേറെ വലുപ്പത്തിൽ, ഫുട്ബോളിന്റെ പകുതി രണ്ടായിട്ട് മുറിച്ചതായത് അതിന്റെ വലുപ്പത്തിലേറെ ഉള്ള വലുപ്പത്തിൽ ഇപ്പൊ നിൽക്കുന്നു.
0: ചെറിയ തേനീച്ചല്ലേ? വളരെ ചെറിയൊരു തേനീച്ചല്ലേ?
3: ചെറിയ തേനീച്ച.
0: ആ, അത് കൊമ്പ് തേനീച്ച എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്.
3: അത് ഏത് രീതി കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്.
0: അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂട്ടിൽ ഇണക്കി വളർത്താൻ കഴിയുന്ന തേനീച്ച അല്ല.
3: ആ,
0: ഇത് കൂട്ടിനകത്ത് വളർത്താൻ കഴിയും. ഇത് ഈ കാറ്റും വെളിച്ചം നേരിട്ട് കിട്ടുന്ന ഇതുപോലുള്ള ചെറിയ ശിഖരങ്ങൾ, ചെറിയ മരങ്ങളുടെ ചെറിയ ശിഖരങ്ങൾ, ഇങ്ങനെ ഒന്നോ രണ്ടോ കൈപ്പത്തി ഓളം വലിപ്പമുള്ള ചെറിയ അട ഉണ്ടാക്കി ഈ അടയുടെ ഇരുഭാഗങ്ങളിലും ഒരു പുതപ്പ് പോലെ മൂടി ഇങ്ങനെ ഇരിക്കും. ആ, ഇത് അവിടെ ഇരിക്കുന്നതാണ് നല്ലത്. ഇത് പ്രത്യേകിച്ച് വലിയ ദൂഷ്യമൊന്നും ചെയ്യുന്നതല്ല. തേനീച്ച വന്ന് ആക്രമിക്കുന്ന ഒരു സ്വഭാവമൊന്നുമില്ല. നമ്മൾ ആ കൂടിനെ അകത്ത് പോയി കൂടിനെ അടുത്ത് ചെന്ന് അതിനെ അറ്റാക്ക് ചെയ്താൽ മാത്രമേ ഇത് ചെറുതായിട്ട് കുത്തുള്ളൂ. വലിയ മാരകമായ ഒരു വിഷമൊന്നുമുള്ളൊരു തേനീച്ചയല്ല. പക്ഷെ നിങ്ങൾക്കുള്ളൊരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പറമ്പിൽ നിൽക്കുന്ന മിക്കവാറും എല്ലാ ചെറിയ പുഷ്പങ്ങളുള്ള ചെടികളുടെ എല്ലാ പരാഗണത്തെ സഹായിക്കുന്നൊരു തേനീച്ചയാണ്. അതുകൊണ്ട് അവിടെ നിലനിർത്തുന്നത് നല്ലതാണ്. ചെറിയ തോതിൽ തേനുണ്ടായിരിക്കും, ഒരു 500 ഗ്രാം വരെയൊക്കെ തേൻ ലഭിക്കാം. തേനിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മധുരമുള്ള തേനായിരിക്കും ഇതിന്റെ. ആ,
2: ഇതിനെ നമ്മൾ ശല്യപ്പെടുത്താൻ പോകരുത്.
0: ശല്യപ്പെടുത്താൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇതൊരു ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസാണ്. ഇത് അധികം അറ്റാക്ക് ചെയ്യാത്തതുകൊണ്ട് ഇതിനെ ആൾക്കാരങ്ങ് നശിപ്പിച്ചു കളയും. ആ, അപ്പൊ അവിടെ ഇരിക്കട്ടെ കേട്ടോ, വേറെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല. അത് പിന്നെ ഒരു മൈഗ്രേറ്ററി സ്വഭാവം ഉള്ളതാണ്. ഇപ്പൊ കാറ്റും മഴയൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഇവന് ഈ അട ഉപേക്ഷിച്ച് ഇവർ വേറെ സ്ഥലത്തേക്ക് പോകും.
2: വിളിച്ചാലും സന്തോഷം. അപ്പോൾ ഈ പരിപാടിയിൽ വന്ന് ഇന്ന് വന്ന് നമ്മുടെ തേനീച്ച കർഷകരാണ് കൂടുതൽ പേരും വിളിച്ചവർ. അതും പ്രായോഗികമായിട്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ, പല പ്രശ്നങ്ങളും അവർ അവതരിപ്പിക്കുകയുണ്ടായി. അതിനൊക്കെ വളരെ വിശദമായ രീതിയിൽ സംശയങ്ങൾക്ക് മറുപടി നൽകി ഈ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ആകാശവാണിക്ക് വേണ്ടിയും ഈ താങ്കൾക്ക് ഉള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: ഓക്കെ, താങ്ക് യു.
4: ഇതുവരെ കേട്ടത് തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ശ്രീ ബി സുനിൽ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗം. ജി സന്തോഷ് കുമാറാണ് ബി സുനിലുമായി സംസാരിച്ചത്.

നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ. കൃഷിയോടൊപ്പം പശുപാലനം, ആടുമേയ്ക്കൽ, കോഴിവളർത്തൽ എന്നിവയും ഗ്രാമീണ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയാണ്. കർഷകരുടെയും ഗ്രാമവാസികളുടെയും വരുമാനം ഉറപ്പിക്കുകയും പോഷക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ അഥവാ NLM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കന്നുകാലി വളർത്തലിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കൂടാതെ ചെറുകിട കർഷകരുടെയും സ്ത്രീകളുടെയും വരുമാനം മെച്ചപ്പെടുത്തുക എന്നതാണ്. പ്രത്യേകിച്ച് ആട്, ചെമ്മരിയാട്, പന്നി, കോഴി തുടങ്ങിയ മേഖലകളിലാണ് ഈ പദ്ധതി കൂടുതൽ ഊന്നൽ നൽകുന്നത്. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി മൃഗസംരക്ഷണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും സാമ്പത്തിക സഹായവും സബ്സിഡിയും ലഭ്യമാണ്. മെച്ചപ്പെട്ട ഇനങ്ങൾ, തീറ്റ വികസനം, മൃഗാരോഗ്യ പരിപാലനം, പരിശീലനം എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ രോഗപ്രതിരോധ ശേഷിയുള്ള ഉൽപാദനക്ഷമത കൂടിയ കന്നുകാലികളെ വളർത്താൻ സാധിക്കുന്നു. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷത സ്വയം തൊഴിൽ പ്രോത്സാഹനമാണ്. യുവാക്കൾക്കും വനിതകൾക്കും മൃഗസംരക്ഷണ മേഖലയിലൂടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഗ്രാമീണ മേഖലയിൽ സ്ഥിരവരുമാനം ഉറപ്പാക്കുന്നതിനും കുടിയേറ്റം കുറയ്ക്കുന്നതിനും NLM പ്രധാന പങ്കുവഹിക്കുന്നു. നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന, കർഷക ജീവിതം മെച്ചപ്പെടുത്തുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. കൃഷിയോടൊപ്പം മൃഗസംരക്ഷണവും വരുമാനത്തിന്റെ ഉറവിടമാക്കി മാറ്റുന്നതിലൂടെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് നാടിനെ നയിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു.

ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, റാണിഖേത്ത് രോഗം തടയുന്നതിനായി കോഴിക്കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന R2B വാക്സിൻ എവിടെയാണ് കുത്തിവെക്കുന്നത്? ഉത്തരം, റാണിഖേത്ത് രോഗം തടയുന്നതിനായി കോഴിക്കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന R2B വാക്സിൻ സാധാരണയായി ചർമ്മത്തിനടിയിലോ മാംസപേശിയിലോ ആണ് കുത്തിവെക്കുന്നത്.

0: ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
1: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
2: വയലും വീടും സമാപിക്കുന്നു.
3: ഒരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 വരെ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും മുതിർന്ന പൌരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിൻ്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495954321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടി 9496569321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം തില്ലാന തില്ലാന എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, തങ്കരാജ് സംഗീതം നൽകി, എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം.

0: സ്പിരിറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ഷഹബാസ് അമന്റെ സംഗീതം.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.

0: സമയം 7:30.
1: ഗ്രാമഫോൺ മായാത്ത മധുര ഗാനങ്ങളിലേക്ക് ഒരു പുത്തൻ വഴിയാത്ര. പ്രിയ ശ്രോതാക്കളെ, ഗ്രാമഫോണിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ആകാശവാണിയിലൂടെ ഒഴുകിയെത്തി ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച മനോഹരമായ ലളിതഗാനങ്ങൾ പുതിയ തലമുറയിലേക്ക് എത്തിക്കാനുള്ള എളിയ പരിശ്രമമാണ് ഈ പരിപാടി. ഇന്ന് ഗ്രാമഫോണിൽ ഗാനങ്ങൾ ആലപിക്കുന്നത് രേഷ്മ രാഘവേന്ദ്ര, ഡെസ്റ്റിൻ ടോം എന്നീ ഗായകരാണ്. ഒപ്പം കീബോർഡിൽ അജോ.
2: എല്ലാവർക്കും നമസ്കാരം, ഞാൻ രേഷ്മ രാഘവേന്ദ്ര. ഏകദേശം ഒരു 10 വർഷമായി ഗാനമേള ഫീൽഡിലായാലും പിന്നെ ചലച്ചിത്ര പിന്നണി ഗാന രംഗത്തായാലും സജീവമായി തുടരുകയാണ്. ഈ ഗ്രാമഫോൺ എന്നൊരു പരിപാടിയിൽ എനിക്ക് മനോഹരമായിട്ടുള്ള 3 ലളിതഗാനങ്ങൾ പാടാനായിട്ട് ഇന്ന് അവസരം ലഭിച്ചു. അപ്പോൾ അതിന് ആകാശവാണിക്ക് ഒരുപാട് നന്ദി. ഇന്ദ്രനീലത്തിനോടെന്തുകൊണ്ടോ, ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് S. രമേശൻ നായർ, ഇതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് MG രാധാകൃഷ്ണൻ.

0: ഗ്രാമഫോണിൽ അടുത്തതായി ഗാനങ്ങൾ അവതരിപ്പിക്കുന്നത് ഡെസ്റ്റിൻ ടോം.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഡെസ്റ്റിൻ ടോം. ഞാൻ ഇടുക്കി ജില്ലയിലെ മുണ്ടക്കയത്ത് നിന്ന് വരുന്നു. ഞാനിപ്പോൾ ക്ലാസിക്കൽ ഡാൻസിന്റെ വോക്കൽ അക്കമ്പനി ആർട്ടിസ്റ്റായിട്ടും സിനിമ പിന്നണിയിൽ ഗാനങ്ങൾ ആലപിച്ചും സ്റ്റേജ് പെർഫോമറായും പ്രവർത്തിച്ചു വരുന്നു. എന്നെ ഗ്രാമഫോൺ എന്ന ഈ പരിപാടിയിലേക്ക് വിളിച്ച ആകാശവാണിക്ക് എന്റെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. കായാമ്പു മിഴികളിൽ എന്ന ഗാനത്തിന്റെ രചന രവീന്ദ്രൻ ചെന്നിലോട്, സംഗീതം നൽകിയിരിക്കുന്നത് KP ഉദയഭാനു.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനങ്ങൾ നിങ്ങൾക്കേവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഗ്രാമഫോൺ കെയർ ഓഫ് പ്രോഗ്രാം മേധാവി അനന്തപുരി FM ആകാശവാണി തിരുവനന്തപുരം 14 എന്ന വിലാസത്തിൽ അയയ്ക്കുക. ഗ്രാമഫോൺ സമാപിക്കുന്നു. ഇന്ന് ഗ്രാമഫോണിൽ ഗാനങ്ങൾ ആലപിച്ചത് രേഷ്മ രാഘവേന്ദ്ര, ഡെസ്റ്റിൻ ടോം, ഒപ്പം കീബോർഡിൽ അജു, നിർവഹണ സഹായം കവിതാ സുരലയ, സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ, നിർവഹണം MK ദിലീപ്, അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
1: സമയം 8 മണി. നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 58.82% പോളിംഗ്. വോട്ടെണ്ണൽ നാളെ. ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ തുടങ്ങിയ പകർച്ചവ്യാധികളുടെ പ്രതിരോധം പ്രാദേശിക അടിസ്ഥാനത്തിൽ ശക്തിപ്പെടുത്താൻ ജില്ലാ കളക്ടർമാരുടെ അധ്യക്ഷതയിൽ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇത് സംബന്ധിച്ച നടപടിക്കായി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം രൂക്ഷമായിട്ടും സംസ്ഥാന സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതിസന്ധിയെ മറച്ചുവെക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും വിമർശനം. ഒക്ടോബർ 1 രാവിലെ ഏജൻസി ബാങ്കുകളിൽ നിന്നും പണം ലഭ്യമായതിനുശേഷമേ സംസ്ഥാനത്തെ ട്രഷറികളിൽ പെൻഷൻ സേവിംഗ്സ് ബാങ്ക് ഇടപാടുകൾ ആരംഭിക്കുകയുള്ളൂ എന്ന് ട്രഷറി ഡയറക്ടർ. സെപ്റ്റംബർ 30 ട്രഷറികളിലെ ക്യാഷ് ബാലൻസ് പൂർണ്ണമായും ഏജൻസി ബാങ്കിൽ തിരിച്ചടയ്ക്കേണ്ടതിനാലാണ് കാലതാമസം. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം ഒക്ടോബർ 1 മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. തിരുവനന്തപുരത്തെ വേളി ടൂറിസം വില്ലേജിൽ നിന്നും പാസഞ്ചർ കം ടൂറിസം ബോട്ട് സർവീസ് ആരംഭിക്കുന്നു. മന്ത്രി CP ജോൺ മറ്റന്നാൾ ഉദ്ഘാടനം നിർവഹിക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഏഷ്യൻ ഗെയിംസ് പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ സ്വന്തമാക്കി കേരളത്തിന്റെ അഭിമാന താരം M.ശ്രീശങ്കർ. ജാവ്ലിൻ ത്രോയിൽ ഇന്ത്യയ്ക്ക് 2 മെഡലുകൾ. യശ്വീർ സിംഗ് വെള്ളിയും രോഹിത് യാദവ് വെങ്കലവും സ്വന്തമാക്കി. അനന്തപുരി FM ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ആദ്യ ഗാനം ഇൻഡിപെൻഡൻസ് എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാർ, മനോ, സുജാത എന്നിവർ പാടിയത്. രമേശൻ നായരുടെ വരികൾ, സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം.

0: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി എഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
1: ഗോദ എന്ന ചിത്രത്തിനു വേണ്ടി മനു മഞ്ജിത് എഴുതി, ഷാൻ റഹ്മാൻ സംഗീതം നൽകി, നിരഞ്ജ് സുരേഷ് പാടിയ ഗാനം ഇനി കേൾക്കാം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഹരിനാരായണന്റെ വരികൾ, ഷാൻ റഹ്മാന്റെ സംഗീതം, വിനീത് ശ്രീനിവാസൻ, ലിയ സൂസൻ വർഗീസ് എന്നിവർ പാടിയ ഗാനം. ചിത്രം അരവിന്ദന്റെ അതിഥികൾ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: അനിൽ പനച്ചൂരാന്റെ വരികൾ, ബിജി ബാലന്റെ സംഗീതം, വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം, ചിത്രം പാസഞ്ചർ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: ബിച്ചു തിരുമല എഴുതി, എ ടി ഉമ്മർ സംഗീതം നൽകി, കൃഷ്ണചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം ഇണ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
1: ഓർഡിനറി എന്ന ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. കാർത്തിക്, മധു ബാലകൃഷ്ണൻ എന്നിവർ പാടിയത്. രാജീവ് നായരുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: പി ഭാസ്കരൻ എഴുതി, മഹാദേവൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം, ചിത്രം കക്ക.

എസ് പി ബാലസുബ്രഹ്മണ്യം, ലത മങ്കേഷ്കർ എന്നിവർ പാടിയ ഒരു തമിഴ് ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം സത്യ, സംഗീതം ഇളയരാജ.

മഹായാനം എന്ന ചിത്രത്തിലെ ഗാനം എം ജി ശ്രീകുമാർ പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ഔസേപ്പച്ചൻ്റെ സംഗീതം.

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ശാസ്ത്രീയ സംഗീത പരിപാടി സംഗീതസുധ
1: ആകാശവാണി. ഇപ്പോൾ ശ്രീ വെള്ളിനേഴി സുബ്രഹ്മണ്യത്തിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, ശ്രീ വെള്ളിനേഴി സതീഷ് ഖടം. ആരഭിരാഗത്തിൽ പാപനാശം ശിവന്റെ കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. ദുർഗാലക്ഷ്മി ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ വെള്ളിനേഴി സുബ്രഹ്മണ്യത്തിന്റെ സംഗീത കച്ചേരി. ശ്രീ സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, ശ്രീ വെള്ളിനേഴി സതീഷ് ഖടം. നിജദാസ വരദ, കല്യാണി രാഗത്തിൽ പട്ടണം സുബ്രഹ്മണ്യയ്യരുടെ കൃതി, ആദിതാളം.

0: ശ്രീ വെള്ളിനേഴി സുബ്രഹ്മണ്യത്തിന്റെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. ശ്രീ സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, ശ്രീ വെള്ളിനേഴി സതീഷ് ഖടം.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, നിശാസുരഭിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉത്സവം എന്ന ചിത്രത്തിലെ ഗാനവുമായി നമുക്ക് ആരംഭിക്കാം. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, എ ടി ഉമ്മറിന്റെ സംഗീതം, പാടിയത് യേശുദാസും ജാനകിയും.

നിശാസുരഭിയിൽ ഒരു ഗാനം കൂടി, ഇവിടെ തുടങ്ങുന്നു എന്ന ചിത്രത്തിനു വേണ്ടി സുശീലയും മോഹനും ചേർന്ന് പാടിയത്. പൂവച്ചൽ ഖാദറിൻ്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം.
1: മഹാഭാരതത്തിലെ യക്ഷപ്രശ്നത്തിൽ യക്ഷൻ യുധിഷ്ഠിരനോട് ചോദിച്ച ചോദ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമേത് എന്ന്. യുധിഷ്ഠിരൻ്റെ മറുപടിയുടെ അർത്ഥം ഏതാണ്ട് ഇങ്ങനെ പറയാം. ഓരോ നിമിഷവും ചുറ്റും അനേകായിരങ്ങൾ മരിച്ചു വീഴുകയാണ്. തൊട്ടു മുൻപ് കണ്ടവർ, കെട്ടിപ്പിടിച്ചവർ, ഉറച്ച ശരീരവും ഉറച്ച മനസ്സുമുള്ളവർ ഒക്കെ നിമിഷങ്ങൾക്കകം മരിച്ചു വീണേക്കാം. പക്ഷേ ജീവിച്ചിരിക്കുന്നവരാകട്ടെ ചിരഞ്ജീവികളെപ്പോലെ ഒരു ചിന്താഭാരവുമില്ലാതെ അത്യുത്സാഹത്തോടെ ദീർഘകാല പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. മരിച്ചവൻ്റെ ശരീരത്തിൽ റീത്ത് സമർപ്പിച്ച് സങ്കടവും സഹതാപവും ഒക്കെ അറിയിച്ച് മടങ്ങുന്നു. ശരിയാണ്, ഇത് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം. എത്രയോ അനിശ്ചിതമാണ് നമ്മുടെയൊക്കെ ജീവിതം. ലൈഫ് ഈസ് ബട്ട് എ ഡ്രീം. അതാണതിൻ്റെ ഭംഗിയും. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. പ്രവചനാതീതമായിരിക്കുന്നതിലാണ് ജീവിതത്തിൻ്റെ ഭംഗി, ഒരുപക്ഷെ നിലനിൽപ്പും. കൊക്കി നടക്കുന്ന കോഴികളെപ്പോലെ നിശ്ചയിക്കപ്പെട്ട സ്വന്തം വിധി അറിയാതെ ജീവിതത്തിൽ തിരക്കിട്ട് കൊത്തിപ്പെറുക്കുകയാണ് സകല മനുഷ്യരും. സമയം എല്ലാവരെയും പിടിക്കും, പ്രാണന്റെ തൂവലുകൾ പിരിക്കും. കടമ്പനേറ്റയുടെ കോഴി പറഞ്ഞതുപോലെ നേരറിഞ്ഞാൽ നീ നീറി മരിക്കും. നമുക്കുള്ള കാലത്ത് മനുഷ്യരായി ജീവിക്കാനാകണം, സ്നേഹത്തോടെ ഇടപെടാനാകണം. മറ്റുള്ളവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു വെളിപ്പുറത്ത് നാം ഉണ്ടാകണം. ചുറ്റുമുള്ളവർ നമ്മെ വിശ്വസിക്കുന്നു, പരിഗണിക്കുന്നു, സഹായത്തിനായി നമ്മുടെ നേർക്ക് കൈനീട്ടുന്നു എങ്കിൽ നമ്മിൽ മനുഷ്യത്വമുണ്ട്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരാൾക്കെത്താവുന്ന ഏറ്റവും മഹത്തരമായ ഇടം എത്രയോ നല്ല മനുഷ്യനാണ് എന്നതാണ്. നമ്മിലെ മനുഷ്യത്വത്തെ 100% ഉപയോഗിക്കാതെ എല്ലാറ്റിനും ദൈവം ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ബ്രൂസ് ഓൾമൈറ്റി എന്ന സിനിമയിൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ച ബ്രൂസിനോട് ദൈവം പറയുന്നുണ്ട്, അത്ഭുതങ്ങൾ ചോദിക്കരുത്, നീ തന്നെ ഒരു അത്ഭുതമാവുക. എന്നു വച്ചാൽ മനുഷ്യൻ എന്ന സാധ്യതയിൽ നമുക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യുക. ഓരോ മനുഷ്യനിലും ദൈവത്വമുണ്ട്, ദൈവത്തിൻ്റെ കണമുണ്ട്. ഈശ്വരൻ എന്ന് പറയുന്നത് ഇല്ലായ്മയിൽ നിന്ന് ചോദിക്കുന്നതെല്ലാം വാരി വിതറുന്ന മഹാത്ഭുതമായി നാം കാണേണ്ടതില്ല. ഉള്ളവനിലൂടെ ഇല്ലാത്തവനെ സംരക്ഷിക്കുന്ന കരുണാകടാക്ഷമായി ഈശ്വരനെ കാണണം. ആരോഗ്യമില്ലാത്തവന് വൈദ്യനിലൂടെയും ദരിദ്രന് ധനവാനിലൂടെയും മനസമാധാനം നഷ്ടപ്പെട്ടവന് കൂട്ടുകാരിലൂടെയും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവന് ഗുരുവിലൂടെയുമെല്ലാം ഈശ്വരൻ വഴി നടത്തുന്നു. മനുഷ്യന് ദൈവത്തെ ആവശ്യമുള്ളതുപോലെ ദൈവത്തിന് മനുഷ്യനെ വേണം. നമുക്കുമൊക്കെ ഇവിടെ ആയിരിക്കുന്ന കാലത്ത് ഈശ്വരൻ്റെ കയ്യിലെ ഉപകരണങ്ങളാകാൻ സാധിക്കട്ടെ. ഇടയ്ക്കൊക്കെ ഈശ്വരൻ്റെ മുൻപിൽ തലകുനിച്ച് ചോദിക്കണം, ഞാൻ ജീവിക്കുന്ന ജീവിതം അങ്ങ് ആഗ്രഹിക്കുന്നത് തന്നെയാണോ? എപ്പോൾ തീർന്നു പോകുമെന്നറിയാതെ ഈ ജീവിതത്തിൽ നാം ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യണമെന്നില്ല. ചെയ്യുന്ന ചില കാര്യങ്ങൾ മനുഷ്യർക്ക് ഒരുപാട് കാലത്തേക്ക് ഓർക്കാൻ പാകത്തിനുള്ളതായാൽ മതി.
0: ഷിജി ജോൺസൺ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇപ്പോൾ മുതൽ വിവിധ ഭാരതീയ റിലേ തുടരുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

0: सखी सहेली
1: कार्यक्रम की प्रस्तुतकर्ता अनुश्री पाठक।